ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58:24. ഇന്ന് ശകവർഷം 1948, ആഷാഢം 17. കൊല്ലവർഷം 1201, മിഥുനം 24. 2026 ജൂലൈ

0: ആകാശവാണി കോഴിക്കോട്.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് PV മോഹനൻ, മണ്ണഴി.
2: കണ്ണുകൾ വളരെ ചെറുതാണ്, പക്ഷെ അതിലൂടെ നാം കാണുന്ന ലോകം എത്ര വിശാലമാണ് അല്ലേ? ഒന്നിനെയും നിസാരമായി കാണരുത് എന്ന പാഠം പഠിപ്പിച്ചതും നമ്മുടെ കണ്ണുകളാണ്. കണ്ണുകൾക്ക് അതിൻ്റേതായ ഒരു ഭാഷയുണ്ട്. നമ്മൾ സംസാരിച്ചില്ലെങ്കിലും നമ്മുടെ കണ്ണുകൾ നമുക്ക് വേണ്ടി സംസാരിക്കും. പ്രകാശം തിരിച്ചറിഞ്ഞ് കാഴ്ചാനുഭവം സാധ്യമാക്കുന്ന ഇന്ദ്രിയമാണ് കണ്ണ്. കണ്ണുകൾ മനസ്സിൻ്റെ കണ്ണാടിയാണെന്നാണ് പറയാറുള്ളത്. നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മുടെ കണ്ണുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും. കണ്ണുണ്ടായാൽ പോരാ, കാണണം, കാണേണ്ടത് കാണണം. നിന്റെ കണ്ണിലെ കടലാഴങ്ങളിൽ എനിക്ക് മുങ്ങിമരിക്കണമെന്ന് പറയുന്ന കമിതാവ് പ്രണയിനിയുടെ കണ്ണുകളിലൂടെ അവളുടെ മനസ്സാണ് കാണുന്നത്. കണ്ണുകൾ ഹൃദയത്തിലേക്കുള്ള എളുപ്പവഴിയാണെന്ന് പറയാറുണ്ട്. ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ വഴികളിലൂടെ ഒറ്റയ്ക്ക് നടക്കേണ്ടി വരുമ്പോൾ ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ, ആരുടെയെങ്കിലും കൈകൾ നമ്മളെ വരിഞ്ഞു മുറുക്കിയിരുന്നെങ്കിൽ എന്ന് വെറുതെ ആശിച്ചു പോവും. ഒരു പക്ഷേ കൈകളേക്കാൾ നമ്മുടെ നേർക്ക് നീണ്ടുവരുന്നത് ആർദ്രമായ കണ്ണുകളായിരിക്കും. ആരെയോ പ്രതീക്ഷിച്ചിട്ടെന്ന പോലെ നമ്മുടെ കണ്ണുകൾ അകലേക്ക് അകലേക്ക് പറന്നു പോകുന്നത് കാണാം. IFS ഓഫീസറായ ഒരു വ്യക്തി ഈയിടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു വീഡിയോ കാണാനിടയായി. 20 സെക്കൻഡ് മാത്രമാണ് ആ വീഡിയോ ഉള്ളത്. ഒരു യുവതിയും അവരോടൊപ്പമുള്ള വളർത്തുനായയും റോഡിൽ കുറുകെയിട്ട തടിക്കഷ്ണം മറികടന്ന് മുന്നോട്ട് പോകുന്നു. ഇരുവർക്കുമെതിരെ അന്ധനായ ഒരാൾ നടന്നു വരുന്നുണ്ടായിരുന്നു. യുവതി അതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടക്കവേ ഒപ്പമുള്ള വളർത്തുനായ പെട്ടെന്ന് തിരികെ വന്ന് റോഡിന് കുറുകെയിട്ട തടിക്കഷ്ണം കടിച്ചെടുത്ത് അന്ധനായ ആൾക്ക് വഴിയൊരുക്കുന്നു. മാത്രമല്ല, അന്ധനായ ആൾ സുരക്ഷിതമായി കടന്നുപോയതിന് ശേഷമാണ് നായ അവിടം വിടുന്നത്. നമ്മിൽ മിക്കവരും കാണാനും ചെയ്യാനും മടിക്കുന്ന ഒരു കാര്യമാണിത്. ലോകത്തെ ജീവിവർഗങ്ങളിൽ വിശേഷബുദ്ധി മനുഷ്യന് മാത്രമാണെന്ന് പറയാറുണ്ട്. കാര്യങ്ങളെ വിവേകത്തോടെ തിരിച്ചറിയാനുള്ള മനുഷ്യൻ്റെ സവിശേഷതയാണ് ഈ വിശേഷബുദ്ധി. സഹജീവികളോടുള്ള കരുണയും അനുകമ്പയുമൊക്കെ ഈ വിശേഷബുദ്ധിയിൽ നിന്നും ഉണ്ടാകുന്നതാണ്. എന്നാൽ മേൽപ്പറഞ്ഞ വീഡിയോ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കും. കണ്ണുണ്ടായാൽ പോരാ, കാണണം എന്ന് നമ്മൾ എപ്പോഴും ഓർക്കുന്നത് നല്ലതാണ്. ഈ ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ കാര്യങ്ങൾ കണ്ണുകൾ കൊണ്ട് കാണാനോ കാതുകൾ കൊണ്ട് കേൾക്കാനോ കഴിയില്ല, അത് ഹൃദയം കൊണ്ട് അനുഭവിച്ചറിയുക തന്നെ വേണം എന്ന് പറയാറുണ്ട്. പക്ഷേ കണ്ണുകൾ കൊണ്ട് കാണാനുള്ള മോഹം അപ്പോഴും ബാക്കിയാവും. കണ്ണുകൾ കൊണ്ട് കണ്ടനുഭവിക്കുമ്പോഴേ നമുക്ക് തൃപ്തിയാവും. പറയാതെ കേൾക്കുകയും കേൾക്കാതെ കാണുകയും കാണാതെ മനസ്സിലാക്കുകയും ചെയ്യുന്ന പ്രണയത്തിൻ്റെ വിസ്മയ ലോകം. കണ്ണുകളിലൂടെ പ്രണയമെന്ന പക്ഷി പറക്കുന്നത് പക്ഷേ ഹൃദയത്തിലേക്കാണ്. അത് അനുഭവിച്ചറിയുക തന്നെ വേണം. പ്രകാശം ഉൾക്കൊള്ളുന്ന കണ്ണുകളുമായി ഈ ഭൂഗോളത്തിൽ ജീവിക്കുന്ന നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണല്ലേ. നമ്മുടെ കണ്ണുകൾ എത്രയെത്ര അത്ഭുത കാഴ്ചകൾ കാണിച്ചു തന്നാണ് നമ്മളെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ? ഈ രണ്ട് കണ്ണുകൾ ഇല്ലാതെയാണ് നമ്മൾ ഈ ലോകത്തേക്ക് പിറന്നു വീണതെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. ആലോചിക്കാനേ വയ്യല്ലേ. കണ്ണില്ലാതെ അകക്കണ്ണുകൊണ്ട് മാത്രം കാണുന്ന അനേകം സഹോദരങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അതോർക്കുമ്പോൾ നമ്മുടെ നേത്രങ്ങൾ സജലങ്ങളാവുന്നു. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, ഉദിക്ക

0: ഒക്കെയാണ് എന്നെ ആത്മാവിലായിരം സൗരമണ്ഡലം. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തുലുലാവുന്നു നിത്യനിർമ്മല പൗർണമി എന്ന് മഹാകവി അക്കിത്തം ഓർമ്മിപ്പിക്കുന്നു. അമ്മതൻ നേത്രങ്ങൾ അർച്ചനാഗീതികൾ എന്ന് പ്രിയകവി ഒ എൻ വിയും നമ്മളോട് പറയുന്നു. അമ്മതൻ നേത്രങ്ങൾ അർച്ചനാഗീതികൾ കാലത്തുണർന്നു പൂമുറ്റത്തു തൻ വലങ്കാൽ വെച്ചിറങ്ങി കുനിഞ്ഞു നിലന്തൊട്ടു നെറ്റിക്കു വെച്ചു നിവർന്ന് ഉദയാരുണദിക്കിലേ കുന്മുഖം നോക്കി കരം കൂപ്പി നിൽക്കുമെന്നമ്മതൻ ഫുല്ലമാം നേത്രങ്ങൾ നിശബ്ദശാന്തമാം പ്രാർത്ഥനാഗീതികൾ. അമ്മയുടെ കാലിൽ തൊട്ടുവണങ്ങി കരം കൂപ്പി നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് പി വി മോഹനൻ, മണ്ണഴി.
2: ആകാശവാണി കോഴിക്കോട്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: Abdullah Al-Khalifa. During these meetings, the External Affairs Minister conveyed the greetings of President Draupadi Murmu, Prime Minister Narendra Modi, and reaffirmed India's commitment to further deepening the long-standing and friendly bilateral partnership with Bahrain. He thanked the leadership of Bahrain for ensuring the safety, security and well-being of the Indian community in the kingdom. The External Affairs Minister is currently on an 11-day trip to Qatar, Bahrain, Kuwait, Oman, New York and Brussels. In football, Switzerland defeated Colombia 4-3 in a penalty shootout in Vancouver to reach the quarterfinals of FIFA World Cup for the first time since 1954. In another round of 16 match, Argentina defeated Egypt 3-2 in Atlanta. Argentina was trailing by 2 goals till 78th minute when the defending champions pulled off a stunning comeback with Cristiano Ronaldo scoring the first goal at 79 minutes. The equaliser came through Messi in 83 minutes while Enzo Fernandez completed the turnaround with the winner in the extra time. In men's cricket, England defeated India by 125 runs in the third T20 International at Trent Bridge in Nottingham last night, chasing a target of 202 runs set by England. India lost wickets in quick succession and were all out with a paltry score of 76 in 11.4 overs. And that is the end of this news bulletin.
1: Akashavani, Kozhikode. Arippukal. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് കാവ്യാഞ്ജലി. വള്ളത്തോളിൻ്റെ ഒരു ഉറക്കുപാട്ട് എന്ന കവിത സ്വപ്ന എസ് നായർ ആലപിക്കുന്നു. തുടർന്ന് പ്രഭാതഗീതം. ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം എന്നിവ കേൾക്കാം. 7 മണിക്ക് ഓപ്പൺ ഫോറം, സ്മൃതി സാക്ഷ്യം. തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ ബബിത കുമാരി വി പങ്കെടുക്കുന്നു. മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ്, കൃഷിദീപം, റീഗൽ ജുവലേഴ്സ് സേവന വാർത്തകൾ എന്നിവ കേൾക്കാം. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, പട്ടുനൂൽപ്പുഴു, എസ് ഹരീഷ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 ഇളയനില, 8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ.

0: 9 മണിക്ക് വാർത്താജാലകം, തുടർന്ന് സുവർണ മലരുകൾ. 9:30 ലളിതഗാനങ്ങൾ. 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ട്വീറ്റ്സ്. 1 മണിക്ക് ഗാനോത്സവം. 2:15 തുടർനാടകം. 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം. 5 മണിക്ക് കഥാപ്രസംഗം, AK ദിനേശൻ അവതരിപ്പിക്കുന്നു. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 6 മണിക്കും രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും, പ്രവാസ ജീവിതത്തിൽ നിന്നും കാർഷിക മേഖലയിലേക്ക് മുനീർ PK അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥാ അറിയിപ്പ്. 7:35 യുവവാണി. 8 മണിക്ക് റിയൽ FM പോഡ്കാസ്റ്റ്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനങ്ങൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11 മണിക്ക് ലളിതഗാനങ്ങൾ. അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്.
1: കാവ്യാഞ്ജലി.
2: മഹാകവി വള്ളത്തോളിൻ്റെ ഒരു ഉറക്കുപാട്ട് എന്ന കവിത സ്വപ്ന S. നായർ ആലപിക്കുന്നു.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മഹാകവി വള്ളത്തോളിന്റെ ഒരു ഉറക്കുപാട്ട് എന്ന കവിത. ആലപിച്ചത് സ്വപ്ന എസ് നായർ.
1: കാവ്യാഞ്ജലി.
2: ആകാശവാണി കോഴിക്കോട്. പ്രഭാതഗീതം ഇന്നാദ്യം ടി എം സൗന്ദർരാജൻ പാടിയ ഗാനം.

0: പ്രഭാതഗീതമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ശ്രദ്ധ.
1: വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ ഇന്നലെ രാത്രി വരെ ലഭ്യമായ കണക്കനുസരിച്ച് 5 പേർ മരിക്കുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിലുള്ളവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പോലീസ്, ഫയർഫോഴ്സ്, NDRF തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. തുരങ്ക നിർമ്മാണ മേഖലയിലെ മണ്ണ് മുൻകൂട്ടി നീക്കം ചെയ്യാൻ ഉത്തരവുണ്ടായിരുന്നെന്നും അത് കരാറുകാരെ അറിയിച്ചതാണെന്നും ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ.
2: ആദ്യം തന്നെ മീനങ്ങാടിയിൽ നിന്നുള്ള നമ്മുടെ ഫോഴ്സ് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കോഴിക്കോട് നിന്നുള്ള ഫോഴ്സ് കൂടി, പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള സംസ്ഥാന പോലീസിന്റെ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തൃശൂരിൽ നിന്ന് ഡിഫൻസിന്റെ ഒരു സെക്യൂരിറ്റി ഫോഴ്സ് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇത് മുൻകൂട്ടി ഈ മണ്ണ് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായിരുന്നു. ജില്ലാ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനും 20-ാം തീയതി തന്നെ ഉത്തരവിറക്കി ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. PWD മന്ത്രി യോഗം ചേർന്ന് ഇത് അടിയന്തരമായി നീക്കം ചെയ്യണം എന്ന് കോൺട്രാക്ടർമാരെ അറിയിച്ചിട്ടുള്ളതായിരുന്നു നേരത്തെ തന്നെ. പക്ഷെ അവര് അതിന്റെ കരാറുകാര് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും ജില്ലാ കളക്ടറുടെയും മന്ത്രിയുടെയും നിർദ്ദേശം അവര് പാലിച്ചില്ല. കനത്ത മഴ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. രാവിലെ 225 സെന്റിമീറ്റർ മഴ പെയ്തു എന്നുള്ളതാണ്. വലിയ മഴയല്ലെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് പ്രയാസമുണ്ടാക്കുന്ന തരത്തിലുള്ള മഴയുണ്ട്. ഇതൊരു ചെളി കലർന്ന മണ്ണാണ്. അവിടുത്തെ മണ്ണിന്റെ ഘടന വളരെ വ്യത്യാസമാണ്. അതിങ്ങനെ സ്ക്രാപ്പ് ചെയ്താണ് വെച്ചിരുന്നത്. അത് നിലനിൽക്കുന്നതല്ല എന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അവിടെ

0: പോയി തന്നെ കണ്ടു പരിശോധിച്ച് ബന്ധപ്പെട്ടവർക്ക് അവിടെ ആവശ്യപ്പെട്ടിരുന്നതാണ്. ഒരു കരാറുകാരാണ് അത് നീക്കം ചെയ്യാറുണ്ട്. എന്തായാലും വളരെ ദൌർഭാഗ്യകരമായ ദുരന്തമാണ്. ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക.
1: ദുരന്തമുണ്ടായ മേപ്പാടി മേഖലയിലെ ഗ്രാമപഞ്ചായത്തംഗം ജിതിൻ മേച്ചേരിക്കൽ ശ്രദ്ധയോട്.
2: 11 മണിയോട് കൂടിയിട്ടാണ് ഈ മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വന്നിട്ടുള്ളത്. മണ്ണിടിഞ്ഞ് വരികയും അതോടൊപ്പം തന്നെ മീനാക്ഷി പാലത്തിന്റെ ഇപ്പുറത്തേക്ക് വരെ മണ്ണെത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പുഴകവിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഒരു 10-18 തൊഴിലാളികൾ നിലവില് മണ്ണിന്റെ അടിയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അതിൽ കുറച്ച് ആൾക്കാരെ നമ്മൾ എടുത്ത് ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയിട്ടുണ്ട്. ഒരു 5 ബോഡികൾ ഇന്നത്തെ ഈ ഒരു നിമിഷം വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി 5 മിസ്സിംഗ് ആണ് എന്നുള്ളതാണ് പ്രാഥമിക വിവരം. ഇപ്പോ ആ പ്രദേശത്തുള്ള ആൾക്കാരെയൊക്കെ അവിടുന്ന് ഒഴിപ്പിച്ച് അവരിപ്പോ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. അങ്ങോട്ടേക്ക്, അതായത് ചുരുമല പ്രദേശത്തേക്ക് പോകുന്ന ഏക റോഡാണ് ഇത്. ആ പ്രദേശത്തേക്ക് പോകാൻ വേണ്ടിയുള്ള റോഡ് ആക്സസ് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ പ്രദേശവാസികളും അതേപോലെ മറ്റ് സന്നദ്ധ സംഘടനകളുടെ ആൾക്കാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോ യൂത്ത് ബ്രിഗേഡ് പോലെയുള്ള, അതേപോലെ വൈക്കാട് പോലെയുള്ള സന്നദ്ധ പ്രവർത്തകരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോലീസും കൽപ്പറ്റ യൂണിറ്റിലെ ഫയർഫോഴ്സും അവിടെ ആ സ്പോട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഒരു 10-20 ഉള്ളിൽ തന്നെ എത്തിയിട്ടുണ്ട്. അതിന് ശേഷമാണ് രക്ഷാപ്രവർത്തനം തുടങ്ങുന്നതൊക്കെ. പ്രദേശവാസികള് രണ്ടാൾക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്റെ വാർഡിൽ തന്നെയുള്ള കൂടമ്മാളും പാൽരാജും അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. ബാക്കി മണ്ണിനടിയിൽ പോയിട്ടുള്ളവര് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള തൊഴിലാളികളാണ് എന്നുള്ളതാണ് നമ്മളുടെ പ്രാഥമിക വിലയിരുത്തല്. കാരണം വാർഡുകളിലും അതേപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ആരെങ്കിലും പ്രദേശവാസികൾ മിസ്സിംഗ് ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ചിട്ട് നിലവിൽ ആരും അത്തരത്തിലുള്ള റിപ്പോർട്ട് തന്നിട്ടില്ല.
1: മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റമല ഹംസ.
3: നമ്മളിവിടെ തുരങ്കപാതേന്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് എടുക്കുന്ന മണ്ണുകള് പിന്നെ മലമോല കൂമ്പാരം കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ നല്ല തുടർച്ചയായ മഴയായിരുന്നല്ലോ. അപ്പൊ മണ്ണ് വെള്ളം കുടിച്ച് ഒന്നാകെ മണ്ണ് ഒന്നാകെ നിരങ്ങു വന്നതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ തൊഴിലാളികളാണ് മരണപ്പെട്ടിട്ടുള്ളത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് മണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാകെ മല ഒന്നാകെ വന്നിട്ട് റോഡിലാണ് ഉള്ളത്. പാലും ഒക്കെ പോയിട്ടുണ്ട്. അതാണ് അവസ്ഥ ഇപ്പൊ നിലവില്. ഫയർഫോഴ്സും പോലീസും JCB എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും ഇവിടെ ഉണ്ട്. ഇത്ര പേരെ കാണാണ്ടായിട്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഒരു കണക്ക് കിട്ടിയിട്ടില്ല. 134 കുടുംബങ്ങൾ ഇപ്പം പോളിടെക്നിക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്, മീനാക്ഷിയിലുള്ള കുടുംബങ്ങളെ. പിന്നെ ചൂരാൽമല ഇപ്പം മഴ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ആളുകൾ ഇപ്പൊ ചൂരാൽമല ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ചൂരാൽമല നിന്ന് ഇപ്പൊ ഇങ്ങനെ മണ്ണിടിഞ്ഞ സാഹചര്യം ആയതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി വരൂല. അതുകൊണ്ട് അവിടെ തന്നെ ക്യാമ്പ് നടത്തിയിട്ടാണുള്ളത്. ഇവിടെ ഉള്ള ആളുകളെ പോളിടെക്നിക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് പുളിയിലേക്ക് മാറ്റി. അവിടെയാണ് ക്യാമ്പും പിന്നെ ഭക്ഷണമൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അടുത്ത നടപടി എന്ന് പറയുന്നത് ഇപ്പൊ ഇനിയിപ്പോ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. അവിടുത്തെ പണികൾ നിർത്തി വെച്ചിട്ടുണ്ട്.
1: വയനാട്, മലപ്പുറം, കോഴിക്കോട്, തൃശൂർ, കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് ടീം അംഗങ്ങൾ ദുരന്ത മേഖലയിലുണ്ട്. എന്നാൽ പ്രദേശത്ത് പെയ്യുന്ന മഴ രക്ഷാപ്രവർത്തനങ്ങളെ ദുഷ്കരമാക്കുന്നുണ്ട്. കൽപ്പറ്റ ഫയർ സ്റ്റേഷൻ ഓഫീസർ അർജുൻ കെ കൃഷ്ണൻ.
4: മേപ്പാടി ചുരുൾമല റൂട്ടിൽ മണ്ണിടിച്ചിലിന്റെ ഭാഗമായിട്ട് വന്ന രക്ഷാപ്രവർത്തനങ്ങൾ ആദ്യമായി ഇവിടെ എത്തിച്ചേർന്നത് കൽപ്പറ്റ ഫയർഫോഴ്സ് ആണ്. അപ്പം തന്നെ നമ്മൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ഏകദേശം 100 നമുക്ക് അവർ ഇവാക്വേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് ബാക്കിയുള്ള ജീവനക്കാരെയും അതേപോലെ തന്നെ അതിന്റെ മുകൾ വശത്തായിട്ട് തോട്ടത്തിൽ പണിയെടുക്കുന്ന ആൾക്കാരെ, തോട്ടം തൊഴിലാളികളെ നമ്മൾ ഇവാക്വേറ്റ് ചെയ്ത് പുറത്തേക്ക് എത്തിക്കുകയും അതിനൊപ്പം തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മണ്ണ് മുഴുവൻ ഒരു 16 ഉയരത്തിലുള്ള മണ്ണ് വീണത് കാരണം നമുക്ക് മാനുവലി ചെയ്യാവുന്ന ദുഷ്കരമായതുകൊണ്ട് ഇറ്റാച്ചിയുടെ ടിപ്പറിന്റെ ലഭ്യത ആവശ്യമായി വന്നിട്ടുണ്ട്. പിന്നെ ഇറ്റാച്ചി ടിപ്പർ എന്നിവയൊക്കെ കൊണ്ടുവന്ന് അതിൽ നിന്ന് പതുക്കെ മണ്ണ് നീക്കം ചെയ്തിട്ടാണ് രക്ഷാപ്രവർത്തനം ചെയ്തിട്ടുള്ളത്. കേരള ഫയർഫോഴ്സിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഏകദേശം 150 ജീവനക്കാർ ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ രാത്രിയിലും എന്ത് ചെയ്യാണ് നമ്മൾ വർക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫയർ യൂണിറ്റുകൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന്, മലപ്പുറം ജില്ല, പാലക്കാട് ജില്ല, തൃശൂർ ജില്ല, കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഫയർ യൂണിറ്റുകൾക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ പോലീസ്, മറ്റ് സന്നദ്ധ സംഘടനകള്, NDRF എന്നീ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. മഴ ഇടയ്ക്കിടയ്ക്ക് ആണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ശക്തമായ രീതിയിൽ പെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ രക്ഷാപ്രവർത്തനം ഏറ്റവും ദുഷ്കരമായിട്ടുള്ളത്. കാരണം നമുക്ക് ആ രീതിയിൽ മഴ പെയ്യുമ്പോൾ ഇനിയും മണ്ണ് ഇടിയോ എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മുടെ രക്ഷാപ്രവർത്തനം ഏറ്റവും ദുഷ്കരമായിട്ടുള്ള കാര്യമായി വരുന്നത്.
1: രക്ഷാപ്രവർത്തനങ്ങളെ കുറിച്ച് മേപ്പാടിയിൽ നിന്നും പൊതുപ്രവർത്തക റമല.
5: രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. റോ മണ്ണുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്താ പറയാ, അതിനോട് അടുത്തുള്ള ഒരു പുഴയിലേക്കാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ എത്ര ബോഡികൾ ഉണ്ട് എന്നുള്ളത് ആർക്കും കറക്റ്റ് ആയിട്ട് പറയാൻ, ഔദ്യോഗികമായിട്ട് അത് പറയാനുള്ള ഒരു ഇതായിട്ടില്ല ശരിക്കും. ശരിക്കും അവിടെ ഈ ആനക്കാമ്പോയിൽ നിന്ന് തുരങ്കപാതേന്റെ പണികൾ നടക്കുന്ന സ്ഥലമാണ് മെയിൻ ആയിട്ട്. പക്ഷെ അതിന്റെ തൊട്ടടുത്തുള്ള ഒരു വീടിനാണ് ഇപ്പൊ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ അവിടെ നിലവില് വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന്റെ അടുത്തുള്ള വീടുകളിലൊക്കെ ആളുകൾ അറിഞ്ഞപ്പോഴേക്കും അവിടുന്ന് വീടുകളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതില് പിന്നെ അകപ്പെട്ടിട്ടുള്ള ആളുകളിൽ നിന്ന് ഉള്ള

0: നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ജോലി ചെയ്യുന്ന ആളുകളാണ് അതിലകപ്പെട്ടിട്ടുള്ളത്. നമ്മള് അവരുടെ ജോലിക്കാരോട് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് പല വിധത്തിലാണ് പറയുന്നത്. ചില ആളുകൾ പറയുന്നുണ്ട് 20 പേരുണ്ട്, ചില ആളുകൾ പറയുന്നുണ്ട് 30 ആളുകൾ അകപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് കറക്റ്റ് ഇതുള്ള നമുക്ക് കിട്ടിയിട്ടില്ല. പൊതുവെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ് അവിടെ മുഴുവനും. അതുകൊണ്ടാണ് അതിന്റെ കൂടെ ഇപ്പൊ ഈ മണ്ണുകള് ഈ പിന്നെ തുരങ്കപാതയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഈ മണ്ണുകൾ കൂട്ടിയിട്ടുള്ള ആ സ്ഥലത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. 3 ദിവസമായിട്ട് ആ ഭാഗത്ത് മഴ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ റോഡ് മൊത്തമായിട്ട് ബ്ലോക്ക് ആയതുകൊണ്ട് ആ ഭാഗത്തിന്റെ അപ്പുറവശത്തേക്ക് കുട്ടികളെ സ്കൂളുള്ള ദിവസമായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ സ്കൂളുകളിലുള്ള വന്ന കുട്ടികളെ അങ്ങോട്ടേക്ക് തിരിച്ചുവിടാൻ പറ്റാത്തതുകൊണ്ട് ബന്ധുക്കളെ വീട്ടിലേക്കും അങ്ങനെയൊക്കെ ആക്കിയിട്ട് സേഫായി നിർത്തിയിരിക്കുകയാണ്.
1: മേപ്പാടി കള്ളാടി പാലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിൽ നിരവധി ജീവനുകളെയാണ് കവർന്നത്. കലക്ടർ ആവശ്യപ്പെട്ടിട്ടും മണ്ണെടുത്തു മാറ്റിയില്ലെന്ന കാരണത്താൽ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയും ഉണ്ടാവണമെന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ശ്രദ്ധ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ, ആശയം നിർവഹണം ഫഹദ് റാസ.

0: ആകാശവാണി കോഴിക്കോട്.
1: ചുറ്റുവട്ടം.
0: മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ ഗോൾ ഫുട്ബോളിന്റെ ശാസ്ത്രവും സംസ്കാരവും പ്രദർശനം 10 മണിക്ക് ആരംഭിക്കും. ഗോവിന്ദപുരം AUP സ്കൂളിൽ കുട്ടികൾക്കായുള്ള ടർഫ് ഉദ്ഘാടനം BK ഫൈസൽ ബാബു MLA 3 മണിക്ക് നിർവഹിക്കും. ആർട്ട് ഗാലറിയിൽ ദിലീപ് കീഴൂരിൻ്റെ വെയ്റ്റിംഗ് ഫോർ ഗോൾ സോക്കർ ചിത്ര പ്രദർശനം വൈകിട്ട് 4 മണിക്ക് KJയന്ത് MLA ഉദ്ഘാടനം ചെയ്യും. വേദി ഓഡിറ്റോറിയത്തിൽ KS വിമൽ അനുസ്മരണവും പുരസ്കാര വിതരണവും കവി കൽപ്പറ്റ നാരായണൻ പങ്കെടുക്കുന്നു വൈകിട്ട് 4:30. ട്രെയിൻ സമയം ഇന്ന് രാവിലെ 9 മണി വരെ കോഴിക്കോട് വഴി കടന്നുപോകുന്ന എല്ലാ യാത്രാവണ്ടികളും കൃത്യസമയം പാലിക്കുന്നു.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ FM 9:40.
4: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
3: വാട്സ്ആപ്പ് നമ്പർ 9400224440.
4: 9400224440.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

ഇന്ന് രാവിലെ 7 മണിക്ക് ഓപ്പൺ ഫോറം, സ്മൃതി സാക്ഷ്യം. തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ ബബിത കുമാരി വി പങ്കെടുക്കുന്നു. മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ്, കൃഷിദീപം, റീഗൽ ജുവലേഴ്സ് സേവന വാർത്തകൾ എന്നിവ കേൾക്കാം. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, പട്ടുനൂൽപ്പുഴു, എസ് ഹരീഷ് എഴുതിയ നോവൽ. തുടർന്ന് 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 ഇളയനില.

ആകാശവാണി കോഴിക്കോട്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്നും. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. മണ്ണിടിച്ചിലുണ്ടായ വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും. കള്ളാടി ദുരന്തത്തിൽ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായതായി മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴ കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ബെൽജിയവും സ്വിറ്റ്സർലാൻഡും ക്വാർട്ടർ ഫൈനൽ. വാർത്തകൾ വിശദമായി. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തം ഉണ്ടായ കള്ളാടിയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരന്ത മേഖലയിൽ ഇന്ന് സന്ദർശനത്തിനെത്തും. തിരുവനന്തപുരത്തു നിന്ന് ഹെലികോപ്റ്ററിൽ രാവിലെ 11:30 മുഖ്യമന്ത്രി എത്തുക. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയായ കള്ളാടി മീനാക്ഷിപ്പാലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മണ്ണിനടിയിൽ നിന്ന് 3 പുരുഷന്മാരുടെ മൃതദേഹമാണ് ലഭിച്ചത്. മധ്യപ്രദേശ് സ്വദേശി ചന്ദ്രബാൻ, ബീഹാറുകാരനായ ബികാഷ് കുമാർ, ജാർഖണ്ഡിലെ അൻമോൽ എന്നീ അതിഥി തൊഴിലാളികളാണ് മരിച്ചത്. വൈത്തിരി താലൂക്ക് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം. ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പോലീസ് സർജനെ അടിയന്തരമായി വൈത്തിരിയിലേക്ക് എത്തിച്ചാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കിയത്. കാണാതായ 5 പേർക്കായി തെരച്ചിൽ ഇന്നും തുടരും. മേപ്പാടി വിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന 9 പേരിൽ 2 പേരെ ഡിസ്ചാർജ് ചെയ്തു. ചികിത്സയിൽ കഴിയുന്ന 7 പേരിൽ ഒരാൾ മലയാളിയാണ്. സൈറ്റ് എഞ്ചിനീയറായ ഇദ്ദേഹം എറണാകുളം സ്വദേശിയാണ്. പരിക്ക് ഗുരുതരമല്ല. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ ICU. മേപ്പാടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കൺട്രോൾ റൂം തുറന്നതായും മന്ത്രി മുരളീധരൻ അറിയിച്ചു. മന്ത്രിമാരായ കെ പി അനിൽകുമാർ, ടി സിദ്ദിഖ് തുടങ്ങിയവർ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു. വയനാട്ടിൽ മണ്ണിടിഞ്ഞ് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ടെന്ന് പ്രിയങ്കാഗാന്ധി MP അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ടെന്നും പോലീസും NDRFഉം മന്ത്രിമാരും രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും MP വ്യക്തമാക്കി. ഭരണകൂടത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ച് സാധ്യമായ എല്ലാ പിന്തുണയും നൽകണമെന്ന് പ്രിയങ്ക പാർട്ടി പ്രവർത്തകരോടും പൊതുജനങ്ങളോടും അഭ്യർത്ഥിച്ചു. കനത്ത മഴയിൽ വയനാട് കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 5 പേർ മരിച്ച വാർത്ത വേദനാജനകവും ദാരുണവുമാണെന്ന് MK രാഘവൻ MP പറഞ്ഞു. മണ്ണും അവശിഷ്ടങ്ങളും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ കുന്നുകൂട്ടിയതാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്ന പ്രാഥമിക വിവരങ്ങൾ കടുത്ത ആശങ്ക ഉണ്ടാക്കുന്നതാണെന്ന് അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടം അതീവ ദുഃഖകരമെന്ന് പദ്ധതി കരാർ കമ്പനിയായ ദിലീപ് ബിൽഡ്കോൺ ലിമിറ്റഡ് അറിയിച്ചു. ദുരന്തത്തിന്റെ ഇരകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ചേർത്തുപിടിക്കുമെന്ന് കമ്പനി അയച്ച കത്തിൽ അറിയിച്ചു. പ്രദേശത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും കമ്പനി സെക്രട്ടറി വ്യക്തമാക്കി. സംഭവത്തിൽ ഏതന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാൻ കമ്പനി പ്രതിജ്ഞാബദ്ധരാണെന്നും സെക്രട്ടറി അറിയിച്ചു. വയനാട് മേപ്പാടി

0: മേഖലയിൽ പെയ്ത കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. മഴ തുടരുന്നതിനാൽ ചാലിയാർ തീരനിവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. തീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് നാടുകാണി ചുരത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം ഉണ്ട്. കനത്ത മഴയും വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ അവധി നൽകി. ജില്ലയിലെ അങ്കണവാടികൾക്കും അവധി ബാധകമാണ്. സർവകലാശാലാ പരീക്ഷകൾ, PSC പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമില്ല. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും അഭിവൃദ്ധിക്ക് പുറമെ പ്രാദേശിക ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സഹകരണം സംഭാവന ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ബന്ധം നൂറ്റാണ്ടുകൾ പഴക്കമേറിയതാണെന്നും സമാനമായ ജനാധിപത്യ മൂല്യങ്ങൾ, പരസ്പര വിശ്വാസം, ഭാവിയിലേക്ക് പൊതുവീക്ഷണം എന്നിവ പങ്കിടുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഭീകരതയ്ക്കെതിരെയും പ്രാദേശിക സുരക്ഷയെ ദുർബലപ്പെടുത്തുന്ന ഏകപക്ഷീയമായ നടപടികൾക്കെതിരെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. വികസനം, സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നീ തത്വത്തിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നത്. രാജ്യരക്ഷ, സമുദ്രസുരക്ഷ, വ്യാപാരം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, കൃത്രിമ ബുദ്ധി, നിർണായക ധാതുക്കൾ എന്നിവയിൽ ഇരു രാജ്യങ്ങളും കൂടുതൽ സഹകരണം ഉറപ്പുവരുത്തണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. രണ്ടു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതിന് UPI, നിർമ്മിത ബുദ്ധി, വിദ്യാഭ്യാസം, സ്റ്റാർട്ടപ്പുകൾ, നവീകരണം എന്നിവയുൾപ്പെടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളിൽ സഹകരണം വികസിപ്പിക്കുന്നതിന്റെ ആവശ്യകതയും അദ്ദേഹം വ്യക്തമാക്കി. ഗ്രേറ്റ് നിക്കോബാർ മുതൽ മലാക്ക കടലിടുക്ക് വരെ വ്യാപിച്ചു കിടക്കുന്ന സൈബർ സുരക്ഷ, സമുദ്രസുരക്ഷ എന്നിവയിൽ കൂടുതൽ സഹകരണം ആവശ്യമാണ്. ഗംഗാ മഹാകുംഭ് പോലെ ഇന്ത്യയുടെ സാംസ്കാരിക ധാർമ്മികതയെ പ്രതിഫലിപ്പിക്കുകയും ഉഭയകക്ഷി ഇടപെടൽ കൂടുതൽ ആഴത്തിലാക്കാൻ അവസരം നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധത്തിന്റെ പുതിയ അധ്യായമായി സഹകരണത്തെ വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളുടെയും സൌഹൃദം ഇന്തോ പസഫിക് മേഖലയിലുടനീളം സമാധാനത്തിനും പുരോഗതിക്കും കാരണമാകുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു.
0: രണ്ടു ദിവസത്തെ ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം കൊച്ചിയിൽ ഇന്ന് വനിതാ മന്ത്രിതല യോഗം ആരംഭിക്കും. ഇന്നും നാളെയുമായി ഹോട്ടൽ ഗ്രാൻഡ്സ് ഹയാത്തിൽ ആണ് പരിപാടി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണാദേവി, മന്ത്രി ബിന്ദുകൃഷ്ണ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. സമ്മേളന സമാപന ദിവസമായ നാളെ സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. എൽനിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉണ്ടാകാവുന്ന ആഘാതവും തയ്യാറെടുപ്പ് നടപടികളും ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഉന്നതതല യോഗം ചേർന്നു. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്രയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്നലെ രാത്രി അറ്റ്ലാന്റയിൽ ഈജിപ്തിനെ 2-3 പരാജയപ്പെടുത്തിയാണ് അർജന്റീന ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചത്. നേരത്തെ സിയാറ്റലിൽ മറ്റൊരു മത്സരത്തിൽ ബെൽജിയം അമേരിക്കയെ തോൽപ്പിച്ചു. 1-4 നേടിയാണ് ബെൽജിയം ക്വാർട്ടറിലെത്തിയത്. വാൻകൂവറിൽ കൊളംബിയയെ തോൽപ്പിച്ച് സ്വിറ്റ്സർലാൻഡും ക്വാർട്ടറിലെത്തി. നിശ്ചിത സമയത്തും അധിക സമയത്തും ഗോൾരഹിത മത്സരത്തിന് ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 എന്ന സ്കോറിലായിരുന്നു സ്വിറ്റ്സർലാൻഡിന്റെ ജയം. വിശദാംശങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: മത്സരത്തിന്റെ 79-ാം മിനിറ്റ് വരെ 2 പിന്നിൽ നിന്ന ശേഷം അവിശ്വസനീയമായ തിരിച്ചുവരവിലൂടെയാണ് അർജന്റീന ഈജിപ്തിനെ കീഴടക്കിയത്. ആദ്യ പകുതിയുടെ 15-ാം മിനിറ്റിൽ യാസർ ഇബ്രാഹിം ഈജിപ്തിനെ മുന്നിലെത്തിച്ചു. തിരിച്ചടിക്കാൻ ലഭിച്ച പെനാൽറ്റി സൂപ്പർ താരം മെസ്സി പാഴാക്കിയതോടെ ഈജിപ്ഷ്യൻ പ്രതീക്ഷകൾ വാനോളമുയർന്നു. 67-ാം മിനിറ്റിൽ കളിയുടെ ഗതിക്കെതിരെ മൊസഫ സീക്കോ വീണ്ടും എമിലിയാനോ മാർട്ടിനസ് ലെവലിൽ പന്തെത്തിച്ച് ഈജിപ്തിന്റെ ലീഡ് 2-0 ഉയർത്തി. മത്സരം കൈവിടുമെന്ന ഘട്ടം കൺമുന്നിൽ കണ്ട മെസ്സിപ്പട 2 ഇരമ്പി അർസോടെ 79-ാം മിനിറ്റിൽ ക്രിസ്റ്റ്യൻ റൊമാരയിലൂടെ ഒരു ഗോൾ തിരിച്ചടിച്ചു. 4 മിനിറ്റുകൾക്ക് ശേഷം 83-ാം മിനിറ്റിൽ കിടിലൻ ഗോളിലൂടെ മെസ്സി സ്കോർ നില 2-2 മാറ്റി. ഈ ലോകകപ്പിലെ മെസ്സിയുടെ 8-ാം ഗോളായിരുന്നു അത്. ഇഞ്ചുറി ടൈമിൽ സൂപ്പർ ഹെഡറിലൂടെ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയുടെ ക്വാർട്ടർ ഉറപ്പാക്കി. തെക്കേ അമേരിക്കൻ കരുത്തരായ കൊളംബിയയെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ മറികടന്ന സ്വിറ്റ്സർലൻഡാണ് ക്വാർട്ടറിൽ അർജന്റീനയുടെ എതിരാളികൾ.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പുരുഷ ക്രിക്കറ്റ് 5 പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി. നോട്ടിംഗ്ഹാമിലെ ട്രെൻഡ് ബ്രിഡ്ജ് സ്റ്റേഡിയത്തിൽ 125 ഇംഗ്ലണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ട് ഉയർത്തിയ 202 വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ

11.4 ഓവറിൽ 76 റൺസിന് പുറത്തായി. സ്ത്രീകളുടെ സൗജന്യയാത്ര ഗവൺമെന്റിന്റെ നയമാണെന്നും ഇതിൽ പാവപ്പെട്ട സ്ത്രീയെന്നോ വൃദ്ധയായ സ്ത്രീയെന്നോ വ്യത്യാസമില്ലെന്നും മന്ത്രി സി പി ജോൺ കാസർകോട്ട് പറഞ്ഞു. പ്രിയദർശിനി ബസ് സർവീസുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബസ്സുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം പഠിച്ചു പരിഹരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. സ്വകാര്യ ബസ്സും KSRTC ബസ്സും ഒരുമിച്ചോടുന്ന റൂട്ടുകളിൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്നും സി ജോൺ പറഞ്ഞു. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി പോലെ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി എല്ലാ ഡിപ്പോകളിലും രൂപീകരിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ ഏറ്റുമാനൂരിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ

0: സ്മൃതി സാക്ഷ്യം.
1: സ്മൃതി സാക്ഷ്യം എന്ന ഈ പരമ്പരയിൽ തന്റെ ചലച്ചിത്രാഭിനയവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു സംവിധായകൻ വി എം വിനു.
2: മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ആഗ്രഹിച്ച് നടക്കുന്ന സമയത്ത് ആ ആഗ്രഹം നടക്കുമ്പോഴേക്കായിരിക്കും ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ സന്തോഷിക്കുകയും ആ ഒരു സംഭവം നമ്മളെ മനസ്സിൽ ഇന്നും കുറിച്ചിടുകയും ചെയ്യുന്നത്. ഞാനെന്ന ഒരു കലാകാരനെ വളർത്തിയെടുക്കുന്നതിൽ ഈ കോഴിക്കോട് ആകാശവാണി വഹിച്ച പങ്ക് വളരെ വലുതാണ്. എൻ്റെ അച്ഛൻ സാഹിത്യകാരനായ വിനയൻ ഇവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. പല സമയങ്ങളിലൊക്കെ ആയിട്ട് അച്ഛൻ്റെ ഒരുമിച്ചൊക്കെ എല്ലാത്തിനും ഞാൻ ഈ ആകാശവാണിയിൽ വന്നിട്ടുണ്ട്. മലയാള സാഹിത്യത്തിലെ പ്രഗത്ഭരായ വ്യക്തികളുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരിടമായിരുന്നു ഈ ആകാശവാണി. അന്ന് റേഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ജനങ്ങളെ സ്വാധീനിക്കുന്നൊരു മീഡിയ ആയിരുന്നു. കോഴിക്കോട് ആകാശവാണിയിൽ അന്നത്തെ ശബ്ദങ്ങൾ എന്ന് പറഞ്ഞത് കേരളത്തിലെ എണ്ണപ്പെട്ട ശബ്ദങ്ങളായിരുന്നു. ഖാൻ കവി, രാജം കെ നായർ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ഇവിടുത്തെ ചില കലാകാരന്മാരുണ്ടായിരുന്നു. ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അച്ഛൻ എന്നോട് പറഞ്ഞു, നാളെ നീ എൻ്റെ കൂടെ റേഡിയോ സ്റ്റേഷൻ വരെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, നാടകത്തിൽ നിന്ന് നിന്റെ ശബ്ദം ഒന്ന് ടെസ്റ്റ് ചെയ്യാറുണ്ട്. തിക്കോടിയ മാഷ് അങ്ങോട്ട് ചെല്ലാവിടി പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ തിക്കോടിയ മാഷ് പറഞ്ഞിട്ട് പറയാൻ പറയുന്നു. അങ്ങനെ രണ്ട് പ്രാവശ്യം ഞാൻ അങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞപ്പോൾ തിക്കോടിയ മാഷ്, വിനയൻ നമുക്ക് ഇവൻ തന്നെ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് നേരത്തേക്കുള്ള നാടകത്തിലേക്ക് എന്നോട് ഡയലോഗ് പറയാൻ വേണ്ടി പറയുന്നു. അപ്പോൾ അങ്ങനെ 15 മിനിറ്റ് നേരമല്ല ആ നാടകം ഞാൻ അഭിനയിക്കുന്നു. അതിനുശേഷം ഞാനിവിടെ ഒരുപാട് നാടകങ്ങൾ ഞാൻ അഭിനയിച്ചു. ഞാനിവിടുത്തെ സ്ഥിരം ആർട്ടിസ്റ്റായി. വാലനടനായി, മയ്യഴിപ്പോയുടെ തീരങ്ങൾ, ഒരു ദേശത്തിൻ്റെ കഥ, ഇതുപോലുള്ള ക്ലാസിക്കായിട്ടുള്ള മലയാള നോവലുകളുടെ നാടക ആവിഷ്കരണത്തിൽ മുഴുവൻ ഞാൻ ഉണ്ടായിരുന്നു. സിനിമകളിൽ കണ്ടിരുന്ന ബാലങ്കേനാരും മോബരൊരുമിച്ചും ജഗതി എൻ കെ ആചാരി ഇവർക്ക് ഒരുമിച്ച് അഭിനയിക്കുന്ന എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു. അപ്പോൾ ഒരു തുടർനാടകം എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ വലിയ നാടകങ്ങളൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം അവരുടെ റിഹേഴ്സൽ തന്നെയായിരിക്കും. ഒരു മോഡുലേറ്റ് ചെയ്ത് ഡയലോഗ് എങ്ങനെ പറയണം, ഇങ്ങനെ പറയണം, അത് മാറ്റി പറയും എന്ന് പറഞ്ഞ ഒരു ക്ലാസ്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചേർന്ന കാര്യമായിരിക്കും. ഇതോടുകൂടി എനിക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് ഈ നാടകത്തിനോടും സിനിമയോടുള്ള ഭ്രമം, ആ ഒരു ഭ്രാന്ത് അങ്ങോട്ട് മൂത്തു. എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, അഭിനയായി എൻ്റെ മനസ്സിൽ. ഞാനിങ്ങനെ ഒരു 10ാം ക്ലാസ്സൊക്കെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, നിനക്ക് ഒരു ചാൻസ് വന്നിട്ട് സിനിമയിലേക്ക്. ഞാൻ ഞെട്ടിപ്പോ സിനിമയിൽ അഭിനയിക്കാനാണ്. അതേ സിനിമയിലേക്ക് അഭിനയിക്കാൻ എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ട്. അത് ബാലൻകേദാരാണ് അഭിനയിക്കുന്നത്. ബാലൻകേദാരാണ് എന്നെ റെക്കമെൻഡ് ചെയ്തത്. ബാലൻകേദാരൻ ചെറുപ്പകാലാണ്, പി എൻ മേനോനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ആ സിനിമയിലെ നിലവിളി കോഴിക്കോട് നിന്ന് ഷൂട്ടിംഗ്, മിക്ക ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു. വെസ്റ്റിൽ ചുങ്കത്തായിട്ടാണ് താമസിക്കുന്നത്. ഞങ്ങൾ വാടക വീട്ടിലെ തൊട്ടടുത്തുള്ളവരുടെ എൻ്റെ സുഹൃത്തുണ്ടെങ്കിൽ ഓടി പറയുക, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുക, സിനിമയിൽ അഭിനയിക്കാൻ പോകുക എന്ന് പറഞ്ഞൊരു എന്താണെന്നറിയില്ല, എൻ്റെ ഒരു മോഹിച്ചിരിക്കുന്നവർ, ആദ്യമായി കിട്ടിയിരിക്കുന്ന ഒരു അവസരം. ആർ കെ നായരായിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ. അങ്ങനെ അച്ഛനോട് പറഞ്ഞു കാറിൽ വന്ന് പിക്ക് ചെയ്തുള്ളതാണ്. അങ്ങനെ ഞാൻ ഭയങ്കരമായ പ്രാർത്ഥനയും അച്ഛൻ്റെ കാലം തൊട്ട് അനുഗ്രഹം വന്നു, അമ്മയുടെ കാലം തൊട്ട് അനുഗ്രഹം വന്നു. ഒരു 9:30 ആകുമ്പോഴേക്ക് ഞാൻ വീട്ടിൽ തൊട്ടടുത്തുള്ള മതിലെടുത്ത് ഐവൻ്റെ അവിടെ ഇങ്ങനെ കാത്തു നിന്നു. കയ്യിലൊരു പൊതിയും രണ്ട് ട്രൗസറും കാര്യങ്ങളൊക്കെയാണ്. സമയം ഇങ്ങനെ കടന്നുപോയി. അങ്ങനെ സമയം 9 കഴിഞ്ഞ് 10 കഴിഞ്ഞ് 11 കഴിഞ്ഞ് 12 കഴിഞ്ഞ് ആരെയും കാണാനില്ല. ഒരു വെയിലും വിശന്നിട്ട് കണ്ണും കണ്ടു. അന്നാണ് മൊബൈലും ഇല്ല, ഒന്നുമില്ലല്ലോ, ആരെ വിളിച്ചു നോക്കാൻ. 2:30 ആകുമ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേ പോയി. തളർന്ന് അവശനായി പോയി, സങ്കടവും. വീട്ടിലെത്തിയ അമ്മ എങ്ങനെയുണ്ടായിരുന്നല്ലോ, നന്നായി അഭിനയിച്ചോ നീ. ഒരു തേങ്ങനോട് ഞാൻ പറഞ്ഞു, ഞാൻ പോയില്ല അമ്മേ. അപ്പം എന്നോട് ചോദിച്ചു, നീ എവിടെ ഇരുന്നു വരെ? ഞാൻ അവിടെ ഞാനിങ്ങനെ ഗേറ്റിൻ്റെ അടുത്ത് കാത്തു നിൽക്കുക, എന്നൊരു കാറും വന്നില്ല. അങ്ങനെയാണ് ഇങ്ങനെയാണ് അമ്മ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച്

0: അമ്മ വല്ലാതെ സങ്കടപ്പെട്ടു. സാറല്ല മോനെ, ഞാൻ പറഞ്ഞു എനിക്ക് വല്ലാത്ത വിഷമമായിപ്പോയി അമ്മ. അപ്പം അമ്മ പറയും ഇതൊക്കെ അങ്ങനെയാണ് മോനെ, ആദ്യമായിട്ടുള്ളൊരു അനുഭവം അല്ലേ, നിനക്ക് നിന്നെ ആദ്യമായിട്ട് ഇങ്ങോട്ട് വിളിച്ചതല്ലേ, നീ ആരുടെ അടുത്ത് പോയി ക്യാൻസറൊന്നും പോയി നിന്നു എന്നല്ലോ. അവർ വിളിക്കും, അങ്ങനെ ആ സിനിമയ്ക്ക് എന്നെ വിളിക്കുകയും ചെയ്തു, ഒന്നും ചെയ്തില്ല. കുറേ കാലം അതിൻ്റെ ഒരു സങ്കടത്തിലൊക്കെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാലേട്ടൻ പറഞ്ഞ അച്ഛനോട് പറഞ്ഞ് ഞാൻ സിനിമ ചെയ്യാൻ പോവാണ്, അപ്പോൾ അന്യരുടെ ഭൂമി എന്ന് പറഞ്ഞ സിനിമ, അതിൽ ഇവർ നല്ലൊരു അവസരമുണ്ട്. അച്ഛന് ഭയങ്കര സന്തോഷം, അച്ഛനോട് വന്ന് ഇടാൻ എങ്ങനെയോ സംഭവമുണ്ട്. അപ്പോൾ പ്രീ ഡിഗ്രി ദേവരി കോളേജ് പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയം, അന്ന് ഞാൻ റേഡിയോ സ്റ്റേഷനിൽ അഭിനയിക്കുന്ന മാസ്റ്റർ വിനു എന്ന് പറഞ്ഞിട്ടുള്ള പേര് എല്ലാവർക്കും അറിയാം, റേഡിയോയിൽ പെട്ടെന്ന് അറിയാം. ദേവരി കോളേജ് ചേർന്നപ്പോഴൊക്കെ ഞാൻ റേഡിയോ സ്റ്റാർ എന്നാണെന്ന് പറയാം, റേഡിയോ സ്റ്റാർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള കമ്പനികളൊക്കെ ഇല്ല. അപ്പോൾ ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം കൂടി ഭയങ്കരമായിട്ട്, അതുവരെ ഇല്ലാത്ത കുറേ ഫ്രണ്ട്സൊക്കെ ഓടി വന്ന് ഇത് ഭയങ്കര പബ്ലിസിറ്റി ആയി. അങ്ങനെ ഷൂട്ടിങ്ങിൻ്റെ ദിവസം വന്നു, ദേവരി കോളേജ് ലീവ് എടുത്തിട്ട് ഞാൻ അഭിനയിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. കല്ലായ്പ്പുഴയുടെ തീരത്താണ് ഷൂട്ടിങ്. ഞാനോട് ചെല്ലുമ്പോൾ ഒരാളിങ്ങനെ ഇരിക്കുന്നു, അയാൾ പേരാണ് മാമുക്കോയ. ഞാനും മാമുക്കോയ ആദ്യമായിട്ട് സിനിമയിൽ വരുന്ന ഒന്നിച്ചാണ്. മാമുക്കോയയിലെ പ്രധാന കഥാപാത്രം മരത്തിൻ്റെ അളവെടുക്കുന്ന അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് കാര്യം. അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഷൂട്ടിംഗ് നടന്നില്ല. അപ്പോൾ ബാലേട്ടനോട് പറയും, മോനെ വേറെ ചില സീനുകൾ ആർട്ടിസ്റ്റിനെ പോകണമെന്നുണ്ട്, അടുത്ത ദിവസം നമുക്ക് ചെയ്യാം. അത് ഡെയിലി പോവും, പുറപ്പെട്ട് പോവും, ഇന്നുണ്ട് ഷൂട്ടിംഗ് എന്ന് പറയും, വീട്ടിൽ നിന്ന് പോവും, അവിടെ പോവും, അവിടെ ഇരിക്കും. മാമുക്കോയൊക്കെ ആയിട്ട് പരിചയപ്പെടുന്നു. വിനയൻ്റെ മോനാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായി, ബാലേട്ടൻ കെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസമായി രണ്ട് മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞപ്പോൾ ബാലേട്ടൻ പറയും, മോനെ ഇന്ന് എൻ്റെ ഷൂട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് വെറുതെ മേക്കപ്പ് ഒക്കെ ചെയ്യിച്ചു. ആദ്യമായിട്ട് സിനിമയ്ക്ക് വേണ്ടി മേക്കപ്പ് ചെയ്ത് ഏതൊക്കെ വലിയ വലിയ ലൈറ്റുകൾ കത്തുന്നു, പകലും HMI ലൈറ്റ് എന്ന് പറയുന്ന ലൈറ്റ് കത്തുന്നു, അങ്ങനെയൊക്കെയുള്ള കുറേ ക്യാമറ കാര്യങ്ങൾ ഇതെല്ലാം ആദ്യമായിട്ട് അടുത്തുനിന്ന് കാണുന്നു. അങ്ങനെ ഒരു മരത്തിൻ്റെ മരം കൂട്ടിട്ട് തന്നെ പോകണം, ഞാനും ഒരു ചക്കനും ഇങ്ങനെ ഇരിക്കുന്നു. ആ ഡയറക്ടർ വന്ന് എന്നോട് പറഞ്ഞു, മോനെ ഇതൊക്കെയാണ് സീൻ. ലളിതശ്രീ എന്ന് പറഞ്ഞ നടി ഇങ്ങനെ നടന്നിങ്ങനെ പോകും, നടന്നിങ്ങനെ പോകുമ്പോൾ ഇവിടുന്ന് പറയും, അതേ ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, ഞങ്ങളെയും കൂടി ഇത് ഗൗനിക്കണേ. അതാണ് ഡയലോഗ്. ഞാൻ വിചാരിച്ചത് എനിക്കാ ഡയലോഗ്, ഞാൻ വിചാരിച്ചു നോക്കുമ്പോൾ എനിക്കല്ല ഡയലോഗ്. അതിൻ്റെ അടുത്ത് തൊട്ടിരുന്ന ഒക്കെ പ്രൊഡ്യൂസർ ആരോ ആയിരുന്നു, അപ്പോൾ ഡയലോഗ് അങ്ങോട്ട് മാറിപ്പോയും. ഞാനാകെ ഒന്ന് ഡല്ലായി, പോട്ടെ ഞാനും ലളിതശ്രീയൊക്കെ ഒന്ന് പോകുന്നത് കാണാമല്ലോ എന്നൊക്കെയുള്ള കൂടുതൽ ഞാനും ഇരുന്നു. അങ്ങനെ മരത്തിൻ്റെ മുകളിലേക്ക് രണ്ടു മൂന്ന് റിഹേഴ്സൽ ഇങ്ങനെ കാണുന്നു, അവർ പോകുന്നു, ഡയലോഗ് അവരോട് പറയാൻ പറയുന്നു. ഇവന് ഡയലോഗ് പറയാൻ പറ്റുന്നില്ല, അങ്ങനെ രണ്ട് മൂന്ന് ടേക്കിലും ഇത് ഈ ഡയലോഗ് ഇവന് പറയാൻ പറ്റുന്നില്ല. ലൊക്കേഷനിലുള്ളവർ മുഴുവൻ എല്ലാവർക്കും ഡയലോഗ് ബയഹാട്ടായിട്ടുണ്ട്, ഇവന് മാത്രം പിന്നെ. എനിക്കത് എപ്പോഴോ ആക്ഷൻ അവിടുന്ന് പറയാൻ തന്നെ ഞാൻ മനസ്സിൽ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ദേഷ്യം പിടിച്ച് ബാലേട്ടൻ പറയും, ആ നീ അവിടെ മനക്ക് വിനോ നീ പറയും. അങ്ങനെ ടേക്ക് എന്ന് പറയും, ആക്ഷൻ എന്ന് പറയുന്നു, ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുക. എനിക്ക് വേണ്ടി ആക്ഷൻ പറയുന്നു, അവരെ കൊണ്ട് പോകുന്നു, നടന്നു പോകുന്നു. ഞാൻ അതേ ഡയലോഗ് പറഞ്ഞു, ഞങ്ങളൊക്കെ ഉണ്ടിട്ടോ അവിടെ, ഞങ്ങളെ കൂടി ഒന്ന് ഗൗനിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ വലിക്കുന്നത്. ആ വീഡിയോ ഒക്കെ വലിച്ചിട്ട് ഞാൻ ഒരു നമ്പറൊക്കെ ഇട്ട് വീഡിയോ കയറിഞ്ഞപ്പോൾ കട്ട് വന്ന് ബാലേട്ട് പറഞ്ഞു, ആശ്രയട്ടാ. ഞാൻ ഇങ്ങനെ വിചാരിച്ചത് നീ ആ ബീഡി വലിച്ചങ്ങട് എറിഞ്ഞതൊക്കെ ഉണ്ട്, ഒരു ചിരിയൊക്കെ ഉണ്ട്, ഭയങ്കര അപ്രിസിയേഷനൊക്കെ കിട്ടി. എനിക്കും തോന്നി കൊള്ളാലും ഞാൻ അഭിനയിച്ച ഫസ്റ്റ് ഡേ, എല്ലാവരും കൂടി ഭയങ്കര രസമായിട്ട് സംസാരിച്ചു. അങ്ങനെ കഴിഞ്ഞു, ഞാൻ കൊളയിൽ തിരിച്ചെത്തുന്നു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കോഴിക്കോട് പാളയത്തും അവിടെ കൂടെയൊക്കെ ആയിട്ട് പോസ്റ്റർ ഒട്ടിച്ച് അന്യരുടെ ഭൂമി പടം റിലീസ് ചെയ്യാൻ പോയി. ആദ്യമായിട്ട് തിയേറ്ററിൽ എന്നെ കാണാൻ പോവുക ഞാൻ, ഒന്നും ആദ്യത്തേതാണ് മുടങ്ങിപ്പോയി. അത് അന്നത്തെ ഒരു ആർട്ട് സിനിമയായിരുന്നു, അതുകൊണ്ട് അത് ഉച്ചയ്ക്ക് റിലീസ് ചെയ്യാം, ഒരു വണ്ടി ഷോ ഒക്കെയാണ്. അങ്ങനെ ഞങ്ങൾ നോക്കുക സംഘം തിയേറ്ററിലാണ് റിലീസ് ചെയ്ത്. അങ്ങനെ സംഘത്തിന് പോയി, എല്ലാവരും കൂടി പോകുന്നു, ആരഞ്ചെണ്ണുണ്ട്. അങ്ങനെ തിയേറ്ററിൽ പോകുന്നു, ഇരുന്ന് സിനിമ തുടങ്ങുന്നു, സിനിമ തുടങ്ങി ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അങ്ങനെ സിനിമ പോയി പോയി പോയി പോയി ഞാനിങ്ങനെ ടെൻഷനായി, ഇതെന്താ എന്നെ കാണാത്തത്, എന്നെ കാണാത്തത് എന്നുള്ള രീതിയിലുള്ള ടെൻഷനായി. ഇങ്ങനെ സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ നിർമ്മല ഗോപിരാജ് ഒക്കെ, എടോ നീ അവിടെ ഇടോ, അതിപ്പോൾ വരും അതിപ്പോൾ വരും എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കാത്തു കാത്തു കാത്തിരുന്നു. ഇൻ്റർവെല്ലാവാ നേരത്ത് എൻ്റെ ശബ്ദം ഞാൻ കേട്ട് എന്നെയും കേട്ടു. കാരണം ഏതോ മരത്തിൻ്റെ കൊമ്പിൽ രണ്ട് കാക്കിയിരിക്കുന്ന മാതിരി ഒരു അവ്യക്തമായിട്ടുള്ള രണ്ട് ഫിഗേഴ്സ്, അതിലൊന്ന് ഞാനും ഒന്ന് മറ്റേ ചെക്കനും. ഇങ്ങനെ ലളിതശ്രീ നടന്നു വരുന്നു, അതിൻ്റെ ക്ലോസപ്പൊക്കെ ഉണ്ട്. ഡയലോഗ് ഞാൻ പറഞ്ഞ ഡയലോഗ് ആരോ ഡബ് ചെയ്താൽ എൻ്റെ സൗണ്ടൊന്നുമല്ല, അത് ഞാൻ കേൾക്കുന്നു. ഞാൻ ഞെട്ടി, എന്നിട്ട് എനിക്കും മനസ്സിലായി, പിന്നെ ഇവർക്ക് തീരെ മനസ്സിലായില്ല. ഇവർ വീണ്ടും കാത്തുകയാണ്, ഞാനെപ്പോഴാണ് വരിക, ഞാനെപ്പോഴും വരും. ഇൻ്റർവെല്ല് കഴിഞ്ഞ് കുറേ ഇട നീ അഭിനയിച്ചില്ല, എന്താ നീ കാണുന്നില്ല, ഞാൻ പറയുന്നത് ഇൻ്റർവെല്ലിന് ശേഷം ഞാൻ വരിക എന്നാണ്. അപ്പോഴേക്ക് ഞാൻ എനിക്ക് മനസ്സിലായി ഞാനതല്ല അതൊക്കെ അഭിനയിച്ചുള്ളൂ. അങ്ങനെ ഇൻ്റർവെല്ലും കഴിഞ്ഞ് സിനിമയും കഴിഞ്ഞ് ഇവരെല്ലാം കൂടി എന്നെ ഇട്ടിട്ട് അങ്ങോട്ട് വളഞ്ഞ് വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോയി. നീ എവിടെയും വരില്ല, ഞാൻ പറയട സത്യാർത്ഥ മനസ്സിലാക്കി. ഇൻ്റർവെല്ലാകുമ്പോൾ നീ കണ്ടില്ലേ ലളിതശ്രീ ഇങ്ങനെ നടന്നു, ലളിതശ്രീ നടന്നു പോകുന്നൊക്കെ ഇവരെല്ലാവരും കണ്ടിട്ടുണ്ട്, എന്നെ കണ്ടു. ഞാൻ പറയട ഞങ്ങളൊക്കെ ഉണ്ടിട്ടോ അവിടെ, ഞങ്ങളെ കൂടി ഗൗനിക്കണം എന്ന് പറഞ്ഞ ഡയലോഗില്ല, അത് ഞാൻ പറഞ്ഞു. ഞാനാണെന്ന് പറഞ്ഞു എൻ്റെ ആദ്യത്തെ അനുഭവം. ഇപ്പോൾ സിനിമയിൽ എനിക്ക് എന്നെത്തന്നെ മനസ്സിലായില്ല എന്നുള്ള ആദ്യത്തെ അനുഭവം. അവിടുന്ന് എൻ്റെ സിനിമയിലേക്കുള്ള ഒരു യാത്ര, ഞാൻ അറിയാത്ത എൻ്റെ സിനിമ എന്നെ ഇങ്ങനെ കയ്യും പിടിച്ച് കൊണ്ടുപോവുകയായിരുന്നു.
1: സ്മൃതി സാക്ഷ്യം എന്ന ഈ പരമ്പരയിൽ തൻ്റെ ചലച്ചിത്രാഭിനയവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ പങ്കുവച്ചത് സംവിധായകൻ VM വിനു.

0: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
1: ആകാശവാണി കോഴിക്കോട്.
2: ആരോഗ്യം അമൂല്യം.
0: വർഷകാലത്തെ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണം, ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ കല്ലായി റോഡ് ബ്രാഞ്ച് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബബിതകുമാരി വി.
3: വർഷകാലത്ത് കൃമിജന്യ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കൃമിനാശക മരുന്നുകൾ സേവിക്കുകയും വയറിളക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. വർഷകാലത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റൊരു രോഗമാണ് മൂത്രാശയ രോഗങ്ങൾ. അന്തരീക്ഷ ഈർപ്പം മൂലവും വെള്ളം കുടിക്കുന്നത് കുറയുന്നതുകൊണ്ടും വൃത്തിഹീനമായ ജലം ഉപയോഗിക്കുന്നതുകൊണ്ടും അണുബാധ പെട്ടെന്നുണ്ടാവാം. ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുക, നീറ്റൽ, ചൊറിച്ചിൽ, പനി, അടിവയറുവേദന എന്നീ ലക്ഷണങ്ങൾ മൂത്രാശയ രോഗങ്ങളിൽ കാണാം. സമയാസമയം മൂത്രം പോവാതെ പിടിച്ചുവെക്കുന്നതും ഇത്തരം രോഗങ്ങൾക്ക് കാരണമാകും. വൈദ്യനിർദ്ദേശപ്രകാരം മരുന്നുകൾ സേവിക്കുന്നതോടൊപ്പം തന്നെ ഞെരിഞ്ഞിൽ, ബാർലി, കൂവ എന്നിവയിട്ട് കാച്ചിയ വെള്ളം കുടിക്കുന്നതും ഇത്തരം രോഗങ്ങളെ ശമിപ്പിക്കാൻ സഹായിക്കുന്നു. ഗർഭിണികൾക്ക് മഴക്കാലത്ത് ദഹന പ്രശ്നങ്ങൾ കൂടി കാണാറുണ്ട്. വിശപ്പ് കുറവ്, വയറുവീർത്തുമുട്ടൽ, ഗ്യാസ് ട്രബിൾ, ഓക്കാനം, ഛർദി എന്നീ ദഹന പ്രശ്നങ്ങൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഗർഭിണികൾക്ക് കൂടുതലായി കാണാം. ഇത്തരം സന്ദർഭങ്ങളിൽ ദഹനവർദ്ധകമായ ഇഞ്ചി, ചെറിയുള്ളി, ജീരകം, കുരുമുളക് എന്നിവ ചേർത്ത ആഹാരം, പാനീയങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഗർഭിണികൾക്ക് ത്വക്ക് രോഗങ്ങളായ ചൊറിച്ചിൽ, വരൾച്ച, കുരുക്കൾ എന്നിവ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ലാക്ഷാദി തൈലം, നാൽപ്പാമരാതി തൈലം, ഏലാദി തൈലം എന്നിവ ഉപയോഗിച്ച് തേച്ചു കുളിക്കാവുന്നതാണ്. ഗർഭിണികൾ ലഘുവ്യായാമം ചെയ്യുന്നതും തഴുതാമ, ഞെരിഞ്ഞിൽ, ചെറുള എന്നിവ ചേർത്ത് കാച്ചിയ പാനീയം സേവിക്കുന്നതും ദേഹത്തുണ്ടാവുന്ന നീര് കുറയ്ക്കാൻ സഹായകരമാകുന്നു. ചുക്കുമുക്കുടി, കാച്ചിയമോര് എന്നിവ അഗ്നിദീപ്തി ഉണ്ടാക്കുന്നതും വിശപ്പ്, ശോധന എന്നിവ ശരിയാവണ്ണം ഉണ്ടാവാൻ സഹായിക്കുന്നതുമാണ്. വർഷകാലത്ത് സ്ത്രീകൾക്ക് മാനസിക പ്രശ്നങ്ങൾ കൂടുന്നതായി കാണാറുണ്ട്. അതിശക്തമായ മഴ, മൂടിക്കെട്ടിയ അന്തരീക്ഷം എന്നിവ മാനസിക വ്യതിയാനങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട്. തന്മൂലം ഉത്കണ്ഠ, മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ് എന്നീ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. ആർത്തവ വിരമത്തോടനുബന്ധിച്ചും ഇത്തരം ബുദ്ധിമുട്ടുകൾ കൂടുന്നതായി കാണാം. ഇത്തരം സന്ദർഭങ്ങളിൽ തലയിലും ദേഹത്തും എണ്ണ തേച്ച് കുളിക്കുന്നതും മൃദുവായി വയറിളക്കുന്നതും നന്നായിരിക്കും. ക്ഷീരബല തൈലം, ചന്ദനാദി തൈലം മുതലായവ തലയിൽ തേക്കാനും ദാനന്തര തൈലം, പിണ്ടതൈലം ദേഹത്ത് തേക്കാനും ഉപയോഗിക്കാം. വൈദ്യനിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾ കൂടെ സേവിക്കുന്നതും നല്ലതാണ്. വാദരോഗങ്ങളായ നടുവേദന, മുട്ടുവേദന, സന്ധിവേദന മുതലായ രോഗങ്ങൾ വർഷകാലത്ത് കൂടുതലായി കാണാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ വൈദ്യനിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾ സേവിക്കുകയും പഞ്ചകർമ്മ ചികിത്സ ചെയ്യുന്നതും ഗുണകരമാണ്. ഉചിതമായ തൈലം തേച്ചുള്ള ഇലക്കിഴി, നവരക്കിഴി, പൊടിക്കിഴി എന്നിവയും വാദരോഗത്തിനുള്ള പ്രധാന ചികിത്സയായ വസ്തി എന്നിവയും വർഷകാലത്ത് ചെയ്യുന്നത് വളരെ ഗുണപ്രദമാണ്. വർഷകാലം സ്ത്രീകളിൽ വാദകോപവും അഗ്നിമാന്ദ്യവും സൃഷ്ടിക്കുന്നതിനാൽ ആർത്തവ പ്രശ്നങ്ങൾ, അണുബാധകൾ, ദഹന പ്രശ്നങ്ങൾ തുടങ്ങിയവ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ശരിയായ ആഹാരവിഹാരക്രമങ്ങൾ, വ്യക്തിശുചിത്വം, ആയുർവേദ ഋതുചര്യകൾ എന്നിവ പാലിക്കുന്നതിലൂടെ സ്ത്രീകൾക്ക് വർഷകാലത്ത് മികച്ച ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും.
0: വർഷകാലത്തെ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ ബബിതകുമാരി വി.

0: വാർത്ത. ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
1: അതെ, മാതൃഭൂമി തൊഴിൽ വാർത്തയാണ്. ഒറ്റയ്ക്കല്ല, മൂന്ന് സർക്കാർ ജോലിയുമായാണ് വന്നിരിക്കുന്നത്.
2: മൂന്ന് സർക്കാർ ജോലിക്ക് ഒറ്റ പരിശീലനവുമായി മാതൃഭൂമി തൊഴിൽ വാർത്ത.
3: കമ്പനി, കോർപ്പറേഷൻ, സർവകലാശാല അസിസ്റ്റന്റ് പരീക്ഷകൾക്കായി തീവ്ര പരിശീലനം.
2: മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
4: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ആരോഗ്യ കേരളത്തിൽ 112 ഒഴിവ്. ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ മലപ്പുറം, കാസർകോട്, ഇടുക്കി, കണ്ണൂർ ജില്ലകളിലെ ഡിസ്ട്രിക്ട് ആൻഡ് ഫാമിലി വെൽഫെയർ സൊസൈറ്റികളിൽ വിവിധ തസ്തികകളിലേക്ക് അവസരം. 112 ഒഴിവുകളുണ്ട്, കരാർ നിയമനമാണ്. മലപ്പുറം മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ഒഴിവ് 112. കാസർകോട് മെഡിക്കൽ ഓഫീസർ ഒഴിവ് പ്രതീക്ഷിതം. ഇടുക്കി RBSK കോർഡിനർ, ലാബ് ടെക്നീഷ്യൻ. കണ്ണൂർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ, ഡെർമറ്റോളജി, ഒഫ്താൽമോളജി, ജനറൽ മെഡിസിൻ, ഗൈനക്കോളജി, പീഡിയാട്രിക് ആൻഡ് സൈക്യാട്രി. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് വിജ്ഞാപനം കാണുക. വിശദ വിവരങ്ങൾ അറിയുവാൻ www.arogyakeralam.gov.in എന്ന വെബ്സൈറ്റ് കാണുക. കോഴിക്കോട് NIT 17 അധ്യാപക ഒഴിവ്. കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ 2026-27 അക്കാഡമിക് വർഷത്തെ വിവിധ പഠന വകുപ്പുകളിലേക്ക് താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. 17 ഒഴിവുകളുണ്ട്. സെന്റർ ഫോർ ഇൻഫർമേഷൻ ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് ഇൻക്യുബേഷൻ 4, ഹ്യൂമാനിറ്റീസ്, ആർട്സ് ആൻഡ് സോഷ്യൽ സയൻസ് 4, മാനേജ്മെന്റ് 4, മാത്തമാറ്റിക്സ് 3, കെമിക്കൽ എഞ്ചിനീയറിംഗ് 1, സെന്റർ ഫോർ ഇന്ത്യൻ നോളജ് സിസ്റ്റം 1. തിരഞ്ഞെടുപ്പ്: വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തിയാവും തിരഞ്ഞെടുക്കുക. അപേക്ഷ https://fac-recruitment.nitc.ac.in എന്ന ലിങ്ക് മുഖേന ഓൺലൈനായി അപേക്ഷിക്കണം. അവസാന തീയതി July 10, വാക്ക് ഇൻ ഇന്റർവ്യൂ തീയതി July 17. വിശദ വിവരങ്ങൾക്കും ഓൺലൈനായി അപേക്ഷിക്കുന്നതിനും www.nitc.ac.in എന്ന വെബ്സൈറ്റ് കാണുക. പൊതുമേഖലാ ബാങ്കുകളിൽ 745 സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ഒഴിവ്. പൊതുമേഖലാ ബാങ്കുകളിലെ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ തസ്തികകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് IBPS വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 11 ബാങ്കുകളിലായി 745 ഒഴിവുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രിലിമിനറി മെയിൻ പരീക്ഷകളും അഭിമുഖവും നടത്തിയായിരിക്കും തിരഞ്ഞെടുക്കുക. ബാങ്കുകൾ: ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കനറാ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ത് ബാങ്ക്, യൂക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. അപേക്ഷ ഓൺലൈനായി അപേക്ഷിക്കണം. ഫോട്ടോ, ലൈവ് ഫോട്ടോ, ഒപ്പ്, ഇടതു കൈയിലെ വിരലടയാളം, സ്വന്തം കൈപ്പടയിൽ എഴുതിയ പ്രസ്താവന എന്നിവയും വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മറ്റു രേഖകളും നിർദ്ദിഷ്ട മാതൃകയിൽ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 21. വിജ്ഞാപനവും അപേക്ഷിക്കുന്നതിനുമുള്ള ലിങ്ക് www.ibps.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് ഇനി അടുത്ത ചൊവ്വ കാലത്ത് 7:05.
5: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിച്ചത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
6: ആകാശവാണി കോഴിക്കോട്.

0: കൃഷിദീപം.
1: സ്പൈസസ് ബോർഡിന്റെ സ്പൈസസ് പദ്ധതിയുടെ കീഴിൽ സഹായം ലഭിക്കുന്നതിന് സുഗന്ധവ്യഞ്ജന കർഷകർ, കയറ്റുമതിക്കാർ തുടങ്ങിയവർക്ക് ഓഗസ്റ്റ് 31 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇന്ത്യൻ സ്പൈസസ് .com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പയർവർഗ വിളകളുടെ സംസ്കരണത്തിനും പാക്കേജിംഗിനുമുള്ള അടിസ്ഥാന വികസന സൗകര്യത്തിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് നടപ്പിലാക്കുന്ന പൾസ് മിഷൻ പദ്ധതിയിലേക്ക് പയർ ഉൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ, ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകൾ, വ്യക്തികൾ,

രജിസ്റ്റർ ചെയ്ത സംഘടനകൾ എന്നിവർക്ക് അപേക്ഷിക്കാം. പദ്ധതി ചെലവിന്റെ 33% വരെ, പരമാവധി 25 ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. നാളികേര വികസന ബോർഡിന്റെ വിവിധ പദ്ധതികളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. നാളികേര വിത്തുൽപാദനത്തോട്ടം, നഴ്സറി എന്നിവ സ്ഥാപിക്കൽ, തെങ്ങിൻ തൈ നഴ്സറികളുടെ അക്രഡിറ്റേഷൻ റേറ്റിംഗ്, പുതുകൃഷിക്ക് സഹായധനം, ഇൻഷുറൻസ് തുടങ്ങി ഒട്ടേറെ പദ്ധതികൾ ബോർഡ് നടപ്പിലാക്കുന്നു. വിശദവിവരങ്ങൾക്ക് www.coconutboardgov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

0: കൃഷിദീപം.
1: ആകാശവാണി കോഴിക്കോട്.
0: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
4: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: കാലിക്കറ്റ് സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലെ മികച്ച അധ്യാപകർക്കായി സർവകലാശാല നൽകുന്ന പ്രൊഫസർ MM ഗനി അവാർഡിന്റെ 2023-24 അക്കാദമിക വർഷങ്ങളിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 20 വരെ നീട്ടി. 10 വർഷത്തിൽ കുറയാത്ത സേവനമുള്ള അധ്യാപകർക്ക് നേരിട്ടോ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ കോളേജ് അഡ്മിൻ മുഖേനയോ സെൻട്രലൈസ്ഡ് കോളേജ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. അവാർഡ് നിയമാവലി സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് email ID ghaniaward@uoc.ac.in, ഫോൺ നമ്പർ 0494-240-7154. സുൽത്താൻ ബത്തേരി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓടപ്പള്ളം ചേനാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ കായിക അധ്യാപക നിയമനം നടത്തുന്നു. BPED അല്ലെങ്കിൽ MBED അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്കാണ് അവസരം. പ്രതിമാസ ഓണറേറിയം 15,000 രൂപ. താൽപ്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, റേഷൻ കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് എന്നിവയുമായി ജൂലൈ 10 രാവിലെ 9:30 സുൽത്താൻ ബത്തേരി നഗരസഭ ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. ഫോൺ നമ്പർ 9444-7887798. മലപ്പുറം പെരിന്തൽമണ്ണ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തേക്ക് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളിലെ വിവിധ വിഷയങ്ങൾ പഠിപ്പിക്കാൻ താൽക്കാലിക ജീവനക്കാരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട വിഷയങ്ങളിൽ യോഗ്യതയും പ്രവൃത്തി പരിചയവുമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റ ഇന്ന് വൈകിട്ട് 5 PM foodcraft@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0493-329573. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈയിൽ ആരംഭിക്കുന്ന 6 മാസത്തെ സർട്ടിഫിക്കറ്റ് ഇൻ റിഥമിക് ഫിറ്റ്നസ് ട്രെയിനിംഗ് പ്രോഗ്രാമിന് അപേക്ഷിക്കാനുള്ള തീയതി നീട്ടി. 10 ക്ലാസ് യോഗ്യത, ഉയർന്ന പ്രായപരിധിയില്ല. കോഴ്സ് സംബന്ധിച്ച വിശദാംശങ്ങൾ www.srccc.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 15. വിശദവിവരങ്ങൾക്ക് കാട്ടിക്കുളം ശ്രീ പ്രണവം യോഗ്യ വിദ്യാപീഠം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ്, മാനന്തവാടി സമഗ്ര യോഗ ആൻഡ് മെഡിറ്റേഷൻ സെന്റർ എന്നിവയുമായി ബന്ധപ്പെടാം. ദേശീയ ആരോഗ്യ ദൗത്യം മലപ്പുറം മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ തസ്തികയിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ജൂലൈ 18 വൈകുന്നേരം 5 PM അപേക്ഷിക്കണം. വെബ്സൈറ്റ് www.arogyakeralam.gov.in, ഫോൺ നമ്പർ 0483-273033. മലപ്പുറം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് മാനേജിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ബ്ലഡ് ബാങ്കിലേക്ക് വിവിധ തസ്തികളിൽ താൽക്കാലിക കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കായി 2026 ജൂലൈ

0: ജൂലൈ 15 രാവിലെ 10 മണിക്ക് ബ്ലഡ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ അഭിമുഖം നടക്കും.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
3: Regal Jewelers, Mavur Road, Kozhikode. Sevana Varthakal.
2: Prayojagar, Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
0: Aakashavani, Kozhikode. Ini 7:25-ne Malayalathil Varthakal kelkam, Thiruvananthapuram relay.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിക്ക് ആഹ്വാനം ചെയ്ത് ഇന്ത്യയും ഇന്തോനേഷ്യയും. രാജ്യം വികസനത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെന്ന് ഇന്തോനേഷ്യൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ദുരന്ത മേഖല സന്ദർശിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ അർജന്റീനയും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിക്ക് ആഹ്വാനം ചെയ്ത് ഇന്ത്യയും ഇന്തോനേഷ്യയും. ജക്കാർത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് പിന്നാലെ പുറപ്പെടുവിച്ച സംയുക്ത പ്രസ്താവനയിലാണ് ഇരു രാജ്യങ്ങളും നിലപാട് വ്യക്തമാക്കിയത്. യു എൻ രക്ഷാസമിതിയുടെ ഉപരോധ സമിതി നിരോധിച്ചവ ഉൾപ്പെടെയുള്ള ആഗോള ഭീകര സംഘടനകൾക്കെതിരെ കർശന നടപടി വേണമെന്ന് ഇരു നേതാക്കളും ആവശ്യപ്പെട്ടു. സൈബർ സുരക്ഷ, പ്രതിരോധ വ്യവസായം, സമുദ്രസുരക്ഷ, ബഹിരാകാശം എന്നിവയിലെ സഹകരണം വിപുലീകരിക്കുന്നതിനായി 3-ാമത് ഇന്ത്യ ഇന്തോനേഷ്യ സുരക്ഷാ സംഭാഷണം ഉടൻ സംഘടിപ്പിക്കാനും ധാരണയായി. ഇന്ത്യയുടെ വികസിത ഭാരത് 2047 ദർശനവും ഇന്തോനേഷ്യയുടെ ഇന്തോനേഷ്യ എ മാസ് 2045 അജണ്ടയും മുൻനിർത്തി സാമ്പത്തിക ബന്ധം ശക്തമാക്കാനും ആസിയാൻ ഇന്ത്യ ചരക്ക് വ്യാപാര കരാർ സമയബന്ധിതമായി പുതുക്കാനും തീരുമാനിച്ചതായി പ്രസ്താവനയിൽ പറയുന്നു. ഇന്തോ പസഫിക് മേഖലയിലെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാനായാണ് ഇന്ത്യ നിലകൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിർത്തി വിപുലീകരണം ഇന്ത്യയുടെ നയമല്ലെന്നും രാജ്യം വികസനത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിലൂടെ ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സംഭാവന നൽകാനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: हम ऐसे वर्ल्ड ऑर्डर के लिए काम करेंगे जहां डेवलपमेंट इंक्लूसिव हो, टेक्नोलॉजी एक्सेसिबल हो और ग्लोबल गवर्नेंस अधिक न्यायपूर्ण और रिप्रेजेंटेटिव हो.
0: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തി. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാംഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനുമൊപ്പം 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും പങ്കെടുക്കുന്ന ശ്രീ മോദി ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 11 ദിവസത്തെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽ സന്ദർശനം തുടരുന്നു. ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ബഹ്റൈൻ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ശ്രീ ജയശങ്കർ അറിയിച്ചു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണാദേവി, മന്ത്രി ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശനും ബ്രിക്സ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.

0: വിജ്ഞാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ചകൾ നടത്തും. സമ്മേളനത്തിന്റെ സമാപന ദിവസമായ നാളെ സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരടും അവതരിപ്പിക്കും. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രതിരോധ ശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും പ്രത്യേക എക്സിബിഷനും ഒരുക്കും.
1: വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു. 5 പേരെയാണ് കണ്ടെത്താനുള്ളത്. മണ്ണിടിച്ചിലിൽ 3 പേർ മരിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തും. തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്ററിലാകും വയനാട്ടിലെത്തുക. മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ജില്ലാതല കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. 0939362887050 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കള്ളാടിയിൽ ഉണ്ടായത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനും അറിയിച്ചു. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. വയനാട് മേപ്പാടി മേഖലയിലെ കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിന് പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാടുകാണി ചുരം വഴിയുള്ള യാത്രക്കാരും ജാഗ്രത പാലിക്കണം. വയനാട് ജില്ലയിൽ നിന്നാണ് മലപ്പുറത്തേക്ക് അതിർത്തി വനത്തിലൂടെ ചാലിയാർ പുഴ ഒഴുകിവരുന്നത്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ശക്തമായ മഴയെ തുടർന്ന് വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ നിലവിലെ വില സ്ഥിരമായി തുടരുകയോ കുറയുകയോ ചെയ്താൽ ആഭ്യന്തര പെട്രോൾ ഡീസൽ വില ഉപഭോക്താക്കൾക്ക് അനുകൂലമാകുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. വെല്ലുവിളി നേരിട്ടപ്പോൾ സമയബന്ധിതമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ LPGയുടെ വിതരണം തടസ്സമില്ലാതെ ഉറപ്പാക്കിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് കോൺക്ലേവ് 2026നെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ പുരി. ബീഹാറിലെയും കേരളത്തിലെയും ദേശീയപാത ഇടനാഴി പദ്ധതികളുടെ പുരോഗതി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും എല്ലാ നിർവ്വഹണ ഏജൻസികളും ഏകോപനത്തോടെ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. വിവിധ മേഖലകളിൽ എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങളും അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്രയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 15ലധികം മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വിശദാംശങ്ങളിലേക്ക്.
3: സാഹചര്യം നിരന്തരം നിരീക്ഷിക്കണമെന്നും സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് കാലവർഷം വൈകുന്നതിന്റെയും ദുർബലമാകുന്നതിന്റെയും ആഘാതം വിലയിരുത്തണമെന്നും പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശിച്ചു. കാലിത്തീറ്റയുടെ ലഭ്യതയും കുടിവെള്ള ലഭ്യതയും ഉറപ്പാക്കുന്നതിന് മുൻഗണന നൽകണം. ജലസംഭരണികളിലെ ജലനിരപ്പ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണ്. ജൂൺ ജൂലൈ മാസങ്ങളിലെ മഴയുടെ സ്ഥിതിഗതികൾ കാലാവസ്ഥാ വകുപ്പിലെ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ഖാരിഫ് സീസണിൽ എൽനിനോയുടെ ആഘാതം തടയാൻ സംസ്ഥാനങ്ങളുമായി ചേർന്ന് ആഴ്ചതോറും വിള കാലാവസ്ഥാ നിരീക്ഷണ ഗ്രൂപ്പിന്റെ യോഗങ്ങൾ ചേരുന്നുണ്ടെന്ന് കൃഷി സെക്രട്ടറി വ്യക്തമാക്കി. 262 ദുർബല ജില്ലകൾക്കായി ജില്ലാ കാർഷിക അടിയന്തര പദ്ധതികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഉഷ്ണതരംഗങ്ങൾ, ഡെങ്കിപ്പനി വ്യാപനം എന്നിവ നിരീക്ഷിക്കാൻ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിനെ ചുമതലപ്പെടുത്തി. വൈദ്യുതി ഉൽപാദനവും ലഭ്യതയും സംബന്ധിച്ച് വൈദ്യുതി വകുപ്പ് വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫിഫ ലോകകപ്പിലെ അവസാന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയയെ മറികടന്ന് സ്വിറ്റ്സർലാന്റ് ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ 3-4 ഗോളുകൾക്കാണ് സ്വിറ്റ്സർലാന്റിന്റെ ജയം. മറ്റൊരു മത്സരത്തിൽ ഈജിപ്തിനെ തകർത്ത് അർജന്റീനയും ക്വാർട്ടറിൽ പ്രവേശിച്ചു. 2-3 ഗോളുകൾക്കാണ് അർജന്റീനയുടെ ജയം. ക്വാർട്ടറിൽ അർജന്റീന സ്വിറ്റ്സർലാന്റിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റിലെ 3ാം മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 125 റൺസിനാണ് പരാജയപ്പെടുത്തിയത്. ഈ വിജയത്തോടെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-0 മുന്നിലെത്തി. ഹോർമുസ് കടലിടുക്കിൽ 3 ചരക്കു കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് തൊട്ടുപിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ US വ്യോമാക്രമണം. താൽക്കാലിക വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇറാനിയൻ എണ്ണ വിൽക്കാൻ നൽകിയിരുന്ന അനുമതിയും അമേരിക്ക റദ്ദാക്കി. US നടപടികൾ കരാറിന്റെ ലംഘനമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. വെനസ്വേലയിൽ ഇക്കഴിഞ്ഞ June 24 ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 3685. 16740 പേർക്ക് പരിക്കേറ്റതായാണ് ഔദ്യോഗിക കണക്കുകൾ. ഭൂകമ്പത്തെ തുടർന്ന് തടസ്സപ്പെട്ട വാണിജ്യ വ്യോമ ഗതാഗതം എത്രയും വേഗം പുനരാരംഭിക്കുമെന്ന് ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അറിയിച്ചു. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഭവൻസ് എസ് രാമകൃഷ്ണൻ

0: സ്മാർട്ട് സെന്റർ ഓഫ് എക്സലൻസിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് നിർവഹിക്കും. ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസൃതമായി അധ്യാപക പരിശീലനവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് പുതിയ ട്രെയിനിംഗ് സെന്ററിലൂടെ ലക്ഷ്യമിടുന്നത്. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രം ചെയർമാൻ ടി എസ് പട്ടാഭിരാമൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിക്ക് ആഹ്വാനം ചെയ്ത് ഇന്ത്യയും ഇന്തോനേഷ്യയും. രാജ്യം വികസനത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെന്ന് ഇന്തോനേഷ്യൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി പങ്കെടുക്കും. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കല്ലാടി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ദുരന്ത മേഖല സന്ദർശിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ അർജന്റീനയും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കോഴിക്കോട്.
2: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
3: ഹൂസ് ബുക്സ് ആർ ദീസ്? ഇവ ആരുടെ പുസ്തകങ്ങളാണ്? ഹൂസ് ബർത്ത്ഡേ ഇസ് ഇറ്റ് ടുഡേ? ഇന്ന് ആരുടെ പിറന്നാളാണ്? ഹൂസ് WHOSE, ഹൂസ് ആരുടെ? നിങ്ങൾ കേട്ട വാക്യങ്ങളിൽ ഹൂസ് എന്ന പദം ചോദ്യം ചോദിക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹിയർ ഹൂസ് ഇസ് എ ക്വസ്റ്റ്യൻ വേർഡ്, ദാറ്റ് ഇസ് ആൻ ഇന്ററോഗേറ്റീവ് പ്രൊനൌൺ. അങ്ങനെയല്ലാതെയും ഹൂസ് എന്ന പദം ഉപയോഗിക്കാം. റിലേറ്റീവ് പ്രൊനൌൺ ആയി എങ്ങനെയാണ് ഹൂസ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കേൾക്കാം. Let us hear sentences in which whose is used as a relative pronoun. I found this umbrella on the table. Please let me know whose it is. ഈ കുട മേശപ്പുറത്തിരിക്കുന്നത് ഞാൻ കണ്ടു. ഇത് ആരുടേതാണെന്ന് ദയവായി എന്നെ അറിയിക്കുക. I found this umbrella on the table. Please let me know whose it is. This story is about people whose lives were severely affected by war. യുദ്ധത്താൽ ജീവിതം തീവ്രമായി ബാധിക്കപ്പെട്ട ആളുകളെ കുറിച്ചാണ് ഈ കഥ. This story is about people whose lives were severely affected by war. Candidates whose names were announced have qualified to the next round. പേര് പ്രഖ്യാപിക്കപ്പെട്ട മത്സരാർത്ഥികൾ അടുത്ത റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കാൻഡിഡേറ്റ്സ് ഹൂസ് നെയിംസ് വേ അനൗൺസ്ഡ് ഹാവ് ക്വാളിഫൈഡ് ടു ദ നെക്സ്റ്റ് റൗണ്ട്. വൺ ഓഫ് ദി ഒഫൻഡേഴ്സ് ഇസ് എ മൈനർ ഹൂസ് ഡീറ്റെയിൽസ് ആർ നോട്ട് മെയ്ഡ് പബ്ലിക്. കുറ്റകൃത്യം ചെയ്തവരിൽ ഒരാൾ മൈനറാണ്. അവരുടെ ഡീറ്റെയിൽസ് പരസ്യം ആക്കാറില്ല. വൺ ഓഫ് ദി ഒഫൻഡേഴ്സ് ഇസ് എ മൈനർ ഹൂസ് ഡീറ്റെയിൽസ് ആർ നോട്ട് മെയ്ഡ് പബ്ലിക്. She was someone whose work served as an inspiration to all of us.
4: തന്റെ പ്രവർത്തനം നമുക്കെല്ലാവർക്കും പ്രചോദനമായിരുന്ന ഒരാളായിരുന്നു അവർ.
3: She was someone whose work served as an inspiration to all of us. We could not figure out whose phone was ringing.
4: ആരുടെ ഫോൺ ആണ് റിംഗ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല.
3: We could not figure out whose phone was ringing.
2: English Matters, presented by Smita Manikoth.
5: Mubarak Jewelry, Shraddha, samarpikkunnathu Mubarak Jewelry. Karudal ponnu pole karudi vekkam ponnayum. Mubarak Jewelry, Ramanattukara and Farooq.
6: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
7: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
6: വാട്സ്ആപ്പ് നമ്പർ 9400024440.

0: 2 4 4 4 0.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

0: ആകാശവാണി കോഴിക്കോട്.
1: നോവൽ ടൈം. പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്.
2: വേനൽക്കാലത്തെ നീണ്ട അവധി തുടങ്ങിയ ദിവസം. നീ കടയിലേക്ക് ചെല്ല്, അച്ഛനെ സഹായിക്ക്, അമ്മ സാംസയോട് പറഞ്ഞു. അടുക്കളപ്പടിയിലിരുന്ന് രാവിലെ ചൂടുകഞ്ഞി കുടിക്കുകയായിരുന്നു സാംസ. ഒപ്പം ഉണക്കസ്രാവ് വറുത്തതുണ്ട്, എല്ലുള്ള കഷ്ണം, വല്ലാത്ത ഉപ്പ്, സാംസ വിചാരിച്ചു. കൈ നക്കിയാലും ചുണ്ടുകടിച്ചാലും ഉപ്പ്. വെളുത്ത അരിയുടെ കഞ്ഞിയായതുകൊണ്ട് കഞ്ഞിവെള്ളം കൊഴുത്തിരിക്കുന്നു, ചോറ് കലങ്ങിയിരിക്കുന്നു, മീനിന്റെ എണ്ണമയം ചുവപ്പ് നിറമായി അതിന്റെ മുകളിലുണ്ട്. വേഗം ചെല്ല്, പോകില്ലെന്ന് പറയരുതെന്ന അർത്ഥത്തിൽ അമ്മ സാംസയെ നോക്കി. അവിടെ വേറെ ആളുണ്ടല്ലോ, സാംസ പറഞ്ഞു. തർക്കുത്തരം പറയാതെ ചെല്ല്, അമ്മ ഉത്കണ്ഠപ്പെടുന്നതായി അവന് തോന്നി. കല്ലിൽ തേങ്ങ അരച്ചെടുക്കാനായി അമ്മ വടക്കുവശത്തേക്ക് നീങ്ങി. കല്ല് കഴുകുന്ന ശബ്ദം, വലിയ തേങ്ങാക്കൊത്തുകൾ ചതയ്ക്കുകയും ചിരണ്ടിയത് അരയ്ക്കുകയും ചെയ്യുന്ന ശബ്ദം, കല്ല് വീണ്ടും കഴുകി വടിച്ചെടുക്കുന്ന ശബ്ദം. കഞ്ഞി കുടിച്ചു തീർത്ത പ്ലേറ്റ് അവിടെ തന്നെ വെച്ച് സാംസ ഷർട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി. ശരിക്കുമുള്ള വഴി പോകാതെ വേറൊരു വഴി പോകാം, സാംസ കരുതി. അവന് അതിലേ പോകാനാണ് ഇഷ്ടം. അവന്റെ അച്ഛന്റെ അവിവാഹിതരായ സഹോദരനും സഹോദരിയും താമസിക്കുന്ന വീടിന്റെ മുറ്റവും പറമ്പും കടന്ന് നടക്കണം. സാംസ ആ വീടിന്റെ മുറ്റത്തെത്തി. അവന്റെ അച്ഛന്റെ ശരിക്കുമുള്ള വീട്. നമ്മൾ തീരെ ചെറുതിലേ വളർന്ന വീടാണ് ശരിക്കുമുള്ള വീട്. അങ്ങനെയാണെങ്കിൽ സാംസയുടെ വീടും അതാണ്. പക്ഷേ അവനത് ഓർമ്മയില്ല. തീരെ ചെറുതിലേ ഉള്ള കാര്യങ്ങൾ എന്തിനാണ് മറന്നുപോകുന്നത്? എന്നു മുതലുള്ള കാര്യങ്ങളാണ് ഓർത്തിരിക്കുന്നതെന്ന് സാംസ ഓർത്തു നോക്കി. അക്ഷരം പഠിക്കുന്ന നഴ്സറിയിൽ ആദ്യം പോയിട്ട് നടന്നു വരുന്നതാണോ? അന്നേരം അവന്റെ കൂടെ അയൽപ്പക്കത്തെ ഒരു ചേച്ചിയുണ്ടായിരുന്നു. ചേച്ചിയുടെ പേര് ഓർക്കുന്നില്ല. ആദ്യത്തെ ദിവസം പഠിത്തം കഴിഞ്ഞ് അവൻ വരുന്നത് നോക്കി മുറ്റത്തേക്കിറങ്ങി അച്ഛൻ ഒരു കസേരയിലിരിക്കുന്നു. കുറച്ചു മാറി അമ്മ നിൽക്കുന്നു. രണ്ടുപേരുടെയും നോട്ടം വഴിയിലേക്കാണ്. പിന്നെയും പിന്നെയും വഴിയിലേക്ക്, വഴിയുടെ അറ്റത്തേക്ക്. അവർക്കിടയിൽ ഒരു പട്ടിയുണ്ട്. അത് ഇലുവല്ല, അവന് മുൻപുള്ള പട്ടി. അവനെ കെട്ടിയിടാറില്ലായിരുന്നു. അമ്മയുടെയും അച്ഛന്റെയും നടുക്ക് വഴിയിലേക്ക് നോക്കിയിരിക്കുന്ന പട്ടി. അതവൻ ഓർക്കുന്നുണ്ട്. അച്ഛനും അമ്മയും തമ്മിൽ ഒന്നും മിണ്ടുന്നില്ല. അതും സാംസ ഓർക്കുന്നുണ്ട്. അച്ഛനിരുന്നതുപോലെ വീടിന്റെ തിണ്ണയിൽ വല്യച്ഛൻ കാല് താഴേക്കാക്കിയിരിക്കുന്നു. കയ്യിൽ രാവിലെ വന്ന ഇംഗ്ലീഷ് പത്രം. വല്യച്ഛൻ അത് വൈകുന്നേരം വരെ സമയമെടുത്ത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വായിച്ചു തീർക്കും. അതിനുശേഷം പിറ്റേന്നത്തെ പത്രം വരുന്നതിനായി കാത്തിരിപ്പ് തുടരും. നീ എന്താ ആടിത്തൂങ്ങി വരുന്നത്? വേഗം കടയിലേക്ക് ചെല്ലേ, വല്യച്ഛൻ പറഞ്ഞു. അത് കേട്ടായിരിക്കണം വല്യമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നു. വല്യമ്മയുടെ കയ്യിൽ ഒരു ഗ്ലാസ്സുണ്ട്. അതിന്റെ വക്കിൽ മോരിന്റെ തരികൾ പറ്റിയിരിക്കുന്നു. വല്യമ്മ രാവിലെ വെളിച്ചം വീഴും മുൻപേ എഴുന്നേറ്റ് തൈര് വെള്ളം ചേർത്ത് കടഞ്ഞ് മോരാക്കും. അതിനിടെ അതിൽ നിന്ന് വെണ്ണ പൊങ്ങി വരും. അത് വടിച്ചെടുത്ത് വെള്ളത്തിൽ ഇറക്കി വെച്ച് വല്യമ്മ സൂക്ഷിക്കും. മൂന്ന് ദിവസം കൂടുമ്പോൾ അത് ചട്ടിയിൽ ഉരുക്കി നെയ്യാക്കും. പയ്യെ നടക്കാതെ വേഗം കടയിലോട്ട് ചെല്ല്, വല്യമ്മ പറഞ്ഞു. വേഗം ചെല്ല്. അടുക്കളയിൽ കയറി പൊളിച്ചെടുത്ത ഒരു ഇലയടയുമായി വല്യമ്മ തിരികെ വന്നു. അത് സാംസയ്ക്ക് കൊടുത്തു.
1: നോവൽ ടൈം. പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. അവതരണം ബോബി സി മാത്യു.

ഇന്ന് രാവിലെ 9 മണിക്ക് വാർത്താജാലകം, തുടർന്ന് സുവർണമലരുകൾ, 9:30 ലളിതഗാനങ്ങൾ, 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡുവറ്റ്സ്, 1 മണിക്ക് ഗാനോത്സവം, 2:15 തുടർനാടകം, 2:30 ഗസൽ, വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം.

വൈകിട്ട് 5 മണിക്ക് കഥാപ്രസംഗം കേൾക്കാം. എ കെ ദിനേശൻ അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 6 മണിക്കും രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. പ്രവാസ ജീവിതത്തിൽ നിന്നും കാർഷിക മേഖലയിലേക്ക് മുനീർ പി കെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥാ അറിയിപ്പ്. 7:35 യുവവാണി. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. ആകാശവാണി കോഴിക്കോട്.

1985 ജൂലൈ 8 പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് അക്കച്ചിയുടെ കുഞ്ഞുവാവ. ചിത്രത്തിൽ നിന്നൊരു ഗാനം. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ഈണം നൽകിയത് ജോൺസൺ.

0: ആകാശവാണി കോഴിക്കോട്.
1: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

0: ഇന്നത്തെ രാഗം ശുദ്ധസാവേരിയാകട്ടെ. ശുദ്ധസാവേരി രാഗം ശങ്കരാഭരണത്തിന്റെ ജന്യമായിട്ടാണ് കരുതപ്പെട്ടു പോരുന്നത്. ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുർശ്രുതി ധൈവതം എന്നിവയാണ് ഇതിന്റെ സ്വരങ്ങൾ. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ശുദ്ധസാവേരി രാഗത്തിൽ ഏറ്റവും ഡിഫറൻ്റ് ആയിട്ടുള്ള പാട്ടുകൾ ഒരെണ്ണമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വളരെ വ്യത്യസ്തമായ ഒരു തുടക്കമാണ് ഈ ഗാനത്തിനുള്ളത്.
1: ദീപം കയ്യിൽ സന്ധ്യാദീപം.
0: എന്നാൽ ചരണമാകുമ്പോഴേക്കും ശുദ്ധസാവേരി രാഗത്തിന്റെ വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് വരുന്നു.

0: ആകാശവാണി കോഴിക്കോട്.
1: ഇളയ നില, ഇളയരാജയുടെ അതിശയലോകം.
2: നടനെന്ന നിലയിൽ കമൽഹാസന്റെ 100-ാമത് ചിത്രമാണ് 1981 റിലീസ് ചെയ്ത രാജാ പാർവേ എന്ന തമിഴ് ചിത്രം. കാഴ്ചപരിമിതിയുള്ള സംഗീതജ്ഞനായാണ് കമൽ ഈ ചിത്രത്തിൽ നായകവേഷം പകരുന്നത്. മാധവിയായിരുന്നു നായിക. ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയതും ചിത്രം നിർമ്മിച്ചതും കമൽഹാസൻ തന്നെ. ഇളയരാജയുടെ സംഗീതത്തിൽ SP ബാലസുബ്രഹ്മണ്യം, SJാനകി എന്നിവർ നേതൃത്വം നൽകുന്ന ഈ ഗാനത്തിനിടയിലുള്ള ആലാപന ശബ്ദത്തിനുടമ മലയാളിയായ സംഗീതജ്ഞൻ TV ഗോപാലകൃഷ്ണനാണ്. ഗാനരചന വൈരമുത്തു.

0: രചന സത്യകുമാർ കൃഷ്ണൻ.
1: ഇളയ നീല, ഇളയരാജയുടെ അതിശയ ലോകം.
2: ആകാശവാണി കോഴിക്കോട്. ഇനി 8 മണിക്ക് സമാചാരം.

0: and Switzerland enter quarterfinals of FIFA World Cup. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി കോഴിക്കോട്.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: കണ്ണുകൾ വിടർത്തി അത്ഭുതത്തോടെ മാത്രം നോക്കി നിൽക്കാൻ തോന്നുന്ന ചില കലാവൈഭവങ്ങളുണ്ട്. മെഴുകുകലയിൽ അത്ഭുതങ്ങൾ വിരിയിക്കുന്ന കേരളത്തിന്റെ സ്വന്തമൊരു കലാകാരൻ. ഔപചാരികമായ പരിശീലനമില്ലാതെ സ്വന്തം കഠിനാധ്വാനം കൊണ്ട് വാക്സ് മോഡലിംഗിൽ വിസ്മയം തീർത്ത കുമ്പനാട് സ്വദേശി VS ഹരികുമാർ. അതെ, ഒരു ദശാബ്ദത്തിലേറെ നീണ്ട തപസ്യ. നമ്മുടെ പ്രിയ താരങ്ങളായ മമ്മൂട്ടി, മോഹൻലാൽ, ബോളിവുഡ് താരമായ ഷാറുഖ് ഖാൻ, കോളിവുഡ് താരമായ രജനീകാന്ത്, ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്നിങ്ങനെയുള്ള പ്രമുഖർ നമ്മുടെ മുന്നിൽ ജീവനോടെ നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള അതിശയിപ്പിക്കുന്ന മെഴുകു ശില്പങ്ങൾ. ഓരോ ശില്പത്തിന് പിന്നിലും ഒരുപാട് അധ്വാനമുണ്ട്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഇറക്കുമതി ചെയ്ത മെഴുക്, കൃത്യമായ അളവിലുള്ള അച്ചുകൾ, പിന്നെ പ്രതിമകൾക്ക് ജീവൻ നൽകാൻ യഥാർത്ഥ മുടിയും വസ്ത്രങ്ങളും. മാസങ്ങളുടെ ക്ഷമയോടെയാണ് ഓരോ വിസ്മയങ്ങളും കൊത്തിയെടുക്കുന്നത്. സ്വപ്നങ്ങൾക്ക് അതിരുകളില്ലെന്ന് തെളിയിച്ച ഈ കലാകാരന്റെ യാത്രയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് ആർട്ട് കഫേയിൽ.
4: മെഴുക് പ്രതിമകൾ, അത് വളരെ വ്യത്യസ്തമായ ഒരു കോൺസെപ്റ്റ് ആണ്.
5: അതെ,
4: എങ്ങനെയാണ് ഇതിന്റെ തുടക്കം?
5: ഒരു 10 വർഷത്തിന് മുമ്പ് മാഡം റിസോർട്സിന്റെ സ്റ്റാച്ചുവിന്റെ അൺവെയിലിംഗ് ന്യൂസ് കാണാനിടയായി. അപ്പൊ അത് കണ്ടപ്പോൾ ഇതെങ്ങനെ ചെയ്യാം, അത് വളരെ കൗതുകമായിട്ട് തോന്നി. അപ്പൊ ഇതെങ്ങനെ ചെയ്യാം എന്നിങ്ങനെ അതിനെപ്പറ്റി ഒരു പഠനം നടത്തി. അപ്പൊ നമ്മുടെ നാട്ടിലൊന്നും അത് പഠിപ്പിക്കുന്നതൊന്നുമില്ല. അപ്പൊ എങ്ങനെങ്കിലും ഇത് ചെയ്തെടുക്കണമെന്നായി ആഗ്രഹം. അപ്പൊ അതിനുവേണ്ടി ഒരു 5-6 വർഷം ഞാൻ പരിശ്രമിച്ചു, പല പരീക്ഷണങ്ങൾ ചെയ്തു, അവസാനം അതിങ്ങനെ സക്സസ് ആയി വന്നു.
4: സെൽഫ് ടോട്ട് ആർട്ടിസ്റ്റുകൾ എന്ന് കേട്ടിട്ടുണ്ട്, ഇപ്പോഴാണ് നേരിട്ട് സംസാരിക്കാം.
5: അതെ അതെ, അതിലൊരാളാണ്.
4: പാരമ്പര്യമായി അച്ഛനും ഒരു കലാകാരനായിരുന്നു അല്ലേ?
5: തീർച്ചയായിട്ടും അച്ഛനും ഒരു കലാകാരനായിരുന്നു. ഞാൻ എന്റെ ഓർമ്മ വെച്ച നാള് മുതൽ ഇതാണ് കണ്ടു വളരുന്നത്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്കും വന്നത്. ഇതൊരു പാരമ്പര്യമാണ്, ഞാൻ ഇത് പഠിച്ചിട്ടില്ല.
4: ഒരു കലാകുടുംബത്തിൽ നിന്നാവുമ്പം സപ്പോർട്ട് എന്ന് പറയുന്നത് അച്ഛൻ തന്നെയായിരുന്നു ഒരു ബാക്ക് ബോൺ?
5: അങ്ങനെ ചോദിച്ചാൽ അച്ഛൻ കലാകാരനാണ്, അച്ഛന്റെ കല എനിക്ക് കിട്ടി. പക്ഷെ സപ്പോർട്ട് മുഴുവൻ അമ്മയുടെയാണ്. അമ്മയാണ് എല്ലാം സപ്പോർട്ടും ചെയ്തിട്ടുള്ളത്.
4: അമ്മയുടെ ആഗ്രഹം കൂടിയാണ്.
5: തീർച്ചയായിട്ടും അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞാനൊരു കലാകാരനാകണം എന്നുള്ളത്. അപ്പൊ അതിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോഴും.
4: ഒരുപാട് സമയവും അതിനേക്കാളേറെ പണച്ചെലവുള്ളൊരു മേഖലയായിരിക്കും ഈ വാക്സ്.
5: അതെ, ഒരുപാട് സമയവും പണച്ചെലവും അതോടൊപ്പം തന്നെ ഒരുപാട് അധ്വാനവും ക്ഷമയും വേണ്ട ഒരു മേഖല തന്നെയാണിത്. കാര്യം ഒരാളുടെ സ്റ്റാച്ചു ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചായയുമായിട്ട് സാദൃശ്യം ഉണ്ടാകണം, അതുപോലെ അദ്ദേഹത്തിന്റെ വേഷവിധാനങ്ങൾ അല്ലെങ്കിൽ ആരുടെയാണോ അത്, അതെല്ലാം ചേർന്ന് വന്നാൽ മാത്രമേ ഈ ഒരു സ്റ്റാച്ചു സക്സസ് ആകൂ.
4: വിവിധ മേഖലകളിലെ പ്രഗത്ഭരാണ് പുതിയ മ്യൂസിയത്തിലുള്ളത്.
5: അതിൽ
4: ആദ്യം ചെയ്തത് ഷാറുഖ് ഖാന്റെ പ്രതിമയായിരുന്നല്ലോ. ഷാറുഖ് ഖാന്റെ പ്രതിമയിൽ നിന്ന് പൊളിറ്റീഷ്യൻസ് ഉണ്ട്,
5: സിനിമാ താരങ്ങളുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്,
4: സിംഗേഴ്സ് ഉണ്ട്. ഓരോരുത്തരെ ചൂസ് ചെയ്യുമ്പം അവരുടെ ക്യാരക്ടറിനെ പറ്റി റിസർച്ച് ചെയ്ത് ഈ ഒരു രൂപം എങ്ങനെയാണ് ഫൈനലൈസ് ചെയ്യുന്നത്?
5: തീർച്ചയായും ഒരു സ്റ്റാച്ചു ചെയ്യണമെന്ന് തോന്നുമ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ അവർ നിൽക്കുന്ന മേഖലയിൽ അവർ ഏറ്റവും കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തികളെയാണ് നമ്മൾ ഇതിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ശരിക്കും അവരോടുള്ള ഒരു ആദരവായിട്ട് കൂടിയാണ് ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അവരെ പറ്റി 1-2 മാസം പഠനം നടത്തി, അവരുടെ സംസാര രീതി, അവരെങ്ങനെയാണ്, അവരുടെ മുഖത്തെ ഭാവം, അവരുടെ സ്ഥിരമായിട്ടുള്ള ഭാവം, അവരുടെ സ്ഥിരമായിട്ടുള്ള ഒരു വേഷവിധാനം, ഇതെല്ലാം പഠിച്ചിട്ടാണ് ഇത് ചെയ്യാൻ തുടങ്ങുന്നത്.
4: ഈ ചിത്രം വരയിൽ കണ്ണ് തെളിയിക്കുക എന്ന് പറയുന്ന പോലെ പ്രതിമയിലും ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്?
5: അതെ അതെ, കണ്ണുകൾ തന്നെയാണ്. കാര്യം ഒരാളുടെ ചായ എന്ന് പറയുന്നത് കൂടുതലും കണ്ണിലാണ് വരുന്നത്. ഏറ്റവും കൂടുതലും ഒരാളുടെ ചായ നമുക്ക് കണ്ണിലാണ് തോന്നിക്കുന്നത്. ഇപ്പൊ ഒരാൾ മറ്റൊരാളെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ണിലോട്ടാണ് ആദ്യം നോക്കുന്നത്. കണ്ണൊരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്.
4: അതുപോലെ തന്നെ വാക്സ് ആവുമ്പം ഈ സ്കിൻ ടോണ് എങ്ങനെയാണ് ഫൈനലൈസ് ചെയ്യുന്നത്?
5: അതൊരു വളരെ പ്രയാസം പിടിച്ച ഒരു ജോലിയാണ് സ്കിൻ ടോൺ ചെയ്യുക എന്നുള്ളത്. ഇന്നിപ്പോ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കളർ നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ അത് ആ കളർ ചിത്രം വരയ്ക്കുമ്പോഴും അതേ നിറം തന്നെയാണ് നമുക്ക് ലഭിക്കുക. എന്നാൽ ഈ വാക്സിലേക്ക് വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന കളറ് കാണുന്ന ടോൺ ആയിരിക്കത്തില്ല ഡ്രൈ ആകുമ്പോൾ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഇതിലുണ്ട്.
4: ഏറ്റവും പുതിയതായി അനചദനം ചെയ്തത് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പ്രതിമയാണല്ലോ അല്ലേ?
5: അതെ അതെ അതെ അതെ, അതാണ് ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു, അദ്ദേഹം എന്നെ അഭിനന്ദിക്കുകയും ചെയ്തു.
4: ഈ ജൂണിൽ വന്ന് വിസിറ്റ് ചെയ്തിരുന്നു അല്ലേ?
5: അതെ അതെ, അദ്ദേഹം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റാച്ചു അനാച്ഛാദനം ചെയ്തത്.
4: അതുപോലെ തന്നെ പക്രുച്ചേട്ടന്റെ
5: അതെ, പകർച്ചേട്ടന്റെ സ്റ്റാച്യു ഒരുപാട് ആളുകൾ കണ്ടതാണ്, ഒരുപാട്

0: വ്യഞ്ജനങ്ങൾ പല സ്ഥലത്തു നിന്നും പല നാട്ടിൽ നിന്നും വന്നു. അതിൽ എനിക്ക് ഏറ്റവും ഒരു അനുഭവം എന്ന് പറയുന്നത് ഭക്രചേട്ടന്റെ സ്റ്റാച്ചു കണ്ടിട്ട് ഭക്രചേട്ടന്റെ അമ്മ അതിനെ ചായ കുടിക്കാൻ ക്ഷണിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് തിരിച്ചറിയാതെ വിളിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം അതൊരു പുരസ്കാരമായിട്ടും കൂടെ ഞാൻ കാണുന്നത്.
1: ആളുകളെ ഏറ്റെടുത്ത ഒരു പ്രതിമ
0: ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് രൺവീർ കപൂറിന്റെ ആയിരുന്നു. അത് ഏകദേശം 4 കോടിക്ക് അടുത്ത ആളുകൾ അത് കണ്ടിരുന്നു. അതാണ് തോന്നുന്നു ഏറ്റവും കൂടുതൽ റീച്ച് ആയത് ഇപ്പൊ സന്തോഷ് സാറിന്റെ.
1: കുമ്പനാടുകാരനാണ് തിരുവല്ലക്കാരൻ.
0: അതെ,
1: നമ്മുടെ മ്യൂസിയം അടിമാലിയാണ്.
0: അതെ,
1: എങ്ങനെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയത്, ആ യാത്രയോ?
0: ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് മൂന്നാറിന് ആലുവ മൂന്നാർ NH ആണ്. ഇത് ഒട്ടുമിക്ക ടൂറിസ്റ്റുകളും 90% ഈ NH കൂടെയാണ് പോകുന്നത്. അപ്പൊ ഇത് ഏറ്റവും നല്ലൊരു സ്ഥലമായിട്ട് തോന്നി. കാരണം മൂന്നാറിലോട്ട് പോകുമ്പോഴത്തേനും കുറച്ചൊരു ഇടുക്കമാണ് ആകുന്നത്. അവിടെ ഇതുപോലൊരു നല്ല സൗകര്യമോ ഇതുപോലൊരു ബിൽഡിങ്ങോ ഒന്നും അങ്ങോട്ടില്ല. അവിടെ എല്ലാം ഇങ്ങനെ സ്ഥലം കണ്ടു പോകാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ സൗകര്യം ഇവിടെ ആണെന്ന് തോന്നി എല്ലാം കൊണ്ടും. അങ്ങനെയാണ് ഇവിടെ തിരഞ്ഞെടുത്തത്.
1: പ്രതിമകൾ എക്സിബിഷനുകൾ കൊണ്ടുപോയിരുന്നല്ലോ അല്ലെ തുടക്കകാലത്ത്? എക്സിബിഷനുകളായിരുന്നു,
0: എക്സിബിഷൻ ചെയ്തിരുന്നു
1: ആളുകളെ എത്തിച്ചത്. ഈ ഒരു പ്രതിമ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്?
0: ഈ പ്രതിമകളെല്ലാം നമുക്ക് ഒരു ബോക്സിലാക്കാം. ഇതെല്ലാം സെപ്പറേറ്റ് അഴിച്ചെടുത്തിട്ട് ബോക്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകാറുള്ളത്. ഇപ്പം എക്സിബിഷൻ സമയത്തെല്ലാം അങ്ങനെയായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പം പിന്നെ എക്സിബിഷൻ നിർത്തിയിട്ട് ഒരു മ്യൂസിയമായിട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിന് മുമ്പൊരു മ്യൂസിയം ചെയ്തിരുന്നു തേക്കടിയിൽ, പക്ഷെ അത് ഈ കോവിഡ് വന്ന് അത് നിർത്തേണ്ടി വന്നു.
1: ഇനി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക് അല്ലെങ്കിൽ വർക്കുകൾ, അതിന്റെ വിശേഷങ്ങളും കൂടി.
0: ഇപ്പൊ നമ്മുടെ മെസ്സിയുടെ സ്റ്റാച്ചു കണ്ടിട്ട് ഒരുപാട് റൊണാൾഡോയുടെ ഫാൻസ് ഒരുപാട് ചോദിക്കുന്നുണ്ട്. അതെന്താ മെസ്സിയെ മാത്രം വെച്ചിരിക്കുന്നത്, റൊണാൾഡോ വേണ്ടേ? അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞു പോയ മഹാനായ ഒരു പ്രതിഭ ശ്രീനിവാസൻ സാറിന്റെ, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാച്ചു ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് മനസ്സിൽ കണ്ടതുപോലെ അത് എത്താത്തത് കൊണ്ട് ഞാൻ അതിൽ ഇപ്പോഴും ആ വർക്കിലാണ്. അത് ഉദ്ദേശിച്ച പോലെ ശരിയായി കഴിയുമ്പം അതും പൂർത്തീകരിക്കും. പിന്നെ അതുപോലെ ഇപ്പൊ ഒരു അനുഷ്ക ഷെട്ടിയുടെ ഒരു സ്റ്റാച്ചു, അങ്ങനെ 3 സ്റ്റാച്ചു ചെയ്യുന്നുണ്ട് ഇപ്പൊ.
1: കരകൗശലാണല്ലോ.
0: അതെ,
1: എപ്പോഴും നമ്മുടെ കണക്കും കണക്കുകൂട്ടലുകളും ശരിയായിക്കൊള്ളണമെന്നില്ല.
0: കണക്കും കണക്കുകൂട്ടലും മാത്രമല്ല, നമ്മുടെ ഒരു മൂഡും കൂടെ ശരിയായ മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് ഈ കല എന്ന് പറയുന്നത്. ഇപ്പൊ ഇങ്ങനത്തെ ശില്പകലയാണെങ്കിലും നോവൽ എഴുതുന്നതാണെങ്കിലും കവിത എഴുതുന്നതാണെങ്കിലും എന്താണെങ്കിലും ഒരു കലാകാരന് മാനസികമായിട്ട് നല്ല മൂഡുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് ഇതൊക്കെ.
1: പക്ഷെ മെഴുകായതുകൊണ്ട് തന്നെ ഒരു സമയ പരിമിതിയും കൂടി ഉണ്ടാവും.
0: തീർച്ചയായിട്ടും
1: അങ്ങനെയുള്ള വെല്ലുവിളികൾ എങ്ങനെയാണ്?
0: അതെ, ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ജോലിയാണ് ശരിക്കും ഈ മെഴുകു പ്രതിമ ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ ഒരു മെഴുക് ഇപ്പൊ ഒരു മോൾഡ് ചെയ്തിട്ട് അതിലെ മെഴുകിലേക്ക് മാറ്റിക്കഴിഞ്ഞാല് അധികം സമയം കളയാതെ വേഗം തന്നെ മുടിയും അതുപോലെ മീശ അങ്ങനെയുള്ളതൊക്കെ കൺവീലി എല്ലാം ഫിറ്റ് ചെയ്യണം. സമയം താമസിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് പാടുണ്ടാകും സൂചി കൊള്ളുന്ന ഭാഗത്തൊക്കെ.
1: 10 വർഷത്തോളമായി ഈ മേഖല.
0: അതെ,
1: ഏതെങ്കിലും പുരസ്കാരം തേടിയെത്തിയിട്ടുണ്ടോ?
0: പുരസ്കാരം തേടിപ്പോയിട്ടില്ല, അതാണ് അതിലെ സത്യം. തേടിപ്പോകുന്നവർക്ക് കിട്ടുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കിട്ടുമായിരിക്കും, ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് കിട്ടിയ വലിയൊരു പുരസ്കാരം എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞ പോലെ ഭക്രചേട്ടന്റെ സ്റ്റാച്ചു കണ്ടിട്ട് അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തെ ചായ കുടിക്കാൻ വിളിച്ചതാണ്. കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ പുരസ്കാരം.
1: വളരെ ഹൃദ്യമായ ഒരു ഓർമ്മയാണ്.
0: അതെ, തീർച്ചയായിട്ടും മറക്കാൻ പറ്റത്തില്ല.
1: അതുപോലെ തന്നെ ഇങ്ങനെയൊരു മേഖലയിലേക്ക് ഇറങ്ങാൻ നോക്കിയപ്പം ഒരു റിസോഴ്സോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളോ മെറ്റീരിയൽസോ ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല?
0: ഒന്നും തന്നെ നമ്മുടെ നാട്ടിലില്ല. ഇതെല്ലാം ഇപ്പൊ ചെയ്തിരിക്കുന്ന എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നതാണ്, ഇതെല്ലാം വിദേശത്തു നിന്ന് വരുന്നതാണ്, വളരെ ചിലവുള്ളതാണ്.
1: ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു മേക്കിംഗ് പ്രോസസ് എന്നുള്ള കൗതുക ആളുകൾക്ക് എപ്പോഴും ഉണ്ടാവും. അങ്ങനെ അന്വേഷിച്ചാരെങ്കിലും എത്തിയിട്ടുണ്ടോ?
0: ഒരുപാട് പേര് അന്വേഷിച്ചെത്തുന്നുണ്ട്. പക്ഷേ എനിക്കിത് പഠിപ്പിക്കാനുള്ള ഒരു സമയക്കുറവ് കാരണം ഞാൻ അതിൽ നിന്ന് തന്നെ പിന്മാറുകയാണ്. പിന്നെ ഇതെല്ലാം എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു ക്ലാസ്, ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട് ആദ്യം മുതൽ അവസാനം വരെ. പക്ഷെ അതിനൊരു സമയം കിട്ടാൻ വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അതുള്ള തിരക്ക് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ഒരെണ്ണം ചെയ്യുന്നതായിരിക്കും.
1: ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു വർക്ക് ഏതായിരിക്കും?
0: എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിജയ് സാറിന്റെ അതുപോലെ സന്തോഷ് സാറിന്റെ മമ്മൂക്കയുടെ അതെല്ലാം എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടതാണ്. ഇഷ്ടപ്പെട്ട് ദുൽഖറിന്റെ ഒക്കെ ഇഷ്ടപ്പെട്ട് ചെയ്തതാണ്.
1: ഏറ്റവും പെട്ടെന്ന് ചെയ്തു തീർത്തതും ഏറ്റവും ദൈർഘ്യമേറിയ ഒരു മേക്കിംഗ് പ്രോസസ്സും?
0: ഏറ്റവും ദൈർഘ്യമേറിയത് തീർച്ചയായിട്ടും ഷാറുഖാന്റെ ആണ്. അദ്ദേഹത്തിന്റെ 3-4 എണ്ണം ചെയ്ത് മാറ്റിയതിന് ശേഷമുള്ളതാണ് ഇപ്പൊ ഈ കാണുന്നത്. അതായിരിക്കും ഏറ്റവും കൂടുതൽ സമയം എടുത്തത്, 7-8 മാസത്തോളം എടുത്തു.
1: ഏറ്റവും ചെറിയ സമയത്തിൽ ചെയ്ത,
0: ഏറ്റവും കുറഞ്ഞ സമയത്ത് ചെയ്ത ഒരു സ്റ്റാച്ചു പോലും ഇല്ല. കുറഞ്ഞത് 3 മാസം എടുത്തു.
1: സ്കൾപ്ചേഴ്സ് ഒക്കെ ചെയ്യുന്നവർക്ക് കമ്മീഷൻഡ് വർക്കുകൾ വരാറുണ്ട്.
0: തീർച്ചയായിട്ടും
1: അങ്ങനെ
0: വരാറുണ്ട്. സമയക്കുറവ് കാരണം അതൊന്നും ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്.
1: ആളുകൾക്ക് ഇങ്ങോട്ട് എത്തിച്ചേരാൻ ഇനിയും കൂടുതൽ കൂടുതൽ പറ്റട്ടെ.
0: തീർച്ചയായിട്ടും മൂന്നാർ സഞ്ചാരികളെ ഞാൻ എന്റെ മ്യൂസിയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: ഇപ്പൊ എക്സിബിഷന് കൊണ്ടുപോകുന്നില്ലല്ലേ?
0: ഇപ്പൊ എക്സിബിഷൻ ചെയ്യുന്നില്ല. എല്ലാ ആളുകൾക്കും കാണാൻ വേണ്ടി ഇത് ആലുവ മൂന്നാർ ഹൈവേയിലുള്ള അടിമാലി 10 മൈലിലുള്ള ഹരീസ് മാക്സ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്നതാണ്. തീർച്ചയായും എല്ലാവരും സന്ദർശിക്കണം.
1: എത്ര പ്രതിമകളായിരുന്നു?
0: 25 പ്രതിമകൾ ഇപ്പോ ഉണ്ട്. ഇപ്പൊ ഒരു 5 പ്രതിമ ഉടനടി വരും.
1: ഇനിയും ആൾ

0: കഥകളും അംഗീകാരങ്ങളും സ്നേഹങ്ങളും വന്നു ചേരട്ടെ. നമുക്കൊപ്പം
1: വളരെ നന്ദി.
0: ഇത്രയും നേരം കോഴിക്കോട്ടുകാരോട് സംസാരിച്ചതിന് നന്ദി.
1: നന്ദി നന്ദി,
0: നമസ്കാരം.
1: ഒരുപാട് നന്ദി.
2: സ്വപ്നങ്ങൾക്ക് അതിരുകളില്ലെന്ന് തെളിയിച്ച വി എസ് ഹരികുമാർ എന്ന ഈ കലാകാരന്റെ യാത്രയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് അട്കഫയിൽ കേട്ടത്. അഭിമുഖം ചന്ദന എസ് ആനന്ദ്, നിർവഹണം ശ്രുതി.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യം കെ പി ബ്രഹ്മാനന്ദൻ പാടിയ ഗാനം, രചന കാപ്പിൽ വി സുകുമാരൻ, സംഗീതം ജി എസ് ശ്രീകൃഷ്ണൻ.

0: വാർത്താ ജാലകം, പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രതിവാര വാർത്താ വിശകലന പരിപാടി. നമസ്കാരം. വാർത്താജാലകത്തിന്റെ പുതിയ പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളും വിശേഷങ്ങളും.
1: സംസ്ഥാനത്ത് മഴക്കാലത്തെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ നടപടികൾ ഊർജിതമാക്കി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ജൂണിൽ ആരംഭിച്ച ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി പരിശോധനകൾ വ്യാപകമായി തുടരുകയാണ്. കോഴിക്കോട്ട് വിവിധയിടങ്ങളിലായി ഹോട്ടലുകളിലും കടകളിലും നടത്തിയ പരിശോധനയിൽ പഴകിയതും സുരക്ഷിതമല്ലാത്തതുമായി നിരവധി ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുക്കുകയും ലക്ഷക്കണക്കിന് രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. തെരുവോര കച്ചവട സ്ഥാപനങ്ങളിലടക്കം മഴക്കാലത്തെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും വലിയ പങ്കുണ്ടെന്നും നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ അറിയിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ലഹരി ഉപയോഗത്തിന് തടയിടാൻ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ, ദി നാർക്കോ ഹണ്ട് ദൌത്യത്തിന്റെ ഭാഗമായ പരിശോധനകളും നടപടികളും സംസ്ഥാന വ്യാപകമായി പുരോഗമിക്കുന്നു. പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളികൾക്കായി സംഘടിപ്പിച്ച തൂഫാൻ ജാഗരൻ സദസ് ശ്രദ്ധേയമായി. കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നുകളാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ദൌത്യത്തിന്റെ ഭാഗമായി പിടികൂടിയത്. മയക്കുമരുന്നിന് എതിരായ ബോധവൽക്കരണ പരിപാടികളും ഇതിനൊപ്പം പുരോഗമിക്കുകയാണ്. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന രണ്ടു ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കമാകും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിക്ക് കീഴിൽ സ്ത്രീകൾ നേതൃത്വം നൽകുന്ന വികസനം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാരും പ്രതിനിധികളും പങ്കെടുക്കും. അംഗരാജ്യങ്ങൾക്കിടയിലെ സഹകരണം മെച്ചപ്പെടുത്താൻ തന്ത്രപരമായ നിർദ്ദേശങ്ങളും ഭാവി പരിപാടികളും മന്ത്രിമാർ യോഗത്തിൽ ചർച്ച ചെയ്യും. വിദഗ്ധർ പങ്കെടുക്കുന്ന പ്ലീനറി സെഷനുകളും പാനൽ ചർച്ചകളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി ചേർന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് പിന്നാലെയാണ് മന്ത്രിതല യോഗം. ഇരട്ട ഭൂകമ്പം നാശം വിതച്ച വെനിസ്വേലയിൽ നേരിട്ടുണ്ടായ ഭൌതിക നാശനഷ്ടങ്ങൾ ഏകദേശം 3,700 crore US വരുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പുതിയ കണക്കുകൾ. മരണസംഖ്യ 3,500 കടന്നതായി നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് അറിയിച്ചു. വെനിസ്വേലൻ ഗവൺമെന്റുമായി സഹകരിച്ച് ദുരന്തബാധിതർക്ക് സഹായ വിതരണം ഐക്യരാഷ്ട്ര സംഘടനയും പങ്കാളിത്ത സംഘടനകളും കൂടുതൽ വിപുലമാക്കുകയാണ്. ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ചത് കുട്ടികളെയാണെന്ന് യുനിസെഫ് അറിയിച്ചു. 3 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ UN ഏജൻസികൾ നിലവിൽ സേവനം നൽകിവരുന്നുണ്ട്. കോംഗോയിലും എബോള അതിവേഗം പടരുന്നതായി റിപ്പോർട്ട്. പുതിയ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഇതുവരെ 1,528 പേർക്ക് രോഗബാധ സ്ഥിരീകരിക്കുകയും 492 പേർ മരിക്കുകയും ചെയ്തു. രോഗബാധിത പ്രദേശങ്ങളിൽ ചികിത്സാ കേന്ദ്രങ്ങളുടെ പരിമിതിയും സമ്പർക്കപ്പട്ടിക തയ്യാറാക്കുന്നതിലെ പാളിച്ചകളും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. നിലവിൽ അംഗീകൃത വാക്സിനുകളോ പ്രത്യേക ചികിത്സയോ ഇല്ലാത്ത ബുന്ദിബുഗ്യോ വൈറസ് മൂലമുണ്ടാകുന്ന എബോളയ്ക്ക് ഫലപ്രദമായ മരുന്ന് കണ്ടെത്താൻ ലോകാരോഗ്യ സംഘടന കോംഗോയിൽ പുതിയ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ചു.

വാർത്താജാലകം ഇന്ന് പരിശോധിക്കുന്നത് മഴക്കാലത്തെ ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ നടത്തിവരുന്ന പശ്ചാത്തലത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഭക്ഷ്യസുരക്ഷയിലൂടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കൂടുതലറിയാം. വാർത്താജാലകത്തിൽ ഇന്ന് നമുക്കൊപ്പം കോഴിക്കോട് എരത്തൂർ സർക്കിൾ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ വിമൽ സി എ. മഴക്കാലമെത്തിയതോടെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെക്കാളേറെ പ്രാധാന്യമർഹിക്കുന്നതാണ് ഭക്ഷ്യസുരക്ഷാ ജാഗ്രത. ഓപ്പറേഷൻ മൺസൂൺ എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ കർശന പരിശോധനകൾ പുരോഗമിക്കുകയാണ്. മഴക്കാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ശുദ്ധജല ലഭ്യത. ലഭിക്കുന്നത് ശുദ്ധമായ കുടിവെള്ളമാണെന്ന് ഉറപ്പാക്കേണ്ടത് ഉപഭോക്താവിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. പല ഹോട്ടലുകളിലും ഉപയോഗിക്കുന്ന വാട്ടർ പ്യൂരിഫയറുകൾ പോലും ഇതിന് പൂർണ്ണ പരിഹാരമല്ല.

0: െ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കുടിവെള്ളത്തിൻ്റെ കാര്യമാണ്. തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, ശ്രമിക്കുക. കഴിയുന്നില്ലെങ്കിൽ പാക്കേജ് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ബോട്ടിലുകൾ വിപണിയിൽ ലഭ്യമാണ്, അത് കുടിക്കാവുന്നതാണ്. രണ്ടാമത്, നമ്മൾ അത്ര ശ്രദ്ധയിൽപ്പെടാത്ത ചില സാധനങ്ങളുണ്ട്. മോരിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതേപോലെ സാലഡുകൾ, പലതരത്തിലുള്ള ചട്നികൾ, അപ്പം ഇങ്ങനെ കൃത്യമായിട്ട് കുക്ക് ചെയ്യപ്പെടാത്ത ഭക്ഷ്യവസ്തുക്കളും കുടിവെള്ളത്തിൻ്റെ ശ്രേണിയിൽ തന്നെ പെടുത്തിയിട്ട് അവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. അപ്പോൾ പലപ്പോഴും വാട്ടർ പ്യൂരിഫയറുകൾ പല ബ്രാൻഡുകളിൽ അവൈലബിൾ ആണ്. ഈ കോളി, കോളിഫോംസ് തുടങ്ങിയ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്ന തരത്തിലുള്ള വാട്ടർ പ്യൂരിഫയർ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള പ്യൂരിഫയർ ഉപയോഗിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം നടന്നുകൊള്ളണമെന്നില്ല. അതുപോലെ ഇവയുടെ മെയിൻ്റനൻസ് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ പ്യൂരിഫയറുകൾ നമുക്ക് വർക്കിംഗ് ആവുകയുള്ളൂ.
1: കോഴിക്കോട് നഗരത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ എത്തുന്നവർക്ക് ഏറെ പ്രിയങ്കരമാണ് കോഴിക്കോട്ടെ സ്ട്രീറ്റ് ഫുഡും തട്ടുകടകളും. എന്നാൽ പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇത്തരം തട്ടുകടകളുടെ ശുചിത്വം എങ്ങനെ ഉറപ്പുവരുത്താമെന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ വ്യാപാരികളുടെ ഉത്തരവാദിത്തപൂർണമായ സഹകരണവും ഏറെ പ്രധാനമാണ്. ശുചിത്വം ഉറപ്പാക്കുന്നതിൽ മഴക്കാലത്ത് വെല്ലുവിളികൾ അനവധിയാണ്. ഇക്കാര്യത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പും ജാഗ്രതയോടെയാണ് ഇടപെടുന്നത്.
0: ഒരു ദശാബ്ദകാലത്തിനപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ തട്ടുകടകളുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട്. അവിടുന്ന് കഴിക്കുന്ന ആൾക്കാരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും തട്ടുകടകളിൽ നമ്മൾ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ജീവിതോപാധിയായിട്ട് ഒരാൾ സ്വന്തം നിലയിൽ ചെയ്യുന്ന സ്ഥാപനമായിട്ടാണ് തട്ടുകടകളെ നമ്മൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അവയെ പൂർണ്ണമായിട്ടും നിർത്തുക എന്നത് സാധ്യമല്ല. എന്നിരുന്നാലും നേരിട്ട് പൊടിയേൽക്കുന്ന വിധത്തിൽ പാകം ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. രണ്ടാമതായിട്ട് അവർ ഉപയോഗിക്കുന്ന പ്ലേറ്റുകൾ അതേപോലെ തന്നെ ഗ്ലാസ്സുകളൊക്കെ കഴുകുന്നതിന് വേണ്ടിയിട്ട് റണ്ണിങ് ഫ്ലോയിങ് വാട്ടർ വേണം. അവിടുത്തെ മാലിന്യങ്ങൾ കൃത്യമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നുണ്ടായിരിക്കണം. അവിടെ വേസ്റ്റ് തുറന്നു വെക്കുകയും അതിൽ നിന്ന് ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടാകുന്ന രീതിയിൽ പ്രാണികളോ അല്ലെങ്കിൽ പാറ്റകളോ ഒക്കെ വരുന്നൊരു സാഹചര്യം ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഇതൊക്കെ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ്. ഈ സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കടയാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ഥലം ഫുഡ് സേഫ്റ്റി ഓഫീസർ അറിയിക്കുകയും ചെയ്യാം.
1: ഫാസ്റ്റ് ഫുഡ് രുചിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് മലബാറിൽ കൂടുതലും. അറേബ്യൻ ചിക്കൻ വിഭവങ്ങളെല്ലാം മലബാർ മേഖലയിൽ പ്രശസ്തമാണ്. ചിക്കൻ വിഭവങ്ങളും മയണേസ് ഉൾപ്പെടെ ഭക്ഷ്യവസ്തുക്കളും പാചകം ചെയ്യുന്നതും വിൽപ്പന നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കർശന ഭക്ഷ്യസുരക്ഷാ നിർദ്ദേശങ്ങൾ നിലവിലുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലത്ത് ചിക്കൻ വിഭവങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ കൂടുതൽ ജാഗ്രത അനിവാര്യമാണ്. മത്സ്യവിഭവങ്ങളുടെ കാര്യത്തിലും ഇക്കാലത്ത് അധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഇതിൽ വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ പങ്കുവഹിക്കാനുണ്ട്.
0: ചിക്കൻ വിഭവങ്ങൾ മാത്രമല്ല, പാല്, മുട്ട തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളൊക്കെ, മാംസാഹാരങ്ങൾ ഉൾപ്പെടെ എല്ലാം ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള ഭക്ഷ്യവസ്തുക്കളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവയെ കൃത്യമായി സ്റ്റോർ ചെയ്തിട്ടില്ല എങ്കിൽ ഇവയിൽ സൂക്ഷ്മാണുക്കളുടെ സാന്നിധ്യം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെയാണ് മുട്ടയിൽ നിന്നുണ്ടാക്കുന്ന മയണൈസ്. കേരളത്തിൽ പച്ച മുട്ട ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മയണൈസ് നിരോധിച്ചിട്ടുണ്ട്. മുട്ട ഒരു 60 സെക്കൻഡോളം വെള്ളത്തിലിട്ട് 60 ഡിഗ്രിയോളം ചൂടാക്കിയ ശേഷമേ മയണൈസ് നിർമ്മിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പാസ്ചറൈസ് ചെയ്ത മുട്ടകൾ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ മയണൈസ് പോലുള്ള ഉൽപ്പന്നങ്ങൾ, ചിക്കൻ ഉൽപ്പന്നങ്ങൾ, അതേപോലെ തന്നെ മാംസാഹാരങ്ങളൊന്നും തന്നെ അന്തരീക്ഷ ഊഷ്മാവിൽ സൂക്ഷിക്കാൻ പാടില്ല. ഇവ വെട്ടി നമ്മുടെ കിച്ചണിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, അധിക നേരം നമ്മൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഫ്രീസറിലും അല്ലെങ്കിൽ ചില്ലറിലും സൂക്ഷിക്കണം. മത്സ്യത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ചെകിളപ്പൂക്കളും അതിന്റെ കണ്ണും അമർത്തുന്ന സമയത്ത് കുഴിയുന്നുണ്ടോ, ദുർഗന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ നമ്മൾക്ക് അസ്വാഭാവികമായിട്ടുള്ള തരത്തിലുള്ള മത്സ്യം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും ഫുഡ് സേഫ്റ്റി ഓഫീസറെ അറിയിക്കുക.
1: ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് മഴക്കാലത്തും അല്ലാത്തപ്പോഴും ഒരുപോലെ ആശങ്ക സൃഷ്ടിക്കുന്നതാണ് ഭക്ഷ്യപദാർത്ഥങ്ങളിലെ മായം ചേർക്കൽ. കൃത്രിമ നിറങ്ങളും ഭക്ഷ്യവസ്തുക്കൾ കേടാകാതിരിക്കാൻ ചേർക്കുന്ന രാസപദാർത്ഥങ്ങളുമെല്ലാം കച്ചവടതന്ത്രമാണെങ്കിലും കൂടുതൽ നിറവും രുചിയും ഭക്ഷണത്തിന് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. ഗുണമേന്മയോടുകൂടിയ ഭക്ഷണം തിരഞ്ഞെടുക്കാനും ഉപയോഗിക്കാനും സാധാരണക്കാർ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത്തരം തെറ്റായ പ്രവണതകളെ ഒരു പരിധിവരെ ചെറുക്കാനാകൂ. ഇക്കാര്യത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പും ജാഗ്രതയോടെ മുന്നിലുണ്ട്.
0: അനുവദനീയമല്ലാത്ത പദാർത്ഥങ്ങൾ ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുക എന്ന് പറയുന്നത് ഒരു ആശങ്ക തന്നെയാണ്. അനുവദനീയമല്ലാത്ത സിന്തറ്റിക് നിറങ്ങൾ, അനുവദനീയമായ അളവിൽ കൂടുതൽ പ്രിസർവേറ്റീവുകൾ, കീടനാശിനികളുടെ സാന്നിധ്യം, ഇതൊക്കെ നമ്മളുടെ ആരോഗ്യത്തിന് പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള സാധനമാണ് ശർക്കര. ശർക്കരയിൽ അസ്വാഭാവികമായ നിറങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പലപ്പോഴും ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി, ബ്രെഡ്, ബണ്ണ്, അച്ചാറുകൾ അതേപോലെ തന്നെയുള്ള ഭക്ഷ്യവസ്തുക്കളിലൊക്കെ ഇതിന് പ്രിസർവേറ്റീവുകളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ട്. ഇത് മനസ്സിലാക്കി കഴിക്കാം. ഈ സിന്തറ്റിക് നിറങ്ങൾ നമുക്ക് യാതൊരു ഗുണവും നൽകുന്നില്ല എന്ന് മാത്രമല്ല, ദോഷം മാത്രമേ ചെയ്യുന്നുള്ളൂ. ലഡു മഞ്ഞ ആയിരിക്കണം എന്ന് യാതൊരു നിയമവും ഇല്ല. ജിലേബി നല്ല ചുവന്നിരിക്കണം എന്ന് യാതൊരു നിയമവും ഇല്ല.

0: മഞ്ഞ കുറച്ച് കുറഞ്ഞു പോയാൽ ലഡു പഴയതാണ് അല്ലെങ്കിൽ ചിപ്സ് പഴയതാണ് എന്നുള്ള ആശങ്ക ഉപഭോക്താക്കൾ അറിയിക്കുന്നതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ കളർ ചേർക്കുന്നതെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. അപ്പോൾ ഉപഭോക്താക്കളും ഈ കാര്യത്തിൽ ജാഗ്രത നല്ല രീതിയിൽ പുലർത്തേണ്ടതുണ്ട്.
1: ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാതെ ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്ന കടകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉപഭോക്താക്കൾക്ക് പലതരത്തിൽ ഇടപെടാനാകും. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് പരാതി നൽകുന്നതടക്കം ഉപഭോക്താക്കൾക്ക് ചെയ്യാവുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ അസ്വസ്ഥത അനുഭവപ്പെടുകയോ ഭക്ഷ്യവിഷബാധ സ്ഥിരീകരിക്കുകയോ ചെയ്താൽ നിയമപരമായ സംരക്ഷണവും ഉപഭോക്താക്കൾക്ക് ലഭിക്കും. ഓരോ ഉപഭോക്താവും ഇത്തരം അവകാശങ്ങളെക്കുറിച്ചും നിയമവശങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടതും ഏറെ പ്രധാനമാണ്.
0: ഏതെങ്കിലും ഒരു കടയിൽ ഇത്തരത്തിൽ ന്യൂനതകളോ അല്ലെങ്കിൽ തെറ്റായ പ്രവണതകളോ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ ചെറിയ കാര്യങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരോട് തന്നെ ആവശ്യപ്പെടാവുന്നതാണ്. എന്നിട്ട് അവർ കേൾക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സ്ഥലത്തെ ഫുഡ് സേഫ്റ്റി ഓഫീസറെയോ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ടോൾ ഫ്രീ നമ്പറിലോ അറിയിക്കാവുന്നതാണ്. 1800-425-1125 എന്നതാണ് ഫുഡ് സേഫ്റ്റി ടോൾ ഫ്രീ നമ്പർ. കേരളത്തിലെ എവിടെയുള്ള ആൾക്കാർക്കും ഫുഡ് സേഫ്റ്റി ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ അവരേത് സ്ഥലത്തേക്കുള്ള പരാതിയാണോ രേഖപ്പെടുത്തേണ്ടത് ആ സ്ഥലത്തുള്ള ഫുഡ് സേഫ്റ്റി ഓഫീസറുമായി ഈ ടോൾ ഫ്രീ നമ്പറിലൂടെ ബന്ധപ്പെടാവുന്നതാണ്. ഭക്ഷണം കഴിച്ച് എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ ഒരു ഡോക്ടറുടെ സേവനം നേടുക. ഒരു ഫുഡ് പോയ്സണിംഗ് ആണ് എന്ന് നോട്ടിഫൈ ചെയ്യേണ്ടത് അതൊരു ഡോക്ടറാണ്. കൂടാതെ ബില്ല് നൽകിയിട്ടുണ്ടെങ്കിൽ ബില്ല് അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേയിലുള്ള റെസിപ്റ്റ് തുടങ്ങിയവ കയ്യിൽ വെക്കുന്നത് വളരെയധികം ഉത്തമമാണ്. പിന്നെ ഈ തെളിവുകളൊന്നും ഇല്ല എങ്കിൽ കൂടി ആ സ്ഥാപനത്തിൽ പോയി പരിശോധന നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല. തീർച്ചയായിട്ടും എല്ലാവരും ഈ കാര്യം മനസ്സിൽ വെക്കുക.
1: നല്ല ഭക്ഷണം വിളമ്പുമ്പോൾ നിറയുന്നത് വയറ് മാത്രമല്ല മനസ്സുകൂടിയാണെന്നാണ് ചൊല്ല്. പ്രത്യേകിച്ച് ഭക്ഷണപ്പെരുമയ്ക്ക് പേരുകേട്ട കോഴിക്കോടിന് ഈ ഭക്ഷ്യസംസ്കാരം ആരോഗ്യപൂർണമായി സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. വിളമ്പുന്ന ഭക്ഷണം ഉപഭോക്താവിന്റെ ആരോഗ്യം അപകടത്തിലാക്കുന്നില്ലെന്ന് ഓരോ വ്യാപാരിയും ഉറപ്പാക്കണം. പല ഹോട്ടലുകളിലും തട്ടുകടകളിലും ഇതര സംസ്ഥാന തൊഴിലാളികളെ ജോലിക്ക് നിർത്തുന്ന സാഹചര്യത്തിൽ ശുചിത്വം ഉൾപ്പെടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്താൻ വ്യാപാരികൾ പ്രത്യേകം മുൻകൈയെടുക്കണം.
0: ലോകാരോഗ്യ സംഘടന പറയുന്നത് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്നാണ്. അത് വെറും ഒരു വ്യാപാരിയുടെയോ അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരൻ്റെയോ അല്ലെങ്കിൽ ഒരു പൊതുജനത്തിൻ്റെയോ അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥൻ്റെയോ മാത്രം കടമയല്ല. അപ്പോൾ വ്യാപാരികളോടൊരു നിർദ്ദേശം നൽകാൻ പറയുകയാണെങ്കിൽ നിയമം കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് മാത്രം സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോവുക. കൂടാതെ ഈ ഒരു മേഖലയെക്കുറിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം ഈ മേഖലയിലേക്ക് വരിക. ഒരു തംബ് റൂളായിട്ട് പറയുകയാണെങ്കിൽ ഒന്നാമതായിട്ട് ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് എടുത്തതിന് ശേഷം മാത്രമേ കച്ചവടം ആരംഭിക്കാവൂ. കൃത്യമായ സമയത്ത് ഇത് റിന്യൂ ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, സ്ഥാപനത്തിലുള്ള എല്ലാ ജീവനക്കാരും മെഡിക്കൽ ഫിറ്റ്നസ് കരസ്ഥമാക്കേണ്ടതാണ്. പലപ്പോഴും ഈ കച്ചവടക്കാരൻ്റെ ഉത്തരവാദിത്തമായി കണ്ടിട്ട് അവരാണ് ഈ മെഡിക്കൽ ഫിറ്റ്നസ് എടുക്കുന്നത്. ഈ അതിഥി തൊഴിലാളികളൊക്കെയും തന്നെ കുറച്ച് ദിവസം നിന്ന ശേഷം അവർ അടുത്ത കടയിൽ ചേക്കേറി പോകും. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, മെഡിക്കൽ ഫിറ്റ്നസ്സോടുകൂടി വരുന്ന തൊഴിലാളികളെ കടയിലേക്ക് സ്വാഗതം ചെയ്യുക. പലപ്പോഴും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംഘടിപ്പിക്കുന്ന കൂടുതൽ ബോധവൽക്കരണ പരിപാടികളിൽ ഫുഡ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ വരട്ടെ, കൃത്യമായ ശുചിത്വം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. തീർച്ചയായിട്ടും നല്ല അവബോധവും അവഗാഹത്തോടും കൂടി ഒരു ഭക്ഷ്യസ്ഥാപനം കൈകാര്യം ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമാണ്.
1: സുരക്ഷിത ഭക്ഷണം വിളമ്പുക എന്നത് മലയാളിയുടെ സംസ്കാരമാണ്. എന്നാൽ തിരക്കിട്ട ജീവിതത്തിൽ കഴിക്കുന്ന ഭക്ഷണം സുരക്ഷിതമാണോ എന്ന് ഉറപ്പാക്കാനോ അഥവാ ചെറിയ ഭക്ഷ്യ വിഷബാധയുണ്ടായാൽ പരാതിപ്പെടാനോ പോലും ആരും തുനിയാറില്ല. ഇതുതന്നെയാണ് ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന വ്യാപാരികളും ചൂഷണം ചെയ്യുന്നത്. ആരോഗ്യപൂർണമായ നഗരത്തിന്റെ ഭാവിയിൽ വ്യാപാരികൾക്കൊപ്പം നാം ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്.

0: വാർത്താജാലകത്തിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് അതിഥിയായി എത്തിയത് കോഴിക്കോട് എലത്തൂർ സർക്കിൾ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ വിമൽ സി എ. ആശയം വൈ പി ഹബീബ് റഹ്മാൻ. അവതരണം സബിത ആനന്ദ്, വി കെ സുരേഷ്. എഡിറ്റർ വി കെ സുരേഷ്. തയ്യാറാക്കിയത് കവിതാ കൃഷ്ണൻ. വാർത്താജാലകം ഇനി അടുത്തയാഴ്ച ഇതേ സമയം.
1: ആകാശവാണി കോഴിക്കോട്.

സുവർണമലരുകളിൽ ആദ്യം അനുരാഗി എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. രചന യൂസഫലി കേച്ചേരി, സംഗീതം ഗംഗൈ അമരൻ.

0: നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടു. RBI പറയുന്നു, അറിവ് നേടു, അത് പ്രാവർത്തികമാക്കൂ.
1: യേശുദാസും സംഘവും പാടിയ ഗാനം ചിത്രം പൊന്മുട്ടയിടുന്ന താറാവ്. രചന ONV കുറുപ്പ്, സംഗീതം ജോൺസൺ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക്

0: மொத்தம் உன் மேல இருந்திருந்தாலும் உன் பக்கம் தாண்டி இருப்பேன்.
1: വരുന്നു. സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യം വി ടി മുരളി പാടിയ ഗാനം. രചന എൻ കെ പണിക്കർ, സംഗീതം കെ രാഘവൻ.

0: ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
2: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
0: ആകാശവാണി കോഴിക്കോട്. ഇനി 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നായ കരളിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഫാറ്റി ലിവർ. എന്നാൽ പലരും ഇത് തുടക്കത്തിലെ തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് വസ്തുത. ഫാറ്റി ലിവറിന്റെ കാരണങ്ങളെക്കുറിച്ചും പരിശോധനാ രീതിയെക്കുറിച്ചും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചും ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ എ എസ് പ്രദീപ് കുമാർ.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. കരൾ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പാരമേറിയതും ആയ അവയവമാണ്. ആരോഗ്യമുള്ള കരളിൽ കൊഴുപ്പ് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇല്ല. കരളിന് ഏകദേശം 500 ധർമ്മങ്ങൾ ഉണ്ട്. ഭക്ഷണവും മാലിന്യങ്ങളും സംസ്കരിക്കുക എന്നതാണ് ഒരു പ്രധാന ജോലി. ഈ പ്രക്രിയയിൽ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടും. അമിതമായി മദ്യപിക്കുകയോ അമിതമായി ഭക്ഷണം കഴിക്കുകയോ ചെയ്യുമ്പോൾ ശരീരം അധികമുള്ള ഗ്ലൂക്കോസിനെ കൊഴുപ്പാക്കി മാറ്റുന്നു. ഈ കൊഴുപ്പ് കരൾ കോശങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്നു. കരളിൽ അമിതമായി കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ. സാധാരണയായി കരളിൽ ചെറിയ അളവിൽ കൊഴുപ്പുണ്ടാകാറുണ്ടെങ്കിലും കരളിന്റെ മൊത്തം ഭാരത്തിന്റെ 5 മുതൽ 10% കൂടുതൽ ആകുമ്പോഴാണ് അതിനെ ഫാറ്റി ലിവർ എന്ന് വിളിക്കുന്നത്. കാലക്രമേണ ഫാറ്റി ലിവർ ഫൈബ്രോസിസിനും തുടർന്ന് സിറോസിസിനും കാരണമാകും. ഫാറ്റി ലിവർ പ്രധാനമായി 2 തരത്തിലുണ്ട്. 1980 വരെ മദ്യം മാത്രമായിരുന്നു കാരണമായി പരിഗണിച്ചിരുന്നത്. ഫാറ്റി ലിവർ രോഗത്തിന്റെ 2 പ്രധാന തരങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, അതായത് അമിതമായി മദ്യപിക്കുന്നത് മൂലം കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയാണിത്. രണ്ടാമത്തേത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, മദ്യപിക്കാത്തവരിലോ വളരെ കുറഞ്ഞ അളവിൽ മാത്രം മദ്യപിക്കുന്നവരിലോ കാണപ്പെടുന്ന അവസ്ഥയാണിത്. ഇന്നത്തെ കാലത്ത് ഈ രണ്ടാമത്തെ തരത്തിലാണ് കൂടുതൽ ആളുകളിലും കണ്ടുവരുന്നത്. മദ്യപാനം മാത്രമല്ല ഫാറ്റി ലിവറിന് കാരണം, മറ്റു കാരണങ്ങളും ഉണ്ട്. അമിതമായ മദ്യപാനം മൂലമാണ് മദ്യപാനം സംബന്ധിച്ച ഫാറ്റി ലിവർ രോഗം ഉണ്ടാകുന്നത്. എന്നാൽ മദ്യപിക്കാത്തവരിൽ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ പലതാണ്. അമിതഭാരം, പൊണ്ണത്തടി, വയറിന്റെ വണ്ണക്കൂടുതൽ, ദീർഘകാലമായുള്ള പ്രമേഹം അല്ലെങ്കിൽ ഇൻസുലിൻ പ്രതിരോധം, രക്തത്തിൽ ഉയർന്ന അളവിൽ കൊളസ്ട്രോൾ, പ്രത്യേകിച്ച് ഉയർന്ന അളവിൽ ട്രൈഗ്ലിസറൈഡുകൾ, ഇനി ഉയർന്ന രക്തസമ്മർദ്ദം, വ്യായാമമില്ലായ്മ, അനാരോഗ്യകരമായ ഭക്ഷണരീതി, ഹെപ്പറ്റൈറ്റിസ് എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. ഇതിനു പുറമെ സാധാരണമല്ലാത്ത ചില കാരണങ്ങളുമുണ്ട്. തൈറോയിഡിന്റെ കുറവ്, ചില മരുന്നുകൾ, PCOD, കുട്ടികളിൽ ജന്മന ഉള്ള ബിലിയറി അട്രീഷ്യ എന്ന രോഗം, കരളിൽ കോപ്പർ, അയൺ എന്നിവയുടെ നിക്ഷേപം എന്നിവയാണ് മറ്റ് ചെറിയ ചില കാരണങ്ങൾ. ഇതിനു പുറമെ ചില ഗർഭിണികൾക്കും ഗർഭകാലത്ത് ഫാറ്റി ലിവർ ഉണ്ടാകാം. മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവർക്കും ഫാറ്റി ലിവർ വരാൻ സാധ്യതയുണ്ടോ എന്ന് ചിലർക്ക് സംശയം ഉണ്ടാകാം. മെലിഞ്ഞവരാണെങ്കിൽ പോലും അവർക്ക് പേശികളുടെ അളവ് കുറവും കൊഴുപ്പിന്റെ അളവ് കൂടുതലുമാണെങ്കിൽ ഫാറ്റി ലിവർ വരാം. അല്ലെങ്കിൽ മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവർക്ക് മുകളിൽ പറഞ്ഞ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഫാറ്റി ലിവർ വരാം. ഇതിനു പുറമെ കുട്ടികൾക്കും ഫാറ്റി ലിവർ വരാൻ സാധ്യതയുണ്ട്. പൊണ്ണത്തടിയുള്ള കുട്ടികൾ, ധാരാളം അന്നജമടങ്ങിയ ഭക്ഷണം, മധുരപലഹാരങ്ങൾ മുതലായവ കഴിക്കുന്ന കുട്ടികൾ, ആവശ്യത്തിന് വ്യായാമം ചെയ്യാത്ത കുട്ടികൾ എന്നിവർക്ക് ഫാറ്റി ലിവർ വരാം. അല്ലെങ്കിൽ ജന്മനാ ഉള്ള ബിലിയറി അട്രീഷ്യ എന്ന രോഗമുണ്ടെങ്കിലും ഫാറ്റി ലിവർ വരാം. ഇത് വളരെ അപൂർവമായിട്ടുള്ളതാണ്. ഫാറ്റി ലിവറിന്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റേജിൽ സിമ്പിൾ ഫാറ്റി ലിവർ ആണ്. കരൾ കോശങ്ങളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നു. പക്ഷേ കരളിന്റെ കോശങ്ങൾക്ക് വീക്കമോ കേടുപാടുകളോ ഒന്നുമില്ല. പലപ്പോഴും ഈ സ്റ്റേജിൽ രോഗലക്ഷണങ്ങളോ ഒന്നും കാണില്ല. ജീവിതശൈലി മാറ്റങ്ങളുടെ സാധാരണയായി ഇത് ലിവർ പഴയപടിയാക്കാനും സാധിക്കും. രണ്ടാമത്തെ സ്റ്റേജിൽ സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. കരളിൽ കൊഴുപ്പടിയുകയും വീക്കം ഉണ്ടാവുകയും ചെയ്യും, അതായത് ഇൻഫ്ലമേഷൻ കൂടി ഉണ്ടാകും. അപ്പോഴേക്കും കരൾ കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ തുടങ്ങുന്നു. നേരിയ ലക്ഷണങ്ങൾ ചിലപ്പോഴുണ്ടായേക്കാം. ഈ സ്റ്റേജിലും നമുക്ക് ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ കരളിനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ സ്റ്റേജാണ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. ദീർഘകാല വീക്കം കോശങ്ങളുടെ നശീകരണത്തിലേക്ക് നയിക്കുന്നു. ഇത് മൈൽ

മോഡറേറ്റ്, സിവിയർ എന്നീ മൂന്ന് സ്റ്റേജുകളിലുണ്ട്. കരൾ പ്രവർത്തനം ഇപ്പോഴും മിക്കവാറും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നേരത്തെ ചികിത്സിച്ചാൽ കേടുപാടുകൾ ഭാഗികമായെങ്കിലും നമുക്ക് പഴയപടിയാക്കാൻ സാധിക്കും. നാലാമത്തെ സ്റ്റേജാണ് സിറോസിസ്. ഇത് അവസാനത്തെ സ്റ്റേജാണ്. കരളിനുണ്ടാകുന്ന വലിയ തരത്തിലുള്ള സ്കാറിംഗ് ആണ് ഇതിൻ്റെ ലക്ഷണം. കരളിൻ്റെ ഘടനയും പ്രവർത്തനത്തെയും ഇത് ഗുരുതരമായി ബാധിക്കുകയും ലിവർ ചുരുങ്ങി വരികയും കോംപ്ലിക്കേഷനിലോട്ട് പോവുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഇത് ചികിത്സിച്ചാൽ തന്നെയും നമുക്ക് തിരിച്ച് കരളിനെ പഴയ രീതിയിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റേജാണ്. ഇനി ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തുടക്കത്തിൽ ഫാറ്റി ലിവറിന് സാധാരണയായി യാതൊരുവിധ ലക്ഷണങ്ങളും ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും മറ്റാവശ്യങ്ങൾക്കായി സ്കാനിങ് നടത്തുമ്പോഴാണ് ഇത് കണ്ടെത്തുന്നത്. എങ്കിലും ചിലരിൽ താഴെ പറയുന്ന ലക്ഷണങ്ങൾ കണ്ടേക്കാം. വയറിൻ്റെ വലതുഭാഗത്ത് മുകളിലായി ഉണ്ടാകുന്ന അസ്വസ്ഥത അല്ലെങ്കിൽ ചെറിയ വേദന, കഠിനമായ ക്ഷീണവും തളർച്ചയും, വിശപ്പില്ലായ്മ, വയറ് നിറഞ്ഞ ഒരു തോന്നൽ, ഇതാണ് തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ. ഇനി ഗുരുതരമായ ഫാറ്റി ലിവർ രോഗമുള്ളപ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ, മഞ്ഞപ്പിത്തമാണ് പ്രധാനം. കണ്ണുകളുടെയും ചർമ്മത്തിൻ്റെയും നിറം മഞ്ഞ നിറമാകും. മൂത്രത്തിൻ്റെ നിറം മഞ്ഞ നിറമാകും. വയറ് വീർത്തു വരും. വയറ്റിൽ വെള്ളം കെട്ടലുണ്ടാകും. കാലുകളിൽ നീര് വരും. രക്തം ഛർദ്ദിക്കും. മലം കറുത്തതായിട്ട് പോകും. രക്തസ്രാവ പ്രവണതകളും ഇതിനു പുറമെ ഉണ്ടാകാം. ഇനി എങ്ങനെയാണ് രോഗം നിർണയിക്കുന്നത്? ആദ്യം ആ വ്യക്തിയുമായി സംസാരിക്കുകയും പിന്നീട് ദേഹപരിശോധന നടത്തുകയുമാണ് രോഗം നിർണയിക്കുന്നതിന് ആവശ്യം. തുടർന്ന് LFT, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അൾട്രാസൗണ്ട് സ്കാൻ, ഫൈബ്രോസ്കാൻ തുടങ്ങി ചില പരിശോധനകൾ ചെയ്യുന്നു. പിന്നീട് ഒഴിവാക്കാനാവാത്ത സാഹചര്യത്തിൽ കരൾ ബയോപ്സിയും ചെയ്യുന്നു. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചിലപ്പോൾ പലപ്പോഴും നോർമൽ ആയിരിക്കും. നോർമൽ ആയാലും ഫാറ്റി ലിവർ ഉണ്ടാകാം. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഫാറ്റി ലിവർ സ്ഥിരീകരിക്കാൻ സാധിക്കില്ല. അതിനാൽ LFT മാത്രം ആശ്രയിച്ച് രോഗമില്ലെന്ന് പറയാനും ആകില്ല. ഫാറ്റി ലിവർ കണ്ടുപിടിക്കാൻ അൾട്രാസൗണ്ട് സ്കാൻ ആവശ്യമാണ്. ഇപ്പോൾ ഇതിനേക്കാൾ പുതിയ തരത്തിലൊരു സ്കാൻ വന്നിട്ടുണ്ട്. അതാണ് ഫൈബ്രോസ്കാൻ എന്ന് പറയുന്നത്. ഫൈബ്രോസ്കാൻ ഫൈബ്രോസിസിനും അതിൻ്റെ തീവ്രതയും കണ്ടെത്താൻ സഹായിക്കും. മാത്രമല്ല സിറോസിസിന്റെ സ്ഥിതിയും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ അൾട്രാസൗണ്ട് സ്കാനും ഫൈബ്രോസ്കാനും തമ്മിൽ ചെയ്യുന്നത് കൊണ്ടുള്ള കുറെ വ്യത്യാസങ്ങളും ഉണ്ട്. ഇപ്പൊ ഫൈബ്രോസ്കാൻ ആണെങ്കിൽ അതിൽ എത്രത്തോളം ഫൈബ്രോസിസ് ഉണ്ട്, എത്രത്തോളം കൊഴുപ്പുണ്ട്, ലിവറിന് എത്രത്തോളം സ്റ്റിഫ്നെസ് ആയി, അതല്ലെങ്കിൽ അത് കട്ടിയായി പോയി, എത്രത്തോളം ലിവർ സെൽസിന് വ്യത്യാസം വന്നു എന്നൊക്കെ അറിയാൻ സാധിക്കും. പക്ഷേ അൾട്രാസൗണ്ട് സ്കാനിലാണെങ്കിൽ ലിവർ ഫാറ്റ് എന്ന് മാത്രമായിരിക്കും അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ഫാറ്റി ലിവറിന്റെ ഗ്രേഡ് ആയിരിക്കും അൾട്രാസൗണ്ട് സ്കാനിൽ പറയപ്പെടുന്നത്, ഗ്രേഡ് 1, 2, 3 എന്നുള്ളത്. ഫൈബ്രോസ്കാനിൽ ഫൈബ്രോസ്കാനിന്റെ സ്റ്റേജും ഫാറ്റിന്റെ അളവും പ്രത്യേകം പറയുന്നു. അത് സ്റ്റേജ് 1, 2, 3, 4 എന്നുള്ള തരത്തിൽ അറിയാൻ സാധിക്കും. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോഴേക്കും സിവിയറും മോഡറേറ്റും തരത്തിലുള്ള ഫൈബ്രോസ് ആണെങ്കിൽ അറിയാൻ സാധിക്കും. പക്ഷേ ചെറിയ തരത്തിലുള്ള ഫൈബ്രോസ് ആണെങ്കിൽ അറിയാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ ഫൈബ്രോസ്കാനിൽ എല്ലാ തരത്തിലുള്ള ഫാറ്റി ലിവറുകളും അറിയാൻ സാധിക്കും. ഇനി ഫാറ്റി ലിവർ ചികിത്സിക്കാൻ മരുന്നുകളേക്കാൾ ജീവിതശൈലി മാറ്റമാണ് വേണ്ടത്. ശരീരം ഭാരം കുറയ്ക്കുകയാണ് പ്രധാനം. ശരീരഭാരം 7 മുതൽ 10% വരെ ഭാരം കുറച്ചാൽ കരളിലെ കൊഴുപ്പും അതുപോലെ കുറയും. ക്രമേണ ഭാരം കുറയ്ക്കുന്നതാണ് പെട്ടെന്ന് ഭാരം കുറയ്ക്കുന്നതിനേക്കാൾ നല്ലത്. ഭക്ഷണ ക്രമീകരണവും അത്യാവശ്യമാണ്. എണ്ണമയമുള്ളതും വറുത്തതുമായ ഭക്ഷണങ്ങൾ, മധുരം, മൈദ എന്നിവ കുറയ്ക്കുകയോ വേണ്ടെന്ന് വയ്ക്കുകയോ ചെയ്യേണ്ടതാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. വ്യായാമം എല്ലാ ദിവസവും ചെയ്യേണ്ടതുണ്ട്. കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നടക്കുകയോ മറ്റ് വ്യായാമങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുക. ഭാരം കൂടുതലുള്ളവരാണെങ്കിൽ അത് 50 മിനിറ്റോ 1 മണിക്കൂറോ ആക്കി കൂട്ടേണ്ടതുണ്ട്. അത് മാത്രമല്ല കഠിന വ്യായാമവും വേണ്ടിവരും. ഉദാഹരണത്തിന് സൈക്ലിംഗ്, നീന്തൽ, ഭാരോദ്വഹനം, പിന്നെ മറ്റ് ജിംനാസ്റ്റിക്സ്, അതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഭാരം കൂടി കുറയ്ക്കാൻ സാധിക്കും. മദ്യപാനം ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിനു പുറമെ ജീവിതശൈലി രോഗ നിയന്ത്രണവും വേണം. പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കുകയും ഇതിനോടൊപ്പം ചെയ്താൽ നമുക്ക്
ഫാറ്റി ലിവർ

0: നമുക്ക് നല്ല രീതിയിൽ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഫാറ്റി ലിവർ മാറ്റാൻ എന്തെങ്കിലും മരുന്നുകൾ നിലവിൽ ലഭ്യമാണോ? ഫാറ്റി ലിവർ രോഗത്തെ ചികിത്സിക്കാൻ അംഗീകൃത മരുന്നുകളൊന്നും ഇല്ല. കൂടുതൽ പേർക്കും പ്രത്യേക മരുന്നിന്റെ ആവശ്യവുമില്ല. എന്നാൽ ചില രോഗികളിൽ വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചില പ്രത്യേക മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് അസുഖത്തിൻ്റെ തീവ്രത കുറയ്ക്കാനും കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും സാധിച്ചേക്കും. ജീവിതശൈലി മാറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മദ്യപാനം മൂലമുള്ള ഫാറ്റി ലിവർ ഉള്ള ഒരാൾ മദ്യം പൂർണ്ണമായി ഒഴിവാക്കിയാൽ കരളിന് പഴയ അവസ്ഥയിലേക്ക് മടങ്ങാൻ സാധിക്കുമോ? മദ്യം മൂലമാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നതെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മദ്യം ഉപേക്ഷിക്കുക എന്നത് തന്നെയാണ്. ഇത് കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് കടക്കുന്നത് തടയാൻ സാധിക്കും. മദ്യപാനം നിർത്തുമ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ കുറവ് ഉണ്ടാകും. തുടർന്ന് കരൾ നിക്ഷേപിച്ചിരിക്കുന്ന കൊഴുപ്പിനെ ഗ്ലൂക്കോസാക്കി മാറ്റി രക്തത്തിലേക്ക് ഒഴുക്കിവിടും. അങ്ങനെ അടിഞ്ഞുകൂടിയ കൊഴുപ്പ് കുറേശ്ശെ കുറേശ്ശെ കുറയും. അതോടെ ഇൻഫ്ലമേഷനും ലിവറിന്റെ ഇൻഫ്ലമേഷനും കുറയും. നശിച്ചുകൊണ്ടിരിക്കുന്ന ലിവർ സെല്ലുകൾക്ക് പകരം പുതിയ സെല്ലുകൾ ഉണ്ടായി വരുന്നു. ഇപ്പം ലിവർ ഒരു സ്വയം പുനരുദ്ധരിക്കാൻ കഴിവുള്ള അവയവമായതുകൊണ്ട് ലിവറിൻ്റെ ഡാമേജ് വലിയൊരു രീതിയിൽ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ ഇത് പ്രാഥമിക ഘട്ടത്തിലാണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. സിറോസിസ് ആയി കഴിഞ്ഞാൽ ഇത് പ്രയാസമാണ്. എത്ര സമയം കൊണ്ട് സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധിക്കും? 2-4 ആഴ്ച കൊണ്ട് കൊഴുപ്പ് കുറയാൻ തുടങ്ങും. 6 മുതൽ 8 ആഴ്ച കൊണ്ട് നല്ല വ്യത്യാസം ഉണ്ടാകും. 3 മാസം മുതൽ 6 മാസം വരെ കൊണ്ട് അസുഖം പ്രാഥമിക ഘട്ടത്തിലാണെങ്കിൽ ലിവർ ഏകദേശം നോർമലായി മാറും. ഫാറ്റി ലിവർ കരളിനെ മാത്രമല്ല മറ്റവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. കരളിൽ ഫാറ്റ് അടിയും പോലെ ശരീരത്തിലെ മറ്റവയവങ്ങളിലും ഫാറ്റ് അടിഞ്ഞുകൂടും. അതുകൊണ്ട് തന്നെ ഹൃദ്രോഗം, സ്ട്രോക്ക്, കിഡ്നി ഫെയിലുവർ, ഹൈപ്പർ ടെൻഷൻ എന്നിവ വരാനുള്ള സാധ്യതയും അല്പം കൂടുതലാണ്. ചില ഗർഭിണികൾക്ക് ഗർഭകാലത്ത് ഈ അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് ഗർഭകാലത്തിന് മുൻപേ തന്നെ ഇത്തരം അസുഖം ഉണ്ടെങ്കിൽ ഗർഭകാലത്ത് അത് തുടരുകയോ കൂടുതൽ മോശമാകുകയോ ചെയ്യാം. ഇതിൻ്റെ കാരണങ്ങൾ ഹോർമോണൽ വ്യത്യാസം, അമിതഭാരം, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇവയാണ്. ഗർഭകാലത്ത് പുതുതായി ഉണ്ടാകുന്ന ഫാറ്റി ലിവർ അവസ്ഥയാണെങ്കിൽ ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്. അമ്മയ്ക്കും കുഞ്ഞിനും അപകടം സംഭവിക്കാം. നേരത്തെയുള്ള രോഗനിർണയവും ഉടനടിയുള്ള ആശുപത്രി പരിചരണവും അത്യാവശ്യമാണ്. ഫാറ്റി ലിവർ കൃത്യസമയത്ത് നിയന്ത്രിച്ചില്ലെങ്കിൽ ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട്. ചികിത്സിക്കാതെ വിട്ടാൽ ചിലരിൽ കരളിൻ്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കാം. കരളിൽ ഫൈബ്രോസിസ്, സിറോസിസ് തുടങ്ങിയ കോംപ്ലിക്കേഷൻ ഉണ്ടാകും. കരളിൻ്റെ പ്രവർത്തനം ഇല്ലാതാകും. കരൾ ക്യാൻസറിനും സാധ്യത കൂടുതലാണ്. മറ്റ് ജീവിതശൈലി രോഗങ്ങളും വർദ്ധിക്കും. ഇനി പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ജീവിതശൈലിയിലുള്ള മാറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആരോഗ്യകരമായ ഭക്ഷണരീതി, സ്ഥിരമായ വ്യായാമം, ശരീരഭാരം നിയന്ത്രിക്കുക, മദ്യപാനം ഒഴിവാക്കുക, പ്രമേഹവും കൊളസ്ട്രോളും നിയന്ത്രിക്കുക, അപകട സാധ്യതയുള്ളവർ വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുക എന്നിവയാണ് പ്രതിരോധ മാർഗങ്ങൾ. ഇനി ഫാറ്റി ലിവർ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തി ജീവിതശൈലി മാറ്റങ്ങൾ സ്വീകരിച്ചാൽ മിക്കവാറും നിയന്ത്രിക്കാനും കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും കഴിയും. നേരത്തെയുള്ള രോഗനിർണയവും തുടർച്ചയായ ചികിത്സയും കരളിനെ ഗുരുതരമായ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ. വയനാട് കള്ളാടി തുരങ്കപാതയ്ക്ക് സമീപം മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി തിരച്ചിൽ 2-ാം ദിവസമായി ഇന്നും ഊർജിതമായി തുടരുന്നു. NDRF, അഗ്നിസുരക്ഷാ സേന, പോലീസ്, സന്നദ്ധ സേനാംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ. കനത്ത മഴ തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് കളക്ടർ DR മേഘശ്രീ പറഞ്ഞു. ഇന്നലെ രാവിലെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. തുരങ്കപാത നിർമ്മാണ

തൊഴിലാളികളായ ഇതര സംസ്ഥാനക്കാരാണ് മരിച്ചത്. സ്ഥലത്ത് ആരോഗ്യവകുപ്പിന്റെയും 108 ആംബുലൻസുകളുടെയും സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. മേപ്പാടി വിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പരിക്കേറ്റ 9 പേരിൽ 2 പേരെ ഡിസ്ചാർജ് ചെയ്തു. മേപ്പാടി പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പ്രദേശത്തെ 42 കുടുംബങ്ങളിലെ 142 പേരെ മാറ്റിപ്പാർപ്പിച്ചു. മേപ്പാടി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ ഉൾപ്പെടെ ആരോഗ്യ പ്രവർത്തകരുടെ സേവനം ഇവിടെ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ആരോഗ്യവകുപ്പിന്റെ സേവനങ്ങൾ 24 മണിക്കൂറും ലഭ്യമാക്കിയതായും മുരളീധരൻ പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരന്ത മേഖലയിൽ ഇന്ന് സന്ദർശനത്തിനെത്തും. തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്ററിൽ രാവിലെ 11:30 മുഖ്യമന്ത്രി എത്തുക. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിനിടെയുണ്ടായ അപകടം അതീവ ദുഃഖകരമെന്ന് പദ്ധതി കരാർ കമ്പനിയായ ദിലീപ് ബിൽകോൺ ലിമിറ്റഡ് അറിയിച്ചു. ദുരന്തത്തിന്റെ ഇരകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ചേർത്തുപിടിക്കുമെന്ന് കമ്പനി അയച്ച കത്തിൽ അറിയിച്ചു. പ്രദേശത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും കമ്പനി സെക്രട്ടറി വ്യക്തമാക്കി. സംഭവത്തിൽ ഏത് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാൻ കമ്പനി പ്രതിജ്ഞാബദ്ധമാണെന്നും സെക്രട്ടറി അറിയിച്ചു. വയനാട്ടിൽ മണ്ണിടിഞ്ഞ് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ടെന്ന് പ്രിയങ്കാഗാന്ധി MP അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ടെന്നും പോലീസും NDRFും മന്ത്രിമാരും രക്ഷാപ്രവർത്തന ദൌത്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും MP വ്യക്തമാക്കി. എൽനിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉണ്ടാകാവുന്ന ആഘാതവും തയ്യാറെടുപ്പ് നടപടികളും ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഉന്നതതല യോഗം ചേർന്നു. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്രയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. 15-ലധികം മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. മഴക്കുറവ് കാരണം രാജ്യത്ത് ദുർബല ജില്ലകളിൽ ഉണ്ടാകുന്ന ആഘാതം വിലയിരുത്തണമെന്നും സംസ്ഥാനങ്ങളുമായി യോജിച്ച് പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നും യോഗത്തിൽ PK മിശ്ര നിർദ്ദേശിച്ചു. രാജ്യത്ത് ആവശ്യത്തിന് കുടിവെള്ളം ലഭ്യമാക്കാൻ മുൻഗണന നൽകണമെന്നും മതിയായ കാലിത്തീറ്റ ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എല്ലാ ജില്ലകളിലെയും ജലസംഭരണികളിലെ അളവ് പതിവായി നിരീക്ഷിക്കണമെന്നും വെള്ളത്തിന്റെ ന്യായമായ ഉപയോഗം ഉറപ്പാക്കാൻ ഉചിത നിർദ്ദേശങ്ങൾ നൽകണമെന്നും യോഗം തീരുമാനിച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴയിൽ കോഴിക്കോട് 2 കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നു. കാരശ്ശേരിയിൽ കറുത്തപറമ്പ് റോഡിൽ ആയുർവേദ ഹോസ്പിറ്റലിന് സമീപം പൊതുകിണറും പുതുപ്പാടിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറുമാണ് ഇടിഞ്ഞു താഴ്ന്നത്. നിരവധി കുടുംബങ്ങളുടെ പ്രധാന കുടിവെള്ള സ്രോതസ്സായിരുന്നു കാരശ്ശേരിയിലേത്. പുതുപ്പാടിയിൽ സുരക്ഷാ ഭീഷണി നേരിടുന്നതിനാൽ കുടുംബത്തെ ഇവിടെ നിന്നും മാറ്റി. കർണാടക വനത്തിൽ ശക്തമായ മഴയെ തുടർന്ന് കണ്ണൂർ ഉളിക്കൽ വയത്തൂർ പാലത്തിലും മണിക്കടവ് ചാപ്പത്തോട് പാലത്തിലും വെള്ളം കവിഞ്ഞൊഴുകി. രാത്രിയോടെ പാലത്തിന് മുകളിലൂടെ ഗതാഗതം നിരോധിച്ചു. പേരാവൂർ ഇരിട്ടി റൂട്ടിൽ കല്ലരിമല റോഡിൽ മരം വീണ് വൈദ്യുത തൂണുകൾ തകർന്നു. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും അഭിവൃദ്ധിക്ക് പുറമെ പ്രാദേശിക ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സഹകരണം സംഭാവന ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്തോനേഷ്യൻ പാർലമെന്റ് അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലെ ബന്ധം 100 പഴക്കമേറിയതാണെന്നും സമാനമായ ജനാധിപത്യ മൂല്യങ്ങൾ, പരസ്പര വിശ്വാസം, ഭാവിയിലേക്ക് പൊതുവീക്ഷണം എന്നിവ പങ്കിടുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ 2 ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ബെൽമഡിൽ എത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിലും പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ 2 ബഹ്റൈൻ സന്ദർശനം അവസാനിച്ചു. ഇന്ത്യ ബഹ്റൈൻ സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്ന് ജയശങ്കർ പറഞ്ഞു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ സാന്നിധ്യത്തിൽ ഡോക്ടർ ജയശങ്കർ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയുമായും അദ്ദേഹം പ്രത്യേക ചർച്ച നടത്തി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആശംസ അറിയിച്ച ജയശങ്കർ ബഹ്റൈനുമായി ദീർഘകാലവും സൌഹൃദപരവുമായ ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ചു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി.

രണ്ടു ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി, കേന്ദ്ര സഹമന്ത്രി സാവിത്രി താക്കൂർ, മന്ത്രി ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ഇന്ന് ചർച്ച നടത്തും. സമ്മേളന സമാപന ദിവസമായ നാളെ സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും പ്രത്യേക എക്സിബിഷനും ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യ കോസ്റ്റാറിക്ക സംയുക്ത സാമ്പത്തിക വ്യാപാര സമിതിയുടെ ആദ്യ യോഗം ഓൺലൈൻ ചേർന്നു. രണ്ടു ദിവസത്തെ യോഗത്തിൽ വാണിജ്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി വിമലാനന്ദും കോസ്റ്റാറിക്ക വിദേശ വ്യാപാര ജനറൽ ഡയറക്ടർ അഡ്രിയാന കാസ്ട്രോയും സംയുക്ത അധ്യക്ഷരായി. 2025-26 ഉഭയകക്ഷി വ്യാപാരം ഏകദേശം 391 ദശലക്ഷം ഡോളറായി വളർന്നതായി ഇരുപക്ഷവും അഭിപ്രായപ്പെട്ടു. വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ അവലോകനം ചെയ്ത ഇരുവരും അതത് വ്യാപാര നിക്ഷേപ വ്യവസ്ഥകളെക്കുറിച്ച് കാഴ്ചപ്പാടുകൾ കൈമാറി. സാമ്പത്തിക ഇടപെടൽ കൂടുതൽ വികസിപ്പിക്കുന്നതിന് അവസരങ്ങളും ചർച്ച ചെയ്തു. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില സ്ഥിരമായി തുടരുകയോ കുറയുകയോ ചെയ്താൽ ആഭ്യന്തര പെട്രോൾ ഡീസൽ വില അനുകൂലമാകുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. നയതന്ത്ര ഇടപെടൽ, മെച്ചപ്പെട്ട ആഭ്യന്തര ഉൽപ്പാദനം, വൈവിധ്യമാർന്ന ഇറക്കുമതി എന്നിവയുടെ സംയോജനത്തിലൂടെ സമീപകാലത്തെ ആഗോള ഊർജ്ജ പ്രതിസന്ധിയെ ഇന്ത്യ വിജയകരമായി നേരിട്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തര ഉൽപ്പാദനം ശക്തിപ്പെടുത്താനും ഊർജ്ജ വിതരണം സുരക്ഷിതമാക്കാനും സമയബന്ധിതമായ നടപടി സ്വീകരിച്ച് ഇന്ത്യ തടസ്സമില്ലാതെ എൽപിജി വിതരണം ഉറപ്പാക്കിയെന്നും ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. കേരളത്തിലും ബീഹാറിലും പുരോഗമിക്കുന്ന ദേശീയപാത ഇടനാഴി പദ്ധതികൾ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് കേന്ദ്രമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. സുരക്ഷിതവും വിശ്വാസയോഗ്യവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ നിർമ്മിത ബുദ്ധി ഭാവിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞു. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട് ജനീവയിൽ ചേർന്ന യുഎൻ ഉന്നതതല പ്ലീനറിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഭവൻസ് എസ് രാമകൃഷ്ണൻ സ്മാർട്ട് സെന്റർ ഓഫ് എക്സലൻസ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി അധ്യാപക പരിശീലനവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് ട്രെയിനിംഗ് സെന്ററിന്റെ ലക്ഷ്യം. ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് ബാങ്ക് വഴി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ, നിയമവിരുദ്ധ പണപ്പിരിവ്, ഫണ്ട് വഴിതിരിച്ചുവിടൽ എന്നിവയുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയിലും പരിസരത്തും 5 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. വ്യോമയാന മേഖലയിൽ പ്രവർത്തിക്കുന്ന കെയർവെൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ഡയറക്ടർമാർ, ഒരു ഇലക്ട്രൽ ട്രസ്റ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. സംസ്ഥാനത്ത് ഓണപരീക്ഷാ തീയതിയിൽ മാറ്റമില്ലെന്നും നിശ്ചയിച്ച സമയത്ത് തന്നെ നടത്തുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായതിനാൽ സെൻസസ് പ്രവർത്തനങ്ങളിൽ അധ്യാപകർ സഹകരിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. സ്ത്രീകളുടെ സൌജന്യ യാത്ര ഗവൺമെന്റിന്റെ നയമാണെന്നും ഇതിൽ പാവപ്പെട്ട സ്ത്രീയെന്നോ വൃദ്ധയായ സ്ത്രീയെന്നോ വ്യത്യാസമില്ലെന്നും മന്ത്രി സി പി ജോൺ കാസർകോട്ട് പറഞ്ഞു. പ്രിയദർശിനി ബസ് സർവീസുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബസ്സുകൾക്കുണ്ടാകുന്ന പ്രശ്നം പഠിച്ച് പരിഹരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്തെ ഫാക്ടറികളിലെ സുരക്ഷ ഉൾപ്പെടെ പരിശോധനകൾ കർശനമാക്കുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. തിരുവനന്തപുരത്ത് തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന ഫാക്ടറീസ് ആന്റ് ബോയിലേഴ്സ് വകുപ്പിലെ സംസ്ഥാനതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ക്വാർട്ടർ ഫൈനൽ ചിത്രം തെളിഞ്ഞു. ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പായ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. രണ്ടാം ക്വാർട്ടറിൽ ശനിയാഴ്ച സ്പെയിൻ ബെൽജിയവുമായി, മൂന്നാം ക്വാർട്ടറിൽ ഞായറാഴ്ച നോർവെ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. അർജന്റീന സ്വിറ്റ്സർലാൻഡ് നാലാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടം ഈ മാസം 12 രാവിലെ 6:30. സെമി ഫൈനൽ മത്സരങ്ങൾ ഈ മാസം 15-ന് 16-ന് ലൂസേഴ്സ് ഫൈനൽ 19-ന് 20-ന് കലാശ പോരാട്ടം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. സമയം 10 മണി കഴിഞ്ഞ് 25:35. 438.6 മീറ്ററിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ മീറ്ററിലുള്ള അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.

ആകാശവാണി കോഴിക്കോട് 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: അപ്പ കുട്ടാ തൊപ്പിക്കാര എപ്പ കല്യാണം?
3: മകരമാസത്തി വേലി കെട്ടി ടപ്പ കല്യാണം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. വയനാട് കള്ളാടി ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ 5 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. കാണാതായവർക്കായി തെരച്ചിൽ തുടരുന്നു. മുഖ്യമന്ത്രി അല്പസമയത്തിനകം സ്ഥലം സന്ദർശിക്കും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ശക്തമായ മഴയെ തുടർന്ന് ഇന്ന് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ ചിത്രം തെളിഞ്ഞു. വാർത്തകൾ വിശദമായി. വയനാട് കള്ളാടി ദുരന്തപാതാ സ്ഥലത്തെ മണ്ണിടിച്ചിൽ ദുരന്തത്തിനിടയാക്കിയ കാര്യങ്ങൾ അന്വേഷിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റ് നൽകിയ പാരിസ്ഥിതികാനുമതി സംബന്ധിച്ച സുരക്ഷാ നിർദ്ദേശങ്ങൾ കരാർ കമ്പനി പാലിച്ചിട്ടുണ്ടോയെന്ന് അന്വേഷിക്കുമെന്നും മന്ത്രിസഭായോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കള്ളാടി ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ നടപടികൾ സ്വീകരിക്കും. പരിസ്ഥിതി ലോല പ്രദേശമായ വയനാട്ടിൽ തുരങ്കപാത നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതായിരുന്നുവെന്ന് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു. പി എസ് സി ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇന്റർവ്യൂവിൽ മാർക്ക് കൂട്ടിക്കൊടുത്തത് അടക്കം കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം നടത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് ഓഹരി കൈമാറിയെന്നത് മാധ്യമങ്ങൾ തെറ്റായി റിപ്പോർട്ട് ചെയ്യുകയായിരുന്നുവെന്നും വിഴിഞ്ഞത്തിന്റെ താൽപര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ബലി കഴിക്കില്ലെന്നും വി ഡി സതീശൻ അറിയിച്ചു. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ചുമതലപ്പെടുത്തിയതായും വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിക്ക് പ്രോഗ്രാം മാനേജ്മെന്റ് കോർഡിനേഷന് രൂപം നൽകുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഫോണിൽ സംസാരിച്ചു. ദുരന്തത്തിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞ കേന്ദ്രമന്ത്രി

0: എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. കേരളം ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളിൽ അമിത്ഷാ തൃപ്തി അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും അമിത്ഷാ മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരന്തമേഖല അല്പസമയത്തിനകം സന്ദർശിക്കും. തിരുവനന്തപുരത്തു നിന്നും ഹെലികോപ്റ്ററിലാണ് മുഖ്യമന്ത്രി എത്തുക. വയനാട് കള്ളാടി തുരങ്കപാതയ്ക്ക് സമീപം മണ്ണിടിച്ചിലിൽ കാണാതായ അഞ്ചു പേർക്കായി തിരച്ചിൽ രണ്ടാം ദിവസമായി ഇന്നും ഊർജ്ജിതമായി തുടരുന്നു. NDRF, അഗ്നിസുരക്ഷാ സേന, പോലീസ്, സന്നദ്ധ സേനാംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ. കിടാവർ നായ്ക്കളും തിരച്ചിലിനുണ്ട്. കനത്ത മഴ തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് കളക്ടർ DR മേഘശ്രീ പറഞ്ഞു. ഇന്നലെ രാവിലെ ഉണ്ടായ മണ്ണിടിച്ചിൽ 3 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. തുരങ്കപാത നിർമ്മാണ തൊഴിലാളികളായ ഇതര സംസ്ഥാനക്കാരാണ് മരിച്ചത്. മേപ്പാടി പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പ്രദേശത്തെ 42 കുടുംബങ്ങളിലെ 142 പേരെ മാറ്റിപ്പാർപ്പിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ അപകടത്തിനിടയാക്കിയത് പദ്ധതി നടത്തിപ്പിലെ അലംഭാവമാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. മുൻ ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങിയ പദ്ധതിയിൽ നിലവിലെ ഗവൺമെന്റിനും ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അലംഭാവം ആരുടെ ഭാഗത്തുനിന്നാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാംഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് മെൽബണിൽ എത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിലും പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. രണ്ടു ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവി, കേന്ദ്ര സഹമന്ത്രി സാവിത്രി താക്കൂർ, മന്ത്രി ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ഇന്ന് ചർച്ച നടത്തും. സമ്മേളന സമാപന ദിവസമായ നാളെ സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഭവൻസ് എസ് രാമകൃഷ്ണൻ സ്മാർട്ട് സെന്റർ ഓഫ് എക്സലൻസ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി അധ്യാപക പരിശീലനവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് ട്രെയിനിംഗ് സെന്ററിന്റെ ലക്ഷ്യം. സംസ്ഥാനത്ത് ഓണപരീക്ഷാ തീയതിയിൽ മാറ്റമില്ലെന്നും നിശ്ചയിച്ച സമയത്ത് തന്നെ നടത്തുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായതിനാൽ സെൻസസ് പ്രവർത്തനങ്ങളിൽ അധ്യാപകർ സഹകരിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. സിലബസ് പൂർത്തിയാക്കാൻ സമയക്കുറവ് ചൂണ്ടിക്കാട്ടി അധ്യാപക സംഘടനകൾ ഓണപരീക്ഷ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തു വന്നതിന് പിന്നാലെയാണ് മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സംസ്ഥാനത്തെ ഫാക്ടറികളിലെ സുരക്ഷ ഉൾപ്പെടെ പരിശോധനകൾ കർശനമാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. തിരുവനന്തപുരത്ത് തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന ഫാക്ടറീസ് ആന്റ് ബോയിലേഴ്സ് വകുപ്പിലെ സംസ്ഥാനതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പുറപ്പെടുവിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. നേരത്തെ ഈ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയായിരുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ മലയിടിഞ്ഞ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുന്നതിന് നടപടി ആരംഭിച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
1: കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പഴയ മൂന്നാർ CSI പള്ളിക്ക് സമീപം വിള്ളലുണ്ടായ സ്ഥലത്തെ മണ്ണാണ് അതിവേഗം നീക്കം ചെയ്തു വരുന്നത്. ജിയോളജി വകുപ്പിന്റെയും ദുരന്ത നിവാരണ ഹസാർഡ് അനലിസ്റ്റിന്റെയും പരിശോധനാ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അടിയന്തര നടപടി. അപകടാവസ്ഥയിൽ നിൽക്കുന്ന മണ്ണ് 3 ദിവസത്തിനകം മാറ്റി മലയിടിച്ചിൽ ഭീഷണി ഒഴിവാക്കാനും ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുമാണ് ശ്രമം. എന്നാൽ മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ഏതു നിമിഷവും വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തി അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. മുൻകരുതലിന്റെ ഭാഗമായി വിള്ളലുണ്ടായതിന് മുകൾ ഭാഗത്തെ 6 മരങ്ങൾ മുറിച്ചു മാറ്റാനും സമീപത്തെ റിസോർട്ടുകളും വ്യാപാര സ്ഥാപനങ്ങളും അടയ്ക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ക്വാർട്ടർ ഫൈനൽ ചിത്രം തെളിഞ്ഞു. ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പായ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. മറ്റന്നാൾ പുലർച്ചെ 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് മത്സരം. രണ്ടാം ക്വാർട്ടറിൽ ശനിയാഴ്ച സ്പെയിൻ ബെൽജിയവുമായും 3-ാം ക്വാർട്ടറിൽ ഞായറാഴ്ച നോർവെ ഇംഗ്ലണ്ടുമായും ഏറ്റുമുട്ടും. അർജന്റീന സ്വിറ്റ്സർലാന്റ് 4-ാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടം ഈ മാസം 12-ാണ്. സെമി ഫൈനൽ മത്സരങ്ങൾ ഈ മാസം 15-ും 16-ും ലൂസേഴ്സ് ഫൈനൽ 19-ുമാണ്. 20-ാണ് കലാശപ്പോരാട്ടം.

മെട്രോ സ്റ്റേഷനിൽ നിന്ന് പെരിയാർ നദിയിലൂടെ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം വരെ വാട്ടർ മെട്രോ സർവീസ് വിപുലീകരിക്കാൻ സാധ്യതാ പഠന സഹകരണത്തിന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് SCMS വാട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ധാരണാപത്രം ഒപ്പുവച്ചു. കേരളത്തിലെ സുസ്ഥിര നഗരഗതാഗത ശൃംഖല കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന് സുപ്രധാന ചുവടുവയ്പാണ് ധാരണാപത്രം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറിയായി സജീവ് EP ചുമതലയേറ്റു. സെക്രട്ടേറിയറ്റ് പൊതുവരണ വകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറിയാണ്. മുൻപ് KCB സെക്രട്ടറിയുടെ ചുമതലയും വഹിച്ചിരുന്നു. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ ഒന്നാം സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. 25 കോടിയായിരുന്ന സമ്മാനത്തുക 30 കോടിയാക്കിയാണ് ഗവൺമെന്റ് ഉത്തരവിറക്കിയത്. 50 ലക്ഷമായിരുന്ന മൂന്നാം സമ്മാനം 25 ലക്ഷമാക്കി സമ്മാന ഘടനയിൽ മാറ്റം വരുത്തി. ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റ് July 17 മുഖ്യമന്ത്രി VD സതീശൻ പ്രകാശനം ചെയ്യുമെന്ന് ലോട്ടറി ഡയറക്ടർ അറിയിച്ചു. 500 രൂപയാണ് ടിക്കറ്റ് വില. നറുക്കെടുപ്പ് September 26. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് പ്രൊവിഷണൽ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. ഇന്ന് ഒന്നാംഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. ഇതിൽ ഉൾപ്പെട്ടവർ ഈ മാസം 12 ഫീസ് അടച്ച് പ്രവേശനം ഉറപ്പുവരുത്തണം. ഫീസ് അടയ്ക്കാത്തവരെ ആദ്യ 2 അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോട്ടയം ജില്ലയിൽ സ്വകാര്യ ബസ് ഉടമകൾ ആരംഭിച്ച പണിമുടക്ക് പൂർണ്ണം. സമരത്തിന്റെ ഭാഗമായി ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ നിന്നും കളക്ട്രേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായി സ്വകാര്യ ബസ് മേഖല നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുക, വിദ്യാർത്ഥികളുടെ സൌജന്യ യാത്രാ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. പത്തനംതിട്ടയിൽ മദ്യപിച്ച് പോലീസ് ജീപ്പ് ഓടിച്ച് അപകടമുണ്ടാക്കിയ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടേതാണ് നടപടി. പത്തനംതിട്ട DYSP ഡാൻസ് ഓഫ് സംഘത്തിലെ പ്രയേഷ്, സുമൻ, രാഹുൽ എന്നീ ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത്. വിഖ്യാത ഫോട്ടോഗ്രാഫർ വിക്ടർ ജോർജ് ഓർമ്മയായിട്ട് നാളേക്ക് 25 വർഷം പൂർത്തിയാകും. ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് നാളെ രാവിലെ കോട്ടയം പ്രസ് ക്ലബ്ബിൽ അനുസ്മരണ സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് കള്ളാടി ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രി VD സതീശൻ 5 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു. മുഖ്യമന്ത്രി അല്പസമയത്തിനകം സ്ഥലം സന്ദർശിക്കും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ശക്തമായ മഴയെ തുടർന്ന് ഇന്ന് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ ചിത്രം തെളിഞ്ഞു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ಆಕಾಶವಾಣಿ. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ പ്രാംബാനൻ ക്ഷേത്രം സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയയിലെത്തും. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കാണാതായവർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നു. എൽനിനോ ആഘാതം വിലയിരുത്തുന്നതിനായി ഉന്നതതല അവലോകന യോഗം ചേർന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി US. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കം. ക്വാർട്ടറിൽ പ്രവേശിച്ച് അർജന്റീനയും സ്വിറ്റ്സർലാൻഡും. വാർത്തകൾ വിശദമായി. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ പ്രാംബാനൻ ക്ഷേത്രം സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയ്ക്ക് ഒപ്പമായിരുന്നു സന്ദർശനം. യോഗികർത്തയിൽ സ്ഥിതി ചെയ്യുന്ന വാസ്തുവിദ്യാ വിസ്മയമായ പ്രാംബാനൻ ക്ഷേത്രം 9-ാം നൂറ്റാണ്ടിലെ നിർമ്മിതിയാണ്. അവിസ്മരണീയവും ആത്മീയമായി ആഴമാർന്നതുമായ അനുഭവമാണ് പ്രാംബാനൻ സന്ദർശനമെന്ന് ശ്രീ മോദി പറഞ്ഞു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തോടെ ക്ഷേത്രത്തിൽ നടക്കുന്ന സംരക്ഷണ പ്രവർത്തനങ്ങൾ വീക്ഷിച്ച അദ്ദേഹം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സാംസ്കാരിക ബന്ധത്തെ ഇത് പ്രതിഫലിപ്പിച്ചു.
1: ഭാരത് ഇന്തോനേഷ്യ മിത്രതോ മജബൂത് കരണേ ദോനോ ദേശോ കെ നാഗരികോ കെ കല്യാൺ ഓർ ദോനോ ദേശോ കെ തേജ് വികാസ് കെ ലിയെ പരമാത്മാ സെ പ്രാർത്ഥന കീ ഹൈ ഓർ ആജ് ഉന്നോനെ മുസ്സെ പ്രോമിസ് ലിയാ ഹൈ കി 29 കെ പെഹലെ ഇസ് കാം കോ ഹം കർ ലെങ്കേ ഓർ ആപ്കോ ദുബാരാ ആനാ ഹൈ. മൈ ആപ്കോ വാദാ കർതാ ഹൂ കി മൈ ഇസ്കെ

0: പുനർനിർമ്മാണ ജരൂർ യഹാ ആവുംഗാ.
1: ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി ഇന്നലെ ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തിരുന്നു. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഇന്തോനേഷ്യയുമായുള്ള ജനാധിപത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഇന്നലെ ഉഭയകക്ഷി ചർച്ചകളും നടത്തി. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം പങ്കെടുക്കും. സുപ്രധാന മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ ഇരു പ്രധാനമന്ത്രിമാർക്കുമിടയിൽ നടക്കും. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ മോദി പങ്കെടുക്കും. ഓസ്ട്രേലിയയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സർക്കാർ സാങ്കേതികമായും നിയമപരവുമായുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര സർക്കാർ തുരങ്കപാത നിർമ്മാണത്തിന് പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ നിർമ്മാണ കരാർ ഏറ്റെടുത്തവർ പാലിച്ചോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു.
2: ഇന്നത്തെ മന്ത്രിസഭാ യോഗം വയനാടുണ്ടായ ദുരന്തത്തെക്കുറിച്ച് ഇതുവരെയുള്ള റിപ്പോർട്ടുകളെല്ലാം വിലയിരുത്തി ഈ അപകടമുണ്ടായ ഇടയായ സാധ്യതകളെക്കുറിച്ചും അന്വേഷിക്കുന്നതിന് സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. അതുവരെ ഇപ്പം നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ അതിനുശേഷമായിരിക്കും ആരംഭിക്കുന്നത്.
1: മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഫോണിൽ സംസാരിച്ച് സാഹചര്യങ്ങൾ വിലയിരുത്തി. കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും അദ്ദേഹം ഉറപ്പു നൽകി. കേരളത്തിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി അറിയിച്ച അദ്ദേഹം സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇതു സംബന്ധിച്ച തീരുമാനമായതായി മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ അറിയിച്ചു. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. രാവിലെ 6 മണിയോടെ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും ഇടവിട്ട് ഉണ്ടാകുന്ന മഴ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. NDRFും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. മന്ത്രിമാരായ ടി സിദ്ദിഖ്, AP അനിൽകുമാർ എന്നിവർ ഇന്നലെ രാത്രിയോടെ സ്ഥലത്തെത്തി ഏകോപനം നിർവഹിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചയോടെ മണ്ണിടിച്ചിൽ സ്ഥലം സന്ദർശിക്കും. എൽനിനോ പ്രതിഭാസത്തെ തുടർന്ന് രാജ്യത്തെ വിവിധ മേഖലകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങളെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്രയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 15-ലധികം മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. സാഹചര്യം നിരന്തരം നിരീക്ഷിക്കണമെന്നും കാലവർഷം ദുർബലമാകുന്നതിന്റെ ആഘാതം സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് വിലയിരുത്തണമെന്നും പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശിച്ചു. കാലിത്തീറ്റയുടെ ലഭ്യതയും കുടിവെള്ള ലഭ്യതയും ഉറപ്പാക്കുന്നതിന് മുൻഗണന നൽകണം. ജലസംഭരണികളിലെ ജലനിരപ്പ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും ഖാരിഫ് സീസണിൽ എൽനിനോ ആഘാതം തടയാൻ സംസ്ഥാനങ്ങളുമായി ചേർന്ന് നടപടികൾ ഉറപ്പുവരുത്തുന്നതായും സെക്രട്ടറിമാർ യോഗത്തിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: മഹാരാഷ്ട്രയിലെ കനത്ത മഴയും വെള്ളപ്പൊക്ക സമാനമായ സാഹചര്യവും സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി സംസാരിച്ച് വിലയിരുത്തി. ദുരന്തം കൈകാര്യം ചെയ്യുന്നതിൽ മഹാരാഷ്ട്ര സർക്കാരിന് സാധ്യമായ എല്ലാ സഹായവും കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിശക്തമായ മഴയാണ് മുംബൈ ഉൾപ്പെടെ മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ അനുഭവപ്പെടുന്നത്. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി, സെക്രട്ടറി അനിൽ മാലിക് തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: രാവിലെ നടന്ന പ്ലീനറി സെഷനിൽ കേന്ദ്ര വനിതാ ശിശു വികസന സഹമന്ത്രി സാവിത്രി താക്കൂർ, സെക്രട്ടറി അനിൽ മാലിക് എന്നിവർ പങ്കെടുത്തിരുന്നു. സംയുക്ത പ്രസ്താവന അംഗീകരിക്കുന്നത് പ്രധാന സമ്മേളനത്തിൽ വെച്ചാണ്. തുടർന്ന് ബ്രിക്സ് യോഗത്തോടനുബന്ധിച്ച് ഒരുക്കിയ പ്രദർശനം സമ്മേളന പ്രതിനിധികളായ മന്ത്രിമാർ സന്ദർശിക്കുന്നുണ്ട്. ഗ്രാമീണ വികസനം, ശാസ്ത്രം, സാങ്കേതികം, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, പോഷകാഹാരം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ വനിതാ നേതൃത്വത്തിലുള്ള വികസനത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളാണ് പ്രദർശനത്തിൽ ഉയർത്തിക്കാട്ടുന്നത്. ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശനും ബ്രിക്സ് യോഗത്തിൽ പങ്കെടുക്കും. നാളെയാണ് പരിപാടിയുടെ സമാപനം.
1: സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കണ്ണൂർ

കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട് മേപ്പാടി മേഖലയിലെ

0: പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാടുകാണി ചുരം വഴിയുള്ള യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. മൊറോക്കോ, ഫ്രാൻസ്, സ്പെയിൻ, ബെൽജിയം, ഇംഗ്ലണ്ട്, നോർവേ, അർജന്റീന, സ്വിറ്റ്സർലൻഡ് എന്നീ ടീമുകളാണ് അവസാന എട്ടിലേക്ക് മുന്നേറിയത്. അവസാന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയയെ മറികടന്നാണ് സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനലിൽ കടന്നത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-4 സ്വിറ്റ്സർലൻഡിന്റെ ജയം. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഈജിപ്തിനെ 2-3 തകർത്താണ് അർജന്റീന ക്വാർട്ടറിൽ പ്രവേശിച്ചത്. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റിലെ 3 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 125 ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത്. ഇതോടെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-0 മുന്നിലെത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിലും പരിസരങ്ങളിലുമുള്ള ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാർ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. കപ്പലുകളെ ആക്രമിക്കാനുള്ള ഇറാന്റെ ശേഷി ദുർബലപ്പെടുത്തുകയാണ് സൈനിക നീക്കത്തിലൂടെ ലക്ഷ്യമിട്ടതെന്ന് US അറിയിച്ചു. ആക്രമണം ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹോർമൂസിലെ ഇടപെടലുകൾ അംഗീകരിക്കില്ലെന്നും ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ സൈനിക കമാൻഡ് അറിയിച്ചു. ഇതിനിടെ താൽക്കാലിക കരാർ പ്രകാരം ഇറാന് എണ്ണ വിൽക്കാൻ നൽകിയിരുന്ന അനുമതി അമേരിക്ക റദ്ദാക്കി. ജമ്മുകശ്മീരിലെ ഷോപ്പിയാനിൽ സുരക്ഷാസേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ വധിച്ചതായി പോലീസ് അറിയിച്ചു. പോലീസും സൈന്യവും CRPFും സംയുക്തമായി നടത്തിയ പരിശോധനയ്ക്കിടെയാണ് സംഭവം. പ്രദേശത്ത് നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. അമർനാഥ് യാത്രയുമായി ബന്ധപ്പെട്ട് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ജമ്മുകശ്മീർ ഭരണകൂടം. രജിസ്ട്രേഷൻ, നിശ്ചയിച്ച തീയതികൾ, പ്രതിദിന തീർത്ഥാടക പരിധി എന്നിവയിൽ സുപ്രീംകോടതി നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ പ്രാംബാനൻ ക്ഷേത്രം സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയയിലെത്തും. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കാണാതായവർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നു. എൽനിനോ ആഘാതം വിലയിരുത്തുന്നതിനായി ഉന്നതതല അവലോകന യോഗം ചേർന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി US. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കം. ക്വാർട്ടറിൽ പ്രവേശിച്ച് അർജന്റീനയും സ്വിറ്റ്സർലൻഡും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: Evergreen Duets.

FM പ്രധാന വാർത്തകൾ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഫോണിൽ സംസാരിച്ചു. ദുരന്തത്തിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞ കേന്ദ്രമന്ത്രി എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തുമെന്നും അമിത്ഷാ മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചു. വയനാട് ദുരന്ത മേഖല മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം സന്ദർശിക്കും. തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്ററിലാണ് മുഖ്യമന്ത്രി എത്തുക. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ മലയിടിഞ്ഞ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുന്നതിന് നടപടി ആരംഭിച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ജാഗ്രത പാലിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. മഹാരാഷ്ട്രയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സഹായം ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിനാണ് കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകിയത്. മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖറിന്റെ ചരമവാർഷികത്തിൽ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആദരാഞ്ജലി അർപ്പിച്ചു. സാമൂഹിക നീതി, ജനാധിപത്യ മൂല്യങ്ങൾ, ദേശീയ താൽപര്യം എന്നിവയോട് ചന്ദ്രശേഖറിനുണ്ടായിരുന്ന പ്രതിബദ്ധത വിലമതിക്കാനാവാത്തതാണെന്ന് കിരൺ റിജിജു സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പത്തനംതിട്ടയിൽ മദ്യപിച്ച് പോലീസ് ജീപ്പ് ഓടിച്ച അപകടമുണ്ടാക്കിയ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥനെതിരെ സസ്പെൻഡ് ചെയ്തു. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടേതാണ് നടപടി. മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിക്കെതിരെ വ്യാജ പോസ്റ്റർ നിർമ്മിച്ച് ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. ശൈലൻ കണ്ണൻ എന്ന ഫേസ്ബുക്ക് ഐഡി ഉപയോഗിക്കുന്ന ആൾക്കെതിരെ തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ ഒന്നാം സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. 25 കോടിയായിരുന്ന സമ്മാനത്തുക 30 കോടിയാക്കി. 50 ലക്ഷമായിരുന്ന മൂന്നാം സമ്മാനം 25 ലക്ഷമാക്കി സമ്മാനഘടനയിൽ മാറ്റം വരുത്തി. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. നമസ്കാരം എല്ലാവർക്കും, ഹൃദ്യമായ സ്വാഗതം ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടിയിലേക്ക്. പാട്ടുകളുമായി നമ്മൾ ഒരുമിക്കുകയാണ്. വാട്സപ്പിൽ ഒരു ഹായ് ഇടൂ, തിരിച്ചു വിളിക്കാം. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400024440, 9400224440 ഈ നമ്പറിലേക്കാണ് ഹായ് ഇടേണ്ടത്. തിരിച്ചു വിളിക്കാം. ഓം ശാന്തി ഓശാന ഈ ചിത്രത്തിൽ നിന്ന് ഒരു പാട്ട് ആദ്യം കേൾക്കാം. വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനമാണിത്. വി കെ ഹരിനാരായണൻ്റെ രചന, സംഗീതം വിനീത് ശ്രീനിവാസൻ.

0: ഹലോ അഞ്ജന, നമസ്കാരം. ഹലോ,
1: ഹലോ
0: ആ കേൾക്കാവോ?
1: ഹലോ
0: ആ ഹലോ, അഞ്ജനയാണോ?
1: അതെ.
0: ആ അഞ്ജന, നമസ്കാരം. ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ്.
1: സോറി സർ.
0: ഓക്കെ, എവിടെയാ അഞ്ജന? ഇവിടെ അഞ്ജന ഇടയ്ക്ക് കുറച്ച് മരിക്കുനി. അഞ്ജന കുറച്ച് പ്രാവശ്യമായി ശ്രമിക്കുന്നു അല്ലേ, അപ്പോഴൊന്നും കിട്ടിയില്ല. ഫാൻസിനെ അവഗണിച്ചുകൊണ്ട് ഗാനോത്സവത്തിന് മുന്നോട്ട് എന്തായാലും പോകാൻ കഴിയില്ലോ. ഓക്കെ, വീട്ടിൽ തന്നെയാണോ അതോ വർക്ക് ഉണ്ടോ? വർക്ക് ഫ്രം ഹോം ആണോ? വർക്ക് അറ്റ് ഹോം ആണ് അല്ലേ. ഓക്കെ, എന്തായാലും ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരാളാണല്ലോ, അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് വിളിക്കണമല്ലോ എന്ന് വിചാരിച്ച് വിളിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ

0: ബ്രദറിന്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു അതിനിടയിൽ. കേക്ക് മുറിച്ച വിശേഷമൊക്കെ ഞങ്ങൾ അറിഞ്ഞു.
1: ഓ അറിഞ്ഞു, ഞാൻ അപ്പൊ എന്നെ വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്റെ ബ്രദർ സംസാരിച്ചിരുന്നു, വരുന്ന പേര്. ഞാൻ ബ്രദറിനൊന്ന് കൊടുത്തോട്ടെ,
0: കൊടുക്കൂ കൊടുക്കൂ.
2: ഹലോ സാറേ.
0: ആ നമസ്കാരം.
2: ആ നമസ്കാരം.
0: ആ എന്തുണ്ട് വരുൺ, എന്താ വിശേഷം?
2: സുഖാണ് സാറേ.
0: ആ വരുണിന്റെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ മെസ്സേജ് ഇട്ടിരുന്നു.
2: അതെ അതെ അതെ, ബർത്ത്ഡേ കഴിഞ്ഞു. ഞാന് പിന്നെ മരത്തിന്
0: വേണ്ടിട്ട് അപ്പോ എല്ലാ കാര്യങ്ങളും ഒരാൾ സപ്പോർട്ട് ചെയ്യണം അല്ലേ?
2: സപ്പോർട്ടിങ് അത്യാവശ്യം സ്വന്തം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനാവും.
0: അപ്പൊ അങ്ങനെ റേഡിയോ പിന്നെ പറയണ്ടല്ലോ, റേഡിയോ വരണ്ട ഒരു അടുത്ത കൂട്ടുകാരൻ തന്നെയായിരിക്കും.
2: അതെ അതെ, റേഡിയോ പിന്നെ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. ആദ്യം മുതലേ ഒരുപാട് സന്തോഷം, പെട്ടെന്ന് വിളിച്ച് കിട്ടുമ്പോ എന്താ പറയണ്ടെന്നുള്ളൊരു ഇതുകൊണ്ടാണ്.
0: എന്നാലും കുഴപ്പമില്ലല്ലോ, നമ്മളിപ്പോ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഹലോ എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് സന്തോഷമായി. കാരണം വേറെ കൊണ്ടല്ല, നമ്മൾ അത്രയും കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയ ശ്രോതാക്കളുമായിട്ടൊരു വാക്ക് മിണ്ടുക എന്ന് പറയുന്നത് തന്നെയാണല്ലോ ഏറ്റവും വലിയ കാര്യം കേട്ടോ. ഞങ്ങൾക്കാണ് വരുൺ സന്തോഷം, താങ്കളെ പോലെ കാത്തിരിക്കുന്ന ഒരു പ്രിയ ശ്രോതാവുമായി സംസാരിക്കാൻ കഴിഞ്ഞാൽ കേട്ടോ. അപ്പോ സ്ഥിതി സിനിമയിലെ ഒരു ചെമ്പനീർ ആണ് പറഞ്ഞിരിക്കുന്നത്, കേൾപ്പിക്കാം. ഓക്കെ
2: ഓക്കെ,
0: ഞാനോട് പറയൂട്ടോ. ഓക്കെ.
2: റൈറ്റ് റൈറ്റ് റൈറ്റ് റൈറ്റ്.

0: ഹലോ, നമസ്കാരം.
1: ആ സാറേ നമസ്കാരം.
0: പ്രതീക്ഷ, പാലക്കാട് എവിടെയാ?
1: പാലക്കാട് ഞങ്ങള് മുണ്ടൂര്.
0: മുണ്ടൂര്. അപ്പോ കൃഷ്ണപ്രിയക്കാരാ?
1: കൃഷ്ണപ്രിയ മോളാണ്.
0: ആ ടിന്റുദാസ്.
1: ടിന്റുദാസ് ഫസ്റ്റ് ഹസ്ബൻഡ് ആണ്.
0: അതെ. അപ്പൊ സകുടുംബം നമ്മളെ കാത്തിരിക്കുകയാണ്.
1: ഓ തീർച്ചയായിട്ടും. എന്റെ വീട് കോഴിക്കോടാണ്.
0: നല്ലിടത്താണ്. അച്ഛനും അമ്മയും
1: അച്ഛനും അമ്മയും
0: ഏട്ടനും ഉണ്ട് അവിടെ.
1: ഉണ്ട്. അതെ.
0: ഇതൊക്കെ എങ്ങനെ ഞങ്ങൾക്കറിയാന്ന് കേൾക്കുന്നവർ ശങ്കിക്കുന്നുണ്ടാവും അല്ലേ? ഒരു ഹായ് ഇടുമ്പോഴേക്കും ഇത്രയും ജാതകമൊക്കെ ഇയാൾ എങ്ങനെ പഠിച്ചു?
1: അതൊക്കെ
0: പ്രതീക്ഷ തന്നെ അയച്ച മെസ്സേജ് നോക്കി വായിക്കുന്നതാണ്. ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലെങ്കിലും സാമാന്യ ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാവും. പറയൂ, എന്തൊക്കെ വിശേഷം?
1: നല്ല വിശേഷം. നല്ല മഴയുണ്ട് അവിടെ കോഴിക്കോട്. മഴയുണ്ടോ?
0: ഞങ്ങൾ റെഡ് അലർട്ടിൽ ഇരിക്കല്ലേ.
1: ഓഹോ, ഞങ്ങൾക്ക് ഇവിടെ അധികം അങ്ങനെ കുഴപ്പമില്ല. എന്നാലും
0: എന്നാലും ഇവിടെ ഉണ്ട്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു അങ്ങനെ ഒരു ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിർത്താതെ പെയ്യുന്നില്ല എന്നുള്ള ഒരു ആശ്വാസം ഉണ്ട്.
1: എന്താണ് അവിടെ എല്ലാവർക്കും?
0: ഉഷാറായിരിക്കുന്നു. അവിടെ മുണ്ടൂര് ജോലിക്കൊന്നും പോകുന്നില്ലേ?
1: ഞാന് ഹസ്ബൻഡും ഞങ്ങൾ ഇവിടെ ഒരു തേനീച്ച കർഷകരാണ്.
0: ഓ ശരി, കൊള്ളാലോ.
1: ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സാറിനെ. സാറിനോട് സംസാരിച്ചിട്ടുണ്ട് തോന്നുന്നു.
0: എനിക്ക് അത്ര അങ്ങനെയാണ് ഞാൻ ഓർക്കേണ്ടതാണല്ലോ. പ്രത്യേകിച്ച് പ്രത്യേകിച്ച് തേനീച്ച കുത്തിയെങ്കിൽ ഇല്ല. ഓക്കേ, അപ്പൊ അവിടെ തന്നെ നിങ്ങൾ കൊറേ ഇത് വെച്ചിട്ടാണോ മറ്റേ കൂടുകൾ വെച്ച്?
1: ചേട്ടനും 2009 തൊട്ട് തേനീച്ച കർഷകനാണ്. ഞാനും
0: നല്ല കാര്യം അല്ലേ? അങ്ങനെ ഒരു സ്വയം ഒരു ജോലി ചെയ്യാനും അതിൽ നിന്നൊരു ആദായം കണ്ടെത്താനൊക്കെ കഴിയുന്ന നല്ല കാര്യല്ലേ. മാർക്കറ്റിംഗ് ഒക്കെ എങ്ങനെ? നെറ്റ്വർക്ക് ഉണ്ടോ അതോ സ്വയം ചെയ്യോ?
1: ചേട്ടൻ വന്നിട്ട് കൃഷിഭവനും അതുപോലെ തന്നെ ഈ കർഷകരായിട്ടുള്ള ഒരു ഇതിൽ ക്ലാസ് ഒക്കെ ചെയ്തു കൊടുക്കും.
0: ആ ആ ഇത് എങ്ങനെ മനസ്സിലായി? എങ്ങനെ വേണം അവർക്ക് ചെയ്ത്, അങ്ങനെ അവർക്ക് ഗ്രൂമിംഗ് വേണ്ടെന്നുള്ളതൊക്കെ അല്ലേ?
1: തേനീച്ച അവർക്ക് നമുക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കും. നമ്മള് തേനീച്ച പെട്ടി ഉണ്ട്, 100 പെട്ടി നമ്മളെ കയ്യിലുണ്ട്.
0: ശരി ശരി, ഓക്കെ, ആയിക്കോട്ടെ. ഇപ്പൊ എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞല്ലോ, സന്തോഷം.
1: സന്തോഷം. മോക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവളാണ് എപ്പോഴും രാവിലെ ഞങ്ങൾ ഒരു 6 മണിക്ക് തുടങ്ങും
0: റേഡിയോ.
1: വരെ 9 മണി വരെ റേഡിയോ പാട്ട് കേട്ടിട്ട് അവളെ പോവുക.
0: സ്കൂളിൽ പഠിക്കുകയാണോ?
1: ആ, അവളെ മോള് 7ാം ക്ലാസ്സിലാണ്.
0: ഓക്കെ. അപ്പം ഇന്നിപ്പോ അവർക്ക്
1: ഇല്ലെങ്കിൽ ഞാൻ ഹസ്ബൻഡിനൊന്ന്
0: കൊടുക്കൂ. പ്ലീസ് പ്ലീസ് പ്ലീസ് കൊടുക്കൂ കൊടുക്കൂ.
2: സാറേ നമസ്കാരം.
0: ആ നമസ്കാരം. എന്തൊക്കെയാണ് ടിന്റു?
2: ഞാന് ഇവിടെ ഉണ്ട്, പക്ഷെ എന്റെ മോളും
0: വൈഫും ആണ് ഇതിന്റെ പ്രിയ ശ്രോതാക്കൾ.
2: നിങ്ങളുടെ ശ്രോതാക്കളാണ്.
0: അല്ല, അതുകൊണ്ട്
2: ഏത് നേരം ഓണാണ്.
0: അല്ല ടിന്റു, അതുകൊണ്ടല്ലേ ഇത്രയും തേനീച്ചകൾ നിങ്ങളെ പെട്ടിയിലേക്ക് ഓടിക്കേറി വരുന്നത്? ഇങ്ങനെ പാട്ട് ഇത്ര മധുര മധുര ഗാനങ്ങളുടെ മധുരം നുണയാൻ കൂടിയല്ലേ തേനീച്ചകൾ വരുന്നത്?
2: അതെ അതെ അതെ.
0: ഓക്കെ,
2: സന്തോഷം.
0: എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒരു നല്ല ഒരു പ്രവർത്തനം, ഒരു സ്വയം പര്യാപ്തതയുള്ള ഒരു പ്രവർത്തനം ചെയ്യുന്നു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ.
2: അതെ അതെ, താങ്ക് യു.
0: താങ്കൾ ക്ലാസ് എടുക്കുന്നു, അതുവരെ കൂടുതൽ പേരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതിലൊക്കെ.
2: ആകാശവാണി കണ്ണൂര് ആലക്കോട് വെച്ചിട്ട് പരിപാടി ഉണ്ടായിരുന്നു, അതിൽ ഞാൻ
0: പോയിരുന്നോ? പങ്കെടുക്കാൻ പോയിരുന്നോ?
2: ഓക്കെ
0: ഓക്കെ, നല്ല കാര്യം നല്ല കാര്യം, സന്തോഷം. അപ്പൊ നമ്മള് ആവശ്യപ്പെട്ട പാട്ട് കേൾപ്പിക്കാട്ടോ, വരവേൽപ്പിലെ ദൂരെ ദൂരെ.
2: ഓക്കെ സാർ.
0: ഓ വെൽക്കം.

0: ഹലോ, നമസ്കാരം നഫീസ. ഫൈസ? ആ പറയൂ ഫൈസ, എവിടുന്നാ വിളിക്കുന്നേ?
1: ഞാൻ കോഴിക്കോട്
0: നരിക്കുനി എന്നാണ്. ഫൈസ കുറെ ആയിട്ട് കാത്തിരിക്കുകയാണ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി. ഫൈസാൻ അല്ലേ? നഫീസ ആരാ?
1: ഉമ്മച്ചി.
0: ഉമ്മച്ചി. ഓക്കെ. ഫൈസാൻ സ്കൂളിൽ പോകുന്ന കുട്ടിയാണോ? എത്രാം ക്ലാസ്സിൽ? ശരി. എവിടെയാ സ്കൂള്?
1: മുട്ടാഞ്ചേരി.
0: മുട്ടാഞ്ചേരി സ്കൂളിലാണ് പോണേ. അപ്പൊ ഇന്നിപ്പം അവധിയായതുകൊണ്ട് വീട്ടിലുണ്ട്. ഈ കഴിഞ്ഞ സ്കൂളിലുള്ള ദിവസങ്ങളിലൊക്കെ ഇന്നാണ് ഇപ്പം അയച്ചിട്ടുള്ളൂ അല്ലേ? ഹായ്. സ്കൂളില്ലാത്ത ദിവസമാണ് നമുക്കിന്ന് പരിപാടിയിൽ പങ്കെടുക്കാന്ന് വിചാരിച്ചു അല്ലേ? എന്നോ പങ്കെടുക്കുന്നുണ്ട്. എന്താണ്, ഏത് പാട്ടാ മോന് കേക്കണ്ടേ? വാഴയിൽ ഏത് പാട്ട്? വാഴ കണ്ടോ? ഇഷ്ടായോ? വാഴ 1 ആണോ കണ്ടത്? വാഴ 2 ആണോ കണ്ടത്? രണ്ട് വാഴയും കണ്ടോ? രണ്ടും കണ്ടു. ഏതാ കൂടുതൽ ഇഷ്ടായേ? 2 ആണ് ഇഷ്ടായത്. അപ്പൊ 2-ലെ പാട്ടാണ് ഇപ്പൊ വേണ്ടത്. 2-ലെ ഏത് പാട്ട്? തൂക്കി ചുവന്ന കരങ്ങളോടെ, ആ പാട്ടാ വേണ്ടേ അല്ലേ? ഓക്കെ. അവിടെ ഫൈസാന്റെ ഫ്രണ്ട്സൊക്കെ കണ്ടതാണോ ഈ പാട്ട്? സിനിമ എല്ലാവർക്കും ഇഷ്ടായി. ആ, എന്നാ നമുക്ക് പാട്ട് കേൾപ്പിക്കാം. ഉമ്മച്ചി അവിടെ ഉണ്ടോ? ഒന്ന്

0: കൊടുക്കുവോ?
1: ഓ മോന് കൊറേ കാര്യം.
0: ആ ഓക്കെ നഫീസ, എന്തായാലും സന്തോഷം. മോനെ പങ്കെടുക്കണോ ഒരു സംശയം തോന്നിയിരുന്നു തോന്നുന്നുല്ലേ?
1: അതെ.
0: എന്തായാലും ഇപ്പൊ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയല്ലോ.
1: അതെ,
0: മോൻ ഇഷ്ടമുള്ള പാട്ടെന്നെ നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം.
1: അതെ അതെ, ശരി. കുട്ടിയൊക്കെ അതൊരു പൂതിയാണല്ലോ.
0: അതെ, തീർച്ചയായും. അതിനല്ലേ നമ്മളെ കൂടെ ഇരിക്കുന്നേ.
1: അതെ.
0: ഓക്കെ, ഒരാളെ ഉള്ളോ?
1: ഏ,
0: ഒരാളെ ഉള്ളോ? മക്കളെ ഒരാളെ ഉള്ളോ?
1: അല്ല, ഓല എന്റെ നാലാളുണ്ട്.
0: ഓക്കെ ഓക്കെ. മൂത്ത ആളാണ് ഫൈസാൻ അല്ലേ?
1: അപ്പൊ
0: എന്തായാലും നഫീസയ്ക്ക് ഒരു നേരം ഒഴിവില്ല ഇവരുടെ കാര്യങ്ങൾ നോക്കാന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം. ഇങ്ങനെ കാത്തിരുന്ന ഒരു ആൾക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു അവസരമായല്ലോ ഇപ്പോ. അപ്പൊ ബാക്കി മക്കളോടൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂട്ടോ. എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് കേൾപ്പിക്കാം. ഓക്കെ.

0: ഹലോ, നമസ്കാരം. ഹലോ ഹലോ,
1: ഹലോ.
0: ആ നമസ്കാരം, ഇതാരാണ്? ഒന്ന് പരിചയപ്പെടുത്തൂ.
1: ആ ശ്യാമാണ്.
0: ആ ശ്യാം, എവിടെയാ?
1: യൂണിവേഴ്സിറ്റി.
0: യൂണിവേഴ്സിറ്റി. ഓക്കെ, എന്താണ്, റിയൽ എഫ് എം കേൾക്കുന്ന ആളാണോ?
1: ആ അതെ അതെ.
0: ഇടയ്ക്കൊക്കെ കേൾക്കും, അങ്ങനെയാണോ?
1: ആ അല്ല,
0: ശ്യാം
1: സ്റ്റുഡന്റാണ്.
0: സ്റ്റുഡൻ്റാ? എന്താ ശ്യാമിൻ്റെ ഏരിയ ഓഫ് സ്റ്റഡി? എന്താ?
1: ബി എ മൾട്ടിമീഡിയ.
0: മൾട്ടിമീഡിയ. ഓക്കെ ഓക്കെ. എവിടെ, ഏതാ കോളേജ്? ഏതാ?
1: സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി.
0: ഇവിടെ വാഴയൂരോ?
1: വായു.
0: ആ ഹാ ഹാ ഹാ. അപ്പോൾ എന്താണ് മൾട്ടിമീഡിയ ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ്? എന്താ?
1: ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ഡിസൈനിങ് എല്ലാം ഇൻട്രസ്റ്റഡ് ആണ്.
0: ഇതിൽ ചെറുപ്പമുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഒന്നുകൂടി പ്രൊഫഷണലി ഗ്രൂംഡ് ആവാന്ന് വിചാരിച്ചിട്ടാണ്.
1: അതെ അതെ.
0: നിങ്ങൾ എത്ര പേരുണ്ട് ബാച്ചിൽ?
1: നമ്മളെ ബാച്ചിൽ 27.
0: ആ, ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ലെസൺസ് ഒക്കെ ഉണ്ടോ?
1: ആ,
0: പ്രോജക്റ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടോ?
1: ആ, വരാനാവണുള്ളൂ.
0: ആ, ഇതിപ്പോ
1: ചെയ്തോണ്ടിരിക്കുന്നുണ്ട്.
0: ഇത് യു ജി കോഴ്സ് അല്ലേ?
1: ആ, യു ജി. യു ജി.
0: ആ, ഇപ്പൊ എത്രയാ, ഫോർ ഇയറിലാണോ ത്രീ ഇയറിലാണോ?
1: തേർഡ് ഇയർ. തേർഡ് ഇയർ.
0: തേർഡ് ഇയർ. ഓക്കെ.
1: അപ്പൊ പഠിക്കുന്നത് തേർഡ് ഇയർ ആണ്.
0: ആ,
1: ഡിഗ്രി ഇപ്പൊ ഫോർത്ത് ഇയർ ആക്കിയിട്ടുണ്ട്.
0: ആ അല്ല, അപ്പൊ നിങ്ങളെ കോഴ്സും അതുപോലെ ഫോർ ഇയർ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തോ?
1: ആ ചെയ്തു.
0: ഓക്കെ, അപ്പൊ തേർഡ് ഇയർ ആണ്. അപ്പൊ ഇനി ഇങ്ങനെ പ്രാക്ടിക്കൽസിലേക്ക് കടക്കാൻ പോവാണ്. എന്തെങ്കിലും ആൾക്കാരൊക്കെ ഞെട്ടിക്കാനുള്ള ചില ഐഡിയാസൊക്കെ മനസ്സിൽ വെച്ചിട്ടില്ലേ നിങ്ങൾ ഇത്ര ഫോട്ടോഗ്രാഫിയിൽ? അന്നിപ്പോ ഇതിലൂടെ പറഞ്ഞിട്ട് നാട്ടുകാരെ കേൾപ്പിച്ചാൽ നമ്മുടെ പ്രോജക്റ്റ് ചീറ്റിപ്പോണ്ട.
1: ഓക്കെ.
0: ശ്യാമിന്, അപ്പൊ ശ്യാമിനും ശ്യാമിന്റെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു പാട്ട് കൊടുക്കാം. ഏത് പാട്ടാ
1: വേണ്ടേ?
0: ബാലനിലെ പാട്ടോ? ബാലനിലെ എങ്ങോട്ടാ അല്ലേ? ആ, ബാലൻ കണ്ടോ?
1: സൂപ്പർ പാട്ടാ.
0: ബാലൻ ഇഷ്ടായോ?
1: ഇഷ്ടായി.
0: ബാലനിലെ പാട്ടൊക്കെ ഇഷ്ടമായിട്ട് നല്ല പാട്ടായിരുന്നു കൊടുക്കാന്നുള്ളത്. പക്ഷെ നമുക്ക് കണ്ടോ കണ്ടോ താക്കോല് കൊടുക്കാനേ ഇപ്പൊ തൽക്കാലം മാർഗമുള്ളൂ. അതായത് അഡ്ജസ്റ്റ് ചെയ്താലോ? തൽക്കാലം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. എങ്ങോട്ടാന്നുള്ള പാട്ട് ഞാൻ ഇവിടെ നോക്കിയിട്ട് കാണുന്നില്ല ബാലനില്. ഓക്കെ, ബാലൻ കണ്ട് ഇമോഷണലായോ അതോ?
1: കുറച്ച്.
0: ഇപ്പൊ ഇതുപോലെയുള്ള പടങ്ങളൊക്കെ എടുക്കണ്ടേ? ശ്യാം, ഇനി നമ്മൾ മൾട്ടിമീഡിയ ഒക്കെ പഠിച്ചു വരുമ്പോൾ ഇതുപോലത്തെ ഓരോ ഇമോഷണൽ സ്റ്റോറീസിലൊക്കെ താല്പര്യമുണ്ടോ? നല്ല കാര്യം, ഉഷാറാവട്ടെട്ടോ.
1: ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളും ചെയ്തുകൊണ്ടൊക്കെ.
0: ആ, അപ്പൊ കുറച്ചും കൂടി ഇതൊക്കെ കണക്ട് ചെയ്യും.
1: അതെ.
0: ഓക്കെ. ആ ഓക്കെ. അപ്പൊ എന്തായാലും പരിപാടിയിൽ പങ്കെടുക്കാൻ സമയം കണ്ടെത്തിയതിൽ പ്രത്യേക സന്തോഷം. ഫ്രണ്ട്സിനോടും കൂട്ടുകാരോടൊക്കെ പറയൂ.
1: ഓക്കെ.
0: അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അടുത്ത ബാലനായിട്ട് നമുക്ക് കാണാം.
1: ആ, ഇൻഷാ അല്ലാ.
0: ഓക്കെ.

0: ഹലോ, നമസ്കാരം. ഹലോ,
1: ഹലോ,
0: ആ രാമേന്ദ്രനാണോ? ഹലോ, ഇത് കോഴിക്കോട് ആകാശവാണി എന്നാണ്, റിയൽ എഫ് എന്നാണ്. ഹലോ ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആ ഇതാരാണെന്ന് പരിചയപ്പെടുത്താമോ?
1: തിരുവാലി തങ്കായത്തിൽ നിന്നും അബു കാട്ടുമുണ്ട്.
0: ആ അബു പറയൂ, അബുവിൻ്റെ ശബ്ദം കേട്ടിട്ട് കുറച്ച് കാലമായല്ലോ. തത്സമയ പരിപാടി അല്ലാതെ ആയപ്പോൾ നമുക്ക് അബു ഒക്കെ ഒന്ന് മറ്റുള്ള ആരെങ്കിലും ഒക്കെ വിളിക്കട്ടെ എന്ന് വിചാരിച്ചൊരു സ്പേസ് കൊടുത്തു അല്ലേ? നല്ല കാര്യം. എന്നാലും ക്ഷമിക്കാൻ കഴിയുന്നില്ല, അങ്ങനെ എത്ര കാലം വെച്ചിട്ട് അങ്ങനെ നിൽക്കുക അല്ലേ? അല്ല നല്ല കാര്യം അബു, കുഴപ്പമില്ല. എന്നാലും ഇടയ്ക്ക് നമ്മളെ പഴയ സുഹൃത്തുക്കളെയും നമ്മൾ ഇടയ്ക്ക് നിന്ന് കാണുമ്പോൾ ഒരു അത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ? ഓക്കേ അബുവിന് ഇന്ന് ഏതാ പാട്ട് വേണ്ടേ?
1: മനസ്സിലൊരു മഞ്ഞത്തുള്ളി അറിഞ്ഞ ചിത്രത്തെ സുജാത പാടിയുണ്ടല്ലോ, പിണയിക്കുകയായിരുന്നു.
0: ആ പാട്ടാണോ? ഓക്കെ, ആ പാട്ട് നമുക്ക് കേൾക്കാലോ. വേറെ എന്താ വിശേഷം?
1: നല്ല വർത്തമാനമാണ്. ഇന്ന് മഴയിട്ട് അങ്ങോട്ട് പിന്നെ ഒരു ഉരുൾപൊട്ടലും നടന്നിട്ടില്ല. ശരി തന്നെയാ.
0: അതെ അല്ലേ,
1: മഴയാണ്, പെരും മഴ, രാവിലെ തുടങ്ങിയ മഴ.
0: ഓ അതെല്ലായിടത്തും അതെ, അങ്ങനത്തെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്.
1: ആ
0: ഓക്കെ, എന്തായാലും അബു ഇടയ്ക്കൊക്കെ ഒന്ന് ഇതുപോലെ നമുക്ക് വണ്ടിയും പറഞ്ഞിരിക്കാം.
1: ആ അതെ അതെ,
0: പാട്ട് കൊടുത്താലോ?
1: ആ പാട്ട് കൊടുത്താ.
0: ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആ, ഇതാരാണ്? ജാനകി ചേച്ചിയാണോ? എവിടെയാ?
1: ഒരു കൊറ്റാളി.
0: ആ, കൊറ്റാളി. അതേതാ ഭാഗം?
1: കണ്ണൂര് പോളിറ്റിക്സ് കഴിഞ്ഞിട്ട്
0: സിറ്റി സിറ്റി സൈഡ് തന്നെ അല്ലേ? മനസ്സിലായി മനസ്സിലായി. ഞാൻ വെച്ച് വേറെ ഏതെങ്കിലും. ആ, ഓക്കെ. എങ്ങനെയാ റേഡിയോ? നമ്മുടെ ഇതിലാണോ കേൾക്കുന്നത്? നമ്മുടെ ആപ്പ് ഉപയോഗിച്ചാണ്. അപ്പൊ അവിടെ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ അങ്ങോട്ട് പോയാ പള്ളിക്കുന്നിലല്ലേ കണ്ണൂർ ആകാശവാണി?
1: ഓ
0: ശരി. ഓ, അപ്പൊ അവിടെയാണോ ഉള്ളത്? ബാംഗ്ലൂരാണോ? അപ്പോ സപ്പോർട്ടിന് പോയിരിക്കുകയാണ് അല്ലേ? അപ്പൊ നാട്ടിലെ ഒരു പാട്ടും രണ്ട് വർത്താനൊക്കെ കേട്ടാൽ ഈ കന്നഡ ഗൊത്തുന്നതിനിടെ കൂടെ ഇതൊരു സന്തോഷമാണ്. കണ്ടപ്പോ ഇന്നിപ്പോ ജാനകി ചേച്ചിനെ വിളിക്കണമെന്ന് ഞങ്ങക്ക് തോന്നി. ഞങ്ങള് നറുക്കെട്ട് എടുക്കുന്ന പോലെ ഓരോരുത്തർ എടുക്കാണ്, അല്ലാതെ വേറൊന്നും നോക്കിട്ടല്ല. ഇങ്ങനെ മെസ്സേജസ് ഇങ്ങനെ വന്നോണ്ടിതാ, ഇങ്ങനെ ഞാൻ കാണുമ്പോ ഇഷ്ടംപോലെ മെസ്സേജ് പ്ലീസ് കോൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് ഇതിന് മുന്നിലേക്ക്. നമ്മുടെ സമയത്തിനിടയിൽ പറ്റുന്നവരൊക്കെ വിളിക്കുന്നുണ്ട്. ഇനിയിപ്പോ കുറച്ചു കാലം നിൽക്കേണ്ടി വരുമോ അവിടെ? ഓക്കെ, അപ്പോ ഒരാളേ ഉള്ളൂ. എന്തായാലും ശരി അമ്മ, അതിന് മക്കളുടെ കാര്യത്തിലും ഇത്രയും ഉത്സാഹം കാണിക്കുന്നു എന്നുള്ള തന്നെ ഒരു വലിയ കാര്യം. മക്കൾക്ക് അത് ഒരു വലിയ ആശ്വാസമായിരിക്കും അല്ലേ? അമ്മയോടൊപ്പം നിൽക്കുന്നു, ഒരു സപ്പോർട്ട് ഉണ്ട്. അതെ, അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ അതനുസരിച്ച് അവര് ബെനിഫിറ്റഡ് ആവും, യാതൊരു സംശയമില്ല. അങ്ങനെ പറ്റുന്നവർക്ക് നല്ല കാര്യം. എന്തായാലും മകനോട് ഞങ്ങളെ സ്നേഹാന്വേഷണം ഒക്കെ പറയൂ കേട്ടോ. അപ്പൊ നമുക്ക് സത്യവാൻ സാവിത്രിയിലെ പാട്ടല്ലേ, നീലാംബുജങ്ങൾ വിടർന്നു, ശ്രീകുമാരൻ തമ്പി ദേവരാജൻ ടീം അല്ലേ? ആ പാട്ടുകൾ, ഇങ്ങനത്തെ പാട്ടുകൾ കൂടുതൽ താല്പര്യമുണ്ടെന്ന് തോന്നുന്നു, കാരണം പ്രത്യേകിച്ച് സെലക്ട് ചെയ്തുകൊണ്ട്. അതെ, എന്തായാലും ഓക്കെ. അപ്പൊ അങ്ങനെ പരിചയപ്പെടാൻ പറ്റിയല്ലോ, സന്തോഷം.
1: സന്തോഷം.
0: ഓക്കെ
1: ശരി.

0: ഗാനോത്സവം. നമസ്കാരം. ഹലോ.
1: നമസ്കാരം. നമസ്കാരം.
0: ബീന, എവിടെയാ സ്ഥലം?
1: ഞാൻ മായനാട്.
0: ഇവിടെ കോഴിക്കോട് തന്നെ.
1: കോഴിക്കോട്.
0: എന്തൊക്കെയാ വിശേഷങ്ങൾ?
1: സുഖം തന്നെ. മഴയാണ്, പിന്നെ കൊറേയായി. പണ്ടേ റേഡിയോ കേൾക്കുന്ന ആളാണ്. അപ്പൊ പണ്ട് ആർ കെ ഉണ്ടായിരുന്ന സമയത്ത് വിളിച്ചിരുന്നു. പിന്നെ ഞാൻ സ്കൂളിൽ ജോലിയായിരുന്നു. ഈ മെയിലാണ് റിട്ടയർഡ് ആയത്. അപ്പം പിന്നെ ഇപ്പാണ് വീണ്ടും റേഡിയോനോട് കൂടുതൽ അടുക്കാൻ കഴിഞ്ഞ്. നാടകോത്സവം ഇതൊക്കെ കേട്ടു. ഭയങ്കര ആ പഴയ കാലത്തേക്ക് വീണ്ടും തിരിച്ചു പോയൊരു അനുഭൂതിയാണ്. അപ്പൊ ഒന്ന് വിളിക്കാ വിചാരിച്ച്, വേഗം നമ്പറൊക്കെ തപ്പിയെടുത്തു.
0: ഒരു മെസ്സേജ് ഇട്ടു.
1: മെസ്സേജ് ഇട്ടു.
0: അപ്പൊ അങ്ങനെ അത് ഭാഗ്യവശാൽ ഞങ്ങൾക്ക് അത് അതിന്റെ കോളിൽ നമ്മള് ആ കോളിലേക്ക് കണക്ട് ആക്കാനും പറ്റി. നല്ല കാര്യം, സന്തോഷം. ഞങ്ങൾക്ക് അല്ല ഇപ്പൊ ടീച്ചറെ പോലെ ഒരുപാട് താല്പര്യത്തോടെ കാത്തിരിക്കുന്ന ആൾക്കാരെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയത്. അത് വലിയ യൂസ്ഫുൾ ആണെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ ഇതുപോലെ നൂറുകണക്കിന് പേർക്ക് കിട്ടാതെ പോകുന്നു എന്നുള്ളൊരു വിഷമം ഉണ്ട്. അത് പരിഹരിക്കാൻ കഴിയാൻ പ്രായോഗികമല്ലല്ലോ, അതാണ് എൻ്റെ പ്രശ്നം. എനിവേ, ഇനി വേറെ എൻഗേജ്മെന്റ്സിലൊന്നും പോകുന്നില്ല ഇപ്പൊ? ഇത്രയും വലിയ ടീച്ചിങ് ഒരു കരിയർ
1: ഇല്ല. ഇല്ല ഇല്ല, ഇപ്പൊ മകന്റെ ചെറിയ മക്കളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ.
0: അതെ, നല്ല കാര്യം. അത് അതൊരു ലൈഫിന്റെ ഒരു ഫേസ് ആണല്ലോ അല്ലേ?
1: ലൈഫിന്റെ. അതെ, ഒരു ഒരു ഭയങ്കരമായ ഒരു തിരക്ക് പിടിച്ച ജീവിതമായിരുന്നല്ലോ.
0: അതെ അതെ.
1: ഇപ്പൊ ഒരു
0: റിലാക്സ്
1: ആയി.
0: അപ്പൊ അതിന് ഞങ്ങള് റേഡിയോ വലിയൊരു എയ്ഡ് ആയിട്ട് കൂടി ഉണ്ടെന്നുണ്ട്.
1: വലിയ രാവിലെ തൊട്ട് അതവിടെ വെച്ച് ഞാൻ എല്ലാം കേൾക്കും. അത്രയും യൂസ്ഫുൾ ആയ സംഭവങ്ങളാണല്ലോ എല്ലാം വരുന്നത്. പിന്നെ പഴയതായിട്ട് ഇപ്പൊ സാറിന്റെ വോയിസ് ആണ് ഒന്ന് കേൾക്കുന്നത്.
0: തോന്നുന്നു
1: കൃഷ്ണകുമാർ സാറൊക്കെ
0: ഇപ്പൊ ടീച്ചർ സ്കൂളിൽ പഠിപ്പിച്ചൊക്കെ വരുമ്പോഴേക്കും പഴയ ആൾക്കാരെ ഒന്നും കാണാനില്ല. എല്ലാ കുട്ടികളും ഇവിടുന്ന് പാസ്സായി പോയി.
1: പാസ്സായി പോയി. പണ്ട് തിക്കോടിയൻ സാറ് പുഷ് അവരൊക്കെ ഉള്ള ആ നാടകം പണ്ട് ചെറുതാമ്പയെ കേട്ടിട്ട് ഉള്ളതാണ്. അന്ന് അതല്ലേ ഉള്ളായിരുന്നു. നമ്മള് കോളേജ് പഠിക്കുമ്പോഴൊക്കെയാ വന്നത്.
0: അതെ. അപ്പൊ ആ നാടകത്തിന്റെ പഴയ കാലത്തിന്റെ ഓർമ്മയാണ് ഇപ്പൊ കാണുക കടലിനെ കണ്ടുറക്കാതെ നിലയിൽ കേട്ടത്.
1: അതെ അതെ അതെ അതെ, എല്ലാരെയും കേട്ടു. പിന്നെ നല്ല ഗോപകുമാർ സാറിന്റെ ഒക്കെ നാടകങ്ങളൊക്കെ
0: അതൊക്കെ
1: ഭയങ്കര നല്ല നിലവാരം പുലർത്തിയ നമ്മുടെ നാടകം കോഴിക്കോട് നിലയത്തിന്റെയും.
0: സന്തോഷം. എന്തായാലും ഇതുപോലെ താല്പര്യം പ്രിയം പ്രിയത്തോടെ കാത്തിരിക്കുന്ന ഒരാളുമായി സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. ഓ, വെൽക്കം ടീച്ചർ. നമുക്കപ്പോ രാക്കുയിൽ രാഗ സദസ്സിൽ ആ കാലചക്രത്തിലെ പാട്ടല്ലേ വേണ്ടേ? ശ്രീകുമാരൻ തമ്പി ദേവരാജൻ കോംബോ വീണ്ടും. അപ്പൊ ഞങ്ങളുടെ സ്നേഹാന്വേഷണം കൊച്ചുമക്കളോട് പ്രത്യേകിച്ച് പറയൂ.
1: ഓക്കേ.
0: എന്നാ ശരി, പാട്ട് കേൾക്കാം.
1: ഓ.

0: ഹലോ, നമസ്കാരം.
1: ആ നമസ്കാരം.
0: ഇതാരാണ്? ചന്തു ചേട്ടനാണോ?
1: ഏ
0: ചന്തു ചേട്ടനാണോ?
1: അതെ അതെ,
0: എവിടെയാ സ്ഥലം?
1: ഇത് ഗുരുവട്ടൂർ പൈമ്പ്ര.
0: പൈമ്പ്രയിലാണ്. എന്താ വിശേഷങ്ങൾ?
1: വിശേഷം നല്ല വിശേഷമാണ്.
0: ആ, ജോലി ഇന്ന് ജോലിക്കൊന്നും പോകാൻ പറ്റുന്ന ജോലിക്ക്
1: ജോലി
0: പോന്ന
1: പ്രായമുള്ള ആളാണ്,
0: ആ
1: 74 വയസ്സായി.
0: ഓ, ഇനി പിന്നെ എങ്ങോട്ടാ നിങ്ങൾ പറഞ്ഞേക്കുന്നല്ലേ ജോലിക്ക്?
1: അതെ അതെ,
0: എടുക്കേണ്ട ജോലിയൊക്കെ എടുത്തല്ലോ, എടുത്തില്ലേ?
1: പണിയൊക്കെ എടുത്ത്, പല തരത്തിലുള്ള പണിയെടുത്ത്.
0: ഇനി കുറച്ചു നേരം പാട്ട് കേൾക്കട്ടെ.
1: അതെ അതെ.
0: ആ, എന്താ അവിടെ തന്നെ അല്ലേ വീട്ടില്? ഇന്ന് മഴ മഴ
1: എന്നാലും
0: പുറത്തൊക്കെ പോകാറില്ലേ ജോലിക്കല്ല?
1: പുറത്ത് രാവിലെയും വൈകുന്നേരം നടക്കാൻ പോകും,
0: ആ
1: പിന്നെ പുറമേ സമയം കിട്ടുമ്പോ ചെലവാക്കാൻ വേണ്ടിട്ട്.
0: ആ,
1: നിങ്ങൾ രണ്ടാളുള്ളൂ, രണ്ട് പെൺകുട്ടികളാണുള്ളത്, അവരെ കല്യാണം കഴിച്ച് കൊടുത്താച്ചു.
0: മക്കളൊക്കെ അടുത്ത് തന്നെയാണോ?
1: അല്ല, ഒരാള് ദൂരാണ്, ഒരാള് പടി അടുത്തുണ്ട്.
0: ആ, ഇടയ്ക്ക് അവരിങ്ങോട്ട് വരും, അച്ഛനമ്മ അങ്ങോട്ട് പോവും.
1: അതെ.
0: എന്താ വൈഫിൻ ഭാര്യയുടെ പേരെന്താ?
1: ഭാര്യയുടെ ഗീത. ആ,
0: ഇപ്പോൾ ചന്തു ചേട്ടനും ഗീത ചേച്ചിയും കൂടെ അങ്ങനെ പോകുന്നു കാര്യങ്ങൾ.
1: അതെ അതെ.
0: ഊണിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞോ?
1: അവന്നേ ഉള്ളൂ.
0: ആ, ഇനിയിപ്പോൾ അതൊക്കെ ഈ പാട്ടൊക്കെ കേട്ട് വരുമ്പോൾ ഒരു അല്പം അമാന്തം അല്ലേ?
1: അതെ. ആ, ചെറുപ്പത്തിലെ റേഡിയോയോട് വലിയ കമ്പാണ്.
0: ആ ഹാ, അപ്പം ആ ഒരു എന്നിട്ട് അത് അപ്പം അത് ഇപ്പോഴും നമ്മൾ ആ ഒരു സ്നേഹം തുടരുന്നു.
1: അതെ അതെ.
0: ഓക്കെ, അപ്പോൾ ചേച്ചി അവിടെ ഉണ്ടല്ലോ അല്ലേ?
1: ഉണ്ട്.
0: ആ, നടക്കട്ടെ നടക്കട്ടെ. ഇനിയിപ്പോൾ ഞാൻ ചേച്ചിയോടും കൂടി വർത്തമാനം പറഞ്ഞാൽ നമ്മൾ 2:30 ആവും, അത് വേണ്ട, അത്രയും കാത്തുക്കാൻ വയ്യ. 2 മണിയാകുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവണ്ടേ?
1: സമയം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, സമയം തീരാറായി.
0: ആ, എന്തായാലും ചേട്ടനുമായി സംസാരിക്കാൻ അവസരം കിട്ടിയാൽ സന്തോഷം. ചേച്ചിയോട് പറയൂ കേട്ടോ.
1: ആ, സന്തോഷം.
0: ആ, അപ്പോൾ സുഖമോ ദേവി എന്നുള്ള പാട്ടല്ലേ വേണ്ടേ?
1: അതെ അതെ.
0: ആ, കേൾപ്പിക്കാം കേട്ടോ.
1: ഓ, ഓക്കെ
0: ഓക്കെ.

0: കുശലം ചൊല്ലും.
1: ഹലോ, നമസ്കാരം. കോള് നേരത്തെ ത്രൂ ആയതായിരുന്നു, കട്ടായിപ്പോയി. ഇനി നമ്മുടെ പരിപാടി ഏതാണ്ട് അവസാനിക്കാറായി, നമുക്ക് സംസാരിക്കാനുള്ളൊരു അവസരം ഉണ്ടായില്ല. എന്തായാലും സരസയായിരുന്നു ലൈനിൽ കാത്തുകൊണ്ടിരുന്നത്. പ്രസാദം എന്ന ചിത്രത്തിലെ പുലയനാർ മണിയമ്മ ഈ പാട്ട് കേൾക്കണമെന്നാണ് ഒരാഗ്രഹം പറഞ്ഞത്. പി ഭാസ്കരൻ്റെ രചന, വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി, എസ് ജാനകി പാടിയ ഗാനം. നമുക്ക് ഈ പാട്ട് കേൾക്കാം.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം ആറാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, കലവൂർ ബി സി. സംവിധാനം റൂബി ബാബു.

0: ഷോ, എന്തൊരു ട്രാഫിക്കാ! ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് നമ്മുടെ ടൈമിന് തന്നെ എത്തില്ലേ പൂജങ്കണ്ണ?
1: ഇപ്പോഴായിട്ട് ഞാൻ ഒരാളോട് ഒരു ഗ്യാരണ്ടിയും പറയാറില്ല. ബാംഗ്ലൂരിലെ ട്രാഫിക് അത്രയധികം മോശമായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഹൈദരാബാദിൽ നിന്ന് വന്ന ആ മോഡൽ കൊച്ചിൻ്റെ ഫ്ലൈറ്റ് പോലും മിസ്സായി. അതും 2 മണിക്കൂർ നേരത്തെ ഇറങ്ങിയിട്ട് പോലും. എത്തിയപ്പോഴേക്കും ഗേറ്റ് അടച്ചു.
0: അയ്യോ, എന്നിട്ട് എന്ത് ചെയ്തു?
1: എന്ത് ചെയ്യാൻ, ഒടുക്കം ലേഖാമാഡത്തിനെ വിളിച്ച് 4 മണിക്കൂറിന് ശേഷമുള്ള ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ഒപ്പിച്ചു എന്നാ തോന്നുന്നേ.
0: മെട്രോയുടെ യെല്ലോ ലൈൻ സ്റ്റാർട്ട് ആയല്ലോ, അപ്പോ ഇത്തിരി ട്രാഫിക് കുറയുമായിരിക്കും അല്ലേ?
1: എവിടെ, ചന്ദ്രി സാറിനൊപ്പം ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 10 കൊല്ലം കഴിഞ്ഞു. അന്നും ബാംഗ്ലൂരിലെ ട്രാഫിക് ഇതുപോലെയൊക്കെ തന്നെയാ.
0: 10 വർഷമായോ ഭുജങ്കണ്ണൻ ഈ കമ്പനി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്?
1: അതെ, അന്ന് പക്ഷേ ഓഫീസ് ഇപ്പോഴത്തെ ഇന്ദിരാനഗറിലായിരുന്നില്ല, ബൊമ്മനഹള്ളിയിലായിരുന്നു. പിന്നീടാണ് മാറിയത്.
0: ആട്ടെ, ചന്ദ്ര സാർ എന്താ ഇങ്ങനെ ഉറ്റാന്തടിയായിട്ട് നടക്കുന്നേ? വല്ല പ്രേമനൈരാശ്യവും മറ്റോ ആണോ?
1: ഹേയ്,

0: സാറിന് ജോലി വിട്ട് വേറൊരു കാര്യവും ചെയ്യാൻ താല്പര്യമില്ല. കുറച്ചു കൊല്ലം മുമ്പ് ഒരു ആലോചനയൊക്കെ വന്ന് കല്യാണം ഏതാണ്ട് ശരിയായതാ. പക്ഷേ
1: എന്തുപറ്റി?
0: കല്യാണം കഴിഞ്ഞതിന്റെ രണ്ടാം ദിനമോ മൂന്നാം ദിനമോ ആ കുട്ടി ഇറങ്ങിപ്പോയി. ഒരു പരിചയക്കാരുണ്ടായിരുന്നെന്നോ മറ്റോ ആ കേട്ടത്.
1: അയ്യോ, കഷ്ടമായിപ്പോയി. ആ കുട്ടിയെ പൂജങ്കണ്ണം കണ്ടിട്ടുണ്ടോ?
0: പിന്നെ കാണാതെ. ഞാൻ തന്നെ അല്ലേ അപ്പോഴും ഡ്രൈവറും പ്യൂണും ഒക്കെ.
1: ആഹാ, എന്നിട്ട് ആ കുട്ടി ഇപ്പോ എവിടെ ഉണ്ടെന്നറിയോ?
0: അറിഞ്ഞിട്ടെന്തിനാ? എല്ലാം കഴിഞ്ഞിട്ടിപ്പോ കൊല്ലം എത്ര കഴിഞ്ഞു? ആഹാ, പഴയ കഥ പറഞ്ഞതുകൊണ്ട് നമ്മൾ എത്തിയതറിഞ്ഞില്ല. ഇതാ ദേ, ഈ ബിൽഡിങ്ങിന്റെ ആറാമത്തെ നിലയിലാണ് ഷൂട്ടിംഗ് ഫ്ലോർ. ഇറങ്ങിക്കോളൂ.
1: ശരി ഭുജങ്കണ്ണ.
0: ഓക്കേ.

0: ആ അന്ന, നീ വന്നോ, ഞാൻ വിളിക്കാൻ മൊബൈൽ എടുത്തതേ ഉള്ളൂ.
1: ഓ, ഒരുവിധം രക്ഷപ്പെട്ടു വരുന്നു എന്ന് പറഞ്ഞാ മതി. ഇനിയും ഷൂട്ട് തീർന്നിട്ടില്ല, ലേറ്റ് ആകുമെന്ന് കണ്ടപ്പോ ചന്ദ്ര സാർ തന്നെ എന്നോട് പൊക്കോളാൻ പറഞ്ഞു.
0: എനിക്ക് തോന്നുന്നത് നീ ചന്ദ്ര സാറിനെ വിട്ട് ഇനി എങ്ങും പോകൂല്ല എന്നാണ്.
1: അത് കൊള്ളാം. നിനക്ക് വേണ്ടി ലൈഫ് റിസ്ക് എടുത്ത് ഞാൻ സ്പൈ വർക്ക് ചെയ്യുന്നത് പോരാ, എന്നെ കളിയാക്കുന്നു.
0: ഹോ, ചൂടാവല്ലേടോ. നിന്റെ ആത്മാർത്ഥതയെ ഞാൻ ചോദ്യം ചെയ്തതല്ല, ഒരു തമാശ പറഞ്ഞതേ ഉള്ളൂ. ദാ, ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് ടേബിളിന്റെ മേലിരിപ്പുണ്ട്. നിനക്കിഷ്ടപ്പെട്ട ചീസ് സൂഷിയും സ്പൈസി ഗുവാപ്പഞ്ചും വേഗം കഴിച്ചു.
1: അതെനിക്കിഷ്ടപ്പെട്ടു. ഇന്ന് അന്വേഷണത്തിൽ ചെറിയൊരു മുന്നേറ്റം ഞാൻ നടത്തിയിട്ടുണ്ട്.
0: എന്തു മുന്നേറ്റം?
1: കാര്യസ്ഥം ഭുജംഗയ്യനുമായി ചെറിയൊരു ഓപ്പണിംഗ് നടത്താൻ സാധിച്ചു. കാര്യമായ വിവരങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും ആൾക്കെല്ലാം അറിയാമെന്ന് മനസ്സിലായി. ഇനി സംഗതികള് കുറച്ചുകൂടി എളുപ്പോ?
0: എളുപ്പമായാ മതി. ഫുഡ് ഡെലിവറി ബോയ്സ് കൊറേ തവണ ഈ ഫ്ലാറ്റിലേക്ക് കയറി ഇറങ്ങും എന്നല്ലേ നീ പറഞ്ഞതിന്റെ അർത്ഥം?
1: യെസ്, യു ഗോട്ട് ഇറ്റ്.

0: അന്നയ്ക്കിന്ന് ഓഫീസിൽ തിരക്കിട്ട പണിയൊന്നും ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് പീനിയയിലേക്കുള്ള യാത്രയിൽ അന്നയെ കൂടെ കൂടെ കൂട്ടിയത്.
1: ഇല്ല ലേഖ മാഡം, പുതിയ ഒരു കോർപ്പറേറ്റ് മീഡിയയ്ക്കുള്ള കൺസെപ്റ്റ് രണ്ട് ദിവസം കൊണ്ട് ഉണ്ടാക്കാമെന്ന് ചന്ദ്ര സാർ ചോദിച്ചിരുന്നു.
0: ഹാ, അതിന് രണ്ട് ദിവസം ടൈമുണ്ടല്ലോ. പീനി ഇവിടെ നിന്ന് ഇത്തിരി ദൂരം പോകണം. കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ സംസാരിച്ച് വണ്ടി ഓടിക്കാലോ എന്ന് കരുതിയിട്ട.
1: അതിനെന്താ സന്തോഷം?
0: അന്നയ്ക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാ ഞാൻ പറയാൻ പോകുന്നത്. എന്തറിയാനാണോ അന്നെ ഈ കമ്പനിയിലേക്ക് വന്നത്, അത് തന്നെയാണ് ഞാൻ അന്നയോട് പറയാൻ പോകുന്നത്.
1: ഞാൻ അത്,
0: ഇറ്റ്സ് ഓക്കെ അന്ന. അന്ന തേടിയെത്തിയത് ആ ഭൂതകാലമാണെന്നറിഞ്ഞതിന് ശേഷം ഞാനും അതേപ്പറ്റി വീണ്ടും ആലോചിച്ചു. ചന്ദ്രുവിന്റെ ഭാര്യ, ഭാര്യയെന്ന് മുഴുവൻ അർത്ഥത്തിൽ പറയാൻ പറ്റില്ല.
1: അതെന്താ?
0: കാരണം വിവാഹം എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിരുന്നില്ല.
1: ഓ,
0: അതിനു മുന്നേ തന്നെ ആ കുട്ടി ഇറങ്ങിപ്പോയി.
1: അയ്യോ,
0: എങ്ങോട്ടാണ് മായയായി മറഞ്ഞതെന്നറിയാൻ എനിക്കും ആകാംക്ഷയുണ്ടായിരുന്നു. പക്ഷേ ചന്ദ്രുവിന്റെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു.
1: എന്താ?
0: അവളുടെ പുറകെ ആരും പോകരുതെന്ന്. ആ വാക്ക് മാനിച്ച് ആരും തന്നെ പിന്നെ ഒരു അന്വേഷണത്തിനും മുതിർന്നില്ല എന്നതാണ് സത്യം. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അന്ന ഈ ദൗത്യവുമായി എത്തിയപ്പോ എനിക്ക് തോന്നുന്നു ആ കുട്ടി ആരുടെ കൂടെയാണ്, എങ്ങോട്ടാണ് പോയതെന്ന് അറിയണമെന്ന്.

0: മാഡം എന്തായിരുന്നു ആ കുട്ടിയുടെ പേര്?
1: ഓ മറന്നു, അവളുടെ പേര് മേഘ. പേരുപോലെ തന്നെ മേഘവർണ്ണത്തിൽ ഒരു സുന്ദരി. അച്ഛന്റെ അമ്മയുടെ ഏക മകൾ. ചന്ദ്രുവിന്റെ ആലോചന വന്നപ്പോ ഒരു എതിർപ്പും അവൾ പ്രകടിപ്പിച്ചിരുന്നില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നിറഞ്ഞ സന്തോഷത്തോടെ തന്നെയാണ് മേഘ വിവാഹ മണ്ഡപത്തിലേക്ക് വന്നത്. പൊരുത്തമുള്ള ജോഡിയെന്ന ഒറ്റ നോട്ടത്തെ തന്നെ എല്ലാവരും വിലയിരുത്തി.
0: എങ്കിലും മൂന്നാം ദിനം ഇറങ്ങിപ്പോവാൻ എന്തായിരിക്കും കാരണം?
1: അതാണ് അതിശയം. ബാംഗ്ലൂർ പോലൊരു നഗരത്തിൽ എല്ലാ സ്വാതന്ത്ര്യത്തോടെയും പഠിച്ചു വളർന്ന കുട്ടി. മറ്റൊരു ബന്ധമുണ്ടായിരുന്നെങ്കിൽ അത് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം മേഘയ്ക്ക് ആ വീട്ടിൽ ഉണ്ടായിരുന്നതാനും. എന്നിട്ടും ഒരു സൂചന പോലും തരാതെ അവൾ ഇറങ്ങിപ്പോയി.
0: ഇനി എന്തെങ്കിലും അപകടം പറ്റിയതാണെങ്കിലോ?
1: ആ വഴിക്കും അന്വേഷണം നടത്തി നോക്കിയിരുന്നു. പക്ഷേ അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് മേഘയെ കാണാതായിരിക്കുന്നത്.
0: ഓ,
1: അവളുടെ ഫ്രണ്ട് സർക്കിളിൽ അന്വേഷിച്ചെങ്കിലും ഒരു തുമ്പും ലഭിച്ചില്ല.
0: എന്നിട്ട് പോലീസെ അറിയിച്ചില്ലേ?
1: ഇല്ല, ബോധപൂർവം ഇറങ്ങിപ്പോയതാണെന്ന് മനസ്സിലായപ്പോ മേഘയുടെ അച്ഛൻ തന്നെയാണ് പോലീസിൽ അറിയിക്കേണ്ടെന്ന് പറഞ്ഞത്. അച്ഛനും അമ്മയ്ക്കും അത് വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു. പിന്നീടാണ് സ്വന്തം മകൾ ചന്ദ്രുവിനോട് ചെയ്ത ചതിക്ക് പരിഹാരം എന്നോണം അവർ ചന്ദ്രുവിനോട് അവരുടെ വീട്ടിൽ നിൽക്കാൻ റിക്വസ്റ്റ് ചെയ്തത്. അതിലിത്തിരി അസ്വാഭാവികത തോന്നാമെങ്കിലും അവരെ രണ്ടുപേരെയും കൂടുതൽ തകർച്ചയിലേക്ക് വിടണ്ടെന്ന് കരുതി ചന്ദ്രു ഇന്നും അവരുടെ കൂടെ തന്നെ നിൽക്കുന്നു, ഒരു മകനെ പോലെ. സോമശേഖരൻ നായരും ഭാര്യയും ചന്ദ്രുവിനെ ഏറ്റെടുത്തു. മകൾ ചെയ്തതിന് പ്രതിവിധി എന്നോണം.
0: ഇതിന്റെ പിന്നില് ഇത്ര വലിയ കഥയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. മകൾ ചെയ്ത തെറ്റിന് പരിഹാരമായി.
1: അതെ, ചന്ദ്രുവിനായി നിരവധി വിവാഹാലോചനകൾ മേഘയുടെ അച്ഛനും അമ്മയും തേടിപ്പിടിക്കാൻ ആരംഭിച്ചെങ്കിലും ചന്ദ്രു അതെല്ലാം നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. ഒടുവിൽ അന്നയുടെ ചങ്ങാതിയുടെ ചിത്രയുടെ ആലോചന വന്നപ്പോഴാണ് പെൺകുട്ടിയെ കാണാമെന്ന സമ്മതം പോലും ചന്ദ്രു മൂളിയത്. പക്ഷേ അത് ഇങ്ങനെയൊക്കെയായി ഭവിക്കുകയും ചെയ്തു. ഓ, ഇതാ നമ്മൾ ഏകദേശം പീനിയിലെത്തി. കഥയുടെ ബാക്കി വേറൊരു സന്ദർഭത്തിലാവാം.
0: മതി മതി. ലേഖ മേഡം, നമുക്ക് പോവേണ്ടത് 12th ക്രോസ് റോഡ് അല്ലേ? അത് നെക്സ്റ്റ് ആണെന്ന് തോന്നുന്നു.
1: ഹാ, ശ്രദ്ധിച്ച നന്നായി. എപ്പോ വന്നാലും എനിക്കിവിടെ പിശക് പറ്റാറുണ്ട്. ശരി, ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്.

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, ആറാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, അന്ന ഇന്ദു വി എസ്, ഭുജംഗയ്യൻ കലവൂർ ബിസി. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ ഏഴാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

103.6 ശ്രീ എൽ FM-ലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആശാ ഭോസ്ലെ പാടിയ ഗസലുകൾ കേൾക്കാം.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്
3: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്
4: നിങ്ങളുടെ വീടിന് സുരക്ഷയും

0: സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
1: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്.
2: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
1: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം, പാവങ്ങാട്, കോഴിക്കോട്.
3: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
4: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
5: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.

ആകാശവാണി കോഴിക്കോട്. സമയം 4 മണി കഴിഞ്ഞ് 44:07. 438.6 മീറ്ററിൽ 684 kHz ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം.

ലോകകപ്പ് പ്രീ ക്വാർട്ടറിന്റെ അവസാന ദിനം നാടകീയവും ആവേശഭരിതവുമായ രണ്ട് പോരാട്ടങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ലോക ചാമ്പ്യന്മാരായ അർജന്റീന ആഫ്രിക്കൻ കരുത്തരായ ഈജിപ്തുമായി കൊമ്പുകോർത്തപ്പോൾ അറ്റ്ലാന്റയിലെ സ്റ്റേഡിയം ഒരു യുദ്ധക്കളമായി മാറി. തൊട്ടുപിന്നാലെ വാൻകൂവറിൽ യൂറോപ്യൻ അച്ചടക്കവുമായി എത്തിയ സ്വിറ്റ്സർലാൻഡും ലാറ്റിനമേരിക്കൻ തന്ത്രങ്ങളുമായി കൊളംബിയയും തമ്മിൽ മറ്റൊരു വൻ പോരാട്ടവും നടന്നു. അർജന്റീനയുടെ മത്സരത്തിലെ അത്ഭുതകരമായ തിരിച്ചുവരവും കൊളംബിയ സ്വിറ്റ്സർലാൻഡ് പോരാട്ടത്തിലെ അത്യന്തം തന്ത്രപരമായ പോരാട്ടവും കണ്ടാണ് ഫുട്ബോൾ ലോകകപ്പ് ക്വാർട്ടറിലേക്ക് കടക്കുന്നത്. അറ്റ്ലാന്റയിലെ മെഴ്സിഡസ് ബെൻസ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് അർജന്റീന ആഫ്രിക്കൻ കരുത്തരായ ഈജിപ്റ്റിനെ തകർത്തത്. രണ്ട് ഗോളുകൾക്ക് പിന്നിൽ നിന്ന ശേഷമാണ് ലയണൽ മെസ്സിയുടെ നായകത്വത്തിൽ അർജന്റീന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചുവരവുകളിൽ ഒന്ന് നടത്തിയത്. മത്സരം ആരംഭിച്ച ആദ്യ നിമിഷങ്ങളിൽ തന്നെ അർജന്റീന പന്തടക്കത്തിൽ വലിയ മുന്നേറ്റം നടത്തിയിരുന്നു. ലയണൽ മെസ്സിയും അലക്സിസ് മാക്കലിസ്റ്ററും ചേർന്ന് മധ്യനിരയിൽ കളിമനയാൻ ശ്രമിച്ചെങ്കിലും ഈജിപ്റ്റിന്റെ ശക്തമായ പ്രതിരോധം അവരെ തുടക്കത്തിൽ തന്നെ തടഞ്ഞു നിർത്തി. എന്നാൽ മത്സരത്തിന്റെ 15 മിനിറ്റിൽ സ്റ്റേഡിയത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഈജിപ്റ്റ് ആദ്യ ഗോൾ നേടി മുന്നിലെത്തി. വലതുഭാഗത്ത് നിന്ന് മാർവാൻ അറ്റിയ എടുത്ത മനോഹരമായ കോർണർ കിക്ക് അർജന്റീനൻ ഡിഫൻഡർമാരെ മറികടന്ന് പ്രതിരോധ താരം യാസർ ഇബ്രാഹിം ഒരു തകർപ്പൻ ഹെഡറിലൂടെ പന്ത് വലയിലെത്തിക്കുകയായിരുന്നു. ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിന് ഒന്നനങ്ങാൻ പോലും ആ ഗോളിൽ അവസരം ലഭിച്ചില്ല. ഒരു ഗോൾ വഴങ്ങിയതോടെ സമനില ഗോളിനായി അർജന്റീന നിരന്തരമായി ആക്രമണം അഴിച്ചുവിട്ടു. ഇതിന്റെ ഫലമായി മത്സരത്തിന്റെ 35 മിനിറ്റിൽ അർജന്റീനയെ തേടി ഗോൾ അവസരവും എത്തി. അർജന്റീനയുടെ ഡിഫൻഡർ നിക്കോളാസ് ഡാഗ്ലിയാഫീക്കോയെ ഈജിപ്ഷ്യൻ വിങ്ങർ ഹൈസിം ഹസൻ കാൽവെച്ച് തടഞ്ഞു. ഡാഗ്ലിയാഫീക്കോ ഈജിപ്ഷ്യൻ ബോക്സിൽ വീണയുടൻ ഫ്രഞ്ച് റഫറി ഫ്രാൻസ്വ ലെറ്റക്സിയർ പെനാൽറ്റി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടി. ഈജിപ്ത് താരങ്ങൾ ഇത് അർഹിക്കാത്ത പെനാൽറ്റിയാണെന്ന് പറഞ്ഞ് കടുത്ത പ്രതിഷേധമുയർത്തിയെങ്കിലും റഫറി തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. തുടർന്ന് 38 മിനിറ്റിൽ പെനാൽറ്റി കിക്ക് എടുക്കാൻ ക്യാപ്റ്റൻ ലയണൽ മെസ്സി എത്തി. സ്റ്റേഡിയം മുഴുവൻ മെസ്സി മന്ത്രങ്ങളാൽ മുഖരിതമായിരുന്ന ആ നിമിഷത്തിൽ മെസ്സി പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് തൊടുത്ത ഇടംകാലൻ ഷോട്ട് ഈജിപ്ഷ്യൻ ഗോൾ കീപ്പർ മുസ്തഫ ഷോബേർ അവിശ്വസനീയമായ ഡൈവിംഗിലൂടെ തട്ടിയകറ്റി. ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും മികച്ച ഗോൾ കീപ്പിംഗ് സേവുകളിൽ ഒന്നായിരുന്നു അത്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഈജിപ്റ്റ് 1-0 മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ കളി കൂടുതൽ നാടകീയമായ ഘട്ടത്തിലേക്ക് കടന്നു. 58 മിനിറ്റിൽ ഈജിപ്ഷ്യൻ ഹാഫിൽ നിന്നും ആരംഭിച്ച ഒരു കൌണ്ടർ അറ്റാക്കിനൊടുവിൽ ഹൈസിം ഹസൻ നൽകിയ പാസ് സ്വീകരിച്ച് മുഹമ്മദ് സലാഹ് ബോക്സിലേക്ക് പന്ത് നൽകുകയും അവിടെയുണ്ടായിരുന്ന മുസ്തഫ സീക്കോ പന്ത് കൃത്യമായി അർജന്റീനയുടെ വലയിലെത്തിക്കുകയും ചെയ്തു. ഈജിപ്റ്റ് താരങ്ങൾ 2-0 ലീഡ് ആഘോഷിച്ചെങ്കിലും അർജന്റീനൻ താരങ്ങൾ ഫൗളിനായി വാദിച്ചു. തുടർന്ന് റഫറി വാർ പരിശോധന നടത്തി. കളി തുടങ്ങുന്നതിന് തൊട്ടുമുൻപ് മധ്യനിരയിൽ വെച്ച് ഈജിപ്റ്റിന്റെ മർവാൻ അറ്റിയ അർജന്റീനൻ ഡിഫൻഡർ ലിസാൻഡ്രോ മാർട്ടിനസിനെ ഫൗൾ ചെയ്തതായി കണ്ടെത്തിയതിനെ തുടർന്ന് റഫറി ആ ഗോൾ റദ്ദാക്കി. എന്നാൽ ഈ നിരാശ ഈജിപ്റ്റ് പെട്ടെന്ന് മറികടന്നു. 67 മിനിറ്റിൽ സൂപ്പർ താരം മുഹമ്മദ് സലാം വലതുവിങ്ങിലൂടെ ഡിഫൻഡർമാരെ വെട്ടിച്ച് ബോക്സിലേക്ക് ഒരു തകർപ്പൻ പാസ് നൽകി. ഓടിയെത്തിയ മുസ്തഫ സീക്കോ യാതൊരു പിഴവും വരുത്താതെ പന്ത് വലയിലാക്കി ഈജിപ്റ്റിന് 2-0 മുന്നിലെത്തിച്ചു. പരാജയം മുന്നിൽ കണ്ട അർജന്റീന പിന്നീട് തങ്ങളുടെ വിശ്വരൂപം പുറത്തെടുത്തു. 79 മിനിറ്റിൽ ബോക്സിന് പുറത്തുനിന്ന് ലയണൽ മെസ്സി എടുത്ത അളന്നു തൂക്കിയ ഫ്രീ കിക് ക്രോസ് പ്രതിരോധ താരം ക്രിസ്ത്യൻ റൊമേറോ ഗംഭീര ഹെഡറിലൂടെ ഈജിപ്ഷ്യൻ വലയിലെത്തിച്ച് അർജന്റീനയ്ക്ക് പ്രതീക്ഷ നൽകി. വെറും 4 മിനിറ്റുകൾക്കപ്പുറം, അതായത് 83 മിനിറ്റിൽ, പെനാൽറ്റി പിഴവിന് ലയണൽ മെസ്സി പ്രായശ്ചിത്തം ചെയ്തു. ഗോൺസാലോ മോണ്ടിയൽ നൽകിയ പാസ് സ്വീകരിച്ച് ബോക്സിന് തൊട്ടു പുറത്തുനിന്ന ലയണൽ മെസ്സി തന്റെ പ്രശസ്തമായ ഇടംകാലുകൊണ്ട് ഒരു അവിശ്വസനീയ വെടിയുണ്ട ഷോട്ട് തൊടുത്തു. ഈജിപ്ഷ്യൻ ഗോൾ കീപ്പർക്ക് കൈപൊക്കാൻ പോലും അവസരം നൽകാതെ പന്ത് പോസ്റ്റിന്റെ ടോപ്പ് കോർണറിലേക്ക് തുളച്ചു കയറിയതോടെ സ്കോർ 2-2 എന്ന നിലയിലായി. ഒടുവിൽ ഇഞ്ചുറി ടൈമിന്റെ 2 മിനിറ്റിൽ വലതുവിങ്ങിൽ നിന്നും ലൗട്ടാരോ മാർട്ടിനസ് ബോക്സിലേക്ക് നൽകിയ മനോഹരമായ ക്രോസ് മധ്യനിര താരം എൻസോ ഫെർണാണ്ടസ് ഒരു ഡൈവിംഗ് ഹെഡറിലൂടെ ഗോളാക്കി മാറ്റി അർജന്റീനയ്ക്ക് 3-2 ഐതിഹാസിക വിജയം സമ്മാനിച്ചു. എന്നാൽ കളി കഴിഞ്ഞയുടൻ മൈതാനം ഒരു യുദ്ധക്കളമായി മാറി. ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷങ്ങളിൽ മുഹമ്മദ് സലാഹ് അർജന്റീനൻ പെനാൽറ്റി ബോക്സിനുള്ളിൽ ലിസാൻഡ്രോ മാർട്ടിനസിന്റെ

ടാക്കിളിൽ വീണിരുന്നു. ഈജിപ്റ്റ് പെനാൽറ്റിക്കായി വാദിച്ചെങ്കിലും റഫറിയും വാറും അത് നിഷേധിച്ചു. ഇതിന് പിന്നാലെ സമയം വൈകിപ്പിക്കാൻ ശ്രമിച്ച അർജന്റീന താരങ്ങളും ഈജിപ്റ്റ് താരങ്ങളും തമ്മിൽ വലിയ കയ്യാങ്കളി അരങ്ങേറി. മുഹമ്മദ് സലായും റോഡ്രിഗോ ഡീപോളും തമ്മിൽ തുടങ്ങിയ തർക്കം പിന്നീട് ഇരു ടീമിലെയും മിക്ക കളിക്കാരും തമ്മിലുള്ള വലിയ തള്ളിലും വാക്കേറ്റത്തിലും കലാശിച്ചു. റഫറി ഈജിപ്ഷ്യൻ താരങ്ങളായ മുസ്തഫ ഷൊബൈർ, ഹംദി ഫത്തി, മർവാൻ അറ്റിയ, ഹൈസൈം ഹസൻ എന്നിവർക്ക് മഞ്ഞക്കാട് നൽകിയാണ് കളി അവസാനിപ്പിച്ചത്. ഈ വലിയ പോരാട്ടത്തിന് തൊട്ടു പിന്നാലെയാണ് വാൻകൂവറിലെ ബിസി പ്ലേസ് സ്റ്റേഡിയത്തിൽ പ്രീ ക്വാർട്ടറിലെ അടുത്ത മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡും കൊളംബിയയും തമ്മിൽ ഏറ്റുമുട്ടിയത്. നിശ്ചിത സമയത്തും എക്സ്ട്രാ ടൈമിലും ഇരു ടീമുകൾക്കും ഗോൾ നേടാനാകാത്തതിനെ തുടർന്ന് മത്സരം 0-0 എന്ന നിലയിൽ സമനിലയിൽ കലാശിച്ചു. തികച്ചും തന്ത്രപരവും പ്രതിരോധത്തിന് മാത്രം മുൻഗണന നൽകിയതുമായ ഒരു പോരാട്ടമായിരുന്നു ഇത്. ടൂർണമെന്റിലുടനീളം മികച്ച പ്രതിരോധം കാഴ്ചവെച്ച ഇരു ടീമുകളും ഈ നോക്കൌട്ട് മത്സരത്തിലും തങ്ങളുടെ ഗോൾ വല കാത്തു സൂക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചു. സ്വിസ് ഡിഫൻഡർമാരായ മാനുവൽ അക്കാഞ്ചിയും റിക്കാർഡോ റോഡ്രിഗസും കൊളംബിയൻ മുന്നേറ്റങ്ങളെ നിരന്തരമായി തടഞ്ഞു നിർത്തിയപ്പോൾ മറുഭാഗത്ത് കൊളംബിയയുടെ ഡാവിൻസൺ സാഞ്ചസും യെറിമിനെയും സ്വിസ് പടയ്ക്ക് ബോക്സിലേക്ക് വഴിയൊരുക്കിയില്ല. മത്സരത്തിൽ ഗോൾ കീപ്പർമാരുടെ അസാധ്യ പ്രകടനമാണ് ആരാധകർ കണ്ടത്. 21-ാം മിനിറ്റിൽ കൊളംബിയയുടെ യുവതാരം ഗുസ്താവോ പൂവട്ട ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത ഗോളെന്നുറച്ച ലോങ് റേഞ്ചർ ഷോട്ട് സ്വിസ് ഗോളി ഗ്രെഗോർ കോബൽ പറന്നു തട്ടിയകറ്റി. മറുവശത്ത് സ്വിറ്റ്സർലൻഡിന്റെ ഫാബിയൻ റീഡറും ഡാൻ എഡ്ഡോയും നടത്തിയ മികച്ച മുന്നേറ്റങ്ങൾ കൊളംബിയൻ ഗോൾ കീപ്പർ കാമിലോ വർഗാസ് സമർത്ഥമായി പ്രതിരോധിച്ചു. കൊളംബിയൻ ഫുട്ബോളിലെ ഇതിഹാസ താരം ജെയിംസ് റോഡ്രിഗസിന് ഈ മത്സരം അല്പം സ്പെഷ്യലായിരുന്നു. കൊളംബിയയ്ക്കായി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുന്ന താരമെന്ന റെക്കോർഡ് ജെയിംസ് റോഡ്രിഗസ് ഈ മത്സരത്തോടെ സ്വന്തമാക്കി. 131 മത്സരങ്ങൾ. സ്വിസ് നിരയിൽ പരിക്കേറ്റ സൂപ്പർ താരം യൊഹാൻ മാൻസാംബിയുടെ അഭാവം അവരുടെ മുന്നേറ്റങ്ങളുടെ മൂർച്ച കുറച്ചിരുന്നു. നിശ്ചിത 90 മിനിറ്റിലും പിന്നീട് ലഭിച്ച 30 മിനിറ്റ് എക്സ്ട്രാ ടൈമിലും ഇരു ടീമുകൾക്കും ഗോൾ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീളുകയായിരുന്നു. സ്വിറ്റ്സർലൻഡിനായി ആദ്യ കിക്കെടുത്ത മാനുവൽ അക്കാഞ്ചി പന്ത് കൃത്യമായി വലയിലെത്തിച്ചു. കൊളംബിയയുടെ ആദ്യ കിക്കെടുത്ത ജെയിംസ് റോഡ്രിഗസും ലക്ഷ്യം കണ്ടതോടെ ഷൂട്ടൌട്ട് കടുത്തു. സ്വിസ് നിരയിലെ റീഡറും ഹാലോയും തങ്ങളുടെ കിക്കുകൾ ഗോളാക്കി മാറ്റി. എന്നാൽ കൊളംബിയയുടെ 3-ാമത്തെ കിക്കെടുത്ത ഡാവിൻസൺ സാഞ്ചസിന്റെ ഷോട്ട് ക്രോസ് ബാറിലടിച്ച് പുറത്തേക്ക് തെറിച്ചതോടെ കൊളംബിയൻ ക്യാമ്പ് നിരാശയിലായി. തുടർന്ന് സ്വിറ്റ്സർലൻഡിന്റെ 4-ാം കിക്കെടുത്ത ക്യാപ്റ്റൻ ഗ്രാനിറ്റ് ഷാക്കയ്ക്ക് പിഴച്ചില്ല. സ്കോർ സ്വിസ്സിന് അനുകൂലമായി. കൊളംബിയയെ മത്സരത്തിൽ നിലനിർത്താൻ അടുത്ത കിക്ക് ഗോളാക്കേണ്ടത് അനിവാര്യമായിരുന്ന ഘട്ടത്തിൽ അവരുടെ മുന്നേറ്റ താരം കുച്ചോ ഹെർണാൻഡസ് എത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ ഷോട്ട് സ്വിസ് ഗോളി ഗ്രെഗോർ കോർബൽ തകർപ്പൻ ഡൈവിംഗിലൂടെ തട്ടിയകറ്റി. ഇതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 എന്ന സ്കോറിന് സ്വിറ്റ്സർലൻഡ് ആവേശോജ്വലമായ വിജയം ഉറപ്പാക്കി ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾ അവസാനിച്ചതോടെ അവശേഷിക്കുന്ന 8 ടീമുകൾ തമ്മിലുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളുടെ ആവേശകരമായ ചിത്രം പൂർണ്ണമായിരിക്കുകയാണ്. ലോകകപ്പിന്റെ അവസാന 8-ൽ ഇടം പിടിച്ചിരിക്കുന്ന ടീമുകൾ ഫ്രാൻസ്, മൊറോക്കോ, സ്പെയിൻ, ബെൽജിയം, നോർവേ, ഇംഗ്ലണ്ട്, അർജന്റീന, സ്വിറ്റ്സർലൻഡ് എന്നിവരാണ്. ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ യൂറോപ്യൻ വമ്പന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. ജൂലൈ 10 വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ വച്ചാണ് ഈ മത്സരം നടക്കുക. ടൂർണമെന്റിലുടനീളം അതിശക്തമായ ആക്രമണ ഫുട്ബോൾ കളിക്കുന്ന ഫ്രാൻസിന്റെ പ്രധാന ആയുധം കിലിയൻ എംബാപ്പയാണ്. എംബാപ്പയുടെ വേഗതയും ഒലിവിർ ജെറൂഡിന്റെ ഫിനിഷിംഗും അന്റോയിൻ ഗ്രീസ്മാൻ നയിക്കുന്ന മധ്യനിരയും ഏത് പ്രതിരോധത്തെയും തകർക്കാൻ ശേഷിയുള്ളതാണ്. എന്നാൽ മൊറോക്കോയാകട്ടെ കടുത്ത പ്രതിരോധ കോട്ട കെട്ടി കളി നിയന്ത്രിക്കുന്നതിൽ വിദഗ്ധരാണ്. അഷ്റഫ് ഹക്കിമി നയിക്കുന്ന പ്രതിരോധവും യാസിൻ ബോണോ എന്ന ലോകോത്തര ഗോൾ കീപ്പറുമാണ് മൊറോക്കോയുടെ കരുത്ത്. ഫ്രാൻസിന്റെ അതിവേഗ ആക്രമണങ്ങളും മൊറോക്കോയുടെ അച്ചടക്കമുള്ള പ്രതിരോധവും തമ്മിലുള്ള കടുത്ത പോരാട്ടമായിരിക്കും ഇത്. 2-ാമത്തെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ കരുത്തരായ ബെൽജിയവുമായി ഏറ്റുമുട്ടും. ജൂലൈ 11 ശനിയാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ 12:30 ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ വെച്ച് ഈ പോരാട്ടം അരങ്ങേറുന്നത്. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ പന്തടക്കവും കൃത്യമായ പാസിംഗും കാഴ്ചവെക്കുന്ന ടീമാണ് സ്പെയിൻ. പെഡ്രി, ഗാവി എന്നിവരുടെ മധ്യനിരയിലെ നിയന്ത്രണവും വിങ്ങുകളിലൂടെ അതിവേഗം മുന്നേറുന്ന അൽവാരോ മൊറാട്ടയുടെ പ്രകടനവുമാണ് സ്പെയിനിന്റെ മുഖമുദ്ര. മറുഭാഗത്ത് ബെൽജിയം തങ്ങളുടെ സുവർണ തലമുറയുടെ കരുത്തിലാണ് പൊരുതുന്നത്. കെവിൻ ഡി ബ്രൂയിനെ നയിക്കുന്ന മധ്യനിരയും റൊമേലു ലുക്കാക്കുവിന്റെ കായികക്ഷമതയും ഏതു വമ്പന്മാരെയും തളയ്ക്കാൻ പോകുന്നതാണ്. സ്പെയിനിന്റെ ടാറ്റാക്ക ശൈലിയും ബെൽജിയത്തിന്റെ കൗണ്ടർ അറ്റാക്കുകളും തമ്മിലുള്ള ഈ ക്ലാസിക് പോരാട്ടം പ്രവചനാതീതമാണ്. 3-ാമത്തെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ യൂറോപ്യൻ കരുത്തരായ നോർവേ ഫുട്ബോളിന്റെ ഈറ്റില്ലമായ ഇംഗ്ലണ്ടുമായി നേർക്കുനേർ വരും. ജൂലൈ 12 ഞായറാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 മയാമി സ്റ്റേഡിയത്തിൽ വെച്ച് ഈ മത്സരം നടക്കുക. നോർവേയുടെ ഏറ്റവും വലിയ കരുത്ത് ലോകത്തെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായ എർലിംഗ് ഹാലൻഡാണ്. ഹാലൻഡിന്റെ ഗോളടിക്കാനുള്ള അസാധ്യമായ കഴിവും മാർട്ടിൻ ഒഡേഗാർഡ് മധ്യനിരയിൽ നിന്ന് നൽകുന്ന കൃത്യമായ പാസുകളുമാണ് നോർവേയുടെ പ്രധാന ആയുധം. ഇംഗ്ലണ്ടാകട്ടെ ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിംഗ്ഹാം എന്നിവരടങ്ങുന്ന

0: വൻ താരനിരയുമായാണ് എത്തിയിരിക്കുന്നത്. ബെല്ലിംഗ്ഹാമിന്റെ മധ്യനിരയിലെ മുന്നേറ്റങ്ങളും ജോൺ സ്റ്റോൺസ് നയിക്കുന്ന പ്രതിരോധവും ഇംഗ്ലണ്ടിന് വലിയ ആത്മവിശ്വാസം നൽകുന്നു. ഹാലൻഡിന് ഇംഗ്ലീഷ് പ്രതിരോധം എങ്ങനെ പൂട്ടുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ മത്സരത്തിന്റെ ഫലം. നാലാമത്തെയും അവസാനത്തെയും ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലാണ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സ്വിറ്റ്സർലൻഡിനെ നേരിടുന്നത്. ജൂലൈ 12 ഞായറാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 6:30 കൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ച് ഈ ആവേശ പോരാട്ടം നടക്കുക. പ്രീ ക്വാർട്ടറിൽ ഈജിപ്തിനെതിരെ 2 ഗോളുകൾക്ക് പിന്നിൽ നിന്ന ശേഷം 3-2 എന്ന സ്കോറിന് അത്ഭുതകരമായ തിരിച്ചുവരവ് നടത്തിയ അർജന്റീന വലിയ ആത്മവിശ്വാസത്തിലാണ്. ലയണൽ മെസ്സിയുടെ മാന്ത്രിക ഫോമും നായകത്വവുമാണ് അർജന്റീനയുടെ ഏറ്റവും വലിയ കരുത്ത്. മറുഭാഗത്ത് കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 കീഴടക്കിയെത്തുന്ന സ്വിറ്റ്സർലാൻഡ് അച്ചടക്കമുള്ള പ്രതിരോധ ഫുട്ബോൾ കളിക്കുന്നവരാണ്. ഗ്രെഗോർ കോബൽ എന്ന ലോകോത്തര ഗോൾ കീപ്പറും മാനുവൽ അകാൻജിയുടെ നേതൃത്വത്തിലുള്ള പ്രതിരോധ നിരയുമാണ് സ്വിസ് പടയുടെ കരുത്ത്. ഗ്രാനിറ്റ് ഷാക്ക നയിക്കുന്ന മധ്യനിര അർജന്റീനൻ മുന്നേറ്റങ്ങളെ പ്രതിരോധിച്ച് നിർത്തി കൗണ്ടർ അറ്റാക്കുകളിലൂടെ ഗോൾ നേടുക എന്ന തന്ത്രമായിരിക്കും പയറ്റുക.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ ഫഹീൻ ചമ്രവട്ടം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. കന്മദം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ, രാധിക തിലക് എന്നിവർ പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി രാത്രി 8:40 കേൾക്കാം.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കഥാപ്രസംഗം കേൾക്കാം. അവതരിപ്പിക്കുന്നത് എ കെ ദിനേശൻ.
3: കവർച്ചക്കാരന്റെ ക്രിസ്മസ്.

അമേരിക്കൻ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായിരുന്ന വില്ല കാതറിൻ്റെ ഒരു കഥയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ക്രിസ്മസിൻ്റെ തലേ ദിവസം വൈകുന്നേരം അമേരിക്കയിലെ തെരുവീഥികളെല്ലാം ജനനിബിഡമായിരുന്നു. എങ്ങും പൂക്കച്ചവടക്കാരുടെയും പച്ചക്കറി വിൽപ്പനക്കാരുടെയും വണ്ടികൾ നക്ഷത്രങ്ങളും പൂക്കളും കൊണ്ട് തെരുവാകെ അലങ്കരിച്ചിരിക്കുന്നു.

18-ാം നമ്പർ തെരുവും പ്രയറി അവന്യൂവും ചേരുന്ന മൂലയിൽ തെരുവ് ദൃശ്യങ്ങൾ വീക്ഷിച്ചുകൊണ്ട് രണ്ട് ചെറുപ്പക്കാർ നിൽക്കുന്നു. അവർ സുഹൃത്തുക്കളാണ്. രണ്ടിടത്താണ് അവർ താമസം എങ്കിലും സായന്തനങ്ങളിൽ അവർ ഒത്തുകൂടും. രണ്ടു പേർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. സമാന ചിന്താഗതിക്കാരാണ്

0: സംസാരത്തിനിടെ ആ ചെറുപ്പക്കാരിൽ മൂത്തയാൾ പറഞ്ഞു, നമ്മളാകെ കുടുക്കിലാണല്ലോടോ, നിനക്കെന്ത് തോന്നുന്നു?
1: ശരിയാണ്, വല്ലാത്തൊരവസ്ഥ തന്നെ. ഇന്നെന്തെങ്കിലും കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ പിടിച്ചു നിൽക്കാമായിരുന്നു.
0: ഭക്ഷണത്തിന് എന്താണ് വഴി? ഞാൻ ആകെ മടുത്തു. ഛേ, അസംബന്ധം പറയാതെടാ, മടുത്തുപോലും. നീ നല്ല ധൈര്യശാലിയാണെന്നാണ് ഞാൻ കരുതിയത്. ചെല്ലെ, ഈ രാത്രിയിൽ ഭക്ഷണത്തിനുള്ള വക എങ്ങനെയെങ്കിലും കണ്ടെത്ത്. നീ വല്ലതും കണ്ടുവെച്ചിട്ടുണ്ടോ?
1: ഇല്ല, ഞാനൊന്നും കണ്ടുവെച്ചിട്ടില്ല. എന്നാലേ ഞാനൊരു വഴിക്ക് പോവുക.
0: ഏത് വഴിക്ക്?
1: ഞാൻ ലോങ്ഡിൻ്റെ സലൂണിലേക്ക് പോവുക. അവിടെ ചെന്ന് ഒന്ന് രണ്ട് നീഗ്രോകളോടൊത്ത് ഞാൻ ബാൻജോ നൃത്തം ചെയ്യും. എന്നിട്ട് അവരുടെ പക്കൽ നിന്ന് ഒരു ഫ്രീ ലഞ്ച് സംഘടിപ്പിക്കും.
0: അല്ലെങ്കിൽ നീയും കൂടെ വാ, ചിലപ്പോൾ അവർ നമ്മൾ രണ്ടുപേർക്കുമുള്ള ഭക്ഷണം തന്നാലോ?
1: എവിടെയാത്? എത്ര ദൂരം പോകണം?
0: അതോ, അത് ടൗണിൻ്റെ അങ്ങേ അറ്റത്താ, മിഷിഗൺ അവന്യൂവിൽ.
1: ഇല്ല, ഞാൻ വരുന്നില്ല, എനിക്ക് അത്രയും ദൂരം നടക്കാൻ വയ്യ.
0: നീ പോയി നീഗ്രോകളോടൊപ്പം നൃത്തം ചെയ്ത് ശാപ്പാട് തരപ്പെടുത്തിക്കൂ.
1: ആ കൂട്ടുകാരൻ പോയി.
0: വില്ലി ഒറ്റയ്ക്കായി.
1: അതെ, അതാണ് അവൻ്റെ പേര്.
0: ഇപ്പോൾ ഒറ്റയ്ക്കിരിക്കാനാണ് അവനിഷ്ടം. തെരുവീഥികളിൽ എല്ലാവരും സന്തോഷത്തോടെ അവരവരുടെ വീടുകളിലേക്ക് പോകുമ്പോൾ അവൻ തൻ്റെ അവസ്ഥയോർത്ത് ദുഃഖിച്ചു. സൗഭാഗ്യത്തിൻ്റെ മടിത്തട്ടിൽ കഴിഞ്ഞവനാണ് വില്ലി. കിഴക്കൻ പ്രദേശത്തെ ഒരു നഗരത്തിലായിരുന്നു വീട്. അച്ഛൻ ജെയിംസ് വലിയ ബിസിനസ്സുകാരനും പണക്കാരനുമാണ്. കർക്കശ സ്വഭാവക്കാരനാണ്. എന്നും വീട്ടിൽ വരാൻ അദ്ദേഹത്തിന് കഴിയില്ല. എന്നാൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വരും.

നന്മ അധികാലം നിന്നില്ല. സൗഭാഗ്യത്തിൻ്റെ നെറുകയിൽ നിന്നതുകൊണ്ടോ എന്തോ അവൻ്റെ ചിന്തയിൽ അരാജകത്വം കടന്നുകൂടി. തെറ്റായ ചില കൂട്ടുകെട്ടിൽ അവൻ പെട്ടുപോയി. ക്രമേണ മദ്യത്തിനും മയക്കും മരുന്നിനും എല്ലാം അടിമയായി. അച്ഛൻ്റെയും അമ്മയുടെയും ഉപദേശങ്ങളും താക്കീതുമൊന്നും അവൻ ചെവിക്കൊണ്ടില്ല. അതങ്ങനെയാണല്ലോ, സുഖലോലുപതയിൽ കഴിയുമ്പോൾ ഉപദേശിക്കുന്നതിനോട് പുച്ഛമാണ്. എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോഴാണ് ഓർക്കുക. മനുഷ്യ കഥാനുഗായികളായ കവികൾ ഇതൊക്കെ പണ്ടേ പറഞ്ഞു വച്ചിട്ടുണ്ട്. വ്യഥപോലറിവോതിടുന്ന സദ്ഗുരുവും മർത്യനു വേറെയില്ലതാൻ എന്നാണ് ആശാൻ പറയുന്നത്. ശോകമേ ഹാ തകർന്ന ഹൃദയത്തെ ലോകതത്വം പഠിപ്പിപ്പു നീ സ്വയം എന്ന് മഹാകവി ചങ്ങമ്പുഴ പറഞ്ഞിട്ടുണ്ട്. ബില്ലിക്ക് പഠനത്തിൽ താല്പര്യമില്ലാതായി. കൂട്ടുകാരുമൊത്ത് എവിടെയെങ്കിലുമൊക്കെ പോകും. രാത്രി വളരെ വൈകിയാണ് വീട്ടിലെത്തുക. ചിലപ്പോൾ വരാതെയും ഇരിക്കും. വീട്ടിലെ ശാന്തിയും സമാധാനവും ആകെ നഷ്ടപ്പെട്ടു.

0: വീട്ടിൽ അച്ഛനെ കൂടാതെ അമ്മയും അനുജത്തിയുമാണ് ഉള്ളത്. കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് അവനെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് വലിയ അഭിമാനമായിരുന്നു. കാരണം പഠിത്തത്തിലും പാഠ്യേതര വിഷയങ്ങളിലും എല്ലാം അവൻ ഒന്നാമനായിരുന്നു.
1: സുന്ദരനാണവൻ നാട്ടിലും വീട്ടിലും നല്ലവനായ

ഒരു ദിവസം രാത്രി വളരെ വൈകി വില്ലി വീട്ടിലെത്തി. അവൻ വാതിലിൽ മുട്ടി. അന്നവൻ്റെ അച്ഛൻ വീട്ടിലുണ്ട്. അമ്മ വാതിൽ തുറക്കാൻ എഴുന്നേറ്റപ്പോൾ അദ്ദേഹം വിലക്കി. വാതിൽ തുറന്നു കൊടുത്തില്ല. കുറേ നേരം വാതിലിൽ മുട്ടിയിട്ട് അവൻ പിന്തിരിഞ്ഞു. പുലർച്ചെ എഴുന്നേറ്റ് ജെയിംസ് അവൻ കോലായിലെങ്ങാനും കിടപ്പുണ്ടോ എന്ന് നോക്കി. ഇല്ല, അവനെ അവിടെ എങ്ങും കണ്ടില്ല. അവനെ പിന്നീട് ആരും കണ്ടിട്ടുമില്ല. അവനെ കാണാനില്ലെന്ന് ജെയിംസ് പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് അവൻ്റെ കൂട്ടുകാരെയൊക്കെ ചോദ്യം ചെയ്തെങ്കിലും ഒരു വിവരവും ലഭിച്ചില്ല. ഏത് വിധേനയും അവനെ കണ്ടെത്താനുള്ള തീവ്രമായ പരിശ്രമങ്ങളൊന്നും അവൻ്റെ അച്ഛനിൽ നിന്നുണ്ടായില്ല. പുകഞ്ഞ ഉള്ളി പുറത്ത് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. പക്ഷേ അവൻ്റെ അമ്മ ഹെലൻ, അവർക്കങ്ങനെയല്ലോ. മകനെ കാണാത്ത ദുഃഖം സഹിക്കാൻ കഴിഞ്ഞില്ല അവർക്ക്. അമ്മമാർ സാധാരണ അങ്ങനെ തന്നെയാണ്.

0: പുറമേ കാണിച്ചില്ലെങ്കിലും മകൻ്റെ തിരോധാനം ജെയിംസിന് വളരെ വിഷമം ഉണ്ടാക്കിയിരുന്നു. മറ്റുള്ളവരുടെ ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ച സംഭവമാണ് അവൻ്റെ തിരോധാനം. മകൻ്റെ പ്രശ്നവും ബിസിനസ്സിൻ്റെ മാറ്റവും കണക്കിലെടുത്ത് അദ്ദേഹം താമസം മാറ്റാൻ തീരുമാനിച്ചു. വളരെ അകലെ പടിഞ്ഞാറേ ദിക്കിൽ ഒരു സ്ഥലം വാങ്ങി അവിടെ പുതിയൊരു വീട് വെച്ച് താമസം തുടങ്ങി. മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി.
1: എത്ര വസന്തങ്ങൾ പുഞ്ചിരിച്ചു പിന്നെ.

വഴിയോരത്ത് തെരുവിലെ കാഴ്ചകൾ നോക്കിക്കൊണ്ട് ബില്ലി കുറേ നേരം നിന്നു. അവൻ്റെ മനസ്സിൽ പഴയ ക്രിസ്മസിൻ്റെ ഓർമ്മകൾ കടന്നു വന്നു. ക്രിസ്മസിൻ്റെ തലേദിവസം അവൻ്റെ ജന്മദിനം കൂടിയാണ്. പഴയ ജന്മദിനാഘോഷങ്ങൾ മനസ്സിൽ തെളിഞ്ഞു വന്നു. ജിഞ്ചർ ബ്രെഡിനെ പറ്റിയും ഫ്രോസ്റ്റഡ് കേക്കിനെക്കുറിച്ചും ഒരു കുട്ടിയെപ്പോലെ അവൻ ചിന്തിച്ചു. അമ്മ അവന് വേണ്ടി എത്ര വിഭവങ്ങളാണ് ഉണ്ടാക്കിയിരുന്നത്! അവൻ്റെ പിറന്നാൾ ദിനം വലിയൊരു ഉത്സവം പോലെയായിരുന്നു. ആ ബ്ലോക്കിൽ താമസം

മസ്ജിദിന്റെ കുട്ടികളെല്ലാം അവരുടെ ഞായറാഴ്ച വസ്ത്രങ്ങളും ശബ്ദിക്കുന്ന ഷൂവും ധരിച്ച് വിരുന്നിൽ പങ്കെടുക്കാൻ എത്തുമായിരുന്നു. കുങ്കുമ നിറവും വെള്ളനിറവും കലർന്ന പിറന്നാൾ കേക്ക് ഇടയ്ക്കിടെ കഴിച്ച് വയറു നിറയുമ്പോൾ ഉറങ്ങാൻ പോകുന്നതും ഉറക്കത്തിൽ സാന്താക്ലോസിൻ്റെ സ്വപ്നം കാണുന്നതും അവൻ ഓർത്തു. കോളേജിൽ വെച്ച് കൂട്ടുകാർ നൽകാറുള്ള ഗംഭീര സൽക്കാരങ്ങളും സ്റ്റാഗ് ഡിന്നറുകളും തുടർന്നുള്ള സംഗീത നിശകളും എല്ലാം ഓർമ്മയിൽ ഓടിയെത്തി. മനസ്സ് ഏതൊക്കെ വഴിയിലൂടെ പോയാലും ഇപ്പോൾ അവനെ അലട്ടുന്ന പ്രധാന പ്രശ്നം വിശപ്പാണ്. വിശപ്പ് സഹിക്കാൻ വയ്യ. റോഡെ പോകുന്നവരോടെല്ലാവനും വെറുപ്പാണ്. സമ്പത്തിനോടും സുഖങ്ങളോടും നല്ല ഭക്ഷണം കഴിക്കുന്നവരോടും എല്ലാവന് ദേഷ്യം തോന്നി. ഒരിക്കൽ എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി കഴിഞ്ഞിരുന്ന അവൻ ഇന്നൊരു കഷണം അപ്പത്തിനായി ബുദ്ധിമുട്ടുകയാണ്. പക്ഷേ ഇതിന് മറ്റാരും ഉത്തരവാദിയല്ല. വീടും നാടും വിട്ടുപോയ അവൻ തൻ്റെ കൂട്ടുകാരാൽ വഞ്ചിക്കപ്പെട്ടു. തുടർന്ന് പല ജോലികളിലും ഏർപ്പെട്ടു. പത്രപ്രവർത്തകൻ, ബിസിനസ്സുകാരൻ എന്നിങ്ങനെ പലതും. എങ്കിലും ഒന്നിലും വിജയിച്ചില്ല. ബിസിനസ്സിൽ അവനോടൊപ്പം കൂടി പരാജയപ്പെട്ട സുഹൃത്താണ് ഒപ്പം ഉണ്ടായിരുന്നത്. അവനാണ് കുറച്ചു മുമ്പ് ഭക്ഷണം തരപ്പെടുത്താൻ യാത്ര പറഞ്ഞു പോയത്. റോഡരിയിൽ ആലോചനയിൽ മുഴുകി നിന്ന വെല്ലിയുടെ അടുത്തായി ഒരു പെൺകുട്ടി വന്നു നിന്നു. പെൺകുട്ടിയെന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞാൽ പോരാ. അതിസുന്ദരിയായ പെൺകുട്ടി. അവനവളെ സൂക്ഷിച്ചു നോക്കി.

അവളുടെ കയ്യിൽ കുറേ പാക്കറ്റുകളുണ്ട്. അതും താങ്ങി പിടിച്ചുകൊണ്ട് ചെളി നിറഞ്ഞു കിടക്കുന്ന തെരുവ് മുറിച്ച് കടക്കാൻ അവൾ പാടുപെട്ടു. പാവാടയുടെ തുമ്പ് അല്പം ഉയർത്തി പിടിക്കാൻ അവൾ ശ്രമിച്ചു. ആ ശ്രമത്തിനിടയിൽ കയ്യിൽ നിന്നൊരു പൊതി നിലത്ത് വീണത് അവൾ അറിഞ്ഞില്ല. പക്ഷേ ആ ചെറുപ്പക്കാരനത് കണ്ടു. അവനത് റോഡിൽ നിന്നെടുത്ത് അവളുടെ മുന്നിലെത്തി. എക്സ്ക്യൂസ് മീ, നിൻ്റെ കയ്യിൽ നിന്ന് വീണുപോയ പൊതിയായത്? പെൺകുട്ടി പരിഭ്രമിച്ചു. അയ്യോ, താങ്ക് യു. വേറെന്തു പോയാലും ഈ പൊതി നഷ്ടപ്പെടാൻ പാടില്ല. അവൾ ആ പൊതിയും വാങ്ങി നടന്നുപോയി. അവളുടെ മറുപടി അവൻ്റെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടാക്കി. താഴെ വീണ പൊതി കൊടുത്തപ്പോൾ അവൾ എന്താ പറഞ്ഞത്? വേറെന്ത് നഷ്ടപ്പെട്ടാലും ഇത് നഷ്ടപ്പെടാൻ പാടില്ലെന്നോ? അപ്പോൾ അത്രയ്ക്ക് വിലപിടിപ്പുള്ള സാധനമാണല്ലോ ഞാൻ കൊണ്ട് കൊടുത്തത്. ഛേ, കൊടുക്കണ്ടായിരുന്നു. വിലപിടിപ്പുള്ള വല്ലതുമായിരുന്നെങ്കിൽ അത് എനിക്ക് പ്രയോജനപ്പെട്ടേൻ. ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ഞാൻ എന്ത് വിഡ്ഢിത്തമാണ് കാണിച്ചത്? അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് സുഖമായി ഭക്ഷണം കഴിക്കാമായിരുന്നല്ലോ. ആ പോട്ടെ, പറ്റിയത് പറ്റി. ഇനി ഇത്തരം അവസരങ്ങളൊന്നും ഞാൻ പാഴാക്കില്ല. റോഡിനപ്പുറത്ത് അവൻ നിന്നിരുന്ന സ്ഥലത്തിന് മുന്നിലുള്ള വീടിൻ്റെ പടിക്കൽ ഒരു കുതിരവണ്ടി വന്നു നിന്നു. വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച സ്ത്രീകൾ കുതിരവണ്ടിയിൽ നിന്നിറങ്ങി ആ വീട്ടിലേക്ക് കയറിപ്പോയി. അതൊരു പുതിയ വീടായിരുന്നു. അവൻ ചിക്കാഗോയിൽ വന്നതിന് ശേഷം കാണുന്ന പുതിയ വീട്. ഏതോ വലിയ പണക്കാരൻ്റെ വീടാണത്.

വീടിൻ്റെ മുൻവാതിൽ തുറന്നു കിടക്കുന്നു. അതിലൂടെ വലിയ ഹാളും ഗോവണിയും കാണാം. വേലക്കാരി വാതിലടയ്ക്കാൻ മറന്ന് അതിഥികൾക്കൊപ്പം അകത്തേക്ക് പോയതാവും. വീടിൻ്റെ ആദ്യത്തെ നില പ്രകാശാലങ്കൃതമായിരുന്നു. പക്ഷെ മുകളിലത്തെ നിലയിൽ വെളിച്ചമില്ല. ആ വീട്ടിലെ പരിഷ്കാരികളായ സ്ത്രീകളുടെ ആഭരണങ്ങളും രത്നങ്ങളുമെല്ലാം സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ഏറ്റവും മുകളിലത്തെ നിലയിലായിരിക്കാമെന്ന് അവൻ ഊഹിച്ചു. അതുവരെ തോന്നാത്ത ചില ദുഷ്ടചിന്തകൾ അവൻ്റെ മനസ്സിൽ കടന്നുകൂടി. ഒരു മോഷ്ടാവിൻ്റെ മനോഭാവം അവനിൽ വളരുകയായിരുന്നു. അവൻ്റെ മുന്നിൽ ഇനി ജീവിക്കാനായി മറ്റൊരു വഴിയുമില്ല. ചെയ്ത ജോലികളിലെല്ലാം പരാജയം. ജീവിത സാഹചര്യങ്ങളാണല്ലോ പലരെയും കള്ളനും കൊള്ളക്കാരനും ഒക്കെ ആക്കുന്നത്. പണത്തിന് വേണ്ടി

വിൽപ്പനച്ചരക്കുകൾ. ധൈര്യം സംഭരിച്ച് ആ ചെറുപ്പക്കാരൻ ആ വീട്ടിലേക്ക് ഓടിക്കയറി. ഹാളിൽ ആരെയും കണ്ടില്ല. അവൻ ഗോവണി കയറി മുകളിലത്തെ ഇരുട്ട് നിറഞ്ഞ നിലയിലെത്തി. അവിടെ ആരുമില്ല. അവനൊരു മുറിയിൽ കയറി. പ്രതീക്ഷിച്ചതുപോലെ വിലപിടിപ്പുള്ള അലമാരകളും മേശകളും അവിടെ കണ്ടു. അവൻ ആദ്യം എത്തിയത് ഡ്രസ്സിംഗ് കേസിൻ്റെ സമീപത്താണ്. അത്ഭുതപ്പെട്ടു പോയി. അതാ ഒരു വെള്ളിത്താലം നിറയെ മാലകളും കൈചെയിനുകളും രത്നങ്ങളും. അവൻ അതൊക്കെ എടുത്ത് കീശയിലിട്ടു. ഒരു വലിപ്പ് തുറന്നപ്പോൾ അതിൽ അനവധി തുകൽപ്പെട്ടികൾ. ആദ്യത്തെ തുകൽപ്പെട്ടിയിൽ വിലപിടിപ്പുള്ള ഒരു ലേഡീസ് വാച്ച് മാത്രം. രണ്ടാമത്തേതിൽ പഴയ ഫാഷനിലുള്ള ഒരു ജോടി ബ്രേസ്ലെറ്റുകൾ. മൂന്നാമത്തെ തുകൽപ്പെട്ടി തുറക്കാൻ തുടങ്ങുമ്പോൾ ഒരു കാൽപെരുമാറ്റം. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു സ്ത്രീ രൂപം. മുറിക്കുള്ളിൽ ആളെ കണ്ടപ്പോൾ ആ സ്ത്രീ ബഹളം വെച്ചു, കള്ളൻ കള്ളൻ. പെട്ടെന്ന് മുറിക്കുള്ളിലെ ലൈറ്റ് തെളിഞ്ഞു. തൻ്റെ മുമ്പിൽ പരിഭ്രമിച്ചു നിൽക്കുന്ന യുവാവിനെ അവർ സൂക്ഷിച്ചു നോക്കി. ഏ വില്ലി, എടാ വില്ലി, ഇത് നീ തന്നെയല്ലേ? അവരുടെ കൈകൾ മുന്നോട്ടാഞ്ഞു. തന്നെ പിടിക്കാനാഞ്ഞ കൈകൾക്കിടയിൽ നിന്ന് അവൻ കുതറി മാറി. അവൻ്റെ കവിളുകളിൽ പതിക്കാൻ ഇടം തേടിയ ചുണ്ടുകളിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ പറഞ്ഞു, മമ്മി അരുത്, എന്നെ തുടരുത്, ഞാൻ കള്ളനാണ്, ഞാൻ മോഷ്ടിക്കാൻ വന്നതാണ്, എന്നെ പോലീസിൽ ഏൽപ്പിക്കൂ. ആ മാതാവ് അവനെ കെട്ടിപ്പിടിച്ചു. അവരുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രു ധാരധാരയായി ഒഴുകി. ഇല്ല മോനെ, നിനക്കൊരിക്കലും കള്ളനാവാൻ കഴിയില്ല. നിന്നെ യേശു ഇവിടെ എത്തിച്ചതാണ്. എത്ര കാലമായി ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. അവൻ്റെ കവിളിൽ അമർന്ന മമ്മിയുടെ ചുണ്ടുകൾ അഗ്നി പോലെ അവനെ എരിച്ചു. തൊണ്ട ഇടറിക്കൊണ്ടവൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ മോഷ്ടിക്കാനാണ് വന്നത്, ആദ്യത്തെ മോഷണം. നോക്ക്, എൻ്റെ കീശ നിറയെ നിങ്ങളുടെ ആഭരണങ്ങളാണ്. ഛേ, അരുതുമോനെ, അതെല്ലാം നിനക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. അവരുടെ ശബ്ദവും ഊഷ്മളതയും സുഗന്ധവും അവൻ്റെ തണുത്തു വിറങ്ങലിച്ച ഞരമ്പുകളിലൂടെ ഔഷധം പോലെ ഒഴുകി. അവൻ്റെ സകല ശക്തിയും ചോർന്നുപോയി. മമ്മിയെ കെട്ടിപ്പിടിച്ച് അവരുടെ ചുമലിൽ തലചായ്ച്ച് അവൻ തേങ്ങി. അവാച്യമായ നിർവൃതിയിൽ ആ മാതാവ് ലയിച്ചു നിന്നു.

ഗോവണിപ്പടിയിൽ കനത്ത കാലച്ച. അവൾ അവനെ ആ മുറിയിൽ ഇരുത്തിയിട്ട് താഴേക്ക് പോയി. അവളുടെ ഭർത്താവ് എത്തിയിരിക്കുന്നു. അവൾ ആവേശത്തോടെ ഭർത്താവിൻ്റെ മുന്നിലെത്തി, ജെയിംസ് വില്ലിയെ കിട്ടി, അവൻ വീട്ടിലെത്തിയിരിക്കുന്നു, ചെന്ന് നോക്ക. ദേ അവനെ വഴക്ക് പറയരുത് കേട്ടോ, എന്ത് മാർഗം ഉപയോഗിച്ചു അവനെ പിടിച്ചു നിർത്തണം. ഇനി അവൻ പോവുകയാണെങ്കിൽ ഞാനും കൂടെ പോകും. ജെയിംസ് ദയവായി അവനോട് സ്നേഹത്തോടെ പെരുമാറണേ. കർക്കശക്കാരനായ ഭർത്താവ് അവളെ രൂക്ഷമായി ഒന്ന് നോക്കിയ ശേഷം വില്ലി ഇരുന്ന മുറിയിലേക്ക് പോയി. അദ്ദേഹം മുറിയിൽ കയറി വാതിലടച്ചു. അവൾക്ക് പേടിയായി. അദ്ദേഹം അവനെ അടിക്കുകയോ മറ്റോ ചെയ്യുമോ? അവൾ കതകിൻ്റെ വിടവിൽ കാത് ചേർത്ത് പിടിച്ചു. ഇല്ല, ബഹളമൊന്നും കേൾക്കാനില്ല, പതിഞ്ഞ സംസാരമാണ്. കുറേ കഴിഞ്ഞപ്പോൾ ജെയിംസ് വാതിൽ തുറന്ന് പുറത്തു വന്നു. ഇടറിയ സ്വരത്തിൽ അയാൾ പറഞ്ഞു, നീ അവൻ്റെ അടുത്തേക്ക് ചെല്ല്, ഞാൻ എൻ്റെ മുറിയിലേക്ക് പോകുക, രാവിലെ അവനുമായി വീണ്ടും സംസാരിക്കാം. അവൾ അയാളുടെ കഴുത്തിൽ കൈകൾ ചുറ്റിപ്പിടിച്ചു. താങ്ക് യു ജെയിംസ്, കുറേ കാലം മുമ്പ് ഇങ്ങനെ ഒരു രാത്രിയെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്ന് ഞാൻ അവനെ നിങ്ങൾക്ക് തന്നു, പകരം ഇന്ന് നിങ്ങൾ അവനെ എനിക്ക് തിരികെത്താ. അങ്ങനെയൊന്നും പറയാതെ ഹെലൻ, അവൻ എൻ്റെ മകനാ, ഞാനതൊരിക്കലും മറന്നിട്ടില്ല. അവൻ്റെ കാര്യത്തിൽ ഞാൻ തോറ്റുപോയി, നീ അങ്ങോട്ട് അവൻ്റെ അടുത്ത് ചെല്ല്. അവനെ

മനുഷ്യനാക്കാൻ നോക്ക്, അവൻ ഇനി നമ്മളെ വിട്ടെങ്കും പോവില്ല. ജീവിതത്തിൻ്റെ കയ്പും മധുരവും എല്ലാം അവൻ അനുഭവിച്ചു കഴിഞ്ഞു. അവനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ എനിക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. ഞാൻ ബിസിനസ്സിൽ മാത്രം ശ്രദ്ധിച്ചു നടന്നു. അതിൻ്റെയൊക്കെ ഫലമാണ് ഇങ്ങനെയൊക്കെ വന്നത്. ഞാൻ അനുഭവിച്ച ദുഃഖം നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. ചെല്ല്, അവൻ്റെ അടുത്തേക്ക് നീ ചെല്ല്. ഹെലൻ മകൻ്റെ മുറിയിലേക്ക് ഓടിച്ചെന്നു. മുട്ടിൽ തലചായ്ച്ച് അവൻ അവിടെ തന്നെ ഇരിക്കുന്നു. അവൾ അവൻ്റെ അടുത്ത് തന്നെ മുട്ടുകുത്തിയിരുന്നു. മമ്മിയുടെ സാന്നിധ്യവും തലോടലും അവന് പുതിയ അനുഭൂതി പകർന്നു. പപ്പായ്ക്ക് സന്തോഷമുണ്ട് വില്ലി, നീ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. പപ്പ ആരോടും അധികം സ്നേഹവും സന്തോഷവും പ്രകടിപ്പിക്കാറില്ലെന്ന് നിനക്കറിഞ്ഞുകൂടെ? ഓ മൈ ഗോഡ്, പപ്പ എത്ര നല്ല മനുഷ്യൻ! അവൻ്റെ കണ്ണു നിറഞ്ഞു. പപ്പായെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയിരുന്നില്ല മമ്മി. പപ്പ എന്നോട് വളരെ സ്നേഹത്തോടെ പെരുമാറി. ഞാൻ കാരണമാണ് വീടും സ്ഥലവും വിറ്റ് ഇവിടേക്ക് മാറിയതെന്ന് പപ്പ പറഞ്ഞു. ഞാൻ നിങ്ങളെയെല്ലാം വല്ലാതെ വേദനിപ്പിച്ചു. എന്നിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നെ സ്നേഹിക്കാൻ കഴിയുന്നത്? ഇല്ല, ഇനി നിങ്ങളെ വിട്ട് ഞാൻ എങ്ങും പോവില്ല. അവൻ്റെ മനസ്സ് ആകെ മാറി. ലോലമാം ക്ഷണമേ വേണ്ടു ബോധമുള്ളിൽ ജനിപ്പാനും മാലണയ്ക്കും തമസാകെ മാഞ്ഞു പോകാനും. എനിക്ക് വിശക്കുന്നു മമ്മി. ഹെലൻ മകനെ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഭക്ഷണം വിളമ്പിക്കൊടുത്തു. അവൻ ആർത്തിയോടെ കഴിക്കുന്നത് കണ്ട് ആ മാതാവിൻ്റെ കണ്ണുകൾ ഈറനായി. ഭക്ഷണം കഴിഞ്ഞ് വില്ലി മാതാവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് കോലായിലേക്ക് വന്നു. ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ഗായക സംഘം റോഡിലൂടെ സാവധാനം നീങ്ങുന്നു. മമ്മിയുടെ തോളിൽ കൈയിട്ട് വില്ലി പറഞ്ഞു, ഇതുപോലെ ആഹ്ലാദകരമായ ഒരു ക്രിസ്മസ് ഇനി നമുക്ക് വരാനില്ല മമ്മി. ക്രിസ്തുദേവൻ്റെ അവതാരങ്ങൾ വാഴ്ത്തുന്ന ആ ഗാനം ആസ്വദിച്ചുകൊണ്ട് അവർ നിൽക്കുമ്പോൾ അവൻ്റെ പപ്പായും വന്ന് അവരോട്

0: നിങ്ങൾ ഇതുവരെ കേട്ടത് കഥാപ്രസംഗം കവർച്ചക്കാരൻ്റെ ക്രിസ്മസ്, അവതരിപ്പിച്ചത് എ കെ ദിനേശൻ.
1: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
2: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
3: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
2: വാട്സ്ആപ്പ് നമ്പർ 9400224440.
3: 9400224440.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.
0: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. രസികൻ എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ സംഗീതം നൽകി, ദേവാനന്ദ്, സുജാത എന്നിവർ പാടിയത്.

മലയാളം ചലച്ചിത്ര ഗാനങ്ങൾ ഇനി രാത്രി 8:40 കേൾക്കാം. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഹവാസ് എന്ന ചിത്രത്തിനു വേണ്ടി ലതാ മങ്കേഷ്കർ പാടിയത്. ഗാനരചന സാവൻകുമാർ, സംഗീതം ഉഷാ ഖന്ന.

0: தப்பு மொத்தம் உன் மேல இருந்திருந்தாலும் உன் பக்கம் தாண்டி இருப்பேன்.
1: വരുന്നു. സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
2: അടുത്ത ഗാനം ആന്റി എന്ന ചിത്രത്തിനു വേണ്ടി കിഷോർ കുമാർ, ലതാ മങ്കേഷ്കർ എന്നിവർ പാടിയത്. ഗാനരചന ഗുൽസാർ.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് വിജയൻ കോവൂർ, ഗാനരചന ലുലു കിഷോർ, സംഗീതം കെ കുഞ്ഞിരാമൻ. ആവണി പൂനിലാവിൽ എന്ന് തുടങ്ങുന്ന ഗാനം.

അടുത്ത ഗാനം കെ ചെങ്ങന്നൂർ ശ്രീകുമാർ പാടിയത്. ഗാനരചന ബാബു കുറ്റ്യാടി, സംഗീതം ഹരിപ്പാട് KPN പിള്ള. ഒരു പഴം പാട്ടിൻ്റെ എന്ന് തുടങ്ങുന്ന ഗാനം.

അടുത്ത ഗാനം പാടിയത് കൃഷ്ണചന്ദ്രൻ ഭാവന. ഗാനരചന പി പി ശ്രീധരനുണ്ണി. സംഗീതം ഹരിപ്പാട് കെ പി എൻ പിള്ള. ഹൃദയം ചാലിച്ചു ഞാൻ എന്ന് തുടങ്ങുന്ന ഗാനം.

0: എഫ്എംഇ പദ്ധതി.
1: രാജ്യത്തെ ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ പരിവർത്തനം ലക്ഷ്യമിട്ട് 2020 ജൂൺ 29 പ്രധാനമന്ത്രി മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് അഥവാ PMFME പദ്ധതി ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയമാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സൂക്ഷ്മ സംരംഭങ്ങൾക്ക്, പ്രത്യേകിച്ച് നിർമ്മാണം, സംസ്കരണം, പാക്കേജിംഗ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സഹായം നൽകാൻ ഉദ്ദേശിച്ചു.

0: ലയമാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സൂക്ഷ്മ സംരംഭങ്ങൾക്ക്, പ്രത്യേകിച്ച് നിർമ്മാണം, സംസ്കരണം, പാക്കേജിംഗ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സഹായം നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ് പദ്ധതി. മൈക്രോഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ഔപചാരികമാക്കുക, യൂണിറ്റുകൾ പരിഷ്കരിക്കുന്നതിന് വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുക, സംരംഭകർക്ക് പരിശീലനവും സാങ്കേതിക പരിജ്ഞാനവും നൽകുക, പൊതുവായ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകുക, ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ് എന്നിവയ്ക്ക് പിന്തുണ നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തിന്റെ നട്ടലായ ചെറുകിട സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ ഔപചാരികമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. PMFME സ്കീം ഇന്ത്യ ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമാണ്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ അനൌപചാരിക സൂക്ഷ്മ സംരംഭങ്ങൾക്ക് പലപ്പോഴും ഔപചാരിക വായ്പ, ആധുനിക സാങ്കേതിക വിദ്യകൾ, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവയിലേക്ക് എത്തിപ്പെടാൻ വലിയ വെല്ലുവിളികളാണ് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്തത്. പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ, ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി, ഒരു ജില്ല ഒരു ഉൽപ്പന്നം, കപ്പാസിറ്റി ബിൽഡിംഗും പരിശീലനവും, സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. മുഖ്യ ശൃംഖല ഇൻക്യുബേഷൻ സെന്ററുകൾ, ഭക്ഷ്യ സംസ്കരണ ലൈൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പുകൾക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി ലഭിക്കും. പരമാവധി 3 കോടി രൂപ വരെ ഇത്തരത്തിൽ ലഭ്യമാകും. ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡിയിലൂടെ വ്യക്തികൾ, പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, FPOകൾ, NGOകൾ, സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയ്ക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി നൽകും. ഇപ്രകാരം പുതിയ യൂണിറ്റുകൾ നവീകരിക്കുന്നതിനോ സ്ഥാപിക്കുന്നതിനോ യൂണിറ്റിന് പരമാവധി 10 ലക്ഷം രൂപ വരെ ലഭ്യമാകും. ഓരോ ജില്ലയിൽ നിന്നും ഒരു സവിശേഷ ഉൽപ്പന്നം നിർമ്മിച്ച് വിപണനം ചെയ്യുന്നതിനായി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ജില്ല ഒരു ഉൽപ്പന്നം സംരംഭത്തിലൂടെ വിഭവ സംഭരണം, പൊതുസേവനങ്ങൾ പ്രയോജനപ്പെടുത്തൽ, ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയുടെ ഗുണഫലങ്ങൾ ലഭ്യമാകുന്നു. 35 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 713 ജില്ലകളിൽ 137 സവിശേഷ ഉൽപ്പന്നങ്ങൾ ഒരു ജില്ല ഒരു ഉൽപ്പന്നം വഴി ഇതിനകം അംഗീകരിച്ചിട്ടുണ്ട്. സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം വഴി പ്രവർത്തന മൂലധനത്തിനും ചെറിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഒരു സ്വയം സഹായ സംഘത്തിലെ ഓരോ അംഗത്തിനും 40,000 രൂപ വരെ ലഭ്യമാക്കുന്നു. സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് ദേശീയ നഗര ഉപജീവന ദൗത്യ ഗ്രാന്റായി സീഡ് മൂലധനം നൽകുന്നു. വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ISO തുടങ്ങിയ ഭക്ഷ്യസുരക്ഷയും ഗുണനിലവാര സർട്ടിഫിക്കേഷനുകളും നേടുന്നതിന് യൂണിറ്റുകളെ ഈ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ചെറുകിട ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളെ പിന്തുണയ്ക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സമ്പന്നമായ കാർഷിക വൈവിധ്യവും ഊർജ്ജസ്വലമായ ഭക്ഷ്യ സംസ്കാരവും ഉള്ള കേരളം PMFME സ്കീമിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് മികച്ച സ്ഥാനത്താണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ, നാളികേര അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, അരി, പഴസംസ്കരണം, സമുദ്രോൽപ്പന്നങ്ങൾ, റെഡി ടു ഈറ്റ് സ്നാക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനത്തെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ മേഖല വൈവിധ്യപൂർണമാണ്. 2020 തുടങ്ങി അടുത്ത വർഷം അവസാനിക്കുന്ന തരത്തിൽ 5 വർഷത്തേക്ക് വിഭാവനം ചെയ്തിട്ടുള്ള PMFME പദ്ധതി ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പായി നിലകൊള്ളുന്നു. പദ്ധതിയിൽ കൂടുതൽ ഊന്നൽ നൽകുന്നതുവഴി കേരളത്തിലെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ വ്യാപ്തി വിപുലീകരിക്കാനും ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കാനും വിശാലമായ വിപണി അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡെലിറിലെ
2: This is Akashvani, the news read by Valsa Williams. Prime Minister Narendra Modi is en route to Australia after concluding his 3-day successful visit to Indonesia. During his 3-day visit to Australia, Mr. Modi will participate in the 3rd India-Australia Annual Summit with his counterpart Anthony Albanese in Melbourne. Discussion between the two leaders will cover cooperation in areas in

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ.
1: കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ വനിതാ ഫോറം സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം

0: എൽ ലതകുമാരി ഉദ്ഘാടനം ചെയ്തു. ഓർഡിനറി ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കിയും ആശാപ്രവർത്തകരുടെ വേതനം വർദ്ധിപ്പിച്ചും യു ഡി എഫ് സർക്കാർ സ്ത്രീകൾക്ക് മുന്തിയ പരിഗണന നൽകിയതായി ലതകുമാരി പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് സി എ ജയശ്രീ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജാൻസി ജോസഫ്, സി വി ഗോപി, പ്രൊഫസർ എ മുഹമ്മദ് ഷെറീഫ്, ബി ഹരിഹരൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ക്ഷേത്രത്തിൽ ജപ്പാൻ ശുദ്ധജല പദ്ധതിയുടെ പ്രധാന പൈപ്പിലെ ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി വ്യാഴാഴ്ച മുതൽ 8 പഞ്ചായത്തുകളിൽ കുടിവെള്ളം മുടങ്ങും. വയലാർ, കടക്കരപ്പള്ളി, പട്ടണക്കാട്, തുറവൂർ, കുത്തിയതോടെ, കോടന്തുരുത്ത്, എഴുമുന്ന, അരൂർ എന്നീ പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണമാണ് ഞായറാഴ്ച വരെ തടസ്സപ്പെടുന്നത്. മാക്കിയക്കടവിലെ ശുദ്ധീകരണശാലയിൽ നിന്നും തുറവൂർ ഭാഗത്തെ സംഭരണയിലേക്ക് വെള്ളമെത്തിക്കുന്ന പ്രധാന പൈപ്പ് റോഡിനടിയിലൂടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. തൈക്കാട്ടുശ്ശേരി പാലത്തിന് പടിഞ്ഞാറക്കരയിൽ അനുബന്ധ റോഡ് തുടങ്ങുന്നിടത്താണ് ദിവസങ്ങൾക്ക് മുമ്പ് വീണ്ടും ചോർച്ചയുണ്ടായത്. റോഡിലൂടെ വാഹനങ്ങൾ കടന്നുപോകുമ്പോഴുണ്ടാവുന്ന സമ്മർദ്ദമാണ് ചോർച്ചയുണ്ടാകാൻ കാരണം. രണ്ട് പൈപ്പുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന ഭാഗം വിട്ടുപോകുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് അധികൃതർ പറഞ്ഞു. ജല അതോറിറ്റി ലക്ഷങ്ങൾ മുടക്കി പലതവണ അറ്റകുറ്റപ്പണി നടത്തിയിട്ടുള്ള സ്ഥലമാണത്. തുറവൂർ മാക്കേക്കവല റോഡിലൂടെ ഗതാഗതം തടസ്സപ്പെടുത്തി വേണം അറ്റകുറ്റപ്പണി നടത്താൻ. ദേശീയപാതയിലെ പ്രധാന പൈപ്പിലെ ജോലികളും ഇതോടൊപ്പം നടക്കുമെന്നും അധികൃതർ അറിയിച്ചു. ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളും പങ്കെടുക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അമ്പലപ്പുഴയിൽ പറഞ്ഞു. ജനങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന അക്ഷയ കേന്ദ്രങ്ങൾക്ക് നിയമപരമായ പരിരക്ഷ അനിവാര്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഫോറം ഓഫ് അക്ഷയ സെന്റർ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനമായ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി അക്ഷയ സംരംഭകരെ തൂഫാൻ കേഡറ്റുമാരായി മന്ത്രി പ്രഖ്യാപിച്ചു. സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ അധ്യക്ഷത വഹിച്ചു. എ പി സദാനന്ദൻ, സി വൈ നിശാന്ത്, എ നസീർ, കെ ബിജു, യു എസ് സജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴയിൽ സൈബർ തട്ടിപ്പ് വഴി നഷ്ടമായ 800,000 രൂപ പരാതിക്കാർക്ക് തിരികെ ലഭ്യമാക്കിയതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിലൂടെയാണ് തുക തിരികെ ലഭിച്ചത്. ബാങ്കുകൾ തിരികെ ലഭ്യമാകുന്ന തുക അപ്ഡേറ്റ് ചെയ്തിട്ടും ഒട്ടേറെ പരാതിക്കാർ അവബോധക്കുറവ് മൂലം പണം തിരികെ നൽകുവാനുള്ള അപേക്ഷ സമർപ്പിക്കാത്ത സാഹചര്യം നിലവിലുണ്ട്. സൈബർ തട്ടിപ്പ് കേസുകളിലെ അന്വേഷണത്തിന്റെ ഭാഗമായി സംശയാസ്പദ അക്കൌണ്ടുകളിൽ മരവിപ്പിച്ച തുകയിൽ നിന്നാണ് പരാതിക്കാർക്ക് തുക തിരികെ നൽകാൻ നടപടിയെടുത്തത്. ആലപ്പുഴ ജില്ലയിൽ ഒരാൾ കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മുഹമ്മ പഞ്ചായത്തിലുള്ള 50 വയസ്സുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടനില തരണം ചെയ്തതായി ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചു. ബാലഗോകുലം ദക്ഷിണ കേരളം വാർഷിക സമ്മേളനം മാവേലിക്കരയിൽ നടന്നു. സമാപന സമ്മേളനം എം ജി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി മാവൂദ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ ഭാരതീയ സംസ്കാരവും ധാർമ്മിക മൂല്യങ്ങളും പഠിപ്പിച്ച് വളർത്താൻ കുടുംബങ്ങളും അധ്യാപകരും സമൂഹവും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. സംഘടനയുടെ ദക്ഷിണ കേരളം അധ്യക്ഷൻ ഡോക്ടർ എൻ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഉപാധ്യക്ഷൻ എൻ ഹരീന്ദ്രൻ, എം എൻ ശശിധരൻ, ബി എസ് ബിജു, ഡോക്ടർ എസ് രവിശങ്കർ, ടി ജി അനന്തകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിഡന്റായി ഡോക്ടർ എൻ ഉണ്ണികൃഷ്ണനെയും ജനറൽ സെക്രട്ടറിയായി ആർ പി രാമനാഥനെയും തെരഞ്ഞെടുത്തു. ഭിക്ഷാടനത്തിനായി ആലപ്പുഴയിലെത്തിയ തമിഴ്നാട് സ്വദേശികളായ രണ്ട് കുട്ടികളെ നാട്ടിലേക്ക് തിരിച്ചയച്ചു. ശിശു സംരക്ഷണ കേന്ദ്രത്തിന്റെ പരിചരണയിലായിരുന്ന കുട്ടികളെയാണ് തൂത്തുക്കുടിയിലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അധികൃതരെ അറിയിച്ച് കുടുംബത്തിനും ശിശു സംരക്ഷണ സംവിധാനത്തിനും കൈമാറിയത്. ഹരിപ്പാട് നിന്നാണ് കുട്ടികളെ കണ്ടെത്തിയത്. തമിഴ്നാട്ടിൽ നിന്നും നിരവധി കുട്ടികളെ ഭിക്ഷാടനത്തിനായി കേരളത്തിലെത്തിക്കുന്നതായി ശിശുക്ഷേമ സമിതി കണ്ടെത്തിയിട്ടുണ്ട്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. അറിയിപ്പുകൾ. ഈ നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും. പ്രവാസ ജീവിതത്തിൽ നിന്നും കാർഷിക മേഖലയിലേക്ക് മുനീർ പി കെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ. 7:35 യുവവാണി. 8:00 റിയൽ എഫ് എം പോഡ്കാസ്റ്റ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:30

35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനങ്ങൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11:00 ലളിതഗാനം. നാളെ രാവിലെ 5:55 വന്ദേമാതരം, 6:00 വചനാമൃതം, 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി. മഴ, കുഞ്ഞപ്പ പട്ടാന്നൂർ എഴുതിയ കവിത, ആലാപനം ശ്രീലയ, തുടർന്ന് പ്രഭാതഗീതം. കെ എസ് ചിത്ര, പി ജയചന്ദ്രൻ, ബിജു നാരായണൻ എന്നിവർ പാടിയ ഗാനങ്ങൾ കേൾക്കാം. തുടർന്ന് ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7:00 ഓപ്പൺ ഫോറം, നീതിയും നിയമവും. തുടർന്ന് ആരോഗ്യം അമൂല്യം, ഭാജ്യഷാ യു പങ്കെടുക്കുന്നു. തുടർന്ന് പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ എന്നീ പരിപാടികൾ കേൾക്കാം. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, പട്ടുനൂൽ പുഴു, എസ് ഹരീഷ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 ഇളയ നില. എട്ട് 30 ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 സുവർണ മലരുകൾ, 9:30 ചലച്ചിത്രഗാനങ്ങൾ, 9:45 വാർത്താ തരംഗിണി, 10:00 NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പ്രോഗ്രാം, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡുവറ്റ്സ്. 1:00 ഗാനോത്സവം, 2:15 തുടർ നാടകം, 2:30 ഗസൽ. വൈകുന്നേരം 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:00 തോറ്റംപാട്ട്, വി പി സൗമിനിയും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. ലളിതഗാനങ്ങൾ. 6:00 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ജില്ലാ വൃത്താന്തം, കോഴിക്കോട് ജില്ല. 6:15 അറിയിപ്പുകൾ. 6:40 8:40 10:30 ചലച്ചിത്രഗാനങ്ങൾ. 6:50 വയലും വീടും, 7:20 കമ്പോളവില നിലവാരം, കാലാവസ്ഥ. 7:35 വനിതാ വേദി, 8:00 ദിൽ സേ ദിൽ തക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കഥകളി പദങ്ങൾ, 11:00 ലളിതഗാനം. അറിയിപ്പുകൾ സമാപിക്കുന്നു. ഈ നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.

ആകാശവാണി കോഴിക്കോട്. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: മുഖ്യമന്ത്രി വി ഡി സതീശൻ കാണാതായ 5 പേർക്കായി തെരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത, 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി ഷിബു ബേബി ജോൺ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സുപ്രധാന മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ ഇരുവർക്കുമിടയിൽ നടക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ മോദി പങ്കെടുക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. ജക്കാർത്തയിലും യോഗ്യകർത്തയിലും വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചത്. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെയും മുഖ്യമന്ത്രി സന്ദർശിച്ചു. ദുരന്തത്തിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. ഇടവിട്ടുണ്ടാകുന്ന മഴ തെരച്ചിലിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: കള്ളാടിയിലെത്തിയ മുഖ്യമന്ത്രി കൊങ്കൺ റെയിൽവേ അധികൃതരും നിർമ്മാണ കമ്പനിയായ ദിൽബ് ബിൽഡേഴ്സുമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. മണ്ണിടിച്ചിൽ പ്രദേശത്ത് നിന്ന് രക്ഷപ്പെട്ട തൊഴിലാളികൾ കഴിയുന്ന മേപ്പാടി വിംസ് ഹോസ്പിറ്റലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. ഇപ്പോൾ കളക്ടറേറ്റിൽ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയാണ്. ഈ യോഗത്തിന് ശേഷം തുരങ്കപാത സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വ്യക്തമാക്കും. മണ്ണിടിച്ചിൽപ്പെട്ട 5 പേരെ കൂടി കണ്ടെത്താനായുണ്ട്. ഇവർക്കായുള്ള തെരച്ചിലാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. 4 സോണുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഇടയ്ക്കിടെയുണ്ടാകുന്ന മഴ തെരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. തെരച്ചിൽ നാളെയും തുടരും.
0: കള്ളാടി മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെ മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തീകരിച്ച് കരാർ കമ്പനി അധികൃതർക്ക് കൈമാറി. ഝാർഖണ്ഡ് സ്വദേശിയായ അൻമോലിന്റെ മൃതദേഹം ഇന്ന് രാത്രി വിമാനമാർഗം റാഞ്ചിയിലെത്തിക്കും. മറ്റ് 2 പേരുടെ മൃതദേഹങ്ങളും സ്വദേശങ്ങളിലെത്തിക്കാൻ ക്രമീകരണം ഒരുക്കുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു. മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അപകട സാധ്യതകൾ എന്തെല്ലാമെന്ന് പരിശോധിച്ച ശേഷമേ തുരങ്കപാതയുടെ പണി തുടരൂ എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. അപകടത്തിന് ഇടയാക്കിയ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കാനും സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചതായും മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു. ദുരന്തത്തിൽ കരാറുകാരുടെയും സർക്കാർ വകുപ്പുകളുടെയും ഭാഗത്തുനിന്ന് ഗുരുതര അനാസ്ഥയുണ്ടെന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷനും ഉത്തരവിട്ടു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ചൂരൽമല, മുണ്ടക്കൈ, പുത്തുമല പ്രദേശങ്ങളിൽ കുടുങ്ങിയവർക്കായി അവശ്യ വസ്തുക്കൾ ഉറപ്പാക്കാൻ മന്ത്രിമാരായ എ പി അനിൽകുമാറും ടി സിദ്ദിഖും നിർദ്ദേശം നൽകി. പ്രദേശത്തെ വിവിധ ഉന്നതികളിലെ താമസക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൂരൽമലയിലെ ഒറ്റപ്പെട്ട കുടുംബങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ ഹെൽത്ത് സബ് സെന്റർ സജ്ജമാക്കാനും നിർദ്ദേശമുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള പ്രവേശനവും കർശനമായി നിയന്ത്രിക്കും. പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് പുറത്തുവരുന്നതെന്നും പരാതികളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഷെയർ MSE എന്ന കമ്പനിക്ക് നൽകുന്നത് സംബന്ധിച്ച കത്ത് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു തീരുമാനവും സർക്കാർ എടുക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കില്ലെന്ന് കേന്ദ്രം അറിയിച്ചതായി വനം മന്ത്രി ഷിബു ബേബി ജോൺ. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചതായും ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം കൊച്ചിയിൽ ഇന്ന് ആരംഭിച്ചു. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണദേവി ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായ പ്ലീനറി സെഷനിൽ വനിതാ ശിശുവികസന സഹമന്ത്രി സാവിത്രി താക്കൂർ പങ്കെടുത്തിരുന്നു. വനിതാ കേന്ദ്രീകൃത വികസനത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്ന പ്രദർശനവും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. സമ്മേളനം നാളെ സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശം

0: അനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലയിൽ കാലവർഷം ശക്തമാകുന്നു. ജില്ലയിൽ 10 വീടുകളാണ് ഇതുവരെ ഭാഗികമായി തകർന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മരം വീണാണ് വീടുകൾക്ക് കേടുപാടുണ്ടായത്. കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. വയത്തൂർ ക്ഷേത്രം റോഡിൽ പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൽ വെള്ളം കയറിയതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന തിരമാല ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 15 ഒന്നര മീറ്റർ കണ്ട് ഉയർത്തിയിരിക്കുകയാണ്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്.
0: കോഴിക്കോട് 2 ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ ചാത്തമംഗലം, മാവൂർ, കൊടിയത്തൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചെറുപുഴയും ഇരുവഴിഞ്ഞിയും ചാലിയാറും നിറഞ്ഞു കവിഞ്ഞതോടെയാണ് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറിയത്. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും കൃഷിനാശമുണ്ടാവുകയും ചെയ്തു. ഒളവണ്ണയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ശക്തമായ മഴയെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ മലയിടിഞ്ഞ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. ഇതുവഴിയുള്ള ഗതാഗത നിയന്ത്രണം 3 ദിവസം കൂടി തുടർന്നേക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പഴയ മൂന്നാർ CSI പള്ളിക്ക് സമീപം വിള്ളലുണ്ടായ സ്ഥലത്തെ മണ്ണാണ് അതിവേഗം നീക്കം ചെയ്തു വരുന്നത്. മണ്ണ് 3 ദിവസത്തിനകം മാറ്റി മലയിടിച്ചിൽ ഭീഷണി ഒഴിവാക്കാനും ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുമാണ് ശ്രമം. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ഏതു നിമിഷവും വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തി അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. ബൈപ്പാസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇതുമൂലം മൂന്നാറിൽ മണിക്കൂറുകൾ നീളുന്ന കനത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. യാത്രാവിലക്ക് നീളുന്ന പശ്ചാത്തലത്തിൽ വിദേശ സഞ്ചാരികളടക്കം വ്യാപകമായി ബുക്കിംഗ് റദ്ദാക്കുന്നത് മൂന്നാറിലെ മൺസൂൺ ടൂറിസത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്.
0: രാജ്യത്തെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ഓരോ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത മികച്ച പദ്ധതിയാണെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തവനൂർ തപാൽ ഓഫീസിൽ സജ്ജമാക്കിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. തപാൽ വകുപ്പുമായി സഹകരിച്ച് കൂടുതൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ രാജ്യത്ത് ആരംഭിക്കുമെന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്നുള്ള പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ 4 ജില്ലകളിൽ സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും ഇന്ന് പണിമുടക്ക് നടത്തി. സ്വകാര്യ ബസ് റൂട്ട് മാത്രം ആശ്രയിക്കുന്ന യാത്രക്കാരെ പണിമുടക്ക് സാരമായി ബാധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: ജില്ലയിലെ സ്വകാര്യ ബസ് ജീവനക്കാരും ഉടമകളും പൂർണ്ണമായും ട്രിപ്പ് മുടക്കി പണിമുടക്കിന്റെ ഭാഗമായി. ഇതുമൂലം ജില്ലയിലെ കിഴക്കൻ മേഖല ഉൾപ്പെടെ സ്വകാര്യ ബസ് റൂട്ടുകൾ മാത്രമുള്ള പല സ്ഥലങ്ങളിലും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത്. കോട്ടയം, ആലപ്പുഴ, കൊല്ലം എന്നീ ജില്ലകളിലും ഇതേ ആവശ്യമുന്നയിച്ച് ഇന്ന് നടന്ന സ്വകാര്യ ബസ് സമരം പൂർണ്ണമാണ്.
0: പത്തനംതിട്ട കടമനിട്ട കല്ലേലിമുക്കിൽ വീട്ടിലെ ലിഫ്റ്റിൽ തല കുടുങ്ങി വയോധികൻ മരിച്ചു. 75 വയസ്സുള്ള മാത്തുക്കുട്ടിയാണ് മരിച്ചത്. ഫയർഫോഴ്സ് എത്തിയെങ്കിലും രക്ഷിക്കാനായില്ല. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ 1 സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. 25 കോടിയായിരുന്ന സമ്മാനത്തുക 30 കോടിയാക്കി സർക്കാർ ഉത്തരവിറക്കി. 50 ലക്ഷമായിരുന്ന 3 സമ്മാനം 25 ലക്ഷമാക്കിയിട്ടുണ്ട്. ടിക്കറ്റ് വിലയിൽ മാറ്റമില്ല. ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റിന്റെ പ്രകാശനം ഈ മാസം 17 മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കാണാതായ 5 പേർക്കായി തെരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത, 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി ഷിബു ബേബി ജോൺ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി വാർത്താ വീക്ഷണം. പനികൾക്കെതിരെ ജാഗ്രത പുലർത്താം. തയ്യാറാക്കിയത് സുനീഷ് വിതുര, മാധ്യമപ്രവർത്തകൻ. അവതരണം സോഫിയ ഡാനിയൽ. കാലവർഷത്തോടൊപ്പം സംസ്ഥാനത്ത് പലതരത്തിലുള്ള പകർച്ചപ്പനികളും വ്യാപകമാകുകയാണ്. പനി ബാധിച്ച് ചികിത്സയ്ക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡെങ്കിപ്പനി, എലിപ്പനി, H1N1, ചിക്കുൻഗുനിയ, വൈറൽ പനി, മലേറിയ, ടൈഫോയിഡ്, വെസ്റ്റ്നൈൽ പനി തുടങ്ങി പല പനികളും

പലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. സാധാരണയായി അണുബാധയുടെ ലക്ഷണമാണ് പനി. ശരീര താപനിലയിലെ വർധനയും ശരീരവേദനയും തലവേദന, ക്ഷീണം, വിശപ്പില്ലായ്മ, ചിലപ്പോൾ വിറയൽ എന്നിവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ശരിയായ വിശ്രമം കൂടാതെ ധാരാളം വെള്ളം കുടിക്കുകയും മരുന്ന് കഴിക്കുകയും ചെയ്യുന്നതിലൂടെയും 3-4 ദിവസത്തിനുള്ളിൽ പനിക്ക് ശമനമുണ്ടാകും. എന്നാൽ ചില സന്ദർഭങ്ങളിലെങ്കിലും മാരകമാകുന്നുമുണ്ട്. പല രോഗാണുബാധകളുടെയും സാധാരണമായ ലക്ഷണമാണ് പനി എന്നതിനാൽ ഡോക്ടറുടെ സേവനം തേടേണ്ടതുമാണ്. പെട്ടെന്ന് ശരീര താപനില വർദ്ധിക്കുന്ന അക്യൂട്ട് പനി അണുബാധയുടെ ലക്ഷണമാകാവുന്നതാണ്. ജലദോഷം, ഇൻഫ്ലുവൻസ, ന്യൂമോണിയ തുടങ്ങി പല രോഗങ്ങളുടെയും ലക്ഷണം ശരീര താപനില പെട്ടെന്ന് വർദ്ധിക്കുന്നതാണ്. കടുത്ത പനിയേക്കാൾ കൂടുതൽ നേരം നീണ്ടു നിൽക്കുന്ന ശരീര താപനിലയിലെ വർധനയായ സബ് അക്യൂട്ട് പനി, ആവർത്തിച്ചുണ്ടാകുന്ന പനി, ഇടവിട്ടുള്ള പനി, വിട്ടുമാറാത്ത പനി തുടങ്ങി വിവിധ തരത്തിലാണ് പനി പ്രത്യക്ഷപ്പെടുക. കൃത്യമായ പരിശോധനയും വൈദ്യസഹായവും തേടുക എന്നതാണ് ഈ അവസ്ഥയിൽ പ്രധാനം. ഏറ്റവും കൂടുതൽ പേർ ചികിത്സയ്ക്കായി എത്തുന്ന വൈറൽ പനി വൈറസ് ബാധ മൂലമാണ് സാധാരണയായി ഉണ്ടാകുക. ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ, ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ് തുടങ്ങിയവയ്ക്ക് കാരണമാകുന്ന അഡനോ വൈറസുകൾ, ചിക്കൻ പോക്സ് ഉൾപ്പെടെയുണ്ടാക്കുന്ന ഹെർപ്പസ് വൈറസുകൾ, COVID-19, SARS തുടങ്ങിയവയ്ക്ക് കാരണമാകുന്ന കൊറോണ വൈറസുകൾ തുടങ്ങി പല വൈറസുകളും അതിന്റെ വകഭേദങ്ങളുമെല്ലാം വൈറൽ പനിക്ക് കാരണമാകുന്നുണ്ട്. രോഗിയുമായുള്ള അടുത്തിടപഴകൽ, സ്പർശനം എന്നിവ മൂലമാണ് വൈറൽ പനി പ്രധാനമായും പടരുന്നത്. ചുമ, തുമ്മൽ, കൊതുകു പോലുള്ള പ്രാണികളുടെ കടിയേൽക്കുന്നത്, മലിനമായ ഭക്ഷണം, വെള്ളം ഇവയെല്ലാം കാരണമാകാറുണ്ട്. സംസ്ഥാനത്ത് വൈറൽ പനി പോലെ തന്നെ ഡെങ്കിപ്പനിയും ഭൂരിഭാഗം ജില്ലകളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈഡിസ് കൊതുകുകൾ പരത്തുന്ന വൈറൽ രോഗമാണ് ഡെങ്കിപ്പനി. ഉയർന്ന പനിയും തൊലിപ്പുറത്ത് ചുവന്ന പാടുകളും കാണാവുന്നതാണ്. സന്ധിവേദനയും കടുത്ത തലവേദനയും അനുഭവപ്പെട്ടേക്കാം. രോഗം ഗുരുതരമായാൽ രക്തസമ്മർദ്ദം കുറയുക, രക്തസ്രാവം എന്നിവ ഉണ്ടായേക്കാം. പ്ലേറ്റ്ലെറ്റുകൾ കുറയുന്നതിനും കാരണമാകാറുണ്ട്. ജീവന് ഭീഷണിയാകുന്ന തരത്തിലേക്ക് ഡെങ്കിപ്പനി എത്താവുന്നതുമാണ്. കൊതുക് പരത്തുന്ന മറ്റൊരു രോഗമാണ് ചിക്കുൻ ഗുനിയ. ഡെങ്കിപ്പനിക്ക് സമാനമായ ലക്ഷണങ്ങളാണ് തുടക്കത്തിൽ ചിക്കുൻ ഗുനിയയ്ക്കും കാണാൻ കഴിയുന്നത്. സന്ധികളിൽ നീർവീക്കവും പേശികൾക്ക് വേദനയും ഉണ്ടാകാം. കാൽമുട്ടുകൾ, കണങ്കാൽ, കൈമുട്ട് എന്നിവിടങ്ങളിൽ കഠിനമായ വേദനയും ഉണ്ടാവുന്നതാണ്. പനി മാറിയാലും സന്ധിവേദന ചിലരിൽ നീണ്ടു നിന്നേക്കാം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സ നടത്താതെ ഡോക്ടറുടെ സേവനം തേടേണ്ടത് അനിവാര്യമാണ്. രോഗചികിത്സ പോലെ തന്നെ പ്രധാനമാണ് രോഗപ്രതിരോധവും. കൊതുക് മുട്ടയിട്ട് പെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക. ഇടവിട്ട് മഴ പെയ്യുന്നതിനാൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനുള്ള സാഹചര്യം ഇല്ലാതാക്കുക. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. പാത്രങ്ങൾ, കുപ്പികൾ, ടയറുകൾ, മുട്ടത്തോടുകൾ തുടങ്ങി വെള്ളം തങ്ങി നിൽക്കാൻ കാരണമായ വസ്തുക്കൾ യഥാവിധി നിർമാർജനം ചെയ്യുക. ആരോഗ്യവകുപ്പ് ഇതോടനുബന്ധിച്ച് ആഴ്ചയിൽ 3 ദിവസം ഡ്രൈ ഡേ ആചരണത്തിന് നിർദ്ദേശിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പരിസരങ്ങൾ എന്നിവ വൃത്തിയാക്കണം. ശനിയാഴ്ചകളിൽ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങളും ഞായറാഴ്ചകളിൽ വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ കൊതുക് കടി ഏൽക്കാതിരിക്കുന്നതിനും ശ്രദ്ധിക്കേണ്ടതാണ്. കൊതുകിന്റെ അമിതമായ ശല്യമുള്ള ഇടങ്ങളിൽ വാതിലുകളിലും ജനലുകളിലും മൊസ്കിറ്റോ സ്ക്രീൻ ഉപയോഗിക്കാവുന്നതാണ്. മലേറിയയും മഞ്ഞപ്പനിയും ജപ്പാൻ ജ്വരവും കൊതുക് പരത്തുന്ന മറ്റ് പനിയോടനുബന്ധിച്ചുള്ള രോഗങ്ങളാണ്. മഞ്ഞപ്പനി കരളിനെയും ജപ്പാൻ ജ്വരം തലച്ചോറിനെയും ബാധിക്കും. ദേശാടന പക്ഷികളിലൂടെ കൊതുകുകളിലേക്ക് അവിടെ നിന്നും മനുഷ്യരിലേക്ക് എത്തുന്ന രോഗമാണ് വെസ്റ്റ് നൈൽ പനി. ലക്ഷണങ്ങൾ പൊതുവെയുള്ളത് തന്നെയാണ്. ശ്വാസകോശത്തിലുണ്ടാകുന്ന അണുബാധ ന്യൂമോണിയയ്ക്ക് കാരണമാകുന്നതാണ്. പനി, ചുമ, ശ്വാസമുട്ടൽ, വിറയൽ ഒക്കെ പൊതുവെയുള്ള ലക്ഷണങ്ങളും. ഇൻഫ്ലുവൻസയും COVID-19 ന്യൂമോണിയയ്ക്ക് കാരണമാകുന്നതാണ്. ന്യൂമോണിയ തടയാനുള്ള ചില വാക്സിനുകൾ ഇന്ന് ലഭ്യമാണ്. ഇത് രോഗം ഗുരുതരമാകുന്നതിനെ തടയുന്നതിന് സഹായകമാകുന്നു എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. എലിപ്പനിക്ക് ശക്തമായ പനിയും കഠിനമായ പേശിവേദനയും വിറയലും ഒക്കെ അനുഭവപ്പെടാറുണ്ട്. കണ്ണിൽ ചുവപ്പ് നിറവും കണ്ടേക്കാം. എലിമൂത്രത്തിലൂടെയാണ് ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ പുറത്തുവരുന്നത്. മഴയത്ത് എലിമൂത്രത്തിലൂടെ രോഗാണുക്കൾ ജലസ്രോതസ്സുകളിൽ എത്താനുള്ള സാധ്യതയുണ്ട്. കെട്ടിനിൽക്കുന്ന ജലത്തിലും
നീരൊഴുക്ക് വളരെ കുറഞ്ഞ ഇടങ്ങളിലും പണിയെടുക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. കന്നുകാലികളെ കൈകാര്യം ചെയ്യുന്നവരും ശ്രദ്ധിക്കേണ്ടതാണ്. എലിമൂത്രം കലർന്ന വെള്ളത്തിൽ ചവിട്ടുമ്പോൾ മുറിവുകൾ, വ്രണങ്ങൾ എന്നിവ ഉണ്ടെങ്കിൽ അതിൽ കൂടി

0: ബാക്ടീരിയ പ്രവേശിക്കുന്നതാണ്. കൂടാതെ ധാരാളം സമയം വെള്ളത്തിൽ നിൽക്കുമ്പോൾ കാലിലെ ത്വക്ക് മൃദുവാകുകയും അതുവഴി ബാക്ടീരിയ പ്രവേശിക്കാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും. സാൽമോണെല്ല എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ടൈഫോയിഡ് മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരാവുന്നതാണ്. ഓരോ ദിവസവും പനി ക്രമേണ വർദ്ധിച്ച് ഉയർന്ന പനിയാകുന്നത് ടൈഫോയിഡിന്റെ പ്രധാന ലക്ഷണമാണ്. തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുന്നതും ഭക്ഷണം ശുചിത്വമുള്ളതാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ വൃത്തിയാക്കേണ്ടതാണ്. വായുവിലൂടെ വളരെ വേഗത്തിൽ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വൈറസ് രോഗമാണ് പന്നിപ്പനി അഥവാ H1N1. പെട്ടെന്നുണ്ടാകുന്ന ഉയർന്ന പനി, തൊണ്ടവേദന, ശരീരവേദന എന്നിവ പൊതുവെയുള്ള ലക്ഷണങ്ങളാണ്. പന്നികളെ ബാധിക്കുന്ന ഒരു ഫ്ലൂ വൈറസിനോട് സാമ്യമുള്ളതിനാലാണ് പന്നിപ്പനി എന്ന് വിളിക്കുന്നത്. മലിനമായ ചുറ്റുപാടിൽ നിന്നും പകരാനുള്ള സാധ്യത ധാരാളമാണ്. വർഷകാലം പനിക്കാലമാകുന്നത് ആദ്യമായിട്ടല്ല. എങ്കിലും ഓരോ വർഷവും കഴിയുമ്പോൾ പനിയുടെ തരവും വ്യാപനവും വർദ്ധിക്കുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ട വസ്തുത. കാലാവസ്ഥാ വ്യതിയാനം, ആഗോള താപനം, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, മാനുഷിക പ്രവർത്തനങ്ങൾ തുടങ്ങി പല കാരണങ്ങളാലും സ്വാഭാവിക കാലാവസ്ഥാ ചക്രത്തിന് മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിതീവ്ര മഴയും മേഘവിസ്ഫോടനങ്ങളും കുറഞ്ഞ സമയത്ത് ലഭ്യമാകുന്ന അമിതമായ മഴയും അന്തരീക്ഷ താപനിലയിൽ വളരെ ഏറ്റക്കുറച്ചിലിന് കാരണമാകാറുണ്ട്. ഇതെല്ലാം മനുഷ്യർ ഉൾപ്പെടുന്ന ജീവജാലങ്ങളുടെ ശാരീരിക പ്രവർത്തനങ്ങളിൽ പ്രകടമായ വ്യത്യാസങ്ങളാണ് വരുത്തുന്നത്. പലതരത്തിലുള്ള രോഗാണുക്കളുടെ വർദ്ധനവിനും കാരണമാകുന്നു. പെട്ടെന്നുള്ള നഗരവൽക്കരണം, മാലിന്യങ്ങളുടെ വർദ്ധന, ജലസ്രോതസ്സുകൾ മലിനപ്പെടുക, ഇതെല്ലാം അന്തരീക്ഷത്തെയും ജലത്തെയും ഒക്കെ മലിനമാക്കുന്നു. രോഗാണുക്കളുടെ ജനിതകമാറ്റം ഉൾപ്പെടെയുള്ളതിനും ഇതെല്ലാം കാരണമാകുന്നുണ്ട്. അതോടൊപ്പം ജീവിത ശൈലിയിലും ഭക്ഷണശീലത്തിലുമുള്ള മാറ്റവും രോഗപ്രതിരോധ ശക്തിയിൽ ഏറ്റക്കുറച്ചിലുകൾ വരുത്തിയിട്ടുമുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണം കൊണ്ടുമാത്രം മഴക്കാല രോഗങ്ങളെ പൂർണമായും തടയാനാകില്ല എന്നതും ഒരു വസ്തുതയാണ്. മാലിന്യ നിർമ്മാർജ്ജനം, പരിസര ശുചിത്വം, കൊതുക് നിവാരണം, വ്യക്തിശുചിത്വം, ശരിയായ ഭക്ഷണക്രമം, ആരോഗ്യകരമായ ഭക്ഷണശീലം, തിളപ്പിച്ചാറ്റിയ കുടിവെള്ളം, ശരിയായ വിശ്രമം തുടങ്ങി മികച്ച ജീവിതശൈലി പ്രാവർത്തികമാകുക വഴി പനിയും അനുബന്ധ രോഗങ്ങളെയും ഒഴിവാക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. പനികൾക്കെതിരെ ജാഗ്രത പുലർത്താം.
1: ആകാശവാണി കോഴിക്കോട്.

0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ വയലും വീടും കേൾക്കാം.
1: വയലും വീടും

0: ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: പ്രവാസ ജീവിതത്തിൽ നിന്നും കാർഷിക മേഖലയിലേക്ക്. പ്രിയ ശ്രോതാക്കളെ, കർഷകനും സംരംഭകനുമായ മാവൂർ സ്വദേശി പറക്കുഴി കൊടപ്പന മുനീറാണ് ഇന്ന് തന്റെ കാർഷിക മേഖലയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായി നമ്മോടൊപ്പമുള്ളത്. മുനീറിന് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
2: താങ്ക് യു.
1: കാർഷിക മേഖല എന്നതിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതും ഇതിലേക്ക് കടന്നു വരാനും ഉണ്ടായിട്ടുള്ള സാഹചര്യം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം.
2: പ്രവാസ ലോകത്ത് നിന്ന് വന്നതിന് ശേഷം നാട്ടിലിങ്ങനെ ഓരോ പരിപാടി സംരംഭമൊക്കെയായിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് 2013 ഞാനിവിടെ നാട്ടിലെത്തുന്നത്. 2013 ശേഷം നാട്ടിൽ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് ഈ കൃഷിഭവൻ ലേഡീസ് മെമ്പറായിട്ട് എനിക്കൊരു സ്ഥാനം കിട്ടുകയാണ്. ആ സ്ഥാനം കിട്ടുന്ന സമയത്ത് കാർഷിക മേഖലയെക്കുറിച്ച് ഒന്നും കൂടി, നേരത്തെ നമ്മുടെ പാരമ്പര്യമായിട്ട് ചെറിയ രീതിയിലുള്ള കൃഷികളൊക്കെ ഉണ്ടെങ്കിലും അതിനുശേഷം ഒന്നും കൂടി ഈ ഒരു പദവി ലഭിച്ചതിന് ശേഷം കർഷകരുമായി ബന്ധപ്പെടാൻ ഒട്ടനവധി സമയങ്ങളും സന്ദർഭവും കിട്ടി. അങ്ങനെ കിട്ടുന്ന സമയത്ത് കർഷകനെ സംബന്ധിച്ചുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ അവൻ അനുഭവിക്കുന്നുണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഒന്നും കൂടി അതിലേക്ക് ഇറങ്ങുകയും ആ സമയത്ത് തന്നെ നമ്മൾ നെൽകൃഷി ആരംഭിക്കുകയുണ്ടായി. കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് കൃഷി ഓഫീസർമാരൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ, പിന്നെ ഗൾഫിലൊക്കെ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ഈ പച്ചക്കറി കൃഷിത്തോട്ടങ്ങൾ കാണുമ്പോൾ വലിയ അത്ഭുതമാണ് നമുക്ക്. ഈ മണലാരുണ്യത്തിലൊക്കെ കൃഷികൾ ചെയ്യുന്ന കാര്യങ്ങൾ, വർത്തക ഉൾപ്പെടെയുള്ള കൃഷി രീതിയിൽ ചെയ്യുന്ന അറബികളുടെയിലും നല്ല രീതിയിൽ
1: ആ കാഴ്ചയായിരിക്കും ഈ ഒരു കാർഷിക മേഖലയിലേക്ക് ഉണ്ടായൊരു ചിന്താഗതി.
2: അല്ല, അതുമുണ്ട്. അതിന് പുറമെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൃഷി ADC മെമ്പർ ആയതിനു ശേഷം കർഷകരുമായി നിരന്തരം ബന്ധപ്പെടുകയും അവരുടെ വിഷയങ്ങളിൽ ഇടപെടുകയും ഒക്കെ വരേണ്ട സമയത്ത് നമ്മൾക്ക് നമ്മളതായ രീതിയിൽ ഇതിനോട് കൂടുതൽ അടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് മാത്രമല്ല, അതിന് ശേഷം നെൽകൃഷി ഉണ്ടാക്കിയിരുന്നു. ഈ നെൽകൃഷി നമുക്ക് വലിയൊരു അനുഭൂതിയാണ് ഉണ്ടായത്. കാരണം നമ്മൾക്ക് ഈ ലോകത്ത് എവിടെ ചെന്ന് ഇരുന്നാലും കിട്ടാത്ത ഒരനുഭൂതിയാണ് അതിനെ കതിരി വരുന്ന സമയത്തും അതിൻ്റെ ഓരോ പച്ചപ്പ് കാണുന്ന സമയങ്ങളിലൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ നിരന്തരം പറയാറുണ്ട് ആ വിഷയങ്ങളൊക്കെ. അപ്പോൾ അത് വലിയൊരു അനുഭവമാണ്. അതിൻ്റെ കൊല ചെയ്യുന്ന സമയത്ത് അതിന് കതിരി വരുന്ന സമയങ്ങളിലൊക്കെ അത് വലിയ ഒരു അനുഭവമാണ് ആ കാര്യങ്ങളുണ്ടായത്.
1: മറ്റുള്ള കാർഷിക വിളകളെക്കാളും ഈ പച്ച പുതച്ച് നിൽക്കുന്ന പാടം എന്നത് തന്നെ ഒരു കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഒരു സംഗതി തന്നെയാണല്ലോ. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ആ ഒരു പാടം തന്നെയാണെന്നാണ് പറയാനുള്ളത്.
2: തീർച്ചയായും. കാരണം ഞങ്ങൾ നെൽകൃഷി ഉണ്ടാക്കിയ സമയത്ത് അവിടെ പിന്നെ ഹൈസ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്നിരുന്നു. അപ്പം അവിടുന്ന് മാസ്റ്റർമാർ അത് ഞങ്ങളോട് റിക്വസ്റ്റ് ചോദിച്ചു, ഞങ്ങളൊന്ന് വരട്ടെ കുട്ടികളെയും കൊണ്ടുവന്ന്. അപ്പോൾ ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഞങ്ങൾ അവിടേക്ക് വന്നുകൊള്ളൂ എന്ന് പറഞ്ഞാൽ അവർ വരികയും ആ കൃഷി ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്ന കഴിക്കുന്ന ഭക്ഷണം ചോറ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് പോലും വല്ലാത്ത എങ്ങനെയാണോ മാഷ് ഉണ്ടാവുന്നത്, എങ്ങനെയാണോ ഉണ്ടാവുന്നത്, ആ ഒരു തിരിച്ചും മറിച്ചുമുള്ള ചോദ്യം കേൾക്കുമ്പോൾ അത് വല്ലാത്ത ഒരു സംഭവമാണ്. കാരണം ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ഒരു പാഠ്യപദ്ധതിയായിട്ട് തന്നെ ഇതിനെ കൊണ്ടുവരണം എന്ന് ഞാൻ ഒരു ആഗ്രഹം പറയുകയാണ്. കാരണം വെച്ചാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് മണ്ണ്, വിണ്ണ്, സ്നേഹം, ഈ ഒരു മൂന്ന് ബന്ധങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മണ്ണിനോട് സ്നേഹം, അതുപോലെ വിണ്ണിനോട് സ്നേഹം, പ്രകൃതിയോട് സ്നേഹം, അതോടൊപ്പം തന്നെ നമ്മൾ മാതാപിതാക്കളോട് സ്നേഹം, അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഘടകം തന്നെയാണിത്. അപ്പോൾ ആ സമയത്തൊക്കെ ഒരു കാർഷിക മേഖലയിലേക്ക് അനുയോജ്യമായ രീതിയിലുള്ള പ്രകൃതി വരുന്നതെങ്കിൽ അവന് കുട്ടിക്ക് ഇപ്പം പൊതുവേ ഒരു ബന്ധം, അതുപോലെ ബന്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കർഷകനെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഒരു ഭാഗത്തുണ്ടെങ്കിലും എന്നാൽ അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ള രീതിയിൽ സംശയമില്ല. അതിനൊരുപാട് ഘടകങ്ങളാണ് വേണ്ടത്. അതിന് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ്റുകൾ ചെയ്യുന്ന പദ്ധതികളുണ്ട്, അതുപോലെ തന്നെ പഞ്ചായത്തുകൾ ചെയ്യുന്ന പദ്ധതികളുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ കർഷകന് ഗുണകരമാവുന്നുണ്ടോ ചില പദ്ധതികൾ എന്ന് പരിശോധിച്ചുകൊണ്ട് കർഷകനിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുനിന്നും പഞ്ചായത്ത് കൃഷിഭവനുകൾ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നും കൂടിയും ഇതിനെ മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്.
1: ഈ കൃഷി എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
2: നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ, നെൽകൃഷി ചെയ്യുന്നു. മൂന്ന് ടൈമിൽ നെൽകൃഷി ചെയ്യുകയും 2019 ഏറ്റവും നല്ല കർഷകൻ എന്നുള്ളൊരു അവാർഡൊക്കെ, നെൽകർഷകനുള്ള അവാർഡും അവർ വാങ്ങിയ ഒരാളുമാണ്. പക്ഷേ അതിനുശേഷം നമ്മൾ പച്ചക്കറി കൃഷി പോലത്തെ കൃഷികളാണ് നമ്മൾ ആരംഭിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
1: നെൽകൃഷിയിലുണ്ടായിട്ടുള്ള നഷ്ടമാണോ പച്ചക്കറിയിലേക്ക്?
2: അപ്പം നെൽകൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കൂലിച്ചെലവ് വലിയൊരു പ്രയാസം തന്നെയാണ് നമ്മൾ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നെൽകൃഷി അന്യം വന്ന് പോകാൻ ഒരു പരിധി വരെ ഈ ഒരു കാരണം കൊണ്ട് ഉണ്ടാവാം. കാരണം കർഷകനെ സംബന്ധിച്ചിടത്തോളം അവന് ഇതിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കൊല്ലല്ല, എല്ലാ കൊല്ലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നികത്താൻ കഴിയാത്ത സംഗതികളാണ്. ഒട്ടനവധി പദ്ധതികൾ ഗവൺമെൻറ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും ഈ കർഷകനെ ഈ കൂലിച്ചെലവ്

0: പോലത്തെ ഈ മറ്റുള്ള വളങ്ങളും പ്രയോഗങ്ങളൊക്കെ വരുന്ന സമയത്ത് അവന് താങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ നെൽകൃഷിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളവിടെ ചെയ്തു, അത് വിജയകരമായിട്ട് തന്നെ അവസാനിച്ചെങ്കിലും അത് കണക്ക് കൂട്ടി നോക്കുമ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കത് ആ ചെലവ് മറികടക്കാൻ സാധിക്കാത്ത ഒരു പ്രയാസം അതിലുണ്ട്. അതിന് സർക്കാർ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതികൾ, ഈ തൊഴിലുറപ്പ് പദ്ധതികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തൊഴിലാളികളെ വിട്ടുകൊടുത്തുകൊണ്ട് അവനെ ആ പിന്നെ അതിൽ രണ്ട് കാര്യമാണ്. ഒന്നിപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ തൊഴിലില്ലാത്തൊരു വിഷയം ഇടയ്ക്ക് വരാറുണ്ട്, ചില പ്രദേശങ്ങൾ, എല്ലാ പ്രദേശങ്ങളില്ല. അപ്പോൾ ആ തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ പ്രദേശത്ത് ചെന്ന് കാട് കൂടി കിടക്കുന്ന സ്ഥലങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ് ഈ തൊഴിലുറപ്പുകാർ വെട്ടുന്നത്. ഇത് മറിച്ച് ഇവരെ പിന്നെ കാർഷിക മേഖലയിലേക്ക് വിനിയോഗിക്കുകയാണെങ്കിൽ അവർക്ക് തൊഴിലും ഉണ്ടാവും, നാട്ടിൽ കർഷകർക്ക് കൃഷിയും ഉണ്ടാവും, നാട്ടിൽ നല്ല സമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും.
1: കാർഷിക മേഖലയോടൊപ്പം തന്നെ ഒരു കൂട്ടം കർഷക കൂട്ടായ്മയ്ക്ക് തന്നെ ഒരു താങ്ങായി, ഒരു തണലായിട്ട് അങ്ങ് ഒരു ADC മെമ്പറായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. എന്താണ് ആ വിശേഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ?
0: ഞാൻ മാവൂര് ADCM അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി, ആ കമ്മിറ്റിയിൽ നമ്മൾ പിന്നെ പിന്നെ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കർഷകരിലേക്ക് എന്താണ് നൽകേണ്ടത്, ഇത്തവണ നമ്മൾ ഇടവിള വിത്താണെങ്കിൽ ഇടവിള വിത്ത് ഏതൊക്കെ വിത്തുകളാണ് നൽകേണ്ടത്, വളം ഏതൊക്കെ വളമാണ് നൽകേണ്ടത്, അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് എല്ലാ ADC അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി. എല്ലാ മാസവും നമ്മൾ ആ കമ്മിറ്റി കൂടുകയും ആ കമ്മിറ്റി ചർച്ച ചെയ്യുക, പ്രദേശത്തെ കർഷക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക, കർഷകന് എന്തൊക്കെ അതിന് ഉന്നമനത്തിന് എന്ത് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളൊരു കമ്മിറ്റിയാണത്. അപ്പോൾ ആ കമ്മിറ്റിയിൽ നമ്മൾ നിരന്തരം കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം മുമ്പൊക്കെ നമുക്ക് ഇടവിള കിറ്റൊക്കെ വരുന്ന സമയത്ത് ഈ മഴക്കാലത്താണ് ഇടവിള വിത്ത് വിതരണം ചെയ്യുക. അപ്പോൾ ഗുണമേന്മ ചീഞ്ഞതും അതുപോലെ തന്നെ അലിഞ്ഞതും ഒക്കെ ആയിട്ടുള്ള കർഷകനിലേക്ക് എത്തുമ്പോൾ കർഷകനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. ഇത് ഗ്രാമസഭ പോയി എഴുതി കൊടുത്തിട്ട് ഫ്രീ ആയിട്ട് കർഷകന് കിട്ടുന്നതാണെങ്കിലും നമ്മളെ നികുതി പൈസ കൊണ്ട് തന്നെയാണ് ഇത് വാങ്ങുന്നത്. അപ്പം പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വാങ്ങുന്ന ഈ ഉൽപ്പന്നങ്ങൾ ഗുണമേന്മയുള്ളതാക്കി മാറ്റുക എന്നുള്ളത് വലിയ ഘടകമാണ്. കർഷകനെ സംബന്ധിച്ചിടത്തോളം ഈ വിദ്യാഭ്യാസപരമായിട്ട് എല്ലാവരും ഒന്ന് ഉന്നമനത്തിലെത്തിയ ഉള്ള ആളുകളായിരിക്കും. അപ്പോൾ അവനെ സ്വാധീനിക്കാൻ ചില വള കമ്പനികളൊക്കെ നേരിട്ട് കൃഷിയിടങ്ങളിൽ പോകുന്നൊരു പ്രവണത ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഏത് പിന്നെ അതിന് നല്ല ഗുണമേന്മ കിട്ടും, അതിന് വെള്ളത്തിൻ്റെ പ്രശ്നമോ മണ്ണിൻ്റെ പ്രശ്നത്തിലേ മണ്ണിനെ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നൊന്നും കമ്പനിക്കാരൻ പറയില്ല. ഇതിന് ഇത്ര വിള കിട്ടും, ഇപ്പോൾ ഇത് കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇത്ര രീതിയിൽ നമുക്ക് ഈ വാഴക്കുല 15-20 കിലോ വരെ കിട്ടും എന്ന് പറയുക. പക്ഷേ അതിനോടൊപ്പം തന്നെ മറ്റ് പ്രയാസങ്ങൾ പറയുന്നില്ല. ഇത് ഇവനെ സംബന്ധിച്ചോളം ഇവനെ തന്നെ കാലിൻ്റെ ഒരു മുറിവുണ്ടെങ്കിൽ ആ മുറിവിലൂടെ കയറി കഴിഞ്ഞാൽ വലിയ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റങ്ങൾ ഉണ്ടാക്കാനൊക്കെയാണ് കൃഷിഭവൻ മുഖാന്തരം വളങ്ങൾ നമ്മൾ വിതരണം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നല്ല ഗുണമേന്മുള്ള വളങ്ങൾ കൊടുക്കുന്നതോടൊപ്പം കർഷകനോ പ്രകൃതിക്കോ വിണ്ണിനോ മണ്ണിനോ പ്രശ്നങ്ങളില്ലാത്ത വളങ്ങളാണ് കൃഷിഭവൻ മുഖാന്തരം കൊടുക്കുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ഗുണമേന്മയുള്ളതാക്കി മാറ്റി കഴിഞ്ഞാലൊക്കെ അത് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ADC മെമ്പർ എന്നുള്ള നിലയിലാണ് നമ്മൾ ആ രീതിയിലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ കർഷകന് അതൊരു വലിയൊരു സന്തോഷമായി. കർഷകനെ സംബന്ധിച്ചിടത്തോളം കർഷകനെ നമ്മൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ അവനെ നമ്മളോട് സംവദിക്കുമ്പോൾ ഒക്കെ അവൻ്റെ പ്രശ്നങ്ങൾ പറയും, അതൊക്കെ അപ്പം നോട്ട് ചെയ്തുകൊണ്ട് ആ ADC യോഗത്തിൽ അവതരിപ്പിക്കുകയും ADC യോഗത്തിൽ നമ്മൾ കിട്ടുന്ന അറിവുകൾ കർഷകരിൽ എത്തിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് കർഷകർക്ക് വലിയൊരു ഉണർവാണ് നൽകുന്നത്.
1: അവർ സ്ഥാനം അങ്ങ് ഇപ്പോഴും
0: വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു 15 വർഷമായിട്ട് ആ സ്ഥാനങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ADC മെമ്പർ ആയതിനു ശേഷം കർഷകരുമായിട്ട് വ്യത്യസ്ത പ്രശ്നങ്ങളിലും പ്രയാസങ്ങളും നമ്മൾ ബന്ധപ്പെടുന്ന ആ ഒരു സമയത്ത് അവരെ കൂടുതൽ, ഞാൻ നേരത്തെ പറഞ്ഞ കൂടുതൽ സ്നേഹിക്കാൻ നമുക്ക് തോന്നാം കർഷകനെ. കർഷകനെ ഒരിക്കലും നമ്മൾ കൈവിട്ട് കഴിഞ്ഞാൽ, ഇപ്പം ഓരോ സമയങ്ങളിലും ഭക്ഷണം കഴിക്കൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ ഘടകം, അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണ് എന്തൊക്കെ പറഞ്ഞാലും. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നേരത്തെ പ്രധാനമന്ത്രി പറഞ്ഞത് ജയ് കിസാൻ ജയ് ജവാൻ എന്നുള്ള ആ ഒരു ഇതിലേക്ക് വന്നത്. കർഷകൻ സോൾജർ കഴിഞ്ഞാലും അല്ലെങ്കിൽ സോൾജറോട് കടപിടിക്കുന്ന ആൾ തന്നെയാണ് നാട്ടിലെ കർഷകൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ലോകത്ത് എല്ലാവരും അത് അംഗീകരിക്കുന്ന കാര്യമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ജീവജാലങ്ങളെ പോലെയല്ല, ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരാളാണ് ഒരു മനുഷ്യൻ. അതിന് കഴിവുകളും കഴിവിൻ്റെ കുറവുകളും ഒക്കെ ഉണ്ടാവാം. പക്ഷേ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കർഷകനെ എത്രത്തോളം നമുക്ക് സഹായിക്കാൻ കഴിയും എന്നുള്ള ആ ഒരു രീതിയിൽ ഇറങ്ങി പുറപ്പെടുന്നതിന് ശേഷം കർഷകൻ്റെ ഓരോ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന സമയത്ത് അവരെ കണ്ണീർ ഒപ്പുന്ന സമയങ്ങളിൽ കർഷകൻ നമ്മോട് ആ സംവദിക്കുന്ന സമയത്ത് കൂടുതൽ കർഷകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് അതിനുള്ള ഒരു അഭിവൃദ്ധി കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ നെൽകൃഷി ചെയ്യുന്ന സമയത്തൊക്കെ നമ്മോടൊപ്പമുള്ള ആളുകൾ ഒരു അഭിവൃദ്ധി എന്നുവെച്ചാൽ സന്തോഷം, ഏതൊരു ബീച്ചിൽ പോയിരുന്നാലും നമുക്ക് കിട്ടാത്ത വിധം ഒരു സന്തോഷം നമ്മൾക്ക് ഇവിടെ ചെന്നാൽ കിട്ടുന്നുണ്ട് എന്നുള്ള

0: ഒരു കാര്യം. അത് എല്ലാ കർഷകരും പറയുന്നത്, അപ്പോൾ ഓരോ വർഷത്തിലും കർഷകരുടെ നഷ്ടവും ലാഭവും കണക്ക് കൂട്ടുന്ന സമയത്ത് അവൻ ആ വർഷം പറയും ഇനി കൃഷിയിലേക്കില്ല എന്ന്. പക്ഷേ പിറ്റത്താണ് ആദ്യം കൈക്കോട്ടിട്ടിരിക്കുന്നതും ആ കർഷകനായിരിക്കും. പക്ഷേ അത് ജീവിതത്തിൻ്റെ ഒരു അലിഞ്ഞു ചേർന്ന ഒരു ഘടകമാണ്. വിഷമം പറഞ്ഞുകൊണ്ടേയിരിക്കും, പക്ഷെ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ്
1: യഥാർത്ഥ കർഷകനെ അതിൽ നിന്നും വ്യതിചലിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്.
0: ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ കൃഷി ഇങ്ങനെ നിലനിന്ന് പോകുന്നത്.
1: കാർഷിക മേഖലയിൽ ഇന്ന് കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, എത്ര ഇതിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാലും വേണ്ടത്ര വിളവ് കിട്ടുന്നില്ല എന്നുള്ളൊരു സങ്കടകരമായ ഒരു കാര്യമുണ്ട് കർഷകനെ സംബന്ധിച്ച്. അപ്പോൾ ഈ മണ്ണ് പരിശോധന എന്നുള്ളതൊരു മുഖ്യമായ ഘടകമാണെന്ന് ശാസ്ത്രലോകം തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വിചാരിക്കുമ്പോൾ ഒരു കർഷകൻ എന്നുള്ള നിലയ്ക്ക് എന്താണ് എനിക്ക് പറയാനുള്ളത്?
0: ഈ മണ്ണ് പരിശോധന നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ചെയ്യുന്ന ഒരൊട്ടനവധി ആളുകളുണ്ട്, അവർക്ക് അതിനുള്ള ഫലങ്ങളും കിട്ടുന്നുണ്ട്. അതിന് ഒരു അപബോധം കർഷകരുടെ ഇടയിലുണ്ട്. കാരണം ഒന്ന് സമയം കുറവ് പരിധി കൊണ്ടും മറ്റുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താത്തത് കൊണ്ടുമാണ് ആ കാര്യങ്ങളുള്ളത്. അതിൽ നമ്മളിപ്പോൾ ഒരു നേരത്തെ ഞാൻ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ഒരേ കൃഷി എന്നുള്ള

0: പരിശോധന നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ചെയ്യുന്ന ഒട്ടനവധി ആളുകളുണ്ട്, അവർക്ക് അതിനുള്ള ഫലങ്ങളും കിട്ടുന്നുണ്ട്. അതിന് ഒരു അപബോധം കർഷകരുടെ ഇടയിലുണ്ട്. കാരണം ഒന്ന് സമയം കുറവ് പരിധി കൊണ്ടും മറ്റുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താത്തത് കൊണ്ടുമാണ് ആ കാര്യങ്ങളുള്ളത്. അതിൽ നമ്മളിപ്പോൾ ഒരു നേരത്തെ ഞാൻ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ഒരേ കൃഷി എന്നുള്ള രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മൾ ചില പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ പറ്റാവുന്ന കൃഷി ചെയ്യാൻ പാടുള്ളൂ. അത് പറയേണ്ടത് ആ മണ്ണാണ്. ആ മണ്ണ് പറയണമെങ്കിൽ മണ്ണ് നമ്മൾ പരിശോധിച്ചേ പറ്റൂ. അതിൽ ചില കീടങ്ങൾ അധികമുള്ള മണ്ണുണ്ടാവാം, അതുപോലെ തന്നെ പുളിരസം കൂടുതലുള്ള മണ്ണുകളുണ്ടാവാം. അങ്ങനെ ഈ പുളിരസങ്ങളുമുള്ള മണ്ണിലേക്ക് എന്ത് ചേർക്കണമെന്നുള്ള അത് അറിയപ്പെടുന്ന ആളുകൾ, അറിയുന്ന ആളുകൾ അതിൻ്റെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവും.
1: അതെ അതെ. ഇപ്പോൾ പ്രവാസ ലോകത്തിൽ നിന്ന് നേരെ തിരിച്ച് കാർഷിക മേഖലയിലേക്ക് വന്നു. കാർഷിക മേഖലയിൽ നിന്ന് മലയാളികൾ ഇഷ്ടപ്പെടുന്ന നെൽകൃഷിയിലൂടെ തന്നെ തുടക്കം കുറിച്ചു. അതിനോടൊപ്പം തന്നെ മറ്റുള്ള കാർഷിക വിളകളും പച്ചക്കറി വിളകളും ഒക്കെ തന്നെയായിട്ട് മുമ്പോട്ട് പോയി. അതിനോടൊപ്പം ഒരു സംരംഭ മേഖലയിലേക്കും താങ്കൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. ബനാന കൊണ്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഒക്കെ തന്നെ, അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് പറയാനുള്ളത്?
0: ഈ ബനാന എന്നുള്ളതല്ല എൻ്റെ നമ്മളൊരു കാഴ്ചപ്പാടായി വന്നത്. പക്ഷേ ഇതിൽ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം നാട്ടിൽ കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിളകൾ വിൽക്കാനുള്ള ഒരു സ്ഥാപനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും വേണ്ടത്ര പ്രയോജനമായിട്ട് കർഷകനിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ഈ കാലങ്ങളിലൊക്കെ 2021 തോന്നുന്നു, ഞാൻ ഒരു ദിവസം എൻ്റെ ജോലിയും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു വിഷുവിൻ്റെ തലേ ദിവസം രാത്രി 8:30 കണിവെള്ളേരി വിൽക്കുന്ന ഒരു കർഷകൻ കണ്ടു. അപ്പോൾ ഞാൻ രണ്ട് ചാക്ക് കർഷകന് ഇനി വിറ്റു വയ്ക്കാനുണ്ട്. 8:00 നാളെ കണിവെള്ളേരി വെക്കാൻ ഏകദേശം നമ്മുടെ നാട്ടിലൊക്കെ ഇതിൻ്റെ വിൽപ്പന കഴിഞ്ഞു തുടങ്ങിയ സമയം. നമ്മുടെ നാട്ടിലൊക്കെ ഈ കണിവെള്ളേരി കറികൾ വെക്കാനും പറ്റുമെങ്കിലും നമ്മുടെ നാട്ടിലൊന്നും ഇത് കറികളായിട്ട് വെക്കാറില്ല പതിവ്. അതുകൊണ്ട് ആ ഒരു നിലയിൽ ആളുകൾ വാങ്ങി പോകുന്ന ഒരു സ്വഭാവമില്ല. അപ്പോൾ ഞാൻ അവിടെ വണ്ടി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, കണിവെള്ളേരി കഴിഞ്ഞിട്ടില്ലല്ലോ, ഇനി എന്ത് ചെയ്യും ഇത് എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു സങ്കടകരമായൊരു കാര്യം, അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് ആ കാര്യം പറഞ്ഞത്, എൻ്റെ ഈ കണിവെള്ളേരി കഴിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, എൻ്റെ തൊട്ടടുത്ത് ഒരു 7-8 ഒരു മകനുണ്ട് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത്, ഇത് വിറ്റിട്ട് വേണം എനിക്ക് കുട്ടിക്ക് ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞത് ഞാനിപ്പോഴും ഓർത്തു പോകുന്ന ഒരു കാര്യം. അത് മാത്രമല്ല, അപ്പോൾ ചിന്തയിൽ വന്നൊരു കാര്യമാണ്, ഒരു കാർഷിക മേഖലയിൽ കർഷകൻ്റെ ഉൽപ്പന്നം സംഭരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റി ഒരു എന്തെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കണം, തുടങ്ങണം എന്നുള്ളത് മനസ്സിൽ അന്ന് വന്ന ഒരു കാര്യമാണ്. അന്ന് അന്നത്തെ കൃഷി ഓഫീസർ അവരുമായി സംസാരിക്കുകയും കൃഷി ഓഫീസർക്ക് വലിയൊരു താല്പര്യമായി ഈ വിഷയം. അവരും പറഞ്ഞു നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ നടത്താം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് ആളുകൾ കൂടി ആ 48 കൂട്ടിക്കൊണ്ടാണ് ഈ സംരംഭകത്വത്തിലേക്ക് ഈ കാർഷിക മേഖല വരുന്നത്. അപ്പോൾ ബനാനയാണ് മാവൂർ വന്ന് സംബന്ധിച്ചിടത്തോളം അധികം ബനാന കർഷകനാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബനാനയെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞ് മറ്റിലേക്ക് കടക്കാം പതുക്കെ പതുക്കെ. അപ്പോൾ അങ്ങനെയാണ് ഈ സംരംഭകത്തിലേക്ക് വരുന്നത്.
1: ഈ ബനാന പൗഡറും അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണോ ഇത് ചെയ്യുന്നത്?
0: ബനാന പൗഡറാണ് നമ്മൾ തുടക്കം ചെയ്തതെങ്കിലും നമ്മൾ വിപണിയിൽ അതിനൊരു സാധ്യത എല്ലായിടത്തും ഇല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു നിത്യോപയോഗ സാധനമായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ട് അത് യഥേഷ്ടം വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ ഞാൻ മനസ്സിലാക്കേണ്ടത് 1.25 വാഴകൾ വെക്കുന്നുണ്ട് ചുരുങ്ങിയത്. അപ്പോൾ നിരവധി പഞ്ചായത്തുകൾ നമ്മളെ ഈ മാവൂർ പഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തുകളുണ്ട്. ആ പഞ്ചായത്തുകളിലൊന്നും അവർക്ക് ഈ ബനാന വന്നു കഴിഞ്ഞാൽ നമ്മൾ പൗഡറാക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം വിപണിയിൽ ആവശ്യമില്ലാത്തതുകൊണ്ട് തൽക്കാലം നമ്മൾ ആ കാര്യം മാറ്റി വെച്ചുകൊണ്ട് ചിപ്സിലേക്ക് തന്നെ കടന്നിരിക്കുകയാണ്. അപ്പോൾ ചിപ്സുമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്.
1: അപ്പോൾ ഒരു സംരംഭം തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? മറ്റുള്ള ഒരു സംരംഭകൻ അല്ലെങ്കിൽ പുതുതായിട്ട് ഒരു സംരംഭം തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് അങ്ങേക്ക് അനുഭവത്തിലൂടെ പറയാനുള്ളത്?
0: സംരംഭം തുടങ്ങുന്നു, അതിനൊരു ബിസിനസ് മൈൻഡായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. ആ ബിസിനസ് മൈൻഡിലൂടെ കണ്ടുകൊണ്ട് അതിൻ്റെ വിപണി, ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു പറഞ്ഞൊരു കാര്യം, സംരംഭകനാകുമ്പം അതിന് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. ഈ കർഷകൻ നേരിടുന്നതിൻ്റെ അതേ രീതിയിൽ തന്നെ മറ്റുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഈ സംരംഭനെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ ഓരോ ലൈസൻസുകളായിരുന്നാലും മറ്റു കാര്യങ്ങളായിരുന്നാലും അവന് പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ മറികടക്കണമെങ്കിൽ ആ രീതിയിലേക്ക് ഉയർന്ന് ചിന്തിച്ചു കൊണ്ട് മാത്രം നമ്മൾ അതിന് എത്രത്തോളം സാധ്യത ഉണ്ടെന്ന് പഠിക്കണം. നമ്മളുണ്ടാക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ സാധ്യത വിപണിയിൽ എത്രത്തോളം ഉണ്ട് എന്നും ആ സാധ്യതക്കനുസരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ ഒരു ഗ്രോത്ത് നമ്മൾ അളന്ന് കഴിഞ്ഞിട്ടും വേണം അതിലേക്ക് നമ്മൾ ഇറങ്ങാനുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
1: മുനീർ തന്നെയാണ് ഇതിൻ്റെ മേധാവിത്വം വഹിക്കുന്നത് എന്ന് തോന്നുന്നു അല്ലേ? ഈ ഒരു സംരംഭത്തിൻ്റെ
0: ചെയർമാനായിട്ട്.
1: അപ്പോൾ അങ്ങയുടെ ഈ നേതൃത്വത്തിലുള്ള ഈ കൂട്ടായ്മയിൽ പറഞ്ഞു 48 കൂടിയുണ്ടെന്ന്. അപ്പോൾ ഇതുപോലുള്ള സംരംഭങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ കൂട്ടായ്മയിലെ പലവിധ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും. അപ്പം എങ്ങനെയൊക്കെയാണ് ഇത്തരം സാഹചര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്?
0: അത്

0: നമ്മൾക്കിപ്പം ഒരു ഇതിൽ നിർബന്ധമായിട്ട് വേണ്ടത് സംരംഭം ക്ഷമയാണ്. അത് ഇതിൽ നിന്നുള്ളതെന്നല്ല, ഏതൊരു പരിപാടിയിലും ഏതൊരു നമ്മൾ പദ്ധതി കാർഷിക മേഖലയായിരുന്നാലും ശരി, കൃഷി ചെയ്യുകയാണെങ്കിലും ക്ഷമയോടുകൂടി നിന്നാൽ തന്നെ നമുക്കത് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ മറ്റുള്ള ആളുകളൊക്കെ ഒരു പ്രശ്നം നമ്മൾ വരുന്ന സമയത്ത്, ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം വരുന്ന സമയത്ത് ആ പ്രശ്നത്തിന് പരിഹാരം വരും, അതുവരെ നമ്മൾ കാത്തു നിൽക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഏതൊരു പ്രശ്നത്തിനും ഇപ്പോൾ 2 ദിവസം എടുക്കും, ചിലപ്പോൾ 3 ദിവസം എടുക്കും. എടുത്ത ചാടി ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസപ്പെട്ടതിനോട് യാതൊരു ഫലവുമില്ല. പക്ഷേ ബിസിനസ്സാണ്, ബിസിനസ് നമ്മൾ വല്ലാതെ കാത്തു നിൽക്കാനും പറ്റില്ല.
1: ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം,
0: ഉണ്ടാവാം.
1: അപ്പോൾ എല്ലാവരുടെയും മനസ്സ് തുല്യമായ രീതിയിലുണ്ടെങ്കിൽ മാത്രമേ ഒരു സംരംഭം നല്ല രീതിയിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോകും.
0: തീർച്ചയായും അതിന് യാതൊരു സംശയവുമില്ല. ഈ സംരംഭകനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലക്ഷ്യം ഇതിൻ്റെ വിജയമായിരിക്കണം.
1: ലാഭേച്ഛ കൂടാതെ അതെ സമൂഹത്തിന് നന്മ കൂടി പ്രദാനം ചെയ്യുക.
0: അതെ, ഇതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംരംഭകനായി കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള സംരംഭകനായി കഴിഞ്ഞാൽ നമ്മൾ പല പൊതുപ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ പലരുമുണ്ട്. പക്ഷെ അതിനേക്കാൾ മെച്ചപ്പെടൽ ഇതായിരിക്കും. നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ലാഭം മാത്രം നോക്കാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം ജനങ്ങളിലേക്ക് എത്തിക്കാനും അതോടൊപ്പം തന്നെ നമ്മളെ കുട്ടികൾ മറ്റുള്ള ആളുകൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഉൽപ്പന്നങ്ങൾ നല്ലതാക്കി മാറ്റാനും അതോടൊപ്പം തന്നെ മറ്റുള്ള ജനങ്ങളിലേക്ക് ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാൻ, ഇപ്പോൾ ആളുകൾ ഏറ്റവും അസുഖബാധിതരായി നിൽക്കുന്ന ഒരു സമയമാണിപ്പം. പ്രത്യേകിച്ച് ആ അസുഖത്തിൻ്റെ തുടക്കം വിദഗ്ധന്മാർ പറയുന്നത് അവൻ്റെ വയറാണ്, അവൻ കഴിക്കുന്ന ഭക്ഷണങ്ങളാണ്. ആ ഭക്ഷണം ഗുണമേന്മയുള്ളതാക്കിയെടുക്കുക, അപ്പോൾ അതിനുള്ള കോസ്റ്റ്ലി വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉപഭോക്താക്കളും മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രയാസമില്ല നമ്മളെ നാട്ടിൽ സംബന്ധിച്ചിടത്തോളം.
1: ഈ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ തന്നെ പ്രദാനം ചെയ്യണമെന്നാണ് അങ്ങയുടെ ആഗ്രഹവും പ്രവർത്തനങ്ങളും.
0: തീർച്ചയായും
1: അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത്?
0: അതിപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പല രീതിയിൽ, ഇപ്പം ഈ വിപണിയിൽ ഇപ്പം നമ്മൾ ഈ ഷോപ്പിലേക്ക് സാധനങ്ങൾ കൊടുക്കുന്ന സമയങ്ങളിലായിരുന്നാലും ഉപഭോക്താക്കൾക്കല്ലല്ലോ നേരിട്ടെത്തുന്നത്, അതിൻ്റെ ഇടനിലക്കാരിലേക്ക് എത്തുന്നത്. ഇടനിലക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ നല്ല രീതിയിൽ ലാഭം വേണം എന്നുള്ള ആഗ്രഹിക്കുന്ന അതിനുള്ള ചിലവ് അവർക്കുണ്ടാവാം. അപ്പോൾ ആ രീതിയിലാണെങ്കിൽ പോലും നമ്മൾക്ക് ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ്, ഇപ്പോൾ വെളിച്ചെണ്ണൻ്റെ റേറ്റ് നിന്ന് 250 രൂപയോളം വരും. ഈ സാധനം ഇപ്പോൾ നേന്ത്രക്കായ നിന്ന് 40 രൂപയാണ് വില. ഈ വിലയും ഈ ഇതും എടുത്തു കഴിഞ്ഞാൽ 1% മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉൽപ്പന്നം പ്രൊഡക്റ്റായിട്ട് വരുമ്പോൾ കിട്ടുകയുള്ളൂ. അതൊക്കെ അവിടെ കണക്ക് കൂട്ടുന്ന സമയത്ത് ഇപ്പം 300-310 രൂപയോളം കോസ്റ്റ് വരുന്ന ഉൽപ്പന്നം ഒരിക്കലും 260-270 കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ജനങ്ങൾക്ക് വെളിച്ചെണ്ണ തന്നെ വേണമെന്ന് നിർബന്ധിതമാകുമ്പോഴും പൈസ അത്രത്തോളം ആവാനും പാടില്ല എന്ന് പറയുന്ന സമയത്ത് തെറ്റുകാരും കുറ്റക്കാരും നമ്മൾ തന്നെ മറ്റുള്ളവരാക്കി തീർക്കുന്നത്. അതിന് ചില പ്രയോഗങ്ങൾ ഈ ചില സംരംഭരെ ഭാഗത്തു നിന്നുണ്ടായിക്കൂടായികല്ല. ഇപ്പോൾ പല സംഗതികളും എല്ലാ സംഗതി ഇപ്പം മുളകുംപൊടി വരെ എസൻസ് ആയിട്ട് വരുന്ന കാലമാണിപ്പോൾ. മുളകിൻ്റെ എരു കിട്ടും, കളറിന് കളർ കിട്തും. ഇതൊന്നും നമ്മളിപ്പോൾ വിപണി 280-300 രൂപയാണ് ഇപ്പോൾ ഇന്ന് മുളകുംപൊടിൻ്റെ വില. ഈ മുളകുംപൊടിൻ്റെ അതേ ഉപയോഗം കിട്ടുന്ന മറ്റ് കെമിക്കൽസുകൾ ഇപ്പം വിപണിയിലുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വലിയ പ്രയാസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതൊക്കെ ഹെൽത്തി പരമായിട്ട് വലിയ പ്രയാസം. സാധനത്തിന് ഗുണമേന്മ കുറയുകയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വലിയുള്ള വിഷാംശങ്ങൾ കയറുകയൊക്കെ ചെയ്യുമ്പം അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും.
1: യഥാർത്ഥ സംരംഭകന് അത് ഒരു തൻ്റെതായിട്ടുള്ള ഒരു ഉൽപ്പന്നം, അത് മായമില്ലാതെ തികച്ചും സാധാരണക്കാർക്ക് അല്ലെങ്കിൽ പൊതുജനത്തിന് അതിൻ്റെ ആരോഗ്യത്തിന്, എൻ്റെ ആരോഗ്യം പോലെ തന്നെ മറ്റുള്ളവരുടെ ആരോഗ്യവും ശുദ്ധമായ രീതിയിൽ നിലനിൽക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് യഥാർത്ഥ സംരംഭകൻ പ്രവർത്തിക്കുന്നത്. പക്ഷേ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ ചിലപ്പോൾ ഇത്തിരി വില കൂടുതലുണ്ടാവാം. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുക, വില കുറഞ്ഞ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കഴിയാം എന്നുള്ള ചിന്താഗതിയായിരിക്കും. പക്ഷേ അവൻ്റെ ആരോഗ്യം അത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
0: തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ് വരുന്നത്. അതിനൊരു മാർഗ്ഗമുള്ളത് ഇത് പറഞ്ഞപ്പോൾ കാർഷിക മേഖലയെ ടച്ച് ചെയ്തുകൊണ്ടാകുമ്പോൾ കർഷകനുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ കോസ്റ്റ് അതിന് വരും എന്നുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും. പക്ഷേ ജനങ്ങൾക്ക് അത്രത്തോളം അതിന് ഇങ്ങനെ അറിവുണ്ടായിക്കൊള്ളണമെന്നില്ല. അതിന് സർക്കാർ സംവിധാനങ്ങൾ ചെയ്യേണ്ട രീതികൾ ഇപ്പം നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളായിരുന്നാലും KSRTC ബസ് സ്റ്റാൻഡുകളായിരുന്നാലും അവിടെ നേരിട്ട് കർഷകരിൽ നിന്ന് ജനങ്ങളിലേക്ക്, അതാണ് ഞങ്ങൾ മുദ്രാവാക്യം, അതാണ് ഞങ്ങൾ മുമ്പോട്ട് വന്ന ആശയങ്ങളും. ശുദ്ധമായ ഉൽപ്പന്നം അതിൻ്റെ കോസ്റ്റ് അതിൻ്റെ വില എടുത്തുകൊണ്ട് ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുക, അതിന് സംവിധാനം സർക്കാർ സംവിധാനത്തിൽ നിന്ന് ഉണ്ടാക്കി തന്നാൽ അത് സർക്കാരിനെയും നമ്മൾ അങ്ങനെ ആ രീതിയിൽ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ എക്കോ ഷോപ്പ് ഉൾപ്പെടെയുള്ള FPO ഉൾപ്പെടെ കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിലും ആ രീതിയല്ല ഉദ്ദേശിക്കുന്നത്. അതാണ് ഇതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഇത് പഠിച്ച് ആയത്തിൽ പഠിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ജനങ്ങളിലേക്ക് എത്തുന്ന സംവിധാനം റെയിൽവേ സ്റ്റേഷനുകൾ, KSRTC ബസ് സ്റ്റാൻഡുകൾ ഉൾപ്പെടെ ജനങ്ങളിലേക്ക് ആ ഒരു രീതി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈവൻ ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തോന്നുന്നത് KSRTCയിൽ ഇത് ഫുഡ് വിപണി നടത്തണം എന്നൊരു ആശയം വന്നിരുന്നതിന് മുമ്പ്, അതൊക്കെ നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ കുപ്പിവെള്ളം പോലത്തെ ഉൽപ്പന്നങ്ങൾ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത്

0: പതിനെട്ട് രൂപ, പതിനഞ്ച് രൂപ, ഈ രീതിയിലൊക്കെ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് സർക്കാരിന് ലാഭം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിക്ക് ലാഭം ഉണ്ടാക്കുക എന്നല്ല പറയുന്നത്. ഇതുപോലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കർഷകൻ്റെ ഉൽപ്പന്നം നേരത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സംരംഭം വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇടനിലക്കാരില്ലാതെ ജനങ്ങളിലേക്ക്, അപ്പോൾ അതിൻ്റെ ഗുണമേന്മ വർദ്ധിക്കും, ക്വാളിറ്റി വർദ്ധിക്കും. കാരണം വെളിച്ചെണ്ണ എടുത്ത് ചെയ്യേണ്ടി വെളിച്ചെണ്ണ തന്നെ എടുത്ത് ചെയ്യും, നല്ല രീതിയിൽ തന്നെ ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അതിന് സാധിക്കും.
1: ഓരോ പ്രദേശങ്ങളിലും കാർഷികപരമായി ഈ വ്യത്യസ്ത തരം സാഹചര്യങ്ങളും ഒക്കെയാണ് ഉണ്ടാവുക, കാർഷികപരമായിട്ടുള്ള. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഭാവിയിൽ അല്ലെങ്കിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുമെന്നാണ് അങ്ങയുടെ കാഴ്ചപ്പാട്?
0: ഇപ്പം ഓരോ പഞ്ചായത്ത് എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ അല്ലെങ്കിൽ മറ്റുള്ള ജില്ലകളിൽ തന്നെ വ്യത്യസ്ത കൃഷിരീതികൾ അവലംബിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളായിരിക്കും. ഇപ്പോൾ വയലിൽ നമ്മൾ ചെയ്യേണ്ട കൃഷികൾ വ്യത്യസ്ത കൃഷികളാണ്. നെൽകൃഷി ചെയ്യാം, വാഴകൃഷി ചെയ്യാം, ഇങ്ങനത്തെ കൃഷി. പക്ഷേ അവിടെ വന്നുകൊണ്ട് മറ്റുള്ള കൃഷികൾ ചെയ്തു കഴിഞ്ഞാൽ കർഷകൻ വിചാരിച്ച രീതിയിലുള്ള വിളകൾ കിട്ടണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ ഈ എള്ള്, ചോളം ഇതൊക്കെ ചില സ്ഥലങ്ങളിൽ ചെയ്തിട്ട് ഫലമില്ല. പക്ഷേ ചില പ്രദേശങ്ങളിൽ അത് ചെയ്തു കഴിഞ്ഞാൽ നല്ല വിജയകരമായിട്ട് അതിനെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് കൃഷിഭവനെ സംബന്ധിച്ചിടത്തോളം കൃഷിഭവനിൽ ഓരോ പഞ്ചായത്തിലെ കൃഷിഭവനിലും ചില വാർഡുകളിൽ ഓരോ വാർഡുകളിലും ഏതൊക്കെ കൃഷിരീതികളാണ് വേണ്ടത് എന്ന് സജഷൻ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ആ കൃഷികൾ മാത്രം ചെയ്തു കഴിഞ്ഞാൽ വിപണിയിലേക്ക് നല്ല രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ എത്തുകയും ചെയ്യും. എന്നാൽ ഇതിന് വന്നുകൊണ്ട് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ട് ഇപ്പോൾ വാഴകൃഷി വെക്കുകയാണെങ്കിൽ ഓരോ പഞ്ചായത്തിൽ വാഴകൃഷി തന്നെ വെക്കുക. അങ്ങനെ വെക്കുന്ന സമയത്ത് അതന്നെ ഒരേ സമയത്ത് വെട്ടുക, അങ്ങനെ വേണ്ട അതിന് വിലയും കിട്ടില്ല, ജനങ്ങൾക്ക് ആവശ്യമില്ല, ആവശ്യത്തിലധികം വിപണിയിൽ എത്തിക്കൊണ്ട് അതിന് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് പകരം സർക്കാർ ചെയ്യേണ്ടത് ഓരോ കൃഷിഭവനിലും അതിൻ്റെ ഭൂപ്രദേശത്ത് പഠനം നടത്തി അതിൻ്റെ മണ്ണിൻ്റെ പഠനം നടത്തി നിർദ്ദേശങ്ങൾ സർക്കാർ നൽകുക. ഓരോ കൃഷിഭവനിലും ഇന്ന കൃഷിരീതികളാണ്. ഇപ്പം മാവൂർ പഞ്ചായത്തിൽ വാഴകൃഷി ചെയ്യുകയാണെങ്കിൽ മാവൂർ പഞ്ചായത്തിന് എല്ലാ സ്ഥലത്തും വാഴകൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളല്ല. അപ്പോൾ അത് പഠനം നടത്തിക്കൊണ്ട് ആ കർഷകനിലേക്ക് ഒരു ഉത്ബോധനം നടത്തിക്കൊണ്ട് അങ്ങനെ കർഷകൻ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ഉൽപ്പന്നത്തിന് മാന്യമായ വിലയും കിട്ടും. ജനങ്ങൾക്ക് ആവശ്യമായ അല്ലെങ്കിൽ മറ്റൊരു പച്ചക്കറികളായിരുന്നാലും ഇപ്പോൾ ഒരു വാഴകൃഷി തന്നെ അല്ല, ഇപ്പോൾ നമ്മൾ പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യാം. ഇപ്പോൾ തക്കാളി ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്, ഉരുളക്കിഴങ്ങ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്, വെളുത്തുള്ളി ചെയ്യുന്ന പറ്റുന്ന സ്ഥലങ്ങളുണ്ട്, ചെറിയുള്ളി ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ ഇവിടെ തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേട് വരില്ല.
1: നമ്മൾ ദിനംപ്രതി പറയുന്നൊരു കാര്യമാണ്, മായം ചേർന്ന ഉൽപ്പന്നങ്ങളാണ് നമുക്ക് കിട്ടുന്നത്, മായം ചേർന്ന പച്ചക്കറികളാണ് കിട്ടുന്നത്. ഇത്തരം നല്ല പ്രവൃത്തികൾ കാഴ്ചവെക്കുന്നതിലൂടെ മായം കലരാത്ത ഭക്ഷ്യോൽപ്പന്നങ്ങൾ നമുക്ക് തന്നെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത് അല്ലേ?
0: തീർച്ചയായും അത് സംശയമില്ല. ഞാൻ പറഞ്ഞു അതിന് നമ്മൾ പ്ലാനിങ് ആദ്യം തയ്യാറാക്കണം. ഇപ്പോൾ സർക്കാർ നല്ല സർക്കാരിനത് കൈയുള്ളൂ, കാരണം കൃഷി ഭവനോ കൃഷി ഓഫീസർമാർക്കോ അത് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർ മേലെ സർക്കാർ പറയുന്ന സംവിധാനങ്ങൾ സർക്കാർ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുകയാണെന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ. അതിൽ തന്നെ ഒരു പോയിന്റ് പറയാനുള്ളത്, എനിക്ക് കൃഷി ഓഫീസർമാർക്ക് അമിതമായ പേപ്പർ വർക്കുകൾ ഓരോ ഓഫീസിൽ നൽകാൻ പാടില്ല. അങ്ങനെ നൽകുന്ന സമയത്ത് കർഷകൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നേരിട്ട് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കുന്നതും നേരിട്ട് മനസ്സിലാക്കിയ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ കർഷകനിലേക്ക് എത്തി, കൃഷിയിലെ ഇടത്തിലേക്ക് എത്തി, ആ കൃഷിയിടത്തിൽ പരിശോധിച്ച് കർഷകൻ്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ കർഷകനൊരു മാനസികമായിട്ട് ഒരു അഭിവൃദ്ധി ഉണ്ടാവും. അതുപോലെ തന്നെ വിചാരിച്ച രീതിയിൽ തന്നെയാണോ ഈ കാര്യങ്ങൾ പോകുന്നതെന്ന് കൃഷി ഓഫീസർക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് ചെയ്യുമ്പോൾ നാട്ടിന് വലിയൊരു പുരോഗതി ഉണ്ടാവും. ആ പുരോഗതിയിലൂടെ നമ്മൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സർക്കാർ അതിനെന്ത് ചെയ്യണം വെച്ചാൽ സർക്കാർ പ്ലാൻ തയ്യാറാക്കി ഓരോ പഞ്ചായത്തിനോട് റിപ്പോർട്ട് തേടണം. റിപ്പോർട്ട് തേടുക എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ ഏതൊക്കെ കൃഷികളാണ് അവിടെ നടപ്പിലാവുക, അതിനൊരു ഡാറ്റ സർക്കാർ ഏറ്റെടുക്കുക. ആ കൃഷിരീതിക്കുള്ള പദ്ധതികളുമായി കൊണ്ട് സർക്കാർ മുമ്പോട്ട് പോയാൽ നേരത്തെ പറഞ്ഞതുപോലെ അടുക്കളത്തോട്ടം ഉൾപ്പെടെ പെണ്ണ് വനിതകൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങളാണ്. അപ്പോൾ അടുക്കളത്തോട്ടമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിപണിയിലേക്ക് എത്തുന്ന സമയത്ത് പച്ചമുളകായിരുന്നാലും ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന മല്ലിച്ചപ്പ്, പച്ചമുളക്, തക്കാളി, കരുവേപ്പിലയൊക്കെയാണ്. ഈ കരുവേപ്പിലയും മല്ലിച്ചപ്പിൻ്റെ ഒക്കെ അവസ്ഥ നമ്മളാരും പറഞ്ഞാൽ നമ്മൾ കഴിക്കില്ല, അത് വേറെ കാര്യം. പക്ഷെ അതില്ലാതെ നമുക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ ഈ പഞ്ചായത്തുകളിൽ, ചില പഞ്ചായത്തുകളിൽ അതിവിദഗ്ധന്മാരായ കർഷകരുണ്ട്. അവർ സ്കൂളോ അല്ലെങ്കിൽ മറ്റ് കോളേജുകളിലോ ഉപരിപഠനം നടത്തിയിട്ടല്ല അവർ അറിവ് നേടിയത്, മണ്ണിൽ ജീവിച്ചിട്ടാണ് അവർ അറിവ് നേടിയത്. എത്രയോ കർഷകരുണ്ട്. ആ അറിവ് വരും തലമുറകൾക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താനും ഇതിലൂടെ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഗവൺമെൻറ് ഇങ്ങനെ ഒരു സർക്കുലർ അല്ലെങ്കിൽ ഒരു തീരുമാനം ഉണ്ടാക്കി എല്ലാ കൃഷിഭവനോടും റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഡാറ്റ എടുത്ത് അപ്പോൾ കൊടിയത്തൂർ പഞ്ചായത്തിൽ നിന്ന് നടപ്പിലാക്കാം, മാവൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കാം. അപ്പം നടപ്പിലാക്കുന്ന

0: ോടുകൂടി തന്നെ നമ്മുടെ ഈ വിപണി ഇപ്പോൾ ഓണച്ചന്തക്ക് ഓണത്തിനൊരു ഉറ പച്ചക്കറി അല്ലെങ്കിൽ ഓണത്തിന് മുമ്പേ ഒരു പച്ചക്കറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ പല പേരിലാണെങ്കിലും ഓണത്തിനേക്ക് കിട്ടാവുന്ന പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഉദ്ദേശം. പക്ഷേ അതേ രീതി തന്നെ ഇതിലേക്കും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു എനിക്ക് തോന്നുന്ന ഒരു പരിധിവരെ വിജയത്തിലേക്ക് എത്തിക്കാനും അസുഖങ്ങൾക്ക് ഒരു ടാറ്റ പറയാനും ഈ കാര്യങ്ങളൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: ശരിക്കും ഒരു കൃഷി ഓഫീസർ എന്ന് പറഞ്ഞാൽ കർഷകൻ്റെ ഏറ്റവും അടുത്തൊരു മിത്രം തന്നെയാണെന്നാണ് വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ അവരുടെ കഴിവുകൾ കർഷകരിലേക്ക് എത്തിക്കാനും ആ കർഷകർക്ക് നേരിട്ട് അവരുമായിട്ടൊരു സംവാദവും കാര്യങ്ങളും അവരുടെ സംശയങ്ങളും ദൂരീകരിക്കാനും കഴിയുന്നില്ല ചില സാഹചര്യങ്ങളിൽ.
0: അങ്ങനെ തന്നെയാണ് അവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒന്നുകിൽ നമ്മൾ പിന്നെ കൃഷി ഓഫീസർമാർ കൃഷിഭവനിൽ ചെല്ലുമ്പോൾ ഉണ്ടാവാത്തത് അവർ ഈ പേപ്പർ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് മീറ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ വെച്ചുകൊണ്ട് ഇപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം, ആവശ്യമുള്ളത് ചെയ്യാതിരിക്കാനും പറ്റില്ലല്ലോ കാര്യങ്ങൾ നടത്തും. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതല്ലെങ്കിൽ ഫീൽഡ് ഓഫീസർമാരെ കൃത്യമായി ആ കാര്യങ്ങൾ നിർദ്ദേശം നൽകിക്കൊണ്ട് ഓരോ വാർഡിലേക്ക്, ഇപ്പോൾ ചുമതലകളൊക്കെ ഉണ്ട് ഓരോ വാർഡുകൾക്ക്, 3 വാർഡ് 4 വാർഡ് കൂടി ഒരു അസിസ്റ്റൻ്റാണ് ചുമതല. അപ്പോൾ അവരിപ്പോൾ അത് പോയി നോക്കുകയല്ലാതെ ഒരു സന്തോഷ നിമിഷത്തിലേക്ക് അവർക്ക് പങ്കെടുക്കാൻ ഒരിക്കലും സാധിക്കാറില്ല. ഒന്നുകിൽ വായ ഒടിഞ്ഞതിൻ്റെ അടുത്ത് പോവുക, അതായത് നെൽകൃഷി നശിച്ചതിൻ്റെ അടുത്ത് പോവുക, അല്ലെങ്കിൽ പന്നിശല്യം വന്നതിൻ്റെ, ഇതല്ല നമ്മളിതിൽ മാറ്റം എന്ന് പറഞ്ഞാൽ കർഷകൻ തുടങ്ങുന്നത് മുതൽ ഇത് അവസാനിക്കുന്നത് വരെ ആ ചിത്രം ആ കാര്യങ്ങളും ആ ഓഫീസർമാരുടെ അടുത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് കർഷകന് വലിയ സന്തോഷമായിരിക്കും, ചെറിയ സന്തോഷമൊന്നുമല്ല. അപ്പോൾ ആ സന്തോഷത്തോടൊപ്പം തന്നെ ഈ മേഖല അഭിവൃദ്ധി ഉണ്ടാവാനും വലിയൊരു
1: പുത്തൻ കാഴ്ചപ്പാട് തന്നെ ആയിരിക്കും കർഷകന് മുമ്പിൽ ഉണ്ടാവുന്നത്.
0: തീർച്ചയായും തീർച്ചയായും അതെ.
1: ഒത്തിരി സന്തോഷം പുത്തൻ ആശയങ്ങളും അതുപോലെ തന്നെ പുത്തൻ കാഴ്ചപ്പാടുകളുമായിട്ട് ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ പങ്കെടുത്തതിന് മുനീറിനോട് ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്.
0: താങ്ക് യു. ഒരിക്കലും നമ്മൾ ഈ മേഖല മൈനസായിട്ട് ചിന്തിക്കരുത്. കാരണം നമ്മളെപ്പോഴും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ കയ്യിലൊരു തൈ കിട്ടിയാലും മാത്തായി കിട്ടിയാൽ അത് കുഴിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ ഓടാൻ പാടുള്ളൂ. ഒരു ബസ് മിസ്സായി പോകുമെന്ന് വിചാരിച്ച് കൈ കിട്ടിയ തൈകൾ നഷ്ടപ്പെടുത്തുക, അതാണ് കർഷകൻ. കർഷകനെ സംബന്ധിച്ചിടത്തോളം ബസ് മിസ്സായാലും ആ തൈ കുഴിച്ച് ഇട്ട് നാട്ടുകാർക്ക് തണലാവട്ടെ. അപ്പോൾ ഏതായിരുന്നാലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ കർഷകരും ജനങ്ങളും കർഷകർ സഹായം നൽകി സപ്പോർട്ടാക്കി നിന്നുകൊണ്ട് കർഷകൻ നിലനിർത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വിജയമുള്ളൂ എന്ന് മനസ്സിലാക്കി ഒരിക്കൽ കൂടി ഇതിന് അവസരം നൽകി ആകാശവാണിയോട് ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു.
1: പ്രവാസ ജീവിതത്തിൽ നിന്നും കാർഷിക മേഖലയിലേക്ക് കർഷകനും സംരംഭകനുമായ മാവൂർ സ്വദേശി പറക്കുഴി കൊടപ്പന മുനീർ തന്റെ കാർഷിക മേഖലയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഇതുവരെ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
3: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
4: ആകാശവാണി കോഴിക്കോട്. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 23,760 രൂപ കോഴിക്കോട്. വടകര 24,530 രൂപ. മാനന്തവാടി 26,800 രൂപ. കൊപ്ര ക്വിൻ്റലിന് കോഴിക്കോട് എടുത്തപടി 13,600 രൂപ. വടകര 15,500 രൂപ. തേങ്ങപ്പിണ്ണാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് റോട്ടറി 3,700 രൂപ. നാളികേരം 1,000 ന്. പാലക്കാട് 24,000 രൂപ. പൊന്നാനി 16,500 രൂപ. കോഴിക്കോട് 15,980 രൂപ. മഞ്ചേരി ക്വിൻ്റലിന് 4,300 രൂപ. മാനന്തവാടി ക്വിൻ്റലിന് 5,600 രൂപ. കയർ ക്വിൻ്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000 രൂപ. കോഴിക്കോട് കൊയിലാണ്ടി 9,000 രൂപ.

0: റബ്ബർ ക്വിൻ്റലിന് കോഴിക്കോട് 27,000 രൂപ, മാനന്തവാടി 23,500 രൂപ. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 3,000 രൂപ, മാനന്തവാടി 3,600 രൂപ. പുൽത്തൈലം കിലോഗ്രാമിന് മാനന്തവാടി 1,700 രൂപ. അടയ്ക്ക 1,000 പാലക്കാട് 3,500 രൂപ, പൊന്നാനി 4,000 രൂപ, കോഴിക്കോട് ക്വിൻ്റലിന് 7,500 രൂപ, മഞ്ചേരി ക്വിൻ്റലിന് 7,500 രൂപ. കൊട്ടപ്പാക്ക് കോഴിക്കോട് പഴയതിന് ക്വിൻ്റലിന് 36,000 രൂപ, കോഴിക്കോട് പുതിയത് ക്വിൻ്റലിന് 36,000 രൂപ. പുകയില മീനംപാളയം ക്വിൻ്റലിന് പാലക്കാട് 21,000 രൂപ, കോഴിക്കോട് 8,300 രൂപ, മാനന്തവാടി 38,000 രൂപ. കുരുമുളക് ക്വിൻ്റലിന് മഞ്ചേരി നാടൻ 68,000 രൂപ, കോഴിക്കോട് നാടൻ 67,000 രൂപ, കോഴിക്കോട് ചേട്ടൻ 67,500 രൂപ, കോഴിക്കോട് വയനാടൻ 67,000 രൂപ, മാനന്തവാടി ചേട്ടൻ 69,500 രൂപ, മാനന്തവാടി വയനാടൻ 69,000 രൂപ. ചുക്ക് ക്വിൻ്റലിന് പാലക്കാട് 28,500 രൂപ, കോഴിക്കോട് 26,000 രൂപ, മാനന്തവാടി 22,500 രൂപ. ഇഞ്ചി ക്വിൻ്റലിന് കോഴിക്കോട് പുതിയത് 18,200 രൂപ, മാനന്തവാടി പുതിയത് 13,500 രൂപ. പച്ചക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,500 രൂപ, മാനന്തവാടി 2,000 രൂപ. ഉണക്കക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,800 രൂപ. ശർക്കര ക്വിൻ്റലിന് പാലക്കാട് 4,200 രൂപ, കോഴിക്കോട് 5,200 രൂപ, മാനന്തവാടി പാണ്ടി 4,650 രൂപ. നിലക്കടല ക്വിൻ്റലിന് പാലക്കാട് 17,000 രൂപ, ചിറ്റൂർ 16,500 രൂപ, കോഴിക്കോട് 13,500 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കോഴിക്കോട് ലഗോൺ 720 രൂപ, മാനന്തവാടി ലഗോൺ 740 രൂപ. വെറ്റില 100 എണ്ണത്തിന് തിരൂർ 40 രൂപ. കൈതച്ചക്ക ക്വിൻ്റലിന് കോഴിക്കോട് 5,500 രൂപ, മാനന്തവാടി 5,900 രൂപ. പഞ്ചസാര ക്വിൻ്റലിന് പാലക്കാട് 4,540 രൂപ, കോഴിക്കോട് 4,400 രൂപ, മാനന്തവാടി 4,550 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കോഴിക്കോട് 16,000 രൂപ, മാനന്തവാടി 16,000 രൂപ. നേന്ത്രക്കായ ക്വിൻ്റലിന് പാലക്കാട് 3,600 രൂപ, മഞ്ചേരി 2,200 രൂപ, കോഴിക്കോട് 4,000 രൂപ, മാനന്തവാടി 2,900 രൂപ. അരി കോഴിക്കോട് ക്വിൻ്റലിന് മീഡിയം ജീരകശാല 18,300 രൂപ, പാലക്കാട് മട്ട 4,600 രൂപ, ബോധന 3,750 രൂപ. അരി മാനന്തവാടി ക്വിൻ്റലിന് ഗന്ധകശാല 18,700 രൂപ, മട്ട 4,700 രൂപ, കുറുവ 4,500 രൂപ. അരി പാലക്കാട് ക്വിൻ്റലിന് മട്ട 4,500 ര�ൂപ, പൊന്നി 3,800 രൂപ, പാലക്കാടൻ ജയ 4,200 രൂപ, AP1 4,100 രൂപ, ബോധന 3,800 രൂപ. അരി ചിറ്റൂർ ക്വിൻ്റലിന് മട്ട 4,800 രൂപ, GST 4,000 ര�ൂപ, പൊന്മണി 4,000 രൂപ, വെള്ളപ്പൊന്നി 5,300 രൂപ. കടല ക്വിൻ്റലിന് കോഴിക്കോട് 7,000 ര�ൂപ, മാനന്തവാടി 6,800 രൂപ. നെല്ല് ക്വിൻ്റലിന് മാനന്തവാടി മട്ട 2,550 രൂപ. കമ്പോള വില നിലവാരം അവസാനിക്കുന്നു. റീജിയണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ തയ്യാറാക്കിയത്. കാലാവസ്ഥാ അറിയിപ്പുകൾ. കേരളത്തിലും ലക്ഷദ്വീപിലും മിക്കയിടങ്ങളിലും വ്യാപകമായ മഴ ലഭിക്കുകയുണ്ടായി. നിലമ്പൂരിലാണ് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത്. അടുത്ത ഒരാഴ്ചക്കാലം കേരളത്തിലും ലക്ഷദ്വീപിലും മഴയോ ഇടിയോടുകൂടിയ മഴയോ പെയ്യുവാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. കാലാവസ്ഥാ അറിയിപ്പുകൾ സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രവാസി കൂട്ടായ്മയും ധാതു തൊഴിൽ മേഖലകളിലെ പങ്കാളിത്തവും പ്രധാന ലക്ഷ്യങ്ങൾ. കാർഷിക മേഖലയിൽ എൽനിനോ പ്രതിഭാസം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി നേരിടാൻ രാജ്യം സജ്ജമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വയനാട് കള്ളാടി ദുരന്ത ബാധിത പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിച്ചു. തുരങ്ക നിർമ്മാണത്തിൽ സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. രണ്ട് ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ഒഡീഷയിലെ ഭുവനേശ്വർ സന്ദർശിക്കും. ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാല

0: ശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ദേശീയ ലോഞ്ചിംഗ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ചടങ്ങിൽ ഒഡീഷ ഡീപ് സീ ഫിഷിംഗ് മിഷൻ രേഖയും ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്യും. തുടർന്ന് ഖോർധ ഭുവനേശ്വറിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക തന്ത്രപ്രധാന ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനൊപ്പം ഓസ്ട്രേലിയയിലെ സജീവമായ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിലും ഈ സന്ദർശനം നിർണായക പങ്കുവഹിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്ത്യ ഓസ്ട്രേലിയ ഉഭയകക്ഷി ബന്ധം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് പ്രമുഖ ആരോഗ്യമേഖലാ വിദഗ്ധനും മെമ്പർ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി ജേതാവുമായ ദീപക് സംഘ്വി ആകാശവാണിയോട് പറഞ്ഞു. ഇന്ത്യയിലെ മികച്ച വിദ്യാഭ്യാസ മേഖലയിലൂടെ ഉയർന്നുവരുന്ന ആരോഗ്യ പ്രവർത്തകരും എഞ്ചിനീയർമാരും ഓസ്ട്രേലിയയിലെ തൊഴിൽ പ്രതിസന്ധിക്ക് വലിയ പരിഹാരമാകും. പകരം ഇന്ത്യയുടെ നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ നിർണായക ധാതുക്കളും അപൂർവ മൂലകങ്ങളും ഓസ്ട്രേലിയയിൽ നിന്ന് ലഭ്യമാകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ ശക്തമായ പങ്കാളിത്തം വരും നാളുകളിൽ കൂടുതൽ സാമൂഹിക സാമ്പത്തിക പുരോഗതിക്ക് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിൽ എത്തിയത്. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി, സഹമന്ത്രി സാവിത്രി താക്കൂർ, മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്, മന്ത്രി ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ ഇന്നത്തെ യോഗങ്ങളിൽ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. സമത്വവും സ്ത്രീ ശാക്തീകരണവും ഉറപ്പാക്കുന്നതിന് ഒരുമിച്ച് മുന്നേറണമെന്ന് ശ്രീമതി അന്നപൂർണ ദേവി പറഞ്ഞു. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സർക്കാർ സാങ്കേതികമായും നിയമപരമായുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര സർക്കാർ തുരങ്കപാത നിർമ്മാണത്തിന് പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ നിർമ്മാണ കരാർ ഏറ്റെടുത്തവർ പാലിച്ചോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ സഹായധനം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അതിനിടെ ദുരന്ത ബാധിത പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് വൈകുന്നേരം സന്ദർശിച്ചു. ദുരിതാശ്വാസ ക്യാമ്പിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. കളക്ട്രേറ്റിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗവും ചേർന്നു. രാജ്യത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലെ സുരക്ഷ, എമിഗ്രേഷൻ സംവിധാനം, യാത്രക്കാർക്കുള്ള സൌകര്യം തുടങ്ങിയവ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാംമോഹൻ നായിഡു എന്നിവർ വിലയിരുത്തി. ഓട്ടോമേറ്റഡ് എക്സ്റേ ട്രേ റിട്ടേൺ സിസ്റ്റം വിമാനത്താവളങ്ങളിൽ സജ്ജമാക്കാൻ ശ്രീ അമിത്ഷാ നിർദ്ദേശം നൽകി. വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് മുൻഗണനാടിസ്ഥാനത്തിൽ വികസനം നടപ്പാക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകി. രാജ്യത്ത് തപാൽ വകുപ്പുമായി സഹകരിച്ച് കൂടുതൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തവനൂർ തപാൽ ഓഫീസിൽ സജ്ജമാക്കിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ഓരോ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ എന്നത് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതിയാണെന്നും ശ്രീ സുരേഷ് ഗോപി അറിയിച്ചു. കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് അൽ സബാഹുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കുവൈത്ത് കിരീടാവകാശി കാണിക്കുന്ന പ്രതിബദ്ധതയെ ശ്രീ ജയശങ്കർ അഭിനന്ദിച്ചു. കൂടിക്കാഴ്ചയിൽ ഗൾഫ് മേഖലയിലെ സംഭവവികാസങ്ങളും ചർച്ചയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ഫുട്ബോൾ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരക്രമം നിശ്ചയിച്ചു. ഫ്രാൻസ്, മൊറോക്കോ, നോർവേ, ഇംഗ്ലണ്ട്, സ്പെയിൻ, ബെൽജിയം, അർജന്റീന, സ്വിറ്റ്സർലാന്റ് എന്നീ ടീമുകളാണ് ക്വാർട്ടറിലെത്തിയത്. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. ശനിയാഴ്ച സ്പെയിൻ ബെൽജിയം പോരാട്ടവും ഞായറാഴ്ച നോർവേ, ഇംഗ്ലണ്ട്, അർജന്റീന, സ്വിറ്റ്സർലാന്റ് മത്സരങ്ങളും നടക്കും. ഇതാദ്യമായാണ് നോർവേ ലോകകപ്പ് ക്വാർട്ടറിൽ എത്തുന്നത്. 8-ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് തെലങ്കാന വേദിയാകും. കേന്ദ്ര

0: കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. രാജ്യത്തെ യുവാക്കൾക്ക് അവരുടെ കായിക പ്രതിഭ പ്രകടിപ്പിക്കാനുള്ള മികച്ച വേദിയായി ഈ ഗെയിംസ് മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. എൽ നിനോ പ്രതിഭാസം കൃഷിയിലുണ്ടാക്കുന്ന ആഘാതം നേരിടാൻ കേന്ദ്ര സർക്കാർ പൂർണ്ണ സജ്ജമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല അവലോകന യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: കേന്ദ്ര സർക്കാരിനെ ചുനൌത്തി കാ സാമന കരണിക്ക് തയ്യാറി അപ്രേൽ മെയ് ശുരു കർദി തി മേ ലഗാതാർ കൃഷിമന്ത്രി വരിഷ്ഠ അധികാരിയോ കെ സമ്പർക്ക് മേ ഹൂ ഓർ ജോ ഹമാരി ടീം ഹേ വോ ബി ലഗാതാർ മോണിറ്ററിംഗ് കർ റഹി ഹേ സചിവ് ബി ലഗാതാർ മോണിറ്ററിംഗ് കർ റഹേ ഹേ അൽ നിനോ മോണിറ്ററിംഗ് സെൽ ഓർ ക്രാപ് ബേദർ ബാജ് ഗ്രൂപ്പ് ലഗാതാർ മാൻസൂൺ ബുവായി കി സ്ഥിതി ഫസലോ കി സ്ഥിതി ഓർ ബാജാർ കി സ്ഥിതി പർ നജർ രഖേ ഹുവേ ഹേ.
0: കേന്ദ്ര സർക്കാരിന്റെ ലഹരി മുക്ത ഭാരത യജ്ഞം ഇതുവരെ 23 കോടിയിലധികം ജനങ്ങളിലേക്ക് എത്തിയതായി സാമൂഹിക നീതി മന്ത്രാലയം അറിയിച്ചു. ഇതിൽ 7.81 കോടിയിലധികം യുവാക്കളും 5.24 കോടി സ്ത്രീകളും ഉൾപ്പെടുന്നു. രാജ്യം ലഹരിമുക്തമാക്കാൻ വിവിധ മന്ത്രാലയങ്ങളും സന്നദ്ധ സംഘടനകളും ആശുപത്രികളും ഒത്തൊരുമിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ പറഞ്ഞു. ലഹരി വിപത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇപിഎഫ് പലിശ ജൂലൈ 15 അക്കൌണ്ടുകളിൽ എത്തുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 2025-26 സാമ്പത്തിക വർഷത്തെ 8.25% പലിശ 34 കോടിയോളം വരുന്ന ഇപിഎഫ് അക്കൌണ്ടുകളിൽ ലഭ്യമാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. 1.44 ലക്ഷം കോടി രൂപയാണ് വരിക്കാർക്ക് കൈമാറുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ലഘുയാത്രാ വിമാനമായ 19-സീറ്റർ സാരസ് MK2 രൂപകൽപ്പന വിജയകരമായി പൂർത്തിയാക്കിയ നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസിനെ സിവിൽ ഏവിയേഷൻ മന്ത്രി രാംമോഹൻ നായിഡു അഭിനന്ദിച്ചു. തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഈ വിമാനങ്ങൾ രാജ്യത്തെ വിദൂരത്തും ഉയർന്ന പ്രദേശങ്ങളിലുമുള്ള വിമാനത്താവളങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനുള്ള ഉഡാൻ പദ്ധതിക്ക് ഊർജ്ജമാകുമെന്നും മന്ത്രി പറഞ്ഞു. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ടെഹ്റാനുമായി ഇനി ചർച്ചകൾക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തുർക്കിയെ തലസ്ഥാനമായ അങ്കാറയിൽ നാറ്റോ ഉച്ചകോടിക്കിടെ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ്. ഹോർമൂസ് കടലിടുക്കിൽ 3 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമണം ശക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പ്രസ്താവന. ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളും തമ്മിലുള്ള ചരക്ക് വ്യാപാര കരാർ പുതുക്കുന്നതിനുള്ള 13-ാമത് സംയുക്ത സമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഈ മാസം 10 വരെ ഓൺലൈനായും നേരിട്ടുമുള്ള ഹൈബ്രിഡ് രീതിയിലാണ് യോഗം നടക്കുന്നത്. വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട സബ് കമ്മിറ്റികൾക്ക് ആവശ്യമായ തന്ത്രപ്രധാന നിർദ്ദേശങ്ങൾ ജോയിന്റ് കമ്മിറ്റി നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രവാസി കൂട്ടായ്മയും ധാതു തൊഴിൽ മേഖലകളിലെ പങ്കാളിത്തവും പ്രധാന ലക്ഷ്യങ്ങൾ. കാർഷിക മേഖലയിൽ എൽ നിനോ പ്രതിഭാസം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി നേരിടാൻ രാജ്യം സജ്ജമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വയനാട് കള്ളാടി ദുരന്ത ബാധിത പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിച്ചു. തുരങ്ക നിർമ്മാണത്തിൽ സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി കോഴിക്കോട്.
3: യുവവാണി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, യുവവാണിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവവാണിയിൽ മ്യൂസിക് ബാൻഡായ അരോറ ഓപ്പസ് അവതരിപ്പിക്കുന്ന ഗാനങ്ങളാണ്. ആദ്യമായി കാപ്പി രാഗത്തിൽ നയന പ്രകാശ് പാടുന്നു.

0: മ്യൂസിക് ബാൻഡായ അറോറ ഓപ്പസ് അവതരിപ്പിച്ച ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പാടിയവർ നയന പ്രകാശ്, രേഷ്മ എസ് രാജ്. കീബോർഡ് സാജൻ, ഗിത്താർ ശ്രീശങ്കർ, വയലിൻ ബാലു, ഡ്രംസ് വിഷ്ണു.
1: യുവവാണി സമാപിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട്.
1: റിയൽ എഫ് എം പോഡ്കാസ്റ്റ്.
2: റിയൽ വോയിസസ്, റിയൽ സ്റ്റോറീസ്.
3: ഗാന്ധിയനും സാമൂഹ്യ പ്രവർത്തകനുമായ പി വി രാജഗോപാലുമായി ബോബി സി മാത്യു നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം.
4: നമ്മുടെ ഇപ്പോൾ കേരളീയ സമൂഹത്തിന് തന്നെ സമാധാനകാംക്ഷികളായ മനുഷ്യര്, മനുഷ്യ സ്നേഹത്തെ ഉദ്ഘോഷിക്കുന്ന മനുഷ്യര്, അവരൊത്തു ചേർന്നിട്ട് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ നമുക്കറിയാം. അത്തരം മനുഷ്യരുടെ ഇടപെടലാണ് അവസാനം ഒരു ഫലമായി മാറിയിട്ടുള്ളത്. അത്തരം പ്രവർത്തനത്തിൽ തന്നെയാണ് അങ്ങ് ഇപ്പോഴും ആജീവനാന്തം ഒഴുകിയിരിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം, അങ്ങയുടെ വിനോബഭാവയോടൊപ്പം ജീവിച്ച അനുഭവത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ ഇന്ത്യ മുഴുക്കെയുള്ള ഭൂദാന പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളൊക്കെ തൊട്ട് അനുഭവിച്ച മനുഷ്യൻ എന്ന നിലയിൽ, അതിന്റെ തുടർച്ച എന്ന നിലയിൽ ഭൂമിയില്ലാത്ത കർഷകർ, ആദിവാസികൾ, ഗ്രാമീണർ, ഈ ദരിദ്രരായ മനുഷ്യർ, ഇവരൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളെ അങ്ങ് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങയുടെ ജീവിതത്തിലൂടെ അത് തൊട്ടറിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു പരിഹാരം എന്നുള്ള നിലയിൽ അങ്ങ് അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എങ്ങനെയാണ്?
5: മഹാത്മാഗാന്ധിയിൽ നിന്ന് നമ്മളൊക്കെ എന്താ പഠിച്ചത്? മഹാത്മാഗാന്ധിയുടെ ടെലിസ്മാൻ എന്ന് പറയും. മഹാത്മാഗാന്ധി ഒരു മന്ത്രേ തന്നിട്ടുള്ളൂ നമുക്കൊക്കെ. എന്ത് ചെയ്യുമ്പോഴും സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവരും ചിന്തിക്കുക. അപ്പോൾ ആ ടെലിസ്മാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായിരിക്കണം. അത്

ഗവൺമെൻറ് ഓഫീസിലിരിക്കുന്നവർക്കും മനസ്സിലായിരിക്കണം, പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ളവർക്കും മനസ്സിലായിരിക്കണം, ഇന്നത്തെ എല്ലാ വിഷമങ്ങൾക്കും കാരണം നമ്മൾക്കത് മനസ്സിലായില്ല എന്നാണ്. മഹാത്മാഗാന്ധി തന്ന മന്ത്രം നമ്മൾ മറന്നിരിക്കുന്നു. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് അഹിംസ ഒരു വഴിയാണ്, പക്ഷേ ചെയ്യേണ്ടത് എന്താണ്? അഹിംസ അഹിംസ എന്ന് പറഞ്ഞാൽ എടുക്കുകയല്ല, അഹിംസയിൽ കൂടെ ഈ അവസാന തട്ടിൽ കിടക്കുന്ന മനുഷ്യന് നീതി നേടിക്കൊടുക്കാൻ കഴിയുമെന്ന് ശ്രമിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് ഞാൻ ഇന്ത്യയിലെ നാല് ഭാഗങ്ങളിലും സഞ്ചരിച്ച് യുവാക്കളെ ട്രെയിൻ ചെയ്ത് പാവപ്പെട്ട സമൂഹങ്ങളെ സംഘടിപ്പിച്ച് അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ഒരു ഭാഗമാണ് ഭൂമി. കാരണം കേരളത്തിൽ നോക്കൂ, ഇവിടെ മുത്തങ്ങ സമരം നടന്നു, ചേങ്കര സമരം നടന്നു, അരിപ്പ സമരം നടന്നു, ആർലസ് നടന്നു, ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? മണ്ണിന് വേണ്ടിയാണ്. അവർക്ക് വേണ്ടത് ജീവിക്കാൻ ഭൂമിയും വെള്ളവും കാടുമാണ്. അപ്പോൾ 75 വർഷത്തെ സ്വാതന്ത്ര്യത്തിന് ശേഷം അത്രയും സാധാരണ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ എവിടെയോ നമ്മുടെ വികസനത്തിന് അപാകതയുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ അപാകത മാറ്റലായിരുന്നു എൻ്റെ ജോലി. ആ പ്രയത്നത്തിൽ അഹിംസയാണ് നല്ല വഴിയെന്ന് കണ്ടുകൊണ്ട് ഇതിനെ കൊണ്ട് യോജിപ്പിച്ചു. സാധാരണക്കാരന് വേണ്ടിയ പോരാട്ടം, അഹിംസയിൽ കൂടിയുള്ള പോരാട്ടം. അതിന്ന് ഒരു വലിയൊരു കാര്യമല്ലെങ്കിലും

0: ഇന്ത്യയിലെ നാല് ഭാഗങ്ങളിലും സഞ്ചരിച്ച് യുവാക്കളെ ട്രെയിൻ ചെയ്ത് പാവപ്പെട്ട സമൂഹങ്ങളെ സംഘടിപ്പിച്ച് അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ഒരു ഭാഗമാണ് ഭൂമി. കാരണം കേരളത്തിൽ നോക്കൂ, ഇവിടെ മുത്തങ്ങ സമരം നടന്നു, ചേങ്കര സമരം നടന്നു, അരിപ്പ സമരം നടന്നു, ആറള സമരം നടന്നു, ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? മണ്ണിന് വേണ്ടിയാണ്. അവർക്ക് വേണ്ടത് ജീവിക്കാൻ ഭൂമിയും വെള്ളവും കാടുമാണ്. അപ്പോൾ 75 വർഷത്തെ സ്വാതന്ത്ര്യത്തിന് ശേഷം അത്രയും സാധാരണ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ എവിടെയോ നമ്മുടെ വികസനത്തിൽ അപാകതയുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ അപാകത മാറ്റലായിരുന്നു എൻ്റെ ജോലി. ആ പ്രയത്നത്തിൽ അഹിംസയാണ് നല്ല വഴി എന്ന് കണ്ടുകൊണ്ട് ഇതിനേണ്ടി യോജിപ്പിച്ചു. സാധാരണക്കാരന് വേണ്ടി പോരാട്ടം, അഹിംസയിൽ കൂടിയുള്ള പോരാട്ടം. അതിൽ നിന്ന് ഒരു വലിയൊരു കാര്യമല്ലെങ്കിലും വലിയൊരു ഫിലോസഫി പോലാണ് ഇപ്പോൾ ലോകം അതിനെ കാണുന്നത്. ലോകത്തെല്ലാവരും അതിനെക്കുറിച്ച് എഴുതുമ്പോഴും സംസാരിക്കുമ്പോഴും ഇതിന് ഉദാഹരണമായി എടുക്കുമ്പോഴൊക്കെ അവർ പറയുന്നത് ഇത് വലിയൊരു കോമ്പിനേഷനാണല്ലോ, ഇതെങ്ങനെ കണ്ടുപിടിച്ചു? അത് വലിയൊരു കാര്യമായിട്ട് ആളുകൾ കരുതുന്നു. അതിന് സ്കെയിലപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യം 100 പേരെ കൊണ്ട് നടക്കുന്നു, പിന്നെ 500 പേരെ കൊണ്ട് നടക്കുന്നു, പിന്നെ 1000 പേരെ കൊണ്ട് നടക്കുന്നു, പിന്നെ അത് 100,000 വരെ എത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഒരു സ്കെയിലപ്പ് ചെയ്യലാണ്. അപ്പോൾ സാധാരണക്കാരന് വേണ്ടി നീതി, അഹിംസ വഴി, ഈ രണ്ട് കാര്യം നമ്മളുടെ യുവാക്കൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവർ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ കോൺഫ്രണ്ടേഷൻ ഇല്ലാതെ, കൊലലും കൊലയും ഇല്ലാതെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടൊരു പുതിയ സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയും, നാടിനെ നിർമ്മിക്കാൻ കഴിയും. അതിലേക്കാണ് ഞാൻ ആളുകളെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കുന്നത്. യുവാക്കൾ ട്രെയിനിങ് ചെയ്യുന്നു, അതിനുവേണ്ടി തന്നെ മിനിസ്റ്റേഴ്സുമായിട്ടും പൊളിറ്റീഷ്യനുമായിട്ടും സംസാരിക്കുന്നതിന് തന്നെ, ഗവൺമെൻറ് ഒഫീഷ്യൽസുമായി സംസാരിക്കുന്നതിന് തന്നെ ഒരു പുതിയ പൊളിറ്റിക്സ് എന്തുകൊണ്ടുണ്ടാക്കിക്കൂടാ? അപ്പോൾ ഒരു ന്യൂ പൊളിറ്റിക്സാണ് ഗാന്ധിയുടെ പൊളിറ്റിക്സ്, ജനങ്ങളുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, ദ പീപ്പിൾസ് പൊളിറ്റിക്സ്. അതിനാണ് വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്.
1: ഈ ഏകതാ പരിഷത്തിന്റെ ഒരു സ്ഥാപനത്തിലേക്ക് നയിക്കുന്നതും അങ്ങയുടെ ഈ ഒരു ദർശനങ്ങളും ഈ ഒരു പ്രവർത്തനങ്ങളുടെ ഒരു ഏകോപനം ഒക്കെയാണ്.
0: അതെ.
1: അതിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയായിരുന്നു?
0: ഏകതാ പരിഷത്ത് എന്ന പേര് ഏക്ത, എല്ലാവരെയും കൂട്ടിച്ചേർക്കലാണല്ലോ പരിപാടി, അപ്പോൾ അത് ഏകത ആവട്ടെ. അപ്പോൾ ഏക്ത എന്താ ആഗ്രഹിക്കുന്നത്? ഒന്ന്, സമൂഹത്തിൽ ഏകത ഉണ്ടാവണം. എന്നുവെച്ചാൽ ഉള്ളവനും ഇല്ലാത്തവനും എന്ന ഈ ദൂരം മാറണം. അതുപോലെ ഞാൻ നീ എന്ന ഈ ഭാവം ഉണ്ടല്ലോ, ഞാൻ വിശ്വസിക്കുന്നത് പോലെയല്ല നീ വിശ്വസിക്കുന്നത്, നിൻ്റെ വിശ്വാസം എന്നിൽ നിന്ന് ഭിന്നമായതുകൊണ്ട് നീ എൻ്റെ ശത്രുവാണ് എന്ന് വിശ്വസിക്കുന്നത് പകരം ഏക്ത എന്ന് പറഞ്ഞാൽ ഈ ഭിന്നതകൾ മറന്ന്, ഈ ഭാഷയുടെയും വേഷത്തിൻ്റെയും നാടിൻ്റെയും ഒക്കെ ഭിന്നതകൾ മറന്ന് ഒരു സമൂഹമാവാൻ കഴിയണം. എന്നിട്ട് പാവപ്പെട്ടവന് വേണ്ടി ഫോക്കസ് ചെയ്യുക, അഹിംസ വഴിയിൽ കൂടെ നേടിക്കൊടുക്കുക. അതിലാണ് ഏകതാ പരിഷത്ത് ഇതുവരെ ജയിച്ചത്. ഒരുപടി യുവാക്കൾ അതിൽ ട്രെയിൻഡായ ആശയം മനസ്സിലാക്കിയവർക്ക്, കാരണം ഞങ്ങൾ ട്രെയിനിങ് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുമ്പം ഗാന്ധി ചെയ്തതുപോലെ സർവധർമ്മ പ്രാർത്ഥന ഉണ്ടായിരിക്കണം, ശ്രമദാനം ഉണ്ടായിരിക്കണം, അധ്വാനിച്ച് ജീവിക്കാൻ പഠിക്കണം. അപ്പോൾ എല്ലാം അന്ന് ഗാന്ധി ചെയ്ത കുറേ കാര്യങ്ങൾ ഇന്ന് ചെയ്യാൻ കഴിയുന്നു എന്നാണ് ഇതിൻ്റെ നേട്ടം. അതിൽ നിന്ന് ഇന്നും റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നത് കാണുമ്പോൾ ഗാന്ധി റിലവൻ്റ് ആണെന്ന് മനസ്സിലാവും. പലരും പറയുന്നില്ലേ ഗാന്ധി റിലവൻ്റ് അല്ല, അതൊക്കെ അത് ആ കാലത്ത് ചെയ്തു പോയി, ഇനിയിപ്പോൾ ഒന്നും നടക്കാൻ പോകുന്നില്ല ഈ ലോകത്തൊന്നും പറയുന്നില്ലേ. ഞാൻ സ്ഥാപിക്കുന്നതെന്താ വെച്ചാൽ, ഞാൻ ചെയ്ത് കാണിക്കുന്നതെന്താണെന്ന് വെച്ചാൽ ഗാന്ധി സ്റ്റിൽ റിലവൻറ്റ്. ഞാൻ ഗാന്ധിയുടെ വഴിയിൽ കൂടി ചെയ്യുകയാണെങ്കിൽ സ്നേഹവും സമാധാനമുള്ള ഒരു ലോകം ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ പ്രശ്നം പരിഹരിക്കൽ മാത്രമാവരുത്, പ്രശ്നം പരിഹരിച്ചാലും പിന്നെ ലോകം ഉണ്ടാവണ്ടേ, ജീവിക്കണ്ടേ? അപ്പോൾ പ്രശ്നപരിഹാരത്തിൻ്റെ സമയത്തും ഒരു ഭാവി ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സംഘടനയായിരിക്കണം. അങ്ങനെയാണ് ഏകതാ പരിഷത്തിൻ്റെ ക്രിയേഷൻ ഉണ്ടായത്.
1: ഇപ്പോൾ നമ്മുടെ ഒരു പാങ്ങ് പറയുന്ന ഈ ഗാന്ധിയൻ ജീവിതത്തെ ദർശനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഓരോ കാലത്തും ഒരു വലിയ രീതിയിൽ ഒരു സ്വാധീനമായി പലപ്പോഴും മാറിയിട്ടുള്ളത് ഗാന്ധിയൻ ജീവിതത്തെ അവലംബിച്ച് നിർമ്മിച്ചിട്ടുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ മറ്റ് പുസ്തകങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലേക്ക് പോകുമ്പോൾ പലപ്പോഴും പുറത്തുനിന്നുള്ളവർ വന്നിട്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റിൽ മഹാത്മാഗാന്ധിയെ പോർട്രേ ചെയ്തൊരു വിധം ഡൊമിനിക് ലാപ്പിയറും ലാരി കോളിൻസ് എഴുതിയ പുസ്തകം, അതിലൂടെ കിട്ടുന്ന ഗാന്ധി എന്ന് പറയുന്ന ഒരു ഇൻസൈറ്റ് ഭയങ്കര ഇലക്ട്രിഫൈയിങ് ആയിട്ട് ഗാന്ധിയെ പ്രസന്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു, ആ പുസ്തകത്തിലൂടെ കഴിഞ്ഞു. അത് വലിയൊരു പുതിയ കാലത്തെ ഇൻസ്പിറേഷൻ ആയി. അറ്റൻബറോ കൊണ്ടുവന്ന ഗാന്ധി എന്ന് പറയുന്നത് ഒരു ഗെയിം ചേഞ്ചർ പോലെ ഈ ഭൂഖണ്ഡത്തെ സ്വാധീനിച്ചു. ഞാൻ ഉദ്ദേശിക്കുന്ന കലാരൂപത്തിലും മറ്റൊക്കെ ഉള്ള പ്രയത്നങ്ങൾ പലപ്പോഴും പുറത്തുനിന്നുള്ള മനുഷ്യർ ചെയ്തിട്ടാണല്ലോ അത്, ആ രീതിയിലേക്ക് എന്റെ ഒരു പരിമിതി നമ്മുടെ മുന്നിൽ വരുന്നുണ്ടോ, അല്ലെ നമ്മൾ അത്രയും ആഴത്തിൽ അത് മനസ്സിലാക്കാഞ്ഞിട്ടാണോ?
0: ഞാൻ ലോകത്ത് പല രാജ്യത്തും പോകുമ്പോൾ ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് ഇന്നത്തെ ആവശ്യം ഗാന്ധിയാണ്, കാരണം യുദ്ധവും പൊളിറ്റിക്സും ഒന്നും കൊണ്ട് കാര്യങ്ങൾ നേടാൻ പോകുന്നില്ല, നേടണമെങ്കിൽ ഗാന്ധിയുടെ വഴിയിൽ കൂടി വേണം. അപ്പോൾ എനിക്കൊന്ന് റിലവൻ്റ് ആണ്. കാരണം ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഗാന്ധി മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ കമൻ്റ് എന്തായിരുന്നു? വരുന്ന തലമുറകൾക്ക് ഇത് വിശ്വസിക്കാൻ വിഷമമുണ്ടാവും ഇങ്ങനെയൊരാൾ ഭൂമിയിൽ ജീവിച്ചു എന്ന്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇങ്ങനൊരാൾ ഭൂമിയിൽ ജീവിച്ചു, ഇന്ന് തലമുറയ്ക്ക് മനസ്സിലാകാൻ വിഷമിക്കുന്നു. അദ്ദേഹത്തെ വീണ്ടും വീണ്ടും യുവാക്കളിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമാണ്. കാരണം വാർ ഇൻഡസ്ട്രിക്ക് ഇന്നും ഏറ്റവും അധികം ഭയം ഗാന്ധി

0: അവരാഗ്രഹിക്കുന്നത് ഈ ഗാന്ധി എന്ന ഈ മനുഷ്യനൊന്ന് മാറിക്കിട്ടിയാൽ ഞങ്ങൾക്ക് വേണ്ട പോലെ വാഴാം ഈ ലോകത്തിൽ, അല്ലേ? ഈ ഗാന്ധിയാണ് ഇന്നും എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നത്, മരിച്ച ഗാന്ധി. ഇതാ സമാധാനത്തിൽ കൂടിയും അഹിംസയിൽ കൂടിയും നല്ലൊരു ലോകം ഉണ്ടാക്കാൻ കഴിയുന്നു. വേണ്ടാത്ത കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഗാന്ധിയാണ്. അപ്പോൾ ഗാന്ധിയെ മാറ്റണം. ഞാനെപ്പോഴും ഉദാഹരണം പറയും. ഒരു വയസ്സായ ഒരു അച്ഛനിരിക്കുന്നു വീട്ടിൻ്റെ മുൻപിൽ, ദിവസവും പറയുന്നു മക്കളെ കള്ളു കുടിക്കരുത്, മക്കളെ ബീഡി വലിക്കരുത്, മക്കളെ കട്ട് തിന്നരുത് എന്നൊക്കെ പറഞ്ഞാൽ എന്താ നമ്മൾ ആഗ്രഹിക്കുക? ഈ മുത്തച്ഛനൊന്ന് മരിച്ചു കിട്ടിയാൽ മതി, എന്നാൽ നമുക്കൊന്ന് സുഖമായിട്ടൊന്ന് ജീവിക്കാമല്ലോ. അതുപോലെ ഇന്ന് ഈ കളവ് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന സമൂഹം, തട്ടിപ്പറിക്കുന്ന സമൂഹം, ആവശ്യത്തിലധികം ആഡംബരങ്ങൾ കാണിക്കുന്ന സമൂഹം, വാല്യൂസിനെ പറ്റി ഒട്ടും ചിന്തയില്ലാത്ത സമൂഹം, അങ്ങനെ കളവിലും ഇമ്മോറാലിറ്റിയിലും വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന് ഏറ്റവും അധികം ഭയം ഗാന്ധിയായിരിക്കും. ആ ഗാന്ധിയെ നശിപ്പിക്കൽ എല്ലാവരുടെയും ആവശ്യമായി മാറിയിരിക്കുന്നു എന്ന്. അതുകൊണ്ടാണ് ഈ രണ്ട് വഴികൾ, ഗാന്ധിയെ നശിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് ധൂർത്താടാം, മലയും കാടും എല്ലാം നശിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും കഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു ലോകം ഉണ്ടാക്കാം. ഗാന്ധിയെപ്പോലുള്ളവർ, മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലുള്ളവർ, നെൽസൺ മണ്ടേലയെ പോലുള്ളവർ മുന്നിൽ വെച്ചുകൊണ്ട്, ദലായ് ലാമയെ പോലുള്ളവർ മുന്നിൽ വെച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു നല്ല ലോകത്തെയും സൃഷ്ടിക്കാൻ കഴിയും. ഈ യുദ്ധവും യുദ്ധൂർത്തുമുള്ള ഒരു ലോകത്തിലേക്ക് പോകണം, അല്ല ശാന്തിയും സമാധാനമുള്ള ലോകത്തിലേക്ക് പോകണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഭൂട്ടാനിൽ നോക്കുക, അവർ ഹാപ്പിനെസ് ഇൻഡെക്സ് ഉണ്ടാക്കിയ ശേഷം കേരള മിനിസ്ട്രി ഉണ്ടാക്കിയെന്ന് കേട്ടു. പക്ഷേ അവരുണ്ടാക്കിയ സമയത്ത് അവർ 19 പാരഡൈം വെച്ചു, 19 ക്രൈറ്റീരിയ വെച്ചു ഹാപ്പിനെസ് എങ്ങനെ ഉണ്ടാവും. നല്ല ഹെൽത്ത് വേണം, നല്ല എഡ്യൂക്കേഷൻ വേണം, നല്ല എൻവയറമെൻറ്റ് വേണം എന്നൊക്കെ. എത്ര ആളുകളാണ് അവിടെ പോകുന്നത്? ലോകം മുഴുവൻ GDP നടക്കുമ്പോൾ ഒരു രാജ്യം മാത്രം, ചെറിയൊരു കുട്ടി രാജ്യം മാത്രം ഹാപ്പിനെസ് ഇൻഡെക്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എല്ലാവരും അത് സ്വീകരിക്കാൻ പോകുന്നു. അവർക്കൊക്കെ തോന്നുന്നു ഇത് വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ മാറ്റങ്ങൾ പുതുമ ചെറുതാവാം, ഒരു ഭൂട്ടാനാവാം. പതുക്കെ പതുക്കെ ആളുകളെ അത് ആകർഷിക്കും. ഇന്നും എനിക്ക് തോന്നുന്നു അഹിംസ ഇന്ന് ചെറുതാവാം, ഗാന്ധി മാത്രമാവാം, വിനോബ മാത്രമാവാം, മാർട്ടിൻ ലൂതർ കിങ്, നെൽസൺ മണ്ടേല ആവാം. പക്ഷേ നോക്കൂ, ഏത് രാജ്യത്ത് പോയാലും നന്മ ചെയ്യുന്നവരുടെ പേരെന്താ? ഗാന്ധി എന്നാണ്. കനേഡിയൻ ഗാന്ധി, ആസ്ട്രേലിയൻ ഗാന്ധി, ഫ്രഞ്ച് ഗാന്ധി, ആഫ്രിക്കൻ ഗാന്ധി, ഈ ഗാന്ധി എന്താ? നന്മ ചെയ്യുന്നതിൻ്റെ പര്യായമായിട്ട് ഗാന്ധി മാറിയിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഗാന്ധിയെ നമുക്ക് വഴിയെന്ന് പറഞ്ഞു വിടാൻ കഴിയുന്നു. അദ്ദേഹം വളരെ ശക്തിയായി നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ വഴിയിൽ പോകാൻ വേണ്ടി നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പ്രേരിതരാകും. കാരണം ഇതൊന്നും ശാശ്വതമല്ല. നമ്മൾ ചെയ്യുന്ന ഈ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട്, ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഈ ലോകത്ത് ഒരു താപമാനം കുറച്ചുകൂടി വർദ്ധിച്ചാൽ സമുദ്രം മേലോട്ട് വരും, ലോകം മുഴുവൻ അതിൻ്റെ ഉള്ളിൽ പോകുമെന്ന് പറയുമ്പോൾ ഈ ഡെവലപ്മെൻറ്റ് മോഡലും ഈ കൊള്ളയടിക്കലും ഇതൊന്നും ശാശ്വതമല്ല എന്ന് നമുക്ക് മനസ്സിലാവണം. വാർ കാരണം ലോകത്തിൻ്റെ താപമാനം വർദ്ധിക്കുകയാണ് അല്ലേ? അപ്പോൾ ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടായാൽ മതി ലോകം മുഴുവൻ നശിപ്പിക്കാൻ. ഒരു ന്യൂക്ലിയർ ബോംബ് പൊട്ടുന്നു, അതുകൊണ്ട് ന്യൂക്ലിയർ വിൻ്റർ ഉണ്ടാവുന്നു, ന്യൂക്ലിയർ വിൻ്റർ ഉണ്ടായാൽ ലോകം മുഴുവൻ നശിക്കും. അപ്പോൾ ഇത്രമാത്രം ആപത്തിൻ്റെ വഴിയിൽ ലോകത്തെ കൊണ്ടുപോകുമ്പോൾ ഒരു നല്ല വഴി കാണിക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കാൻ വൈകുന്നു എന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ലിമിറ്റേഷനാണ്. നമ്മുടെ ആൻസ്റ്റൺ പറഞ്ഞതുപോലെ ലോകം മുഴുവൻ നശിപ്പിക്കാൻ എല്ലാ സയൻറ്റിസ്റ്റുകളും കൂടെ ഒരു ബോംബുണ്ടാക്കി ലോകത്തെ രക്ഷിക്കാനായിട്ട് മഹാത്മാഗാന്ധി മാത്രം ഒരു അഹിംസയുടെ വഴി ഉണ്ടാക്കിയെന്ന് പറയുന്നത് പോലെ ആ വഴി മനസ്സിലാക്കേണ്ട സമയമാണിത്. അത് മനസ്സിലാക്കാൻ വൈകുന്നതാണ് നമ്മൾ ചെയ്യുന്ന ദ്രോഹം. ഞാൻ കുട്ടികളോട് ചോദിക്കാറുണ്ട്, 80,000 കുട്ടികൾ പലസ്റ്റീനിൽ മരിച്ചപ്പോൾ ഫ്ലോട്ടില്ല പോയത് അറിഞ്ഞു? ഫ്ലോട്ടില്ല. ഫ്ലോട്ടിലയിൽ 500 യുവാക്കൾ, ആദ്യം അവർ ഇറ്റലിയിൽ നിന്ന് പോയി, രണ്ടാമത് അവർ സ്പെയിനിൽ നിന്ന് പോയി. എത്ര റിസ്ക് എടുത്തിട്ടാണ് പോയത്? ഇസ്രായേൽക്കാർ വെടിവെക്കുമെന്നറിയാം, പിടിച്ച് ജയിലിലാക്കുമെന്നറിയാം, എന്നിട്ടും ഈ കുട്ടികൾ ഭക്ഷണവും വസ്ത്രവുമായിട്ട് പാലസ്റ്റീനിലേക്ക് പോകുന്നു. അഹിംസയുടെ ശക്തി ആലോചിച്ച് നോക്കൂ. ഞാൻ കനഡയിലും അമേരിക്കയിലും കണ്ടു, 1,000,000 യുവാക്കളാണ് ക്ലാസ് റൂം വിട്ട് പുറത്തിറങ്ങിയത് പാലസ്റ്റീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അവർക്കൊക്കെ സ്കൂളിൽ നിന്ന് ഡിസ്മിസ്സായി, കുറേ പ്രൊഫസർമാർക്ക് ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ വയലൻസിൻ്റെ ശക്തി കാണുന്നു, അത് പേപ്പറിൽ അച്ചടിച്ചിറക്കുന്നു. വേറൊരു ഭാഗത്ത് നോൺ വയലൻസിൻ്റെ ശക്തിയും അത്ര തന്നെ വളരുന്നു, അത് അച്ചടിച്ചിറക്കുന്നില്ല എന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗാന്ധി ഈസ് സ്റ്റിൽ അലൈവ്. അദ്ദേഹം ഇപ്പോഴും ഒരുപടി ആളുകളെ ഇൻസ്പയർ ചെയ്യുന്നു. ഈ 500 കുട്ടികൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി 2,500 അപ്ലിക്കേഷൻസാണ് വന്നത്. ആലോചിച്ച് നോക്കൂ, എത്ര പേരാണ് സ്വന്തം ജീവിതം കഷ്ടത്തിലിട്ടിട്ടും ഇത്രയും ആളുകളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഇന്നും ഹൃദയം മരിച്ചിട്ടില്ല. ഹൃദയത്തിൽ ഇന്നും ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന ഒരുപടി ആളുകൾ ഈ ലോകത്തുണ്ട്. അവരെ വളർത്തിയെടുക്കലായിരിക്കും പുതിയ ലോകത്തിന് സൃഷ്ടിക്കാനുള്ള നല്ലൊരു വഴി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
1: തീർച്ചയായും അതൊരു പ്രചോദനാത്മകമായ ദർശനം തന്നെയാണ്. എനിക്കൊരു മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം അങ്ങ് ഏകതാ പരിഷത്ത് ഉണ്ടാക്കുകയും അതിനുശേഷം അങ്ങ് നടത്തിയ 1-2 യാത്രകളെക്കുറിച്ച് അങ്ങ് തുടക്കത്തിൽ പറയുകയുണ്ടായി. ഇപ്പം ജൻദേശ് എന്ന് പറഞ്ഞ് 2007 നടന്ന യാത്ര, ജൻ സത്യാഗ്രഹ എന്ന് പറഞ്ഞിട്ട് 2012 നടന്ന യാത്ര, ഈ അനേകായിരം

0: മനുഷ്യരെ ഒരുമിപ്പിക്കാനും ഒരു ഉദ്ദേശത്തിന് വേണ്ടി അവരെ കൊണ്ടു നടക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു അനുഭവം ഒന്നും കൂടെ ആ അനുഭവത്തിലൂടെ കടന്നു പോകണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അങ്ങ് പറഞ്ഞല്ലോ, സംഘടിതമായ ഒരു കർമ്മശേഷിയെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന സദ്ഫലത്തെക്കുറിച്ച്, അതുണ്ടാക്കുന്ന ഒരു പരിവർത്തനം, അത് ഭരണാധികാരികളിലും കടന്നു പോകുന്ന വഴികളിലും ഒക്കെ ഉണ്ടാക്കി, അതിൻ്റെ ആ അനുഭവത്തിലേക്ക് ഒന്ന് അങ്ങ് വരണമെന്ന് എനിക്ക് തോന്നുന്നു.
1: അതെ, ഇതിപ്പോൾ എങ്ങനെ തുടങ്ങുന്നത്? യുവാക്കളെ ട്രെയിൻ ചെയ്യുന്നു, സാധാരണ യുവാക്കൾ, സ്കൂളിൽ ഒരിക്കലും പോയിട്ടില്ലാത്ത യുവാക്കൾ, എഴുതാനറിയാത്ത യുവാക്കൾ, അങ്ങനെയവരെല്ലാം ഞാൻ തുടങ്ങുന്നത്. അവരുടെ ക്യാമ്പസ് നടത്തുന്നു, എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, അവരിൽ കോൺഫിഡൻസ് വളർത്തുന്നു. എനിക്ക് വായിക്കാനും എഴുതാനും അറിയില്ല, പക്ഷേ എനിക്ക് കൃഷി ചെയ്യാനറിയാം, എനിക്ക് നീന്താൻ അറിയാം, എനിക്ക് മരത്തിൽ കയറാനറിയാം, എനിക്ക് പശുവിനെ കറക്കാനറിയാം, ഇതൊക്കെ അറിവല്ലേ. അപ്പോൾ ഈ അറിവിനെക്കുറിച്ച് സംസാരിക്കുക, എനിക്ക് എന്താ അറിയാതെ, അതിൽ നമ്മൾ പറയുന്നത്, നമ്മൾ ഒരു ഓഫീസിൽ പോയാൽ ഓ നിനക്ക് എഴുതാനും വായിക്കാനും അറിയില്ല മിണ്ടാതിരിക്കുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എഴുതലും വായിക്കലും മാത്രമാണ് ലോകത്തിൽ നേടാനുള്ളത് കരുതുന്നത് കൊണ്ടാണ്. കൃഷി ചെയ്യുന്നതും നീന്തുന്നതും മരത്തിൽ കയറുന്നതും ഒക്കെ നേട്ടമാണെന്ന് കരുതുന്നില്ല. അതുകൊണ്ട് സാധാരണക്കാരുള്ളിൽ കോൺഫിഡൻസ് വളർത്തണമെങ്കിൽ അവർക്ക് എന്തറിയാം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. അതാണ് ഞാൻ ട്രെയിനിങ് പ്രോഗ്രാമിൽ ചെയ്യുന്നത്. ഞങ്ങൾക്കും കുറേ അറിയാം എന്ന ഭാവത്തിലാണ് തിരിച്ചയക്കേണ്ടത്. അതുകൂടാതെ അവരെ ഈ കർമ്മ തിയറി ഉണ്ടല്ലോ, നമ്മളെല്ലാം ദരിദ്രരായി ജനിച്ചതാണ്, ഈശ്വരൻ നമ്മളെ ദരിദ്രരാക്കി, ഇനി ഈ ജീവിതത്തിൽ രക്ഷയില്ല. ഈ കർമ്മ തിയറി നമ്മൾ അതിലാണ് നമ്മൾ കുടുക്കിയത് കുട്ടികളെ. അപ്പോൾ അങ്ങനെ ഒരു കർമ്മമൊന്നുമില്ല, ഇതൊക്കെ കളിയാണ്, ആർക്കാണ് ശക്തി അവർ മറ്റവരെ കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാം ഒന്ന് ചേർന്ന് പോരാടുകയാണെങ്കിൽ കുടുക്കിൽ നിന്ന് പുറത്തു വരാം. അതാണ് രണ്ടാമത് ഭാഗം. മൂന്നാമത് ഭാഗം ഇൻസ്റ്റിറ്റ്യൂഷൻസ് പരിചയപ്പെടുത്തുക. കാരണം ഈ സാധാരണക്കാരനെ സേവിക്കാൻ വേണ്ടി ഒരു 36 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അത് പഞ്ചായത്തായാലും തഹസീലായാലും കലക്ടറേറ്റ് ആയാലും പോലീസ് സ്റ്റേഷനായാലും എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഇതെല്ലാം കൂടി 36 ഡിപ്പാർട്ട്മെൻറ്റ് സഹായിക്കാനുണ്ട്. ഇത്രയൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായിട്ടും നമ്മൾ ഇങ്ങനെ ദാരിദ്ര്യം അനുഭവിക്കുന്നു. പക്ഷേ നമ്മൾ ദരിദ്രരാകുന്നത് ഈശ്വരൻ കാരണമല്ല, നമ്മളുടെ ഒത്തൊരുമയില്ലായത് കൊണ്ടാണ്. അത് നമ്മൾക്ക് മാറ്റാൻ കഴിയും, കാരണം നമ്മളും കുറേ കഴിവുള്ളവരാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് തിരിച്ചു പോകുന്നത്. പക്ഷേ ഈ ഉത്സാഹം അഹിംസ വഴിയിൽ കൂടിയേ ഉപയോഗിക്കാവൂ എന്നും കൂടി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് അയക്കുക. ഒരിക്കലും ഒരാളെങ്കിൽ അടിക്കരുത്, പുതിയ നോളേജ് കിട്ടിയാൽ അതാ വിഷമൻ. പുതിയ നോളേജ് ഉപയോഗിക്കുന്നത് നമ്മളെപ്പോഴും ശക്തി കാണിക്കാനായിരിക്കും, പുതിയ നോളേജാണ് പക്ഷേ ഉപയോഗിക്കുന്നത് അഹിംസയിൽ കൂടി ആയിരിക്കണം. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഓരോ കമ്മ്യൂണിറ്റിയിലും ആളുകളെ തയ്യാറാക്കുന്നു. ചെറിയ ഗ്രാമങ്ങളിൽ ഈ ട്രെയിനിങ് ചെയ്തു പോയവൻ അവിടെ ഓർഗനൈസ് ചെയ്യുന്നു, ചെറിയ ചെറിയ കാര്യങ്ങൾ കലക്ടറേറ്റിൽ പോയി ബ്ലോക്കിൽ പോയി നേടിയെടുക്കുന്നു. അവർക്ക് ആ മെത്തേഡിൽ വിശ്വാസം വരുന്നു. അങ്ങനെ വിശ്വാസം വരുന്ന ആയിരക്കണക്കിന് ഗ്രാമങ്ങൾ തയ്യാറാക്കുകയാണ് ആദ്യത്തെ വഴി. ഈ ഗ്രൗണ്ട് വർക്ക് ചെയ്യാതെ ഒരിക്കലും സമരം ചെയ്യാൻ പോകരുത്, കാരണം അതിൽ കഷ്ടങ്ങളുണ്ടാവും, കാരണം അതിൽ എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഒരേപോലെ ട്രെയിനിങ് ചെയ്ത ആയിരക്കണക്കിന് ഗ്രാമങ്ങൾ, അപ്പോഴാണ് ഈ ഗ്രാമങ്ങളെ കൂട്ടിയണക്കാൻ വേണ്ടി ആദ്യം 3500 ഞാൻ സ്വയം പദയാത്ര ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും പരിചയമില്ലാതെ പല ഗ്രാമങ്ങളും ഒരുമിച്ച് വരുന്നു. ഇത് സംഘടന വളർത്തുന്നതിൻ്റെ ഒരു ശൈലിയാണ്, ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് പാവപ്പെട്ടവരുടെ കൂടെ നിന്നുകൊണ്ട് സംഘടന വളർത്തുക. ഈ സംഘടന വളർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ആക്ഷനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിയും. അപ്പോൾ ചെറിയ ചെറിയ പദയാത്രകൾ തുടങ്ങുന്നു. ഒരു മാസം ബീഹാറിൽ നടന്നു, ഒരു മാസം ഒറീസയിൽ നടന്നു, ഒരു മാസം ഛത്തീസ്ഗഡിൽ നടന്നു, ഒരു മാസം മധ്യപ്രദേശിൽ നടന്നു. ഇങ്ങനെ ചെറിയ ചെറിയ പദയാത്രക്കൂടി ഇവരെ പദയാത്രയുടെ സിസ്റ്റം പഠിപ്പിക്കുന്നു, ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നു. അതിനുശേഷം എന്ത് വേണം, ഈ വലിയ യാത്രക്കുള്ള തയ്യാറെടുപ്പ് എന്താണ്? ഓരോരാളും ഓരോ ദിവസവും ഒരു പാത്രത്തിൽ 1 നിക്ഷേപിക്കണം. അപ്പോൾ 200,000 ആളുകൾ ദിവസവും 1 ഇട്ട എത്രയായി? 200,000 ദിവസവും വരുമാനം ഒരു സംഘടനയുടെ. അങ്ങനെ 5 ഈ ഒരു പണം ഇടുന്നു, 5 ഇവരെ ഒരു പിടി അരിയിടുന്നു. ഈ അരി ഈ പണവും മതി വലിയൊരു സമരം ചെയ്യാൻ. അതും ഉപയോഗിച്ചുകൊണ്ടാണ് 2 ഒക്ടോബർ 2007 ഗ്വാളിയറിൽ ആർക്കും വിശ്വസിക്കാൻ കഴിയും 25,000 പേർ ഒത്തുകൂടുന്നു, എന്നിട്ട് അവിടെ നിന്നിട്ട് നടത്തം തുടങ്ങുന്നു ഡൽഹിയിലേക്ക്. അപ്പോൾ അതിൻ്റെ ഡിസിപ്ലിനാണ് ആൾ ആകർഷിച്ചത്. ഈ ഡിസിപ്ലിൻഡ് വേ ഓഫ് വാക്കിംഗ് ഉണ്ടല്ലോ, 3 മാത്രം നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വൃത്തികേടകളാക്കില്ല, എവിടെയെങ്കിലും രാത്രി കിടക്കുകയാണെങ്കിലും കാലത്തൊക്കെ വൃത്തിയായിട്ട് എഴുന്നേറ്റ്. ഒരു മാസം മുഴുവൻ നാഷണൽ ഹൈവേ ഞങ്ങളുടെ കയ്യിലെടുത്തു. അപ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, 3 മരണപ്പെട്ടു. ആ സമയത്ത് വേണമെങ്കിൽ പറയാം ഇനി യാത്ര നടത്താൻ പറ്റില്ല, പക്ഷേ ഗവൺമെൻറ്റിനെ അപരാധബോധം തോന്നി, ഇത്രയും പാവപ്പെട്ടവർ നടക്കുന്നു എന്നിട്ട് അവർക്ക് ഭൂമിക്ക് വേണ്ടി. അപ്പോഴാണ് മിഡിൽ ക്ലാസ് കൂടെ വരാൻ തുടങ്ങിയത്. ഈ പാവപ്പെട്ടവരുടെ സമരം ജയിക്കണമെങ്കിൽ മിഡിൽ ക്ലാസ് കൂടെ വരണം. അപ്പോൾ കുറേ പേര് ചെരിപ്പുമായിട്ട് വരുന്നു, കുറേ പേര് വസ്ത്രമായിട്ട് വരുന്നു, കുറേ പേര് ഭക്ഷണമായിട്ട് വരുന്നു. അങ്ങനെ ഡൽഹിയിൽ എത്തുമ്പോഴത്തേക്ക് മീഡിയ, മിഡിൽ ക്ലാസ് ആൻഡ് പാവപ്പെട്ടവർ വലിയൊരു സ്റ്റോറിയായി മാറിയത്. BBC വരെ അത് പറയാൻ തുടങ്ങി. അപ്പോഴാണ് ഗവൺമെൻറ് തോന്നി ഇവരുടെ കാര്യങ്ങൾ ഏർക്കണമെന്ന്. അങ്ങനെയാണ് വനാവകാശ നിയമം ഉണ്ടായത്. 35 ലക്ഷം പേർക്ക് വനാവകാശ നിയമപ്രകാരം ഇന്ന് ഭൂമി കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായിട്ട്. അത് വലിയ നേട്ടം.

0: നേട്ടമാണ്, അഹിംസയുടെ നേട്ടമാണെന്ന് പറയാം. പക്ഷെ അതിൽ നിന്നാണ് മനസ്സിലായത് 25,000 പേർക്ക് നടക്കാമെങ്കിൽ 100,000 പേർക്ക് നടന്നുകൂടെ. 100,000 പേര് നടന്നപ്പോഴാണ് ആഗ്രയിൽ വെച്ച് 10 ഇന എഗ്രിമെൻ്റ് ഉണ്ടായത്, 10-point എഗ്രിമെൻ്റ് ഉണ്ടായത്. അതുകൂടാതെ ലാർ എന്ന നിയമം വന്നില്ലേ, ലാൻഡ് എക്വിസിഷൻ റീഹാബിലിറ്റേഷൻ റിസെറ്റിൽമെൻറ്റ്. ആദ്യമൊക്കെ ലാൻഡ് എക്വിസിഷൻ മാത്രമായിരുന്നു, റീഹാബിലിറ്റേഷൻ റിസെറ്റിൽമെൻറ്റ് വന്നത് 2012 മാർച്ചിന് ശേഷമാണ്. അങ്ങനെ പല യാത്രകളും വലിയ യാത്രകൾ നടത്താൻ കഴിഞ്ഞു. ഈ ഗ്രൗണ്ട് ശരിയാണെങ്കിൽ പിന്നെ എത്ര വേണമെങ്കിലും ബിൽഡപ്പ് ചെയ്യാൻ കഴിയും. ആ ശക്തി വെച്ചുകൊണ്ടാണ് പിന്നെ ഡൽഹിയിൽ നിന്ന് ജനീവയിലേക്ക് നടക്കാൻ പോയത്. കാരണം SDG എന്ന് പറഞ്ഞാൽ പോരല്ലോ, പോവർട്ടി 2030 കൊണ്ട് അവസാനിക്കണം, വയലൻസ് 2030 കൊണ്ട് അവസാനിക്കണം, ഡിസ്ക്രിമിനേഷൻ 2030 കൊണ്ട് അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വെറും ലിസ്റ്റ് ഉണ്ടാക്കിയാൽ പോരല്ലോ, അത് നടത്തണ്ടേ? അത് നടത്താൻ വേണ്ടി യുണൈറ്റഡ് നേഷൻ്റെ മേലെ പ്രഷർ ചെയ്യാൻ വേണ്ടിയായിരുന്നു ഡൽഹിയിൽ നിന്ന് ജനീവയിലേക്ക് നടക്കാൻ പുറപ്പെട്ടത്. അപ്പോൾ നടത്തം എന്ന സാധാരണക്കാരൻ്റെ സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയൂ എന്ന എക്സ്പെരിമെൻറ്റേഷനാണത്. അതിലാണ് അഹിംസയുടെ വഴി ഉപയോഗിച്ചത്. എനിക്ക് തോന്നുന്നു അതിന്നും സാധ്യമാണ്. മാറ്റങ്ങൾ അഹിംസയിൽ കൂടെ വേണം, മാറ്റങ്ങൾ സാധാരണക്കാരന് വേണ്ടി വേണം എന്നങ്ങ് തീരുമാനിക്കുകയാണെങ്കിൽ മാറ്റങ്ങൾക്ക് വേണ്ടി നടക്കുന്ന കുറേ യുവാക്കൾ തയ്യാറായിരിക്കും. അതാണ് മെയിൻ ലെസൺ, അതാണ് ഏക്താ പരിഷത്ത് ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അത് പലരും ഉപയോഗിക്കുന്നു. ആഫ്രിക്കക്കാർ ഞങ്ങൾ കണ്ടത് ചെയ്യുന്നു, ലാറ്റിൻ അമേരിക്കൻകാർ ഞങ്ങൾ കണ്ടത് ചെയ്യുന്നു, ഒരുപടി ആളുകൾ ഞങ്ങളിൽ നിന്ന് പഠിച്ചു പോയി, പല രാജ്യങ്ങളും അത് ചെയ്യുന്നു.
1: അപ്പോൾ ഈ ഇത്തരം യുവാക്കളുടെ ഒരു കൺഫ്ലുവൻസ് ഒരു സംഘത്തെ ഒത്തുചേർക്കുകയും അവരുടെ ഉത്സാഹം കെടാതെ പോവുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മളുടെ പല കലാരൂപങ്ങളും ഒക്കെ അതിലേക്ക്
0: സ്വാഭാവികമായിട്ട് മ്യൂസിക്കാണ്. കാരണം ഒരു മാസം നടക്കുമ്പോൾ ഏകദേശം ഒരു കൾച്ചറൽ പ്രോഗ്രാം പോലെയാണത്. കുറേ ആൾ ശ്ലോകൻ ഷൂട്ട് ചെയ്യുന്നു, കുറേ ആൾ പാട്ട് പാടുന്നു, കുറേ ആളുകൾ ഡാൻസ് ചെയ്യുന്നു, കുറേ ആളുകൾ ഡ്രാമ ചെയ്യുന്നു. ഇറ്റ്സ് എൻ്റർടൈൻമെൻറ്റ്. അതുകൊണ്ടാണ് ആളുകൾക്കും സന്തോഷം വരുന്നത്, കാണുന്നവർക്കും, ഓൺ ലുക്കേഴ്സ് സഹായിക്കുന്നത്. നമ്മുടെ ആഗ്രയിൽ ഒരു കനയ്യ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബേക്കറിയിലെ ഉണ്ടാവുന്ന എല്ലാം ഒരു കാലത്ത് വലിയൊരു ട്രക്കിൽ നിറച്ച് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവരും. എന്നിട്ട് പറഞ്ഞു, സാർ ജീവിതം മുഴുവൻ എനിക്ക് ഭക്ഷണം ഈശ്വരൻ തന്നു, ഇപ്പോഴാണ് ഇവരെ സഹായിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപടി ആളുകൾ ഹൃദയം തുറന്ന് സഹായിക്കും. ആ കൾച്ചറൽ പ്രോസസ്സ് വളരെ ആവശ്യമാണ്. ഇത്തരം സമരങ്ങൾ ജയിക്കണമെങ്കിൽ വെറും ഡ്രൈ വാക്ക് പോരാ, കൾച്ചറൽ ആസ്പെക്ട് വളരെ ശക്തിയായിട്ട് ഉപയോഗിക്കേണ്ടി വരും.
1: സ്വാഭാവികമായിട്ട് അങ്ങേക്ക് ആ കാലത്തുണ്ടായിരുന്ന അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും അവരോടൊപ്പം പാടുകയൊക്കെ ചെയ്ത ചില ഭജനകളൊക്കെ സ്വാഭാവികമായിട്ട് ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് പങ്കുവെച്ചാൽ നമുക്ക് ആ ഒരു അനുഭവത്തെ നമ്മുടെ ശ്രോതാക്കൾക്ക് കൂടി ഒരു ചെറിയൊരു സ്ലൈസ് ഓഫ് ദാറ്റ്.
0: അതെ, ഈ സിഗ്നേച്ചർ സോങ് പറയും, ഈ ഓർഗനൈസേഷൻ്റെ സിഗ്നേച്ചർ സോങ് ഉണ്ട്, അതാണ് ജയ് ജഗത്. ജയ് ജഗത്ത് നമ്മുടെ വിനോബാജി തന്ന ഒരു ഐഡിയ ആണ്. ഞാൻ ഈ രാജ്യത്താണെന്ന് വിശ്വസിച്ചുള്ളൂ, പക്ഷേ ഞാൻ ഈ ലോകത്തിലാണ്. അതിലാണ് ജയജഗത്ത് എന്ന ശബ്ദം അദ്ദേഹം തന്നത്. വസുദൈവ കുടുംബം എന്ന് പണ്ട് പറഞ്ഞത് അദ്ദേഹം ജയജഗത്താക്കി മാറ്റി. അപ്പോൾ ഞങ്ങളുടെ സിഗ്നേച്ചർ സോങ് തന്നെ ജയജഗത്താണ്. അതൊരു ഗ്രൂപ്പ് സോങ് ആണ്, എല്ലാവരും ചേർന്ന് പാടുന്നു. അതിങ്ങനെയാണ്, ആദ്യത്തെ നാല് വരികൾ ജയജഗത് ജയജഗത് ജയജഗത് പുകാർജ, ജയജഗത് പുകാർജ സർ അമൻ പെവാർജ, സബ്കെ ഹിത് കെ വാസത്തെ അപ്പന സുഖ ബിസാർജ, എല്ലാവരുടെയും സുഖത്തിന് വേണ്ടി നിൻ്റെ സുഖം ത്യജിക്കൂ എന്ന് പറയുന്ന ഒരു നാല് ലൈനാണത്. പിന്നെ മുന്നോട്ട് പോകുന്നു, ജാതി വേണ്ട, മതം വേണ്ട, നമ്മളെല്ലാം മനുഷ്യരാണ് എന്ന് വിശ്വസിക്കണം. എന്നിട്ട് അവസാനത്തെ ശാന്തിക്ക് വേണ്ടി എല്ലാം നമ്മളെല്ലാവരും കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ ലോകം ശാന്തമാകുമെന്ന് പറയുന്നൊരു ഒരു 5-8 സ്റ്റാൻസ് ഉള്ളൊരു സോങ് ആണത്. അതിൻ്റെ ഒരു നാല് വരി വേണമെങ്കിൽ പറഞ്ഞു തരാം. ജയ് ജഗത് ജയ് ജഗത് ജയ് ജഗത് പുകാര ജാ, ജയ് ജഗത് ജയ് ജഗത് ജയ് ജഗത് പുകാര ജാ, ജയ് ജഗത് പുകാര ജാ സർ അമൻ പെവാര ജാ, സബ്കെ ഹിത് കെ വാസ്തെ അപ്ന സുഖ ബിസാര ജാ, ജയ് ജഗത് ജയ് ജഗത് ജയ് ജഗത് പുകാര ജാ, ജയ് ജഗത് ജയ് ജഗത് ജയ് ജഗത് പുകാര ജാ.
1: തീർച്ചയായും അതിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ആത്മാവിനെ തൊടുന്ന വളരെ നൈസർഗികമായ ചില തലങ്ങൾ അതിലുണ്ട് അല്ലേ?
0: ഈ സോങ് ഇപ്പോൾ ഈ സ്പാനിഷ് ഭാഷയിൽ വന്നു, ഇംഗ്ലീഷിൽ വന്നു, ഹിന്ദിയിൽ തന്നെ പല ട്യൂണിങ് വന്നു, ജർമ്മൻ ഭാഷയിൽ വന്നു, ഒരുപടി ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. കാരണം അതിൻ്റെ അർത്ഥം ആളുകൾ ഇഷ്ടമായി.
1: ഇപ്പോൾ നമ്മളെ ഒരു പുതിയ കാലത്തിൽ ഗാന്ധിയൻ ദർശനങ്ങളെ നമ്മൾ റീവിസിറ്റ് ചെയ്യുന്ന ലോകത്ത് ഇതുപോലെ വലിയ പ്രചോദനാത്മകമായ ആ ദർശനങ്ങളെ സമീപിക്കുന്നത് പോലെ തന്നെ വിമർശനാത്മകമായി ഒരു ഗാന്ധി ക്രിട്ടിക് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു റീ റീഡിങ്ങുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് തീർച്ചയായും പല സംവാദങ്ങളിലും പുതുതലമുറ അങ്ങയോട് ഇത്തരം ക്രിട്ടിക്കുകൾ റൈസ് ചെയ്യുന്നുണ്ടാവുമല്ലോ. കൂടുതൽ ഇന്ത്യയിൽ നമ്മുടെ നാട്ടിലാണോ അതോ പുറത്തുനിന്നാണോ എവിടുന്നാണ് അങ്ങേക്ക് അത്തരം സംവാദങ്ങൾ കൂടുതൽ ഇടപെടേണ്ടി വരുന്നത്?
0: പുറത്ത് കുറവാണ്. കാരണം നമ്മുടെ ഗുഹായുടെ പുസ്തകം വന്നില്ലേ, ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി, ഇന്ത്യ ബിഫോർ ഗാന്ധി എന്നൊക്കെ പുസ്തകം വന്നില്ലേ, അവർ വളരെ ശക്തിയുള്ള ഇൻ്റലക്ച്വൽ പുസ്തകമായിരുന്നു. അത് വന്ന ശേഷം

0: പല ഇൻ്റലക്ച്വൽസിനും തോന്നി ഇനിയിപ്പോൾ ഗാന്ധിയെക്കുറിച്ച് പുകഴ്ത്തി എഴുതാൻ വളരെ കുറവേ ഉള്ളൂ, വല്ല എഴുതണേ അറ്റൻഷൻ നേടണമെങ്കിൽ വല്ലതും തിരിച്ചു എഴുതണമെന്ന്. അങ്ങനെ പലരും ശ്രമിച്ചുവെങ്കിലും ഇൻ്റർനാഷണൽ ലെവലിൽ അതുണ്ടായില്ല. കാരണം സിസ്റ്റമാറ്റിക്കലി എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഫെമിനിൻ മൂവ്മെൻറ്റ് ഗാന്ധിയെ താഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചു, ദളിത് മൂവ്മെൻ്റ് ഒരു സമയത്ത് ഗാന്ധിയെ താഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചു, കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻ്റ് ഒരു സമയത്ത് ഗാന്ധിയെ താഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചു, ഇന്നത്തെ ക്യാപിറ്റലിസം ഗാന്ധിയെ കംപ്ലീറ്റ്ലി തള്ളി പറയാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാവർക്കും ആവശ്യം ഒരു ഫ്രീഡം ഫ്രം ഗാന്ധിയാണ് ഇപ്പോഴും. അപ്പോൾ അതിനുവേണ്ടി ഒരാളും ഓരോ വിധം അതിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം മലയാളത്തിൽ ഒരു നല്ലൊരു പുസ്തകം വന്നിരിക്കുന്നു, അരുന്ധതി റോയിയുടെ ക്രിട്ടിക്കിനെതിരായിട്ട്. അരുന്ധതി റോയ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയല്ല എന്നുള്ള വിധത്തിൽ ഒരു പുസ്തകം വന്നിരിക്കുന്നു. നമ്മുടെ രാജ്മോഹൻ ഗാന്ധി ഇതിനൊരു പുസ്തകം എഴുതിയുണ്ടായ, അവർ ചലഞ്ച് ചെയ്യല്ല പക്ഷേ അരുന്ധതി റോയിയെ കറക്റ്റ് ചെയ്തു, ഈ ക്രിറ്റിസിസം ഒന്നും ബേസ്ഡ് അല്ല, ഒരു ട്രൂത്തിൽ ബേസ്ഡ് അല്ല എന്ന് പറയാം. ഓരോ ഹാഫ് ട്രൂത്ത് കൊണ്ട് പലതും എഴുതാൻ കഴിയും. ഇപ്പം ഒന്ന് പറഞ്ഞു നോക്കൂ, ഗാന്ധിജി ബ്ലാക്കിന് വേണ്ടി ഒന്നും ചെയ്തില്ല സൗത്ത് ആഫ്രിക്കയിൽ. നെൽസൺ മണ്ടേലയുടെ ആത്മകഥ ഒന്ന് എടുത്ത് വായിച്ചു നോക്കൂ. നെൽസൺ മണ്ടേലയുടെ ഇപ്പോൾ പുസ്തകം വന്നുവല്ലോ, ലോങ് വാക്ക് ടു ഫ്രീഡം. അത് വായിക്കുകയാണെങ്കിൽ ഗാന്ധിയുടെയും ഗാന്ധിയൻ വർക്കേഴ്സിൻ്റെയും കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ എത്രമാത്രം സഹായിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. പലപ്പോഴും നമ്മൾ ഒരു ഭാഗം മാത്രം പറയും, ഓ ഗാന്ധിജി ബ്ലാക്കിന് വേണ്ടി ഒന്നും ചെയ്തില്ല. പക്ഷേ ദാറ്റ് ഇസ് നോട്ട് ട്രൂ. പിന്നീടുണ്ടായ ബ്ലാക്കിൻ്റെ മൂവ്മെൻറ്റിന് മുഴുവൻ ഈ ഇന്ത്യൻ മൂവ്മെൻറ്റാണ് ഇൻസ്പിറേഷനായത്. അത് ഗാന്ധി അവിടെ സൗത്ത് ആഫ്രിക്കയിൽ തുടങ്ങിയ മൂവ്മെൻറ്റാണ് ഇൻസ്പിറേഷനായത്. അതിനെ അവർ പിന്നെ ഗാന്ധിജിയെ കൂടെ പ്രവർത്തിച്ച പലരും സൗത്ത് ആഫ്രിക്കയിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ നെൽസൺ മണ്ടേലയെ ധാരാളം സഹായിച്ചു അദ്ദേഹത്തിന് മൂവ്മെൻറ്റ് ശക്തിപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ പലപ്പോഴും ഒരു കാര്യം പറയും, മറ്റു കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ അങ്ങനെ വളരെ ടിപ്പ് മാത്രം ടച്ച് ചെയ്തുകൊണ്ടുള്ള ക്രിറ്റിസിസമാണ് അധികം നടക്കുന്നത്. ക്രിറ്റിസിസം ചെയ്യുന്നത് നല്ലതാണ്, ആരെയും ക്രിറ്റിസൈസ് ചെയ്യാൻ പാടില്ല, നമ്മൾ ആരും പറയാൻ പാടില്ല. ഒരു ക്രിറ്റിക്കിൽ കൂടെ നോക്കുന്ന ഒരു മൈൻഡാണ് ആവശ്യം. അപ്പോൾ പീപ്പിൾ ക്യാൻ ദർ ഫ്രീ ടു ക്രിറ്റിസൈസ് ഗാന്ധി, പക്ഷേ ദാറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ട്രൂത്ത്.
1: നമ്മൾ ഈ ഒരു സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുൻപ്, യുവാക്കളാണ് എന്നും അങ്ങയുടെ പ്രചോദനം, അവരിലുണ്ടാക്കുന്ന പരിവർത്തനമാണ് അങ്ങയുടെ ജീവിത ലക്ഷ്യം, അതിനു വേണ്ടിയിട്ടുള്ള വളരെ ഏകാഗ്രതയോടും ദീർഘവീക്ഷണത്തോടുമുള്ള ഇടപെടലുകളാണ് അജീവനാന്ത് അങ്ങ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ തലമുറയോട് കൂടി ഇപ്പം അങ്ങേക്ക് ചിലത് പറയാനുണ്ടെന്ന് അറിയാതെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം.
0: ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ബിറ്റ്വീൻ സൈലൻസ് ആൻഡ് വയലൻസ് ദർ ഇസ് എ പോസിബിലിറ്റി ഫോർ നോൺ വയലൻസ്. ഇപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, കുറേ പേർ സൈലൻ്റാണ് ലോകത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച്, കുറേ ആളുകൾ റിയാക്ട് ചെയ്യുന്നത് വയലൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഈ രണ്ട് എക്സ്ട്രീംസാണ്, കുറേ പേർ സൈലൻ്റാണ്, കുറേ പേർ വയലൻ്റാണ്. നടുവിലൊരു വഴിയുണ്ടെന്ന് കണ്ടുപിടിക്കണം, അതാണ് നോൺ വയലൻ്റ് ആക്ഷൻ ഫോർ ചേഞ്ച്. അതാണ് യുവാക്കൾ ചെയ്യേണ്ടത്. ഈ വയലൻ്റ് ആവാനും പാടില്ല, സൈലൻ്റ് ആവാനും പാടില്ല. ഇത് മാറ്റങ്ങൾ വേണം, പക്ഷേ മാറ്റങ്ങൾ കറപ്ഷൻ ഇല്ലാതൊരു ലോകം വേണം, ദാരിദ്ര്യമില്ലാതൊരു ലോകം വേണം എന്ന് പറയുന്നതൊക്കെ ശരിയാണെങ്കിലും അത് നേടിയെടുക്കാനൊരു മിഡിൽ വഴിയുണ്ടെന്ന് മനസ്സിലാക്കലാണ് ഒന്ന് ആവശ്യം. രണ്ടാമതൊന്ന് നമ്മളെല്ലാം ചിന്തിക്കേണ്ടത്, എവറിത്തിങ് എക്കണോമിക്കലി കറക്റ്റ് ഇസ് നോട്ട് എത്തിക്കലി കറക്റ്റ്. കുറേ പണം നേടുക എന്നത് മാത്രമാവരുത്, എത്തിക്സ് കൂടി ഉണ്ടായിരിക്കണ്ടേ. എക്കണോമിക്കലി കറക്റ്റ് ആയതുകൊണ്ട് എത്തിക്കലി കറക്റ്റ് ആയിക്കോണ്ട് എന്നല്ലോ. അപ്പോൾ ഇന്ന് മനസ്സിലാക്കേണ്ട, ഈ പണത്തിനുള്ള ഓട്ടത്തിൽ എന്തും ചെയ്യാം എന്ന ഭാവം, എന്തും തട്ടിയെടുക്കാം, എന്തും പറയാം, ആരെയും തോൽപ്പിക്കാം, ആ ഒരു ഭാവം ഉണ്ടല്ലോ, അതൊരു ഒരു നല്ല ലോകത്തെയല്ല സൃഷ്ടിക്കുന്നത്. അപ്പോൾ എത്തിക്കലി കറക്റ്റാണോ എന്ന് ചിന്തിക്കാൻ കഴിയണം. അപ്പോൾ യുവാക്കൾ സൈലൻസും വയലൻസെന്നും പുറത്തു വരിക, എന്നിട്ട് നോൺ വയലൻ്റ് വഴി കൂടെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിക്കുക. സ്വന്തം ജീവിതം മാത്രമല്ല ലോകത്തിൻ്റെ, അതിൽ എപ്പോഴും എത്തിക്സിനെ കുറിച്ചൊരു ഒരു ഒരു ബോധം ഉണ്ടാവുക, അത് എക്കണോമിക്കൽ മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഒരു പുതിയ തലമുറ വാർത്തെടുക്കാൻ കഴിയും, ആ തലമുറയ്ക്ക് ഒരു പുതിയ ലോകം വാർത്തെടുക്കാൻ കഴിയും. നമ്മളൊക്കെ പോയേക്കും, പക്ഷേ പുതിയ തലമുറയ്ക്ക് പുതിയ ലോകം വേണ്ടേ? നമ്മുടെ വേൾഡ് സോഷ്യൽ ഫോറം എന്നൊരു ഫോറം ഉണ്ട് ലോകത്ത്, അവരുടെ ശ്ലോകൻ എന്താണ്? അനദർ വേൾഡ് ഈസ് പോസിബിൾ. അനദർ വേൾഡ് ഈസ് പോസിബിൾ വെച്ചാൽ വേറൊരു ലോകം സാധ്യമാണ്. ഇന്നുള്ള ഈ ലോകം ദാരിദ്ര്യവും ദുഃഖവും കറപ്ഷനും വാറും, ഈ ലോകത്തിൽ നിന്ന് ഒരു വേറെ ലോകം സൃഷ്ടിക്കണ്ടേ? അങ്ങനെ ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ യുവാക്കൾ തയ്യാറാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
1: അങ്ങുമായുള്ള ഈ ഒരു ദീർഘ സംഭാഷണത്തിൽ നിന്ന് കേൾക്കുന്നവർക്ക് കിട്ടുന്ന ഒരു പ്രത്യാശ സാധ്യമാണ് എന്നുള്ളതാണ്, അവസാനിക്കുകയാണ് എന്നുള്ളതല്ല. ആ ഒരു സാധ്യതയെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമർപ്പിത ജീവിതമായിരുന്നു രാജഗോപാൽജിയുടേത്. അതിൽ നിന്നുള്ള നേർസാക്ഷ്യങ്ങളാണ് ഈ ഒരു സമയം ഞങ്ങളുമായി അങ്ങ് പങ്കുവച്ചത്. അത് തീർച്ചയായും മനുഷ്യരെ പ്രചോദിപ്പിക്കും. ആശയറ്റു പോകുന്ന ലോകത്ത് ഒരു പ്രകാശമായി നമ്മുടെ പൈതൃകമായിട്ടുള്ള ഗാന്ധി, നമ്മുടെ നിത്യപ്രചോദനമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ വ്യക്തി എന്ന നിലയിലുള്ള ഒരു അസാമാന്യമായ സവിശേഷതകളെയൊക്കെ തലമുറകൾക്ക് നോക്കിക്കാണാനുള്ള പ്രചോദനമായി വർത്തിക്കാൻ ഈ സംഭാഷണം ഇടയാക്കുന്നതാണ് ഞങ്ങളുടെ പ്രത്യാശ. താങ്ക് യു സർ.
0: താങ്ക് യു.
2: ഗാന്ധിയനും സാമൂഹ്യ പ്രവർത്തകനുമായ പി ബി രാജഗോപാലുമായി ബോബി സി മാത്യു നടത്തി

0: ഈ അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്.
1: റിയൽ എഫ്എം പോഡ്കാസ്റ്റ്,
2: റിയൽ വോയിസസ്, റിയൽ സ്റ്റോറീസ്.

നാളെ രാവിലെ ആരോഗ്യം അമൂല്യം പരിപാടിയിൽ ഭാജിഷായു പങ്കെടുക്കുന്നു. 7:40 നോവൽ ടൈമിൽ എസ് ഹരീഷ് എഴുതിയ നോവൽ പട്ടുനൂൽ പുഴു.

നാളെ വൈകിട്ട് 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം നാളെ വൈകുന്നേരം 4:45 കേൾക്കാം. 5 മണിക്ക് തോറ്റംപാട്ട് വി പി സൗമിനിയും സംഘവും അവതരിപ്പിക്കുന്നു.

ആകാശവാണി കോഴിക്കോട്. ഇനി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, തുടർന്ന് 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം കേൾക്കാം.
1: രാസവളങ്ങൾ ഉപയോഗിക്കാതെ പരമ്പരാഗതമായ രീതിയിലുള്ള കൃഷിയെയാണ് പ്രകൃതി കൃഷി എന്ന് പറയുന്നത്. പ്രകൃതിക്കിണങ്ങിയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പരമ്പരാഗത് കൃഷി വികാസ് യോജനയുടെ ഉപപദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. 2020-21 കാർഷിക കർഷക ക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. കൃഷിക്കാവശ്യമായ രാസവളങ്ങളും മറ്റുൽപ്പന്നങ്ങളും പണം നൽകി വാങ്ങേണ്ടുന്ന ഒരവസ്ഥ മാറ്റി പരമ്പരാഗത തദ്ദേശ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. പുതയിടൽ, കാർഷിക അവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. തൊഴിലവസരങ്ങൾ കൂട്ടുന്നതിനും ഗ്രാമവികസനത്തിനും സാധ്യതയുള്ള ചെലവ് കുറഞ്ഞ കൃഷിരീതിയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഹരിതവിപ്ലവത്തിലൂടെ ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുകയും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഗണ്യമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും മഴയെ ആശ്രയിക്കുന്നതും വിഭവങ്ങൾ കുറവുള്ളതുമായ പ്രദേശങ്ങളിൽ ചെറുകിട കർഷകർ പലരും ഹരിതവിപ്ലവ സാങ്കേതിക വിദ്യയിൽ നിന്ന് കൂടുതൽ പ്രയോജനം നേടിയില്ല. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും മറ്റുൽപ്പന്നങ്ങളുടെയും ഉയർന്ന വിലയും

0: യും വായ്പയുടെ അഭാവവുമൊക്കെ ചെറുകിട കർഷകരെ ദുരിതത്തിലാക്കി. കൃഷി ലാഭകരമല്ലെന്ന് കരുതി ഇങ്ങനെയുള്ള കർഷകർ കൃഷി നിർത്തിയ സാഹചര്യങ്ങളും ഉണ്ടായി. പുതയിടൽ, ജൈവ സ്ലറികളുടെ ഉപയോഗം, കാർഷികാവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയിലൂടെ മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുകയും വായുസഞ്ചാരം നിലനിർത്തുകയും ചെയ്യാനാണ് ഈ പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ സുഭിക്ഷ കേരളം എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കുക, മണ്ണിന്റെ കാർബൺ നില മെച്ചപ്പെടുത്തുക, കാർഷിക പരിസ്ഥിതിക്ക് അനുയോജ്യമായ സുസ്ഥിര കാർഷിക മാതൃകകൾ പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, ജീൻ പൂൾ സംരക്ഷിക്കുക, സമൂഹത്തിന് ആരോഗ്യകരവും പോഷകപ്രദവും സുരക്ഷിതവുമായ ഭക്ഷണം നൽകുക, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുക, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിക്ക് കീഴിൽ ഓരോ ക്ലസ്റ്ററിനും ഹെക്ടറിന് 12,200 രൂപ വീതം ധനസഹായമായി 3 വർഷം നൽകും. കർഷകരുടെ ശേഷിയും കഴിവും വർദ്ധിപ്പിക്കുന്നതിനായി പരിശീലനം നൽകുകയും സർട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്യും. ജൂലൈ 2021 കണക്ക് പ്രകാരം രാജ്യത്ത് 8 സംസ്ഥാനങ്ങളിലായി 4.9 ലക്ഷം ഹെക്ടർ ഈ പദ്ധതിക്ക് കീഴിൽ കൃഷി ചെയ്തു വരുന്നു. ഏകദേശ കണക്ക് പ്രകാരം രാജ്യത്ത് 25 ലക്ഷം കർഷകർ പരമ്പരാഗത കൃഷി രീതി അവലംബിക്കുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷം ഹെക്ടറിൽ ജൈവ കൃഷി ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 12 ലക്ഷം ഹെക്ടർ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിക്ക് കീഴിലാണ് കൃഷി ചെയ്യുക.
1: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 to 12:00 വരെ. കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപ്പാദനത്തിനായി കൃത്രിമ ബീജാദാനം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കെ കെ തോമസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ പറയാം. 9495964321 9495565321 ഒരു നമ്പർ കൂടിയുണ്ട്, 9495956321. ഹരിതം ഹലോ ആകാശവാണിയുടെ സമയം നാളെ രാവിലെ 11:00 to 12:00 വരെ. സമയം 8:00 കഴിഞ്ഞ് 34:55. അല്പസമയത്തിനകം വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ഒഡീഷയിലെ ഭുവനേശ്വർ സന്ദർശിക്കും. ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ദേശീയ ലോഞ്ചിംഗ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് തുടക്കമായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക തന്ത്രപ്രധാന ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനൊപ്പം ഓസ്ട്രേലിയയിലെ സജീവമായ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിലും ഈ സന്ദർശനം നിർണായക പങ്കുവഹിക്കും. ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിൽ എത്തിയത്. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കള്ളാടി ദുരന്തത്തിന്റെ അവലോകന യോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ പുഴയിലേക്ക് കൂടി തിരച്ചിൽ വ്യാപിപ്പിക്കും. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. നേരത്തെ ദുരന്തബാധിത പ്രദേശവും ദുരിതാശ്വാസ ക്യാമ്പും മുഖ്യമന്ത്രി സന്ദർശിച്ചു. കള്ളാടി മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെ മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തീകരിച്ച് കരാർ കമ്പനി അധികൃതർക്ക് കൈമാറി. ജാർഖണ്ഡ് സ്വദേശിയായ അൻമോലിന്റെ മൃതദേഹം ഇന്ന് രാത്രി വിമാനമാർഗം റാഞ്ചിയിലെത്തിക്കും. മറ്റ് 2 പേരുടെ മൃതദേഹങ്ങളും സ്വദേശങ്ങളിലെത്തിക്കാൻ ക്രമീകരണമൊരുക്കുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു. മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അപകട സാധ്യതകൾ എന്തെല്ലാമെന്ന് പരിശോധിച്ച ശേഷമേ തുരങ്കപാതയുടെ പണി തുടരൂ എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. അപകടത്തിനിടയാക്കിയ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കാനും സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചതായി മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ചൂരൽമല മുണ്ടക്കൈ

0: മുത്തുമല പ്രദേശങ്ങളിൽ കുടുങ്ങിയവർക്കായി അവശ്യ വസ്തുക്കൾ ഉറപ്പാക്കാൻ മന്ത്രിമാരായ എ പി അനിൽകുമാറും ടി സിദ്ദിഖും നിർദ്ദേശം നൽകി. പ്രദേശത്തെ വിവിധ ഉന്നതികളിലെ താമസക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പരാതികളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഷെയർ MSC എന്ന കമ്പനിക്ക് നൽകുന്നത് സംബന്ധിച്ച കത്ത് മന്ത്രിസഭായോഗം ചർച്ച ചെയ്തതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കില്ലെന്ന് കേന്ദ്രം അറിയിച്ചതായി വനം മന്ത്രി ഷിബു ബേബി ജോൺ. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബെമ്പർ 1 സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. 25 കോടിയായിരുന്ന സമ്മാനത്തുക 30 കോടിയാക്കി സർക്കാർ ഉത്തരവിറക്കി. 50 ലക്ഷമായിരുന്ന 3 സമ്മാനം 25 ലക്ഷമാക്കിയിട്ടുണ്ട്. ടിക്കറ്റ് വിലയിൽ മാറ്റമില്ല. ഓണം ബെമ്പർ ലോട്ടറി ടിക്കറ്റിന്റെ പ്രകാശനം ഈ മാസം 17 മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയുള്ള വിജിലൻസ് മാനുവൽ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് കൂടുതൽ കരുത്തു പകരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പരിഷ്കരിച്ച വിജിലൻസ് മാനുവലിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുന്നതിന് പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. വെള്ളിയാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച തൊഴിലിടങ്ങളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈഡേ നിർബന്ധമായും ആചരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ദേശീയ ദന്തൽ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയം ഗവൺമെന്റ് ദന്തൽ കോളേജിൽ ദന്തൽ കോളേജ് പ്രിൻസിപ്പൽമാരുടെ മേഖലാതല യോഗം നടത്തി. നാഷണൽ ദന്തൽ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ സഞ്ജയ് തിവാരി ഓൺലൈനിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഗതാഗത വകുപ്പിന് കീഴിലുള്ള വിവിധ നിർവഹണ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ട്രാൻസ്പോർട്ട് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ഉറപ്പുവരുത്തുന്നതിനും സമയബന്ധിതമായ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ഗതാഗത മന്ത്രി അധ്യക്ഷനായ കമ്മിറ്റി പ്രയോജനപ്രദമാവും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി, സഹമന്ത്രി സാവിത്രി താക്കൂർ, മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്, മന്ത്രി ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ ഇന്നത്തെ യോഗങ്ങളിൽ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. രാജ്യത്ത് തപാൽ വകുപ്പുമായി സഹകരിച്ച് കൂടുതൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. രാക്ഷസ രാജാവ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, അശ്വതി വിജയൻ എന്നിവർ പാടിയത്. വിനയന്റെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം.

0: ആകാശവാണി കോഴിക്കോട്. ഇനി 8:45 സമാചാർ സന്ധ്യ, 9 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.
1: ഒരു സാത്വന സംഗീത താളം.
2: നമസ്കാർ, ആകാശവാണി സെ സമാചാർ സന്ധ്യ കെ സാത്ത് മൈ മുനീഷ് ശർമ്മ. മുഖ്യ സമാചാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീസരെ ഭാരത് ഓസ്ട്രേലിയ വാർഷിക് ശിഖർ സമ്മേളൻ മേ ശാമിൽ ഹോനെ കെ ലിയെ മെൽബർൺ പഹുഞ്ചേ. ഭാരത് ഓർ റൂസ് നെ ബഹുപക്ഷീയ മഞ്ചോ പർ ആതങ്ക്വാദ് രോധി സഹയോഗ് കോ മസ്ബൂത് കർനെ കെ ലിയെ പ്രതിബദ്ധത ദോഹരായി. രക്ഷാ അനുസന്ധാന ഓർ വികാസ് സംഗഠൻ DRDO നെ ഒഡീഷ കെ ചാന്ദിപൂർ മേ ലംബി ദൂരി കെ ഗൈഡഡ് റോക്കറ്റ് പിനാകാ കാ സഫൽ ഫ്ലൈറ്റ് ടെസ്റ്റ് കിയ. കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നെഹാ മൺസൂൺ മേ സുധാർ സെ രാഹത് മിലി ഹെ, ജുലൈ മേ ബാരിഷ് ഓർ തേസ് ഹോനെ സെ ഖരീഫ് കി ബുവായി മേ ഓർ തേസി ആയേഗി. കേന്ദ്ര സർക്കാർ നെ ബാഢ് പ്രഭാവിത രാജ്യോ കോ ഹർ സംഭവ മദദ് കാ ആശ്വാസൻ ദിയ. അമരീക്ക കെ രാഷ്ട്രപതി ഡോണൾഡ് ട്രംപ് നെ ഇറാൻ കെ സാഥ് സംഘർഷ വിരാമ സമാപ്ത ഹോനെ കി ഘോഷണ കി. ഓർ വിംബിൾഡൺ ടെന്നിസ് മേ യുക്രൈൻ കി മാർത്ത കോസ്റ്റ്യുക് ഓർ ചെക് ഗണരാജ്യ കി ലിൻഡ നോസ്കോവ മഹിളാ സിംഗിൾസ് കെ സെമി ഫൈനൽ മേ പഹുഞ്ചി. ഓർ അബ് സമാചാർ വിസ്താർ സെ. പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ആജ് തീൻ ദേശോ കി യാത്ര കെ ദൂസരെ ചരണ മേ ഓസ്ട്രേലിയ കെ മെൽബൺ പഹുഞ്ചേ. ഹവായി അഡ്ഡേ പർ ഓസ്ട്രേലിയ കി മന്ത്രി ക്ലെയർ ഒ നീൽ നെ പ്രധാനമന്ത്രി കി അഗ്വാനി കി. ഉനെ ഗാർഡ് ഓഫ് ഓണർ ഭി ദിയ ഗയ. മെൽബൺ മേ സാമുദായിക സ്വാഗത സമാരോഹ മേ ബഡി സംഖ്യ മേ പ്രവാസി ഭാരതീയോ നെ ശ്രീ മോദി കാ സ്വാഗത കിയ.

0: ഇതുവരെ കേട്ടത് ശ്രീ സി എസ് അനുരൂപിന്റെ വയലിൻ കച്ചേരി, ശ്രീ എസ് ആർ ശ്രീകാന്ത് മൃദംഗം, ശ്രീ തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഘടം, ശ്രീ ഗോപകുമാർ കെ ഡി മുഖർ ശംഖ്.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം രാപ്പകൽ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം എഴുതി, മോഹൻ സിത്താര സംഗീതം നൽകി, വിജയ് യേശുദാസ്, ജോത്സ്ന, അൻവർ, ദിനേശ് എന്നിവർ പാടിയത്.

അടുത്ത ഗാനം മായാബസാർ എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ ശരത്ചന്ദ്രവർമ്മ എഴുതിയത്. സംഗീതം രാഹുൽ രാജ്, ഗായകർ ശ്രീനിവാസ്, സുജാത, രാഹുൽ രാജ്.

അടുത്ത ഗാനം പാടിയത് യേശുദാസും സംഘവും. ചിത്രം പൊന്മുട്ടയിടുന്ന താറാവ്, ഗാനരചന ONV കുറുപ്പ്, സംഗീതം ജോൺസൺ.

ചലച്ചിത്രഗാനങ്ങൾ സമാപിക്കുന്നു. ഇനിയൊരു ലളിതഗാനം കേൾക്കാം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ, ഗായിക പി മാധുരി.